ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 17, കൊല്ലവർഷം 1201 ഇടവം 24, 2026 ജൂൺ 7 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 32 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161, 576 കിലോഹെഡ്സുകളിലും. ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെഡ്സുകളിലും, പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ചത്.
1: അസംശയം മഹാബാഹു മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. മഹാബാഹുവായ അർജുനൻ, എന്റെ മനസ്സ് നിലയ്ക്ക് നിൽക്കുന്നില്ല, ഞാൻ പരവശനാണ് കൃഷ്ണ, ഞാനിനി എന്തു ചെയ്യട്ടെ എന്ന് വിഷാദഭരിതനാകുന്ന സന്ദർഭം. ഈ വിഷമാവസ്ഥയിൽ മനോജയത്തിന് എന്താണ് വഴി? വിഷയങ്ങളിൽ അത്യാസക്തി, ഇന്ദ്രിയങ്ങൾ പ്രമാധികൾ, അഭ്യാസം. നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ, അനാസക്തി കൊണ്ട് മാത്രമേ ജഡബുദ്ധി വെടിയാൻ, കാമക്രോധ ലോഭ മോഹങ്ങൾ ത്യജിക്കാൻ, മോചനം നേടാൻ സാധിക്കൂ. കഠിന പ്രയത്നം ചെയ്യണം. ആത്മജ്ഞാന വിഹീനനായവൻ മൂഢനാണ്. ശ്രീശങ്കരൻ വിവേക ചൂടാമണിയിൽ ജീവിതഗന്ധിയായ ഈ ഒരു മഹാതത്വം വ്യാഖ്യാനിക്കുന്നു. ശിരസിൽ വിറകെടുക്കുന്നവന് ഭാരം കൊണ്ട് തല നന്നേ വേദനിക്കുമ്പോൾ മറ്റൊരാളിന്റെ സഹായത്താൽ ആ ഭാരം ഇറക്കി വച്ച് തൽക്കാലത്തേക്ക് ആശ്വസിക്കാം. പക്ഷേ വിശപ്പ് വന്നാലോ? മറ്റാരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുമോ? ഇല്ലല്ലോ. രോഗം വന്നാൽ അന്യൻ ഔഷധം സേവിച്ചാൽ മാത്രം മതിയോ? പിതാവ് ശ്രദ്ധയില്ലാതെ ജീവിച്ച്

0: കടം കൂട്ടി, കടബാധ്യത കൂടി, പുത്രൻ ആ ബാധ്യത തീർത്തു. ഒരുപക്ഷെ ആ കടം വീട്ടാനായിരിക്കാം ആ അച്ഛൻ്റെ മകനായി ജനിച്ചത്. ഇതൊക്കെ ശരി. പക്ഷേ പിതാവിന് അജ്ഞാനബാധയുണ്ടായാൽ, അവിവേകമുണ്ടായാൽ എങ്ങനെ തീർക്കും? അത് അച്ഛൻ തന്നെ ജ്ഞാനം നേടി ഇല്ലാതാക്കിയേ കഴിയും. അതിനെ മനസ്സിനെ സ്വസ്ഥമാക്കണം, സമചിത്തത തേടണം. അതല്ലെങ്കിൽ ഗ്രഹത്തിലും പുറം ലോകത്തിലും സ്വൈര്യം കിട്ടിയില്ല, അത്യാപത്താകും. പ്രത്യേകിച്ചും ക്രോധ മനസ്സിനെ ആക്രമിക്കും. ചിരപരിചിതമായ ഒരു രംഗം ഓർമ്മിക്കാം. രാമായണത്തിൽ രാമാഭിഷേക വിഘ്ന മുഹൂർത്തം. ശ്രീരാമചന്ദ്രൻ അചഞ്ചലമായ മനസ്സോടെ നിന്നു, കുലുങ്ങിയില്ല. വിദ്ധിമാം ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാസ്ഥിതം എന്നാണ് പറഞ്ഞത്. പറഞ്ഞത് കൈകേകിയോടും. ലക്ഷ്മണനാകട്ടെ അധീരനും ചഞ്ചലചിത്തനുമായി. പിതാവിനെ ബന്ധിച്ച് ജ്യേഷ്ഠന് രാജ്യം നൽകാമെന്ന് വരെ പറഞ്ഞു. ജ്യേഷ്ഠനോടുള്ള സ്നേഹനിമിത്തം മനസ്സിന്റെ സമനില തെറ്റിയിരുന്നു. മനസ്സിനെ വിധേയമാക്കാൻ കഴിയുന്നില്ല. ഇന്ന് നാം നിത്യവും കാണുന്നതും കേൾക്കുന്നതും വികലമായ ഈ മാനസിക ജൽപ്പനങ്ങളും ക്രോധം കൊണ്ട് ചെയ്യുന്ന അതിക്രമങ്ങളുമാണ്. ക്രോധം സർവ്വവിനാശകാരിയാണെന്ന് ആർക്കറിഞ്ഞുകൂടാ? തീവ്രതരവും നിരന്തരവുമായ അഭ്യാസം കൊണ്ട് മനസ്സിനെ വിധേയമാക്കണം. മനസ്സ് ലൗകിക ജീവിതത്തോടെ ഭ്രമം കൊണ്ട് നടക്കുന്നു. നാളെ എത്രയായാലും, വയസ്സെത്രയായാലും ജീവിതാസക്തി തീരുന്നില്ല. ഭാരതയുദ്ധം തീർന്ന അവസരം. സർവവും നഷ്ടപ്രായമായി. പുത്രരൊക്കെ കാലഗതി പോകി. യുധിഷ്ഠിരൻ രാജാവാകുകയും ചെയ്തു. എന്നിട്ടും കൗരവ പിതാവിനെ നാട് വെടിയാൻ, നാട്ടാരെ വെടിയാൻ, രാജകീയ ജീവിതം വെടിയാൻ മനസ്സില്ല. പക്ഷേ കാലം കാത്തുനിന്നു. സന്ദർഭമെത്തി. ഒരു മുന്നറിയിപ്പും കൂടാതെ നാട് വെടിയേണ്ടി വന്നു. കൊടുങ്കാട്ടിൽ പോകേണ്ടി വന്നു. കുന്തിദേവിയും അവരോടൊപ്പം പോകാനിറങ്ങി. യാത്രാമൊഴി പറഞ്ഞു. മൂത്ത പുത്രനായ യുധിഷ്ഠിരനോട് അമ്മ പറഞ്ഞത്, നിങ്ങളുടെ ബുദ്ധി ഈശ്വരനിൽ ഉറക്കട്ടെ, മനസ്സു മഹത്താകട്ടെ, മനസ്സു മഹത്താകട്ടെ എന്നാണ്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ ബി സുലോചന നായർ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ബാലാമണി അമ്മയുടെ വേണുനാദം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് സിജുകുമാർ.

ഘോഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാലാമണിയമ്മയുടെ കവിത വേണുനാദം. പാരായണം ചെയ്തത് സിജുകുമാർ.

0: just said that India and Nepal collaborate closely to maintain security along their long and uniquely open border, and the two countries have always stood by each other in times of need.
1: Collaborate closely to maintain security our long and uniquely open border. Our two countries have always stood by each other in times of need. In the wake of the ongoing crisis in West Asia, the Middle East, we have ensured uninterrupted fuel supplies to Nepal. The importance accorded to this relationship by both sides has only recently been demonstrated. We believe that today there is opportunity to decisively shift the trajectory of India-Nepal relations and to realize the full potential of our ties.
0: The National Testing Agency has refuted the claims circulating on social media and messaging platforms regarding an alleged leak, advance access or sale of the NEET UG 2026 re-examination question paper. In a social media post, the agency said that such content is the work of organized cheating rackets that prey on the anxiety of students and their families. The agency asserted that the integrity of the examination process remains fully intact and that all necessary safeguards are in place to ensure a fair and secure examination for candidates. West Bengal Chief Minister Suvendu Adhikari has said that BJP government will undertake major development initiatives to upgrade facilities at key religious sites across the state, such as Dakshineshwar and Kalighat temples. Speaking at a program in Kolkata, Mr. Adhikari said grand arrangements will be made for the upcoming Shravani Mela at Tarkeshwar. Hitting out at the previous Trinamool Congress administration, the chief minister alleged that West Bengal suffered from acute lack of employment opportunities and systemic corruption over the past 15 years. In the one-off test against Afghanistan, India will resume play at 368 for 3 in their first innings on day 2 in New Chandigarh today. Centuries from KL Rahul and captain Shubman Gill, who remains unbeaten on 103, have put the men in blue in a strong position. Sai Sudarshan also contributed 81 before missing out on a maiden test century, while Rishabh Pant remained unbeaten with a brisk half century. In hockey, Indian men's team has lifted the Under-18 Asia Cup for the third time, thrashing host Japan 4-1 in the final in the Kakamigahara yesterday. In SAF Women's Championship 2026 final, India defeated the defending champions Bangladesh 3-1 to win the title for a record sixth time, played in Madgaon, Goa yesterday. And that is the end of this news bulletin.
2: അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, രഞ്ജിനി സുധീരൻ, ജയന്തി കൃഷ്ണ, ഉമാ നായർ എന്നിവർ പാടിയത്. 6:30 പ്രഭാതപേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജൂവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം, രചന ശ്രീകല ചിങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻ ജെ. 9 ഓർമ്മച്ചെപ്പ്, 10 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, ബാലവേല നിരോധനവും നിയന്ത്രണവും, നിയമം 1986, അഡ്വക്കേറ്റ് രാഖി പ്രസാദ് സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 ബാലലോകം, 11:30 എന്തൊരു മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, ഇതിൽ MS ഗോപാലകൃഷ്ണൻ. 12 ഏകധാര, ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, കാർപ്പൽ ടണൽ സിൻഡ്രോം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 രഞ്ജിനി, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി, 2:45 ഹരിതവാണി, കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 4, വേഴാമ്പൽ, രചന സി റഹീം. മൂന്ന് മണിക്ക് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 4 സായന്തനം ദേശീയ അവാർഡ് ജേതാവായ കർഷകൻ ടി ജോസഫ് പങ്കെടുക്കുന്നു.

4:30 സൺഡേ സെലക്ഷൻസ്, 5 മണിക്ക് മൊഴിയുറവുകൾ. സർവോദയം കെ കേളപ്പൻ നടത്തിയ പ്രഭാഷണം. കാലത്തിന്റെ സാക്ഷി പരമ്പരയിൽ വി ടി ഭട്ടതിരിപ്പാട് പങ്കുവച്ച സ്മരണകൾ. 5:30 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ. റവറന്റ് മാത്യു മാർക്കോസും സംഘവും അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, റീസ്ട്രക്ചേർഡ് അംബ്രല ICDS. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ PI തങ്കച്ചനുമായി അഭിമുഖം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണം. നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 വാർത്തകൾ. 7:35 യുവവാണി പ്രതിഭയുടെ സ്വരങ്ങൾ. ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി, 1-ാം ഭാഗം. എട്ടുമണിക്ക് നാട്ടുചിന്ത്, രാമൻ ചാക്യാർ അവതരിപ്പിച്ച ചാക്യാർ കൂത്ത്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട്. 9:30 അക്ഷര സൗരഭം. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീതസഭ. വിദ്വാൻ MSN മൂർത്തി അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. 11:00 സുഭാഷിതം പ്രൊഫസർ B സുലോചന നായർ അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹിയിലെ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 11.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 6.2 മില്ലിമീറ്റർ. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി ഉദയഗീതം. രഞ്ജിനി സുധീരൻ, ജയന്തി കൃഷ്ണ, ഉമാനായർ എന്നിവർ പാടിയത്. ആദ്യം പ്രപഞ്ചാംബുജതൽപ്പം നിറഞ്ഞവരും മഹാപ്രഭാമയനെ ഗണേശ്വരനെ.

0: രഞ്ജിനി സുധീരൻ, ജയന്തി കൃഷ്ണ, ഉമാ നായർ എന്നിവർ പാടിയ ഗണേശ സ്തുതികളാണ് ഇതുവരെ കേട്ടത്. ഉദയഗീതം സമാപിച്ചു.
1: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തുപറ്റി?
5: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറി നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
4: ആ, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പ് വരുത്തണം.
5: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
4: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
6: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
0: ആകാശവാണി. പ്രഭാതഭേരി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. ചലച്ചിത്രതാരം സലീംകുമാർ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 10:45 എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സർക്കാരിൻ്റെ പ്രവർത്തന രീതിയെ വിമർശിച്ചതിന് സസ്പെൻഡ് ചെയ്തിരുന്ന IAS ഉദ്യോഗസ്ഥരായ ഡോക്ടർ ബി അശോകിൻ്റെയും എൻ പ്രശാന്തിൻ്റെയും സസ്പെൻഷൻ പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചു. കെയർഫെഡ് കേര വെളിച്ചെണ്ണയുടെ വില കുറച്ചു. 1 ലിറ്റർ പാക്കറ്റിന് 375 നിന്ന് 332 രൂപ ആയാണ് കുറച്ചത്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ വീണ്ടും ആക്രമണം നടത്തി. തിരിച്ചടിയായി ഇറാന്റെ തീരദേശ റഡാർ കേന്ദ്രങ്ങളെ US സേന ആക്രമിച്ചു. ഈ ശ്രീധരൻ തയ്യാറാക്കിയ അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യൻ ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി വൈഭവ് സൂര്യവംശി. അയർലൻഡിലും ഇംഗ്ലണ്ടിലും നടക്കുന്ന 2020 മത്സരങ്ങൾക്കും ഏഷ്യൻ ഗെയിംസിനുമുള്ള ഇന്ത്യൻ ടീമിലാണ് 15 വയസ്സ് പ്രായമുള്ള താരം ഉൾപ്പെട്ടത്. നോർവേ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം റഷ്യയുടെ മീര ആൻഡ്രീവയ്ക്ക്. ഫൈനലിൽ പോളിഷ് താരം മയ ഹലിൻസ്കയെ 6-3, 6-2 തോൽപ്പിച്ചു.

0: വാർത്താ അവലോകനം തയ്യാറാക്കിയത് വീക്ഷണം തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടർ എ ആർ ആനന്ദ്.
1: സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം യു ഡി എഫ് സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചതാണ് പോയ വാരത്തെ പ്രധാന വാർത്ത. ധനവകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി വി ഡി സതീശനാണ് മന്ത്രിസഭായോഗം ഔദ്യോഗികമായി അംഗീകാരം നൽകിയ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വച്ചത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ ഭാഗമായി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ പൂർത്തിയായി. പുതിയ സർക്കാരിന്റെ നയങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് ഭരണകക്ഷി അംഗങ്ങളും സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷവും ചർച്ചയെ ചൂടുപിടിപ്പിച്ചു. പിന്നാലെ ചർച്ചകൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകി. കേരള നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറായി

0: യു ഡി എഫിലെ ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കും. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് മന്ത്രിസഭാ യോഗത്തിലാണ് കേസ് സി ബി ഐക്ക് വിടാനുള്ള തീരുമാനമെടുത്തത്. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജന നായർക്ക് ആശ്രിത നിയമനം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നല്ല ഭൂമിക്കായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ച് നാട്. പ്രകൃതിയെ തകർക്കാത്ത സുസ്ഥിര വികസനമാണ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൃഷിവകുപ്പിന്റെ പരിസ്ഥിതി ദിനാചരണം സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഇ ഡിക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇ ഡി അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ കമ്പനിയും ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജികൾ തള്ളിയാണ് കോടതി ഉത്തരവ്. ബോക്സ് ഓഫീസിൽ ചരിത്രവിജയം നേടിയ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രമുഖ നടനും നിർമ്മാതാവുമായ സൌബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരെ പ്രതികളാക്കി എറണാകുളം സെഷൻസ് കോടതിയിലാണ് വിശദമായ കുറ്റപത്രം സമർപ്പിച്ചത്. സുപ്രീംകോടതിയിൽ 5 പുതിയ ജസ്റ്റിസുമാരെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. 4 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും ഒരു മുതിർന്ന വനിതാ അഭിഭാഷകയുമാണ് പുതുതായി സുപ്രീംകോടതിയിൽ എത്തുന്നത്. പുതിയ നിയമനത്തോടെ സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ ആകെ എണ്ണം 37, പരമാവധി ജഡ്ജിമാരുടെ എണ്ണം 38. പശ്ചിമബംഗാൾ നിയമസഭയ്ക്കുള്ളിലെ വ്യാജ ഒപ്പുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും പരാതികളിലുമുള്ള അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നാകെ ഹാജരാകാതെ തൃണമൂൽ കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി. ശാരീരിക അസ്വാസ്ഥ്യം കാരണമാണ് ഹാജരാകാൻ കഴിയാത്തതെന്ന് കത്തിലൂടെ അദ്ദേഹം അന്വേഷണ സംഘത്തെ അറിയിച്ചു. സി ബി എസ് ഇ 12 ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട OSM തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കുമിടയിൽ സി ബി എസ് ഇ ചെയർമാൻ രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥലം മാറ്റി. ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിനായി സേവനങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ ഏകാംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷൻ അധ്യക്ഷ എസ് രാധാ ചൌഹാനാണ് ഈ സമിതിയുടെ തലവൻ. അതേസമയം June 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ നിലവിലുള്ള പേപ്പറും പേനയും ഉപയോഗിച്ചുള്ള രീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് വ്യാപകമാകുന്ന മയക്കുമരുന്ന് ശൃംഖലകളെ വേരോടെ പിഴുതെറിയുവാൻ ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് പദ്ധതി ശക്തമായി മുന്നേറുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 728 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 795 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത വീണ്ടും ഹൈക്കോടതിയിൽ. മെമ്മറി കാർഡ് ചോർന്നതിന്റെ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. കേസ് അട്ടിമറിച്ചതിലും അന്വേഷണം വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു. പ്രതിത്വം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ കോടതികൾക്ക് DNA പരിശോധനയ്ക്ക് ഉത്തരവിടാമെന്ന് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. മറ്റ് തെളിവുകൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ പരിശോധന നടത്താൻ നിർദ്ദേശിക്കാൻ അധികാരമുള്ളത്. കേസിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രതിത്വം തെളിയിക്കുന്നത് കേന്ദ്രബിന്ദുവാണെങ്കിൽ ഇത്തരം ശാസ്ത്രീയ പരിശോധനകൾ ആകാമെന്ന് കോടതി നിരീക്ഷിച്ചു. വിദേശ പൌരന്മാർക്കായി ഇന്ത്യയിലേക്കുള്ള വിസ, താമസം, രജിസ്ട്രേഷൻ നിയമങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർണായക മാറ്റങ്ങൾ വരുത്തി. വിദേശികളുടെ രജിസ്ട്രേഷൻ നടപടികൾ കർശനമാക്കുന്നതിനൊപ്പം വിദേശികളായ ദമ്പതികൾക്ക് ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ചില ആശ്വാസകരമായ ഇളവുകളും പുതിയ നിയമം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 6 BJP ബന്ധം ഉപേക്ഷിച്ച് തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം പ്രഖ്യാപിച്ചു. ബി ദ ലീഡർ എന്ന സാമൂഹിക മാധ്യമ കൂട്ടായ്മ രാഷ്ട്രീയ പാർട്ടിയായി മാറ്റി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ലക്ഷ്യം. കർണാടക സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ബംഗളൂരുവിലെ ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ശിവകുമാറിനൊപ്പം മുതിർന്ന നേതാവ് ജി പരമേശ്വര ഉൾപ്പെടെ ഉള്ള 13 MLA മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭയുടെ ഭാഗമായി. പസഫിക് സമുദ്രത്തിലെ അസാധാരണമായ ചൂടുപിടികലിനെ തുടർന്ന് ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം അതിവേഗം രൂപപ്പെടുന്നതായി ലോക കാലാവസ്ഥാ സംഘടനയുടെ മുന്നറിയിപ്പ്. വരും മാസങ്ങളിൽ കടുത്ത ചൂടിനും അതിതീവ്ര മഴയ്ക്കും വരൾച്ചയ്ക്കും ഇത് കാരണമായേക്കാം. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ എൽനിനോ രൂപപ്പെടാൻ 80% സാധ്യതയുണ്ടെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. രാജ്യതലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് ദക്ഷിണ ഡൽഹിയിലെ തിരക്കേറിയ മാളവ്യ നഗറിലെ റെസ്റ്റോറന്റിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട അഗ്നിബാധയിൽ വിദേശികൾ ഉൾപ്പെടെ 21 പേർ വെന്തുമരിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ വൻ അട്ടിമറി സൃഷ്ടിച്ച പ്രതിപക്ഷമായ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. തൃണമൂൽ വിമത നേതാവ് ഋതബ്രത ബാനർജിയെ പശ്ചിമബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി സ്പീക്കർ രതീന്ദ്ര ബോസ് അംഗീകരിച്ചു. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള എണ്ണ വിതരണ ശൃംഖലയിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും വെനസ്വേലയും തമ്മിലുള്ള ഊർജ്ജ സഹകരണം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കങ്ങൾ സജീവമായി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡിഗ്രസും തമ്മിൽ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ വിതരണം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതായിരുന്നു ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മുഖാമുഖ ചർച്ച നടത്താൻ തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി അറിയിച്ചു. ചെസ് ലോകത്തിന്റെ നിറുകയിൽ ഇന്ത്യയുടെ അഭിമാനമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ചരിത്രം കുറിച്ചു. നോർവേയിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ ലോകത്തിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ നോർവേ ചെസ് കിരീടം സ്വന്തമാക്കി. ഈ ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ താരം കിരീടം ചൂടുന്നത് ഇതാദ്യമായാണ്. ടൂർണമെന്റിൽ ലോക ചെസ്സിലെ അനിഷേധ്യ രാജാവായ മാഗ്നസ് കാൾസനെയും പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയിരുന്നു. ലോകകപ്പിനുള്ള ഖത്തർ ദേശീയ ടീമിന്റെ ഔദ്യോഗിക സ്കോഡിൽ മലയാളിയായ തക്സീൻ മുഹമ്മദ് ഇടം നേടി. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി താരം ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയിൽ ജേഴ്സി അണിയാൻ ഒരുങ്ങുന്നു. കണ്ണൂർ സ്വദേശിയായ 19-കാരൻ തക്സീൻ ഖത്തറിലാണ് ജനിച്ചതും വളർന്നതും. തലശ്ശേരി സ്വദേശിയായ ജംഷീദിന്റെയും വളപട്ടണം സ്വദേശിനിയായ ഷൈമയുടെയും മകനാണ്. 16th IPL സീസണിന്റെ കലാശപ്പോരിൽ ഗുജറാത്തിനെ തോൽപ്പിച്ച് കിരീടം ചൂടി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഗുജറാത്ത് ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 5 wicket നഷ്ടത്തിൽ ബംഗളൂരു അനായാസം മറികടന്നു. ഈ വിജയത്തോടെ തുടർച്ചയായ 2nd IPL കിരീടം നേടുന്ന ടീമായി RCB മാറി.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് വീക്ഷണം തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടർ AR ആനന്ദ്. വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
2: പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
1: സീരിയൽ അഭിനയിച്ചതിന് ശേഷം വീട്ടുകാർക്കാണ്, വീട്ടമ്മമാരെവിടെയുണ്ടോ, മലയാളികൾ എവിടെയുണ്ടോ, എവിടെ ചെന്നാലും, ഇപ്പൊ അമേരിക്കയിലെത്തിയാലും ന്യൂയോർക്കിന്റെ നഗരത്തിൽ നടുക്ക് നിൽക്കുമ്പോഴും ഐ വാച്ച് യുവർ സീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പരുകൾ 9495964321, 9495563621, 9496593321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: 3 കോളേജിലെയും
2: ഡോണ്ട് വറി
1: ഫീസ് നോക്ക്.
3: എന്തുണ്ടോ വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: സ്കൂള് തുറക്കാറായി.
7: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
6: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
7: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
8: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, സ്വത്തുക്കളുടെ വിൽപ്പനയും വാങ്ങലും എന്നിവ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തെ ഭൂരേഖകൾ പരിശോധിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകി. മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മയക്കുമരുന്ന് കടത്തിന് സഹായങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ ശൃംഖലയെയും കൈകാര്യം ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. അതിർത്തി ജില്ലകളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർമാർക്കും GST ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് വ്യാജ കറൻസിയെക്കുറിച്ച് സർവേ നടത്തണമെന്നും ഷാ നിർദ്ദേശിച്ചു. അതിർത്തിയിൽ സുരക്ഷ നിലനിർത്താൻ ഇന്ത്യയും നേപ്പാളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഇരുരാജ്യങ്ങളും പരസ്പരം നിലകൊണ്ടിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, വാണിജ്യം, നിക്ഷേപം, ഊർജ്ജം, വികസനം, സഹകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ ഇരുരാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ലിവർ സിറോസിസ് രോഗത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഭൌതികദേഹം രാവിലെ 9 മുതൽ പറവൂർ ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഡെസ്ക് റിപ്പോർട്ട്.
9: 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സലീം കുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. ഹാസ്യകഥാപാത്രങ്ങളാണ് ഏറെയും അവതരിപ്പിച്ചതെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീം കുമാറിന് ലഭിച്ചു. അയാളും ഞാനും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ സാമുവൽ എന്ന നായക കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡും സലീം കുമാറിനെ തേടിയെത്തി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, CID മൂസ, കിളിച്ചുണ്ടൻ മാമ്പഴം, പട്ടാളം, പട്ടാഭിഷേകം, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, തെങ്കാശി പട്ടണം, സത്യമേവ ജയതേ, ഈ പറക്കും തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈത്തൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. തമിഴ്, ഒറിയ, ബംഗാളി ഭാഷകളിലെ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്.
8: സലീം കുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രതിഭാസമ്പന്നതയും വ്യക്തിബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കാട്ടിയ പറവൂരിന്റെ പച്ചയായ മനുഷ്യരൂപമായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ് സലീംകുമാറിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ വിവിധ തുറകളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീംകുമാറെന്ന് സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. NTA ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ചാനലുകളിലൂടെയും നൽകുന്ന അറിയിപ്പുകളെ ആശ്രയിക്കണമെന്നും ഏജൻസി അഭ്യർത്ഥിച്ചു. CBSE 12 ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ നേരിട്ടും വാട്സ്ആപ്പ് വഴിയും പൊതുജനങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാനിന് മദ്യനിരോധന സമിതി മലബാർ മേഖലാ കൺവെൻഷൻ പിന്തുണ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിലെ പരിപാടി കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദിത്തപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇച്ഛാശക്തി കാണിക്കേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര പാലേരിയിൽ കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനും മരിച്ചു. പാലേരി തോട്ടത്താങ്കണ്ടി രമ്യ, 7 വയസ്സുകാരൻ ശിവനന്ദ് എന്നിവരാണ് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6ാം തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് U18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിനെയും വെങ്കലം നേടിയ വനിതാ ടീമിനെയും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇരു ടീമുകളുടെയും വിജയം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവ കായിക താരങ്ങളുടെ കഴിവ്, കഠിനാധ്വാനം, ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി വിജയം രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ദിനം ഇന്ത്യ ഇന്ന് 1ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റിന് 368 റൺസ് എന്ന നിലയിൽ മത്സരം പുനരാരംഭിക്കും. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് പദ്ധതി കാലാവധി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വർദ്ധിച്ചുവരുന്ന കുടിശ്ശികയോ നിഷ്ക്രിയ ആസ്തിയോ കുറച്ച് നിക്ഷേപകരുടെ താൽപര്യം കൂടി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13 മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീംകുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
10: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ദിവ്യാനന്ദ ഝാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ ആർത്ഥിക പരാമർശ പരിഷദ സദസ്യൈ സമം ആകാരിതസ്യ ഉപവേശനസ്യ അധ്യക്ഷതാം അകരോത്. ഉപവേശനെ പ്രധാനമന്ത്രി പരിഷത് സദസ്യാശ്ച വൈശ്വിക നിശ്ചിതതാ കാലി ഭാരതസ്യ ഭൂയോപി ആർത്ഥിക വൃദ്ധിം കർത്തും വിഭിന്നേഷു പരാമർശോപായേഷു ചർച്ചിതവന്തൗ. ജീവനസ്തരം വ്യാപാരം ച സുഗമീകർത്തും അപി സവിസ്തരം വിചാരണ ജാത. സദസ്യൈഃ ഭാരതെ വിശ്വേ ച പശ്ചിമൈഷ്യാ സംഘർഷേണ ഉത്പന്ന പ്രഭാവാനാം അപി ആകലനം പ്രസ്തുതം. വിദേശമന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കരഃ ഉക്തവാൻ യത് ഭാരതം നേപാലം ച സുദീർഘ മുക്ത സീമായാം സുരക്ഷാവ്യവസ്ഥാം പ്രവർത്തയിതും ദൃഢതയാ സഹയോഗം കുരുതഃ. അപി ച ഉഭൌ ദേശൌ സങ്കടകാലേ അപി സർവദൈവ പരസ്പരം സാഹായ്യം കുരുതഃ. നവദില്യാം നേപാലസ്യ വിദേശമന്ത്രിണ ശിശിര ഖനാലിന സഹ ഉപവേശനെ ഡോക്ടർ ജയശങ്കരഃ അവദത് യത് ഉഭയോഃ ദേശയോഃ സംബന്ധഃ ജീവിതജനസംബന്ധസ്യ സീമാപാര സമ്പർക്കസ്യ പാരസ്പരിക സാംസ്കൃതിക ധാർമ്മിക പരമ്പരാണാം ച സുദൃഢാധാരെ വിനിർമ്മിതഃ അസ്തി. കേന്ദ്രീയഃ ഗൃഹമന്ത്രി അമിത്ഷാഹഃ അന്താരാഷ്ട്രീയ സീമാസു വിത്തീയ വ്യവഹാരസ്യ ഭവന നിർമ്മാണസ്യ സമ്പത്തിക്രയ വിക്രയണസ്യ ച വിഷയെ വിശേഷ സമവധാനതായേ ആഹൂതവാൻ. ഏഷഃ നിർദ്ദേശഃ BSF ഇതി സീമസുരക്ഷാബലസ്യ ത്രിപുര സീമാമുഖ്യാലയെ ഗൃഹമന്ത്രിണഃ അധ്യക്ഷതായാം ആകാരിതെ പൂർവോത്തര രാജ്യസീമാക്ഷേത്രവിഷയകെ സമ്മേളനെ പ്രദത്തഃ. ഗൃഹമന്ത്രി വിഗത പഞ്ചവർഷാണാം ഭൂമിലേഖാനാം പരീക്ഷണായ അപി നിർദ്ദിഷ്ടവാൻ. CBSE ഇതി കേന്ദ്രീയ മാധ്യമിക ശിക്ഷാ പരിഷദ് അംഗസത്യാപനാർത്ഥം പുനർമൂല്യാങ്കനാർത്ഥം ച ആവേദന സമർപ്പണായ അന്തിമാം തിഥിം ജൂൺ മാസസ്യ 7th ദിനാങ്കപര്യന്തം അഗ്രേ സാരിതവതി. പരിഷദ ഉക്തം യത് വിദ്യാർത്ഥിനഃ അദ്യ മധ്യരാത്രിം യാവത് സ്വാവേദനാനി അർപ്പയിതും അർഹന്തി. ഇതഃ പൂർവം ആവേദന സമർപ്പണായ അന്തിമതിഥിഃ അസ്യ മാസസ്യ 6th ദിനാങ്കഃ ഏവ ആസീത്. പ്രിയാ ശ്രോതാരഃ, സംസ്കൃത ജഗതാ സംബദ്ധൈഃ വിഭിന്നൈഃ ക്രിയാകലാപൈഃ സംവലിതസ്യ സംസ്കൃത സാപ്താഹികീതി വിശിഷ്ട കാര്യക്രമസ്യ പ്രസാരണം ആകാശവാണ്യാഃ FM ഗോൾഡ് പ്രവാഹികാതഃ അദ്യ മധ്യാഹ്നെ 12:30 ഭവിഷ്യതി. ഭവന്തഃ സർവേ യഥാകാലം ശ്രോതും പ്രഭവന്തി. ഭാരതീയർത്തുവിജ്ഞാനവിഭാഗേന അനുമിതം യത് അദ്യ തടീയ കർണാടക മാഹെ കേരളേഷു മൂസലാധാരവൃഷ്ടിഃ ഭവിഷ്യതി. പൂർവോത്തരരാജ്യാനാം അധികതരഭാഗേഷു ആഭ്യന്തരീണ കർണാടകെ ഗോവായാം തമിഴ്നാടൌ പുതുച്ചേര്യാം അണ്ടമാന നിക്കോബാര ദ്വീപസമൂഹേ ച ശ്വഃ പര്യന്തം പ്രബലവൃഷ്ടേഃ സംഭാവന അസ്തി. സമ്പ്രതി ക്രീഡാവാർത്തസു जापानी भारतस्य अन्तरष्टादशवयोवर्गीय पुरुषदलेन एशिया चषक हॉकी स्पर्धा मालिका जिता। निर्णायके द्वन्द्वे भारतेन जापानं 4-1 इति अंकांतरालेन पराजितम्। उपराष्ट्रपतिः सीपी राधाकृष्णन्, प्रधानमंत्री नरेन्द्र मोदी च उत्तम प्रदर्शनपरकम् एतं विजयम् अभिलक्ष्य भारतीय हॉकी दलं वर्धापितवन्तौ। गोवायां भारतेन सैफ महिला पादकन्दुकनायक स्पर्धा श्रृंखला विजिता। निर्णायके द्वन्द्वे भारतेन बांग्लादेशः 3-0 इति अंकांतरालेन पराजितः। ध्यानास्पदम् अस्ति यत् भारतेन षष्ठवारं एषा श्रृंखला जिता। अपरतः नवचण्डीगढे भारताफगानिस्तानयोः एकमात्र क्रिकेट निकषस्पर्धायाः प्रथमदिनस्य क्रीडासमाप्तिपर्यन्तं भारतेन क्रीडकत्रयस्य हानिपूर्वकं 68-300 धावनांकाः अर्जिताः। अद्य भारतं इतः अग्रे क्रीडिष्यति। इति वार्ताः।
0: आकाशवाणी।

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടീലിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭ്യമാക്കും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഉൽപാദനക്ഷമതയുള്ളവ വെച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് പദ്ധതി. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6,00,000 രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keraplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 6238450476, കോട്ടയം 9037824036, തൃശൂർ 9037824049, കണ്ണൂർ 9037824047. കേരള കാർഷിക സർവകലാശാലയ്ക്കു കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8281200673. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിന്റെ തിരുവനന്തപുരം നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഫീൽഡ് തലത്തിൽ ക്ഷീര കർഷകരെയും ക്ഷീരസംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരൊഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിപ്ലോമയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. പ്രായം 2026 June 1 18-40 ഇടയിൽ. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം ഈ മാസം 20 വൈകിട്ട് 5 മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മുഖേനയോ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ, ക്വാളിറ്റി കൺട്രോൾ ഓഫീസ്, ക്ഷീരവികസന വകുപ്പ്, പട്ടം, തിരുവനന്തപുരം 6950004 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. കൂടിക്കാഴ്ചയ്ക്ക് അർഹരായവരുടെ പട്ടിക ഈ മാസം 23 രാവിലെ 11 മണിക്ക് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തും. കൂടിക്കാഴ്ച ഈ മാസം 26 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം ക്വാളിറ്റി കൺട്രോൾ ഓഫീസറുടെ കാര്യാലയത്തിൽ വെച്ച് നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9446453247. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ എംടെക് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0494268621 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. അവസാന തീയതി ഈ മാസം 20. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 1,100 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 85470707 അല്ലെങ്കിൽ 0487237773 എന്നീ ഫോൺ നമ്പറുകളിൽ ഈ മാസം 22 തീയതിക്ക് മുൻപായി വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
1: 1893 ജൂൺ 7 ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വർണ്ണവിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കി. കറുത്തവർക്കും ഏഷ്യക്കാർക്കും ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ലെന്ന വർണ്ണവിവേചന നിയമമായിരുന്നു ഇതിന് പിന്നിൽ. ഈ അപമാനം ഗാന്ധിജിയിൽ കടുത്ത മാനസിക മാറ്റമുണ്ടാക്കുകയും വംശീയതയ്ക്കും അനീതിക്കുമെതിരെ പോരാടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് പീറ്റർ മാരിസ്ബർഗ് സ്റ്റേഷനിൽ ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി ഗാന്ധിജിയുടെ ഒരു വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച രണ്ടാമത്തെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ ഭാസ്കര 1 1979 ജൂൺ 7 വിജയകരമായി വിക്ഷേപിച്ചത്. സോവിയറ്റ് യൂണിയന്റെ കപൂസ്റ്റിൻ യാർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇന്ത്യയുടെ പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ഭാസ്കരാചാര്യന്റെ ഓർമ്മയ്ക്കായാണ് ഉപഗ്രഹത്തിന് ഈ പേര് നൽകിയത്. ജലശാസ്ത്രം, വനസംരക്ഷണം, സമുദ്ര പഠനം എന്നിവയ്ക്കായുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇത് ഉപയോഗിച്ചത്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പായിരുന്നു ഈ ദൌത്യം. ചരിത്രവും കലയും ഇഴചേർന്ന കോഴിക്കോട് നഗരത്തിന് 2012 ജൂൺ 7 ഔദ്യോഗികമായി ശില്പനഗരം എന്ന വിശേഷണം ലഭിച്ചത്. നഗരത്തിലെ പ്രമുഖ പൊതുസ്ഥലങ്ങളിലും പാർക്കുകളിലും സ്ഥാപിച്ച മനോഹരമായ ശില്പങ്ങൾ പരിഗണിച്ചാണ് ഈ അംഗീകാരം നൽകിയത്. നഗരസഭയുടെയും ലളിതകലാ അക്കാദമിയുടെയും നേതൃത്വത്തിൽ നിരവധി ശില്പകലാ ക്യാമ്പുകൾ ഇതിന്റെ ഭാഗമായി നടന്നിരുന്നു. കോഴിക്കോടിന്റെ സാംസ്കാരിക പൈതൃകത്തിന് മാറ്റുകൂട്ടുന്ന ഒന്നാണ് ഈ പദവി. ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രത്തിന്റെ പിതാവും പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനുമായിരുന്ന അലൻ ട്യൂറിംഗ് 1954 ജൂൺ 7 അന്തരിച്ചത്. കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാന തത്വമായ ട്യൂറിംഗ് മെഷീൻ വികസിപ്പിച്ചത് അദ്ദേഹമാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ അതീവ രഹസ്യ കോഡായ എനിഗ്മ തകർക്കാൻ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. യന്ത്രങ്ങൾക്ക് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്ന ട്യൂറിംഗ് ടെസ്റ്റ് അദ്ദേഹം വിഭാവനം ചെയ്തു. കമ്പ്യൂട്ടർ ശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന ട്യൂറിംഗ് അവാർഡ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി നൽകുന്നതാണ്. പോപ്പ് സംഗീത ലോകത്തെ വിസ്മയമായിരുന്ന വിഖ്യാത അമേരിക്കൻ ഗായകൻ പ്രിൻസ് ജനിച്ചത് 1958 ജൂൺ 7 1984 പുറത്തിറങ്ങിയ പർപ്പിൾ റെയിൻ എന്ന ആൽബം അദ്ദേഹത്തെ ആഗോളതലത്തിൽ ഒരു സൂപ്പർ സ്റ്റാറാക്കി മാറ്റി. രണ്ടാം ലോകമഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾക്ക് നിർണായക മേധാവിത്വം നൽകിയ പ്രശസ്തമായ മിഡ്വേ യുദ്ധം അവസാനിച്ചത് 1942 ജൂൺ 7 പസഫിക് മേഖലയിൽ ജപ്പാന്റെ മുന്നേറ്റത്തിന് തടയിടാനും യുദ്ധത്തിൽ സഖ്യകക്ഷികൾക്ക് പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് മേധാവിത്വം നൽകാനും ഈ വിജയം സഹായിച്ചു. ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ പുരുഷ ലോകകപ്പ് മത്സരങ്ങൾക്ക് ഇംഗ്ലണ്ടിൽ തുടക്കമായത് 1975 ജൂൺ 7 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഏകദിന ക്രിക്കറ്റിന്റെ പ്രചാരം ലോകമെമ്പാടും വർദ്ധിപ്പിക്കുന്നതിൽ ഈ ടൂർണമെന്റ് നിർണായക വഴിത്തിരിവായി മാറി. 60 ഓവറുകൾ വീതമുള്ള മത്സരങ്ങളായിരുന്നു അന്ന് ആദ്യ ലോകകപ്പിൽ കളിച്ചിരുന്നത്. ലോർഡ്സിൽ നടന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി വെസ്റ്റിൻഡീസ് ചരിത്രത്തിലെ ആദ്യ ലോകകപ്പ് ജേതാക്കളായി. ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ 7 ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെയും FAO യുടെയും സംയുക്ത നേതൃത്വത്തിലാണ് ഈ ദിനാചരണം നടക്കുന്നത്. സുരക്ഷിതമായ ഭക്ഷണം കഴിക്കുന്നത് വഴി ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: എടാ നീ കൈയഴുകുന്നില്ലേ?
6: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
5: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതല് അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
6: സോറി, ഞാൻ അത്ര ആലോചിച്ചില്ല.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
7: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
8: ആയുരാരോഗ്യത്തിൽ നിന്ന് നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ, സമീകൃത ആഹാരത്തിന്റെ പങ്ക്, ഇതേക്കുറിച്ച് ഡോക്ടർ സുനി മേരി വർഗീസ് സംസാരിക്കുന്നു.
9: ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. നാം കഴിക്കുന്ന ആഹാരം ശരീരത്തിനെയും മനസ്സിനെയും നേരിട്ട് സ്വാധീനിക്കുന്നു. ഭക്ഷണം തന്നെയാണ് മരുന്ന് എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കുന്നത് സമീകൃത ആഹാരത്തിലൂടെയാണ്. ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും ആവശ്യമായ അന്നജം, മാംസ്യം, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ, നാരുകൾ എന്നിവ കൃത്യമായ അളവിൽ അടങ്ങിയതാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഘടകം അമിതമാകാനോ കുറയുവാനോ പാടില്ല എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നത് അന്നജമാണ്. തവിടുള്ള അരി, ഗോതമ്പ്, റാഗി തുടങ്ങിയ ധാന്യങ്ങളാണ് ഇതിന്റെ പ്രധാന സ്രോതസ്. മാംസ്യം ശരീരത്തിന്റെ വളർച്ചയ്ക്കും പേശികളുടെ ബലത്തിനും കോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും അത്യാവശ്യമാണ്. പയർവർഗ്ഗങ്ങൾ, മുട്ട, പാല്, മത്സ്യം എന്നിവയിൽ മാംസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിനുകളും ധാതുലവണങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും എല്ലുകളുടെ ബലം നിലനിർത്തുന്നതിനും ഇവ സഹായിക്കുന്നു. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇതിനായി ധാരാളം കഴിക്കണം. ഊർജം സംഭരിച്ച് വയ്ക്കുവാനും ശരീര താപം നിലനിർത്തുവാനും കൊഴുപ്പ് അനിവാര്യമാണ്. എന്നാൽ ഇതിന്റെ അളവ് പരിമിതപ്പെടുത്തണം. ആധുനിക കാലഘട്ടത്തിലെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അമിതവണ്ണം എന്നിവയെ ചെറുക്കാൻ സമീകൃത ആഹാരത്തിന് സാധിക്കും. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡ്സും നമ്മുടെ ഭക്ഷണക്രമത്തിന്റെ ഭാഗമായതോടെയാണ് ഇത്തരം രോഗങ്ങൾ വർദ്ധിച്ചത്. പഞ്ചസാര, ഉപ്പ്, എണ്ണ എന്നിവയുടെ അമിത ഉപയോഗം കുറയ്ക്കുകയും വീട്ടിൽ തന്നെ പാചകം ചെയ്യുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും വേണം. ഭക്ഷണത്തിൽ ധാരാളം നാരുകൾ ഉൾപ്പെടുത്തുന്നത് ദഹന

0: പ്രക്രിയ സുഗമമാക്കാനും മലബന്ധം ഒഴിവാക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ സഹായിക്കും. വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഗുണമേന്മയുള്ള ഭക്ഷണം കൃത്യമായ അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. രാത്രിയിൽ ലഘുവായ ഭക്ഷണം കഴിക്കുന്നതാണ് ഉത്തമം. എല്ലാ ദിവസവും ഒരേ തരം ഭക്ഷണം കഴിക്കാതെ വിവിധ വർണ്ണങ്ങളിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സമീകൃത ആഹാരം, ശരിയായ ഭക്ഷണങ്ങൾ കഴിക്കുക മാത്രമല്ല, ചില അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യേണ്ടത് പ്രധാനമാണ്. ഈ ഭക്ഷണങ്ങൾ ഇടയ്ക്കിടെ വലിയ അളവിൽ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. മിഠായി, കേക്കുകൾ, കുക്കീസ്, സോഡ, എനർജി ഡ്രിങ്ക്സ്, മധുരപലഹാരങ്ങൾ, ഐസ്ക്രീം, പഞ്ചസാര എന്നിവ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും മറ്റ് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇടയാക്കുന്നു. വറുത്തതും കൊഴുപ്പുള്ളതുമായ ഭക്ഷണം, ഫ്രഞ്ച് ഫ്രൈസ്, വറുത്ത ചിക്കൻ, ചിപ്സ് എന്നിവ ഹൃദയത്തിന് ദോഷം വരുത്തുന്ന അനാരോഗ്യമായ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. പാക്ക് ചെയ്ത ലഘുഭക്ഷണങ്ങൾ, തൽക്ഷണ ഉണ്ടാക്കാവുന്ന നൂഡിൽസ്, ശീതീകരിച്ച ഭക്ഷണ സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, അവയിൽ പലപ്പോഴും ഉപ്പും പഞ്ചസാരയും പ്രിസർവേറ്റീവ്സും അമിതമായി അടങ്ങിയിരിക്കുന്നവയാണ്. പഞ്ചസാര അടങ്ങിയ പ്രഭാത ധാന്യങ്ങളെക്കാൾ തവിടുള്ള ധാന്യങ്ങളാണ് നല്ലത്. കുത്തി വെളുപ്പിച്ച അരിയും തവിട് കളഞ്ഞ ധാന്യങ്ങളും ഉപയോഗിക്കാതിരിക്കുക. ഇവയിൽ പോഷകങ്ങൾ കുറവാണ്. മാത്രമല്ല, രക്തത്തിലെ പഞ്ചസാരയെ വേഗത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. തവിടുള്ള ധാന്യങ്ങളാണ് നല്ലത്. ഉപ്പ് അമിതമായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദയത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. പ്രോസസ്സ് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, ടിന്നിലടച്ച ഭക്ഷ്യവസ്തുക്കൾ, പാക്ക് ചെയ്ത വസ്തുക്കൾ, സൂപ്പ്, സംസ്കരിച്ച മാംസം എന്നിവയിൽ അമിതമായി ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. വ്യായാമത്തോടൊപ്പം കൃത്യമായ സമീകൃത ആഹാരം ശീലമാക്കിയാൽ രോഗങ്ങളില്ലാത്ത ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. ആരോഗ്യ കാര്യത്തിലുള്ള അച്ചടക്കം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉന്മേഷവും ഊർജവും നൽകുന്നു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ, സമീകൃത ആഹാരത്തിന്റെ പങ്ക്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുനി മേരി വർഗീസ്.
2: തൊഴിൽ ദർശനം.
3: ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന് കീഴിൽ തിരുവനന്തപുരത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ രണ്ടൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജനറൽ 1, OBC 1. യോഗ്യത 10-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 25 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 15. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.niist.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.niist.res.in. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡ് 1, അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡ് 2 തസ്തികകളിലായി 4 ഒഴിവുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://nitc.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://nitc.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 15. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ITIക്കാർക്കാണ് അവസരം. ട്രേഡുകൾ: ഫിറ്റർ, കാർപ്പന്റർ, വെൽഡർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഇലക്ട്രീഷ്യൻ, സ്റ്റെനോഗ്രാഫർ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പ്ലംബർ, പെയിന്റർ, വയർമാൻ, ഇലക്ട്രോണിക് മെക്കാനിക്, മെക്കാനിക് ഡീസൽ, മെഷീനിസ്റ്റ്, ടർണർ, ഡെന്റൽ ലാബ് ടെക്നീഷ്യൻ, ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് ടെക്നീഷ്യൻ, ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ, ഗ്യാസ് കട്ടർ, സ്റ്റെനോഗ്രാഫർ, കേബിൾ ജോയിന്റർ, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ, ഡ്രൈവർ കം മെക്കാനിക്, മെക്കാനിക് മെഷീൻ ടൂൾ മെയിന്റനൻസ്, മേസൺ. യോഗ്യത: കുറഞ്ഞത് 50% മാർക്കോട് നേടിയ 10-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI. പ്രായം 2026 May 19 15-നും 24 വയസ്സിനും ഇടയിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. NAPS പോർട്ടലായ www.apprenticeshipindia.gov.in മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പോർട്ടൽ വിലാസം ഒരിക്കൽ കൂടി www.apprenticeshipindia.gov.in. വിശദ വിവരങ്ങൾക്ക്

0: സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://scr.indianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://scr.indianrailways.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 18. ഇന്ത്യൻ നേവി പ്ലസ് ടു കേഡറ്റ് എൻട്രി സ്കീമുകളിലൂടെ പെർമനന്റ് കമ്മീഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലായി 60 ഒഴിവാണുള്ളത്. ഇതിൽ 8 ഒഴിവ് വനിതകൾക്ക് നീക്കിവച്ചതാണ്. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. 2027 ജനുവരിയിൽ കോഴ്സ് ആരംഭിക്കും. യോഗ്യത: ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ 70% മാർക്കോടെ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം. ഇംഗ്ലീഷിൽ 50% മാർക്ക് നേടിയിരിക്കണം. JEE മെയിൻ 2026 പരീക്ഷ എഴുതിയവർക്ക് മാത്രമേ അപേക്ഷിക്കാനാകൂ. പ്രായം 2007 ജൂലൈ 2 2010 ജനുവരി 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. May 29 മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു മാർക്ക് ലിസ്റ്റ്, JEE മെയിൻ 2026 സ്കോർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്യണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.joinindiannavy.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.joinindiannavy.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 18.
1: തൊഴിൽ ദർശനം.
2: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: പ്രിയ ശ്രോതാക്കളെ, തന്റേതായ ശൈലിയിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ നിരവധി അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച ഇന്നലെ അന്തരിച്ച നടൻ സലീംകുമാറിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദാവിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ ഒരു ഗാനം ഇപ്പോൾ കേൾക്കാം. റഫീഖ് അഹമ്മദ് എഴുതിയ വരികൾ, രമേശ് നാരായണിന്റെ സംഗീതം. ആലാപനം സുജാത. സലീംകുമാറിന് ആദരാഞ്ജലികൾ.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇനി 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നെന്ന നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞ നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. എറണാകുളം അമൃത ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 വിയോഗം. 57 വയസ്സായിരുന്നു. ലിവർ സിറോസിസ് രോഗം പിടിപെട്ടതിനെ തുടർന്ന് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഒരു റിപ്പോർട്ട്.
2: മിമിക്രി വേദികളിലൂടെയും ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും ആദ്യകാലത്ത് ശ്രദ്ധേയനായ സലീം കുമാർ 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ച സലീം കുമാർ അവയ്ക്ക് വേറിട്ട മാനം നൽകി. മലയാളികളെ ഏറെ ചിരിപ്പിച്ച സലീം കുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും അത്രയേറെ ജനപ്രിയവും കേരളീയരുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനും അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ മികച്ച ഹാസ്യ നടനുമുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ സലീം കുമാർ കറുത്ത ജൂതനിലൂടെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും നേടി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, പുലിവാൽ കല്യാണം, CID മൂസ, തിളക്കം, കിളിച്ചുണ്ടൻ മാമ്പഴം, തെങ്കാശിപ്പട്ടണം, ഈ പറക്കം തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം, തൊമ്മനും മക്കളും, കഥ പറയുമ്പോൾ, അണ്ണൻ തമ്പി, ചട്ടമ്പിനാട്, ബെസ്റ്റ് ആക്ടർ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അപ്പാവിൻ മീസൈ, നെടുഞ്ചാലൈ, മാരിയാർ എന്നീ തമിഴ് ചിത്രങ്ങളിലും ഒടിയ ചിത്രമായ

0: ഊങ്കയിലും മായാബസാർ എന്ന ബംഗാളി ചിത്രത്തിലും അഭിനയിച്ചു. സലീം കുമാർ രചിച്ച ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സലീം കുമാറിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 8 ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 9 മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം, തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം വൈകിട്ട്. സലീം കുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്കുമുള്ള സലീം കുമാറിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനം പകരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. മനുഷ്യജീവിതത്തിന്റെ നാനാതുറകളെ നമുക്ക് മുന്നിൽ സമന്വയത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീം കുമാറെന്ന് ചലച്ചിത്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, വസ്തുവകകളുടെ ക്രയവിക്രയം എന്നിവയിൽ ജാഗ്രത പാലിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. BSF ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 ഭൂമി സംബന്ധമായ രേഖകൾ പരിശോധിക്കാനും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. ലഹരിമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPI നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിനിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: collaborate closely to maintain security along our long and uniquely open border. Our two countries have always stood by each other in times of need. In the wake of the ongoing crisis in West Asia, the Middle East, we have ensured uninterrupted fuel supplies to Nepal. We believe that today there is opportunity to decisively shift the trajectory of India-Nepal relations and to realize the full potential of our ties.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബേർഡൻ ടു സൊല്യൂഷൻ, സേഫ് ഫുഡ് എവരിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം ചൂടിയത്. 2026 പുരുഷ U18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. ജപ്പാനിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 3 തവണയും വിജയം സ്വന്തമാക്കിയത്. ഏഷ്യ പസഫിക് മേഖലയിലെ വ്യോമയാന വളർച്ചയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. മേഖലയിലെ ആകെ വിമാനയാത്രക്കാരുടെ എണ്ണം 2044 410 crore എത്തുമെന്നാണ് പ്രവചനം. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആഭ്യന്തര സിവിൽ വ്യോമയാന വിപണികളിലൊന്നാണ് ഇന്ത്യയെന്നും IATA ഏഷ്യ പസഫിക് റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷെൽഡർ ഹി അഭിപ്രായപ്പെട്ടു. കുവൈത്തിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായി. ഇന്നലെയുണ്ടായ ആക്രമണത്തെ

തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഖേഷം ദ്വീപിലെയും ഗോരുക്കിലെയും ഇറാന്റെ കോസ്റ്റൽ സർവൈലൻസ് റഡാർ സംവിധാനങ്ങൾക്ക് നേരെ യു എസ് നടത്തിയ ആക്രമണത്തിനു മറുപടിയായാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയെ ഉപരോധത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് തിരിച്ചടിയാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായി പ്രമുഖ ആഗോള വാർത്താ ഏജൻസികളുടെ മേധാവികളോട് സംസാരിക്കവെ ഇന്ത്യയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയെയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെയും പുടിൻ എടുത്തു പറഞ്ഞു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടൻ സലീംകുമാർ ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: ഡോക്ടർ കെ എൻ പൈ ആരോഗ്യ സേവന രംഗത്തും സാമൂഹിക സാംസ്കാരിക മേഖലയിലും ഏറെ ശ്രദ്ധേയനായി മാറിയ ഡോക്ടർ കെ എൻ പൈ എന്ന നാരായണ പൈ 1916 ജൂൺ 1 കൊല്ലത്തെ ആനന്ദവല്ലീശ്വരത്ത് ജനിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദം നേടിയ അദ്ദേഹം 1942 MBBS കോഴ്സിന് ചേർന്നു. നാഗർകോവിലിലെ ജനറൽ ആശുപത്രിയിൽ അസിസ്റ്റന്റ് സർജനായാണ് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. പിന്നീട് നെയ്യാറ്റിങ്കര, വടക്കൻ പറവൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും ഡോക്ടർ പൈ സേവനമനുഷ്ഠിച്ചു. 1952 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിസിൻ വിഭാഗത്തിൽ അധ്യാപകനായി ചേർന്നു. പിന്നീട് ബ്രിട്ടനിൽ നിന്ന് ഉപരിപഠനം പൂർത്തിയാക്കി. രോഗികളോടുള്ള സൗമ്യമായ പെരുമാറ്റവും വിദഗ്ധമായ ചികിത്സയും അദ്ദേഹത്തെ ജനപ്രിയ ഡോക്ടറാക്കി. തൻ്റെ മെഡിക്കൽ വിദ്യാർത്ഥികളോട് 2 കാര്യങ്ങൾ അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഒന്ന്, കഴിയുന്നതും രോഗികളെ സ്പർശിച്ചുകൊണ്ട് സംസാരിക്കണം. മറ്റൊന്ന്, അവരുടെ പേര് വിളിക്കാൻ ശ്രമിക്കുകയും വേണം. ഇങ്ങനെ വൈദ്യശാസ്ത്രത്തിലെ അടിസ്ഥാന തത്വമായ സാന്ത്വന സ്പർശനത്തിൽ വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിന് 1976 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരള സർവകലാശാല സെനറ്റ് അംഗമായും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അക്കാദമിക് കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു. കേരളത്തിലെ വൈദ്യശാസ്ത്ര മേഖലയിൽ നിർണായകമായ പരിവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ആ രംഗത്ത് ഇതിഹാസ തുല്യനായി മാറിയ ഡോക്ടർ കെ എൻ പൈ 1993 നവംബർ 20 ഓർമ്മയായി.
2: സാമാന്യ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാനങ്ങൾ നാം ഇപ്പോൾ കെട്ടിപ്പടുക്കുന്നു. NCERTയുടെ സ്കീം, അതിനുവേണ്ടി നാം അധ്യാപകരെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം പ്രോഗ്രസ്സാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പഠിച്ച കാലത്തെ വൈദ്യവിദ്യയും വിദ്യാഭ്യാസവും ഇപ്പോഴത്തെ വൈദ്യ വിദ്യാഭ്യാസവും നോക്കുമ്പോൾ അജഗജാന്തരം എന്ന് തന്നെ പറയാം. വളരെയധികം മാറിയിട്ടുണ്ട്, പുതിയ പുതിയ മാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെല്ലാം തന്നെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട്, ഒപ്പത്തിനൊപ്പം നിൽക്കാനായിട്ട് കോൺസ്റ്റൻ്റായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, പഠിത്തം കഴിഞ്ഞ് നാം പ്രവർത്തന രംഗത്തെത്തിയാലും പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് നമ്മുടെ നോളജ് കണ്ടിന്യൂസ് ആയിട്ട് പുതുക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നാം പുറകം തള്ളപ്പെടും. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും അത് ആവശ്യമാണെന്ന് വെച്ചാൽ ആ രംഗത്ത് കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ഇൻറ്റർ ഡിസിപ്ലിനറി ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെങ്കിൽ അധ്യാപകൻ കോൺസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ജ്ഞാനം പുതുക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യണം. കുട്ടികളുമായുള്ള സമ്പർക്കം കൊണ്ട്

അയാൾക്കും ഒരു ഫീഡ്ബാക്ക് പോലെ കിട്ടുന്നു. അങ്ങനെ ഈ രണ്ട് രംഗത്തും രണ്ടുപേരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ സാധിക്കുള്ളൂ. അത് ഏറെക്കുറെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ

0: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
1: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യ ഉൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
0: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യ സുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
1: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായി, ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: കണ്ടതും കേട്ടതും
3: അല്ല, ഒത്തിരി നേരമായല്ലോ നീ തപ്പിപ്പറക്കുന്നു, തെരയുന്നു, എന്തുവാ?
4: ഒന്നും ഈ വീട്ടിൽ വച്ചെടുത്ത് കാണില്ല.
3: വച്ചയിടത്ത് എടുത്ത സാധനം തിരികെ വെച്ചാലല്ലേ അവിടെ കാണും. ആ സ്വഭാവം നിനക്കില്ലല്ലോ.
4: ഓ, എന്തേലും പറഞ്ഞാ തുടങ്ങും ഒരു കുറ്റം പറച്ചില്. അതാണോ ഇവിടത്തെ കാര്യം?
3: ആ പറ പറ ഇവിടത്തെ കാര്യം പറ.
4: ഞാൻ ഈ അലമാരി തന്നെയാണല്ലോ വച്ചത്.
3: അലമാരിയിൽ എന്ത് വച്ചെന്നാ?
4: സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്ത് വിലയാ?
3: ഈ തെരച്ചിലും സ്വർണ വിലയും തമ്മില്.
4: അയ്യോ, ഒന്ന് നിർത്തിക്കേ.
3: ഇതിപ്പോ ഞാൻ എന്തോ വേണ്ടാധീനം ചെയ്ത പോലെയാണല്ലോ. തെളിച്ചു പറ, എന്തുവാ നീ നോക്കുന്നത്?
4: ആറര പവന.
3: എന്ത്? ആറര പവനോ? സ്വർണമാണോ?
4: അല്ല, വെള്ളി. ഇന്നലെ പണയം എടുത്തോണ്ട് തന്നില്ലേ ആ സ്വർണം? കാണുന്നില്ല.
3: ഓ, എവിടെ വെച്ച് നീ?
4: നമ്മുടെ ബെഡ്റൂമിൽ, അലമാരയിലെ ഈ കൊച്ചു ഡ്രയറില്, ഇതിനകത്താ ഞാൻ വെച്ചത്.
3: അതിന്റെ താക്കോലോ?
4: താക്കോല് നമ്മൾ അലമാരി തന്നെയല്ലേ ഇടുന്നേ. അലമാരി വെച്ച് ഞാൻ രണ്ട് ലോക്കും ചെയ്തതാ.
3: ലോക്ക് രണ്ടും ചെയ്താലും താക്കോൽ അലമാരയെ തന്നെ വച്ച നിന്റെ ബുദ്ധി? ഓ,
4: ഇതുവരെ ഈ വീട്ടിൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ.
3: ആരോ വന്നല്ലോ.
4: ഒന്ന് ചെന്ന് നോക്ക് മനുഷ്യ, ആരാന്ന്.
3: അളിയനാടി, നിന്റെ ആങ്ങള തങ്കക്കുട്ടൻ.
5: ചേച്ചി എന്തേ അളിയാ?
3: ആ, ഒന്നും പറയണ്ട തങ്കനളിയാ. അവൾ ആറര പവൻ പോയതിന്റെ ഷോക്കിലാ.
4: ഞാനെങ്ങും കൊണ്ട് കളഞ്ഞതല്ല, ഈ അലമാരി തന്നാ വെച്ചത്. ആ തങ്കക്കുട്ടാ, നീ കൂടി ഇരിക്കുമ്പോ അല്ലേ ചേട്ടൻ സ്വർണം തന്നതും ഞാൻ കൊണ്ടുവച്ചതും.
5: അളിയാ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല, നമുക്ക് കേസ് കൊടുക്കണോ അളിയാ?
4: ഇനിയിപ്പോ പോലീസും പട്ടാളവും വരാത്ത കുഴപ്പ് ഈ വീട്ടിലുള്ളൂ.
3: അതെ, പോലീസായാലും പട്ടാളമായാലും നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ളതല്ലേ. അളിയൻ പറഞ്ഞതാ ശരി, പരാതി കൊടുക്കാം.
4: വേണ്ട ചേട്ടാ, ഞാനത് നോക്കിയെടുത്തോളാം.
5: അളിയാ, ചേച്ചി അങ്ങനെയൊക്കെ പറയും, കൊടുക്കണം.
3: എന്ത് കൊടുക്കണോന്ന്?
5: പരാതി പോലീസില്. പിന്നല്ലാതെ
4: വേണോടാ തങ്കക്കുട്ട?
5: വേണം ചേച്ചി. അളിയാ, ചേച്ചിയെ പറഞ്ഞ് സമ്മതിപ്പിക്ക്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്ക് പരിചയമില്ലാത്ത കുറെ പേര് നമ്മുടെ പരിസരത്ത് കൂടി ചുറ്റി നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്.
3: ആ, അവർ നമ്മുടെ അതിഥി തൊഴിലാളികളല്ലേ.
5: പുറത്തുള്ളവരെ സംശയിക്കണം. അളിയൻ പറയുന്നത് കേട്ടാ നമ്മൾ ആരോ ചെയ്തെന്ന് തോന്നും. അളിയാ, കുന്തം പോയാൽ കുടത്തിനും തപ്പണം. ഇനി അളിയൻ വന്നില്ലേലും ഞാനിത് തെളിയിക്കും. എന്റെ കൊക്കിന് ജീവനുണ്ടോ, ഞാനിത് തെളിയിക്കും.
3: അതെങ്ങനെ?
5: അളിയ എന്റെ കൂടെ വന്നാ മതി, നമുക്കേ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. ആ, അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. വാ, ഷർട്ട് എടുത്തിട്ട് വാന്നേ.
4: അയ്യോ, ദേ പോലീസ് എത്തി.
5: അളിയാ, പോലീസ് നായി ഉണ്ടല്ലോ. നമ്മൾ പരാതി കൊടുത്ത സ്റ്റേഷനിൽ പോലീസ് നായ ഇല്ലായിരുന്നല്ലോ. പിന്നിത്?
3: അതെ, എസ് പി ഓഫീസിലെ ഒരു സാറ് എന്റെ കൂടെ പണ്ട് ട്യൂട്ടോറിയലിൽ അധ്യാപകനായിരുന്നു. ഞാൻ അതുവഴി ഒന്ന് പ്രസ് ചെയ്തു, അതായിരിക്കും.
6: ഈ വീട്ടിൽ നിന്നാണോ സ്വർണ മോഷണം പോയത്? ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാ.
4: അതെ സാറേ.
6: എത്ര ഉണ്ടായിരുന്നു?
4: ആറര പവൻ.
6: എവിടെന്നാ മോഷണം പോയത്?
4: അത് സാറേ, ഞങ്ങളുടെ ബെഡ്റൂമിലെ അലമാരന്നാ.
6: അലമാര പൂട്ടിയിരുന്നില്ലേ?
4: ഓ,
6: താക്കോൽ ആരുടെ കൈവശമായിരുന്നു?
4: താക്കോൽ അതിൽ തന്നെ ഇട്ടിരിക്കുമായിരുന്നു സാറേ.
6: ബെസ്റ്റ്, അതൊക്കെ സുരക്ഷിതമായി വച്ചുകൂടെ. ആരെങ്കിലും നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ സംശയം?
4: ഇല്ല സാറേ.
5: അല്ല സാറേ, ഈ അന്യ സംസ്ഥാനത്തു നിന്ന് ഇപ്പൊ ഒത്തിരി തൊഴിലാളികൾ വരുന്നുണ്ടല്ലോ, അവരാരെങ്കിലും?
6: അതൊക്കെ ഞങ്ങള് നോക്കിക്കൊള്ളാം, അതിരിക്കട്ടെ. ഇയാളാരാ?
4: എന്റെ ആങ്ങള.
3: എന്റെ അളിയനാ സാറേ, തങ്കക്കുട്ടൻ.
6: എല്ലാവരും മാറി പുറത്തു നിൽക്ക്, നായ മണം പിടിക്കട്ടെ. ഇതല്ലേ ആലമാര?
3: അതെ സാറേ.
4: അയ്യോ ചേട്ടാ, അലമാരിലെ മണം പിടിച്ചിട്ട് പോലീസ് നായ ഇങ്ങോട്ടാണല്ലോ വരുന്നത്.
3: ഇവിടെ നമ്മൾ മൂന്നാളല്ലേ ഉള്ളൂ, നമ്മുടെ അടുത്തേക്കാണല്ലോ ഭഗവാനെ വരുന്നത്. ഇനി
5: ചിലപ്പോ പരാതി കൊടുത്തവരുടെ മണം പിടിക്കാനാണെങ്കിലും. അളിയ പെങ്ങളെ, നിങ്ങളുടെ നേർക്കല്ല ആ ജീവി, എന്റെ നേർക്കാ വരുന്നത്. അളിയനൊന്നും എന്റെ മുമ്പിൽ നിൽക്കാമോ? എനിക്ക് നായിയെ പേടിയാ, പ്രത്യേകിച്ച് പോലീസ് നായിയെ.
3: അത് തങ്കക്കുട്ടന്റെ ദേഹത്താണല്ലോ ചാടി വീണത്. അളിയ, തങ്കക്കുട്ട നീ?
5: സമ്മതിച്ചു സാറേ, സമ്മതിച്ചു. ഞാൻ ആലമാര തുറന്ന് സ്വർണ്ണം എടുത്തത്.
6: ചീ, പറടാ എവിടെ വിളിപ്പിച്ചു?
5: മുറ്റത്തെ കൊച്ചുപാവിന്റെ ചുവട്ടില് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് സാറേ. പിടിപിടിക്ക് സാറേ, പിടിപിടിക്ക്.

0: വായടക്കടാ, 24 മണിക്കൂറും കൂടെ നിന്ന് നിനക്ക് നിന്റെ അളിയനെയും പെങ്ങളെയും പറ്റിക്കാൻ പറ്റും. ആ പണി ഇതിനോട് വേണ്ട. ഇതേ ഐറ്റം വേറെയാ, കേരള പോലീസ് നായ.
1: എന്നാലും എന്റെ തങ്കക്കുട്ടാങ്ങളെ വേലി തന്നെ വിളവ് തിന്നൊന്നും കരുതിയില്ലടാ.
2: പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, രചന എൻ സുരേഷ് തൃക്കുന്നപ്പുഴ.
3: നമുക്ക് ചുറ്റും സി ബി എസ് ഇ 12-ാം ക്ലാസ് ഉത്തരക്കടലാസ് വേരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ ഇന്ന് അർദ്ധരാത്രി വരെ പ്രത്യേക പോർട്ടൽ വഴി സ്വീകരിക്കും. ശക്തമായ മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ കൂടുതൽ ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെ 1-ാം വർഷ എംഎഡ് കോഴ്സ് പ്രവേശനത്തിന് ജനറൽ, കമ്മ്യൂണിറ്റി കോട്ട, എസ്സി, ST, ഭിന്നശേഷി വിഭാഗക്കാർ, മറ്റ് സംവരണ വിഭാഗങ്ങൾ എന്നിവർക്കുള്ള സ്പോട്ട് അലോട്ട്മെന്റ് നാളെ സെനറ്റ് ഹാളിൽ നടത്തും. റാങ്ക് ലിസ്റ്റിലെ വിദ്യാർത്ഥികളെ പരിഗണിച്ചതിന് ശേഷമേ അഡ്മിഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരെ പരിഗണിക്കൂവെന്ന് സർവകലാശാല അധികൃതർ അറിയിച്ചു. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. നാളെ വൈകിട്ട് 4 മണിവരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ 8547005000 എന്ന ഫോൺ നമ്പറിലും IHRD വെബ്സൈറ്റായ www.ihrd.ac.in മുഖാന്തിരവും ലഭ്യമാണ്. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.

പുലർവെട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നടൻ സലീംകുമാർ സംവിധാനം ചെയ്ത ചിത്രമായ ദൈവമേ കൈതൊഴാം കേക്കുമാറാകണം എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം കേൾക്കാം. രചന സന്തോഷ് വർമ്മ, സംഗീതം നാദിർഷ, പാടിയത് വിജയ് യേശുദാസ്, കാവ്യ മാധവൻ.

ഗമ പദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ നിധ ദ

പവിത്രം എന്ന ചിത്രത്തിനു വേണ്ടി ONV വരികൾ എഴുതി ശരത് ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പുലർവേട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. പുലർവേട്ടം വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ.

നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പരുകൾ 9495964321, 9496565321, 9496563321. ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: dismisses claims of NEET UG 2026 re-exam paper leak as false, warns of strict action against those spreading such content. West Bengal government to undertake major development initiatives to upgrade facilities at key religious sites across the state. India hands over 72 health facilities and 12 cultural heritage projects to Nepal. IATA says India will be a significant player to air traffic boom in Asia-Pacific region by 2044. And in football, India beat defending champions Bangladesh 3-1 to win SAF Women's Championship for record 6th time. And with that, we end the morning news. Have a great day.
1: ये आकाशवाणी से पेश है खबरनामा। आदाब। खबरनामे के साथ मैं आसिया मेमुना। पहले इस वक्त की खास खास खबरें। वजीर दाखला अमित शाह ने माली लेन देन, इमारतों की तामीर और बैन अलावामी सरहदों पर जायदादों के खरीदो फरोख पर कड़ी नजर रखने की जरूरत पर जोर दिया है। कौमी जांच एजेंसी ने नीट यूजी 2026 के दोबारा हो रहे इम्तिहान का पर्चा लीक होने के दावों को मुस्तरद करते हुए इसे गलत करार दिया है। वहीं उसने इस तरह की खबरें फैलाने वालों के खिलाफ सख्त कार्रवाई करने का इंतबाह दिया है। मगरबी बंगाल हुकूमत रियासत में अहम मजहबी मकामात पर सहूलतों को बढ़ाने की गरज से बड़े तरक्याती इकदाम करेगी। भारत ने सेहत से मुतालिक 72 सहूलतें और 12 सकाफती विरासती प्रोजेक्ट्स नेपाल को सौंपी हैं। इंटरनेशनल एयर ट्रांसपोर्ट एसोसिएशन ने कहा है कि भारत 2044 तक एशिया बहरुल काहिल खित्ते में हवाई ट्रैफिक के जबरदस्त इजाफे में कलीदी रोल अदा करेगा। और फुटबॉल में भारत
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: ദീർഘകാലത്തിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തുന്ന യുവാവിന്റെ മുഖപ്രസന്നതയോടെ പ്രഭാതകിരണങ്ങൾ കടന്നുവരികയാണ്. പുതിയ ഉന്മേഷങ്ങൾ രാഗാലാപം നടത്തുന്നു. കാറ്റിന്റെ കൈപിടിച്ചുകൊണ്ട് വിലോലതകൾ നൃത്തം വയ്ക്കുന്നു. മൃദുല സ്നിഗ്ധങ്ങളായ പുത്തൻ കടാക്ഷങ്ങൾ, മതഭരിതങ്ങളായ തത്തിപ്പാറലുകൾ, എല്ലാ കവിളുകളിലും ഒരു തുടിപ്പ്, എല്ലാ ചുണ്ടുകളിലും ഒരു മന്ദസ്മിതം. ഗോപിക്കുറുപ്പ് അവ നോക്കിക്കൊണ്ടിരുന്നു. പകുതി മടക്കിവെച്ച വിരിപ്പിൽ കുത്തിവെച്ച കാൽമുട്ടുകളെ കെട്ടിപ്പിടിച്ച് ഒരു നേരിയ ആട്ടത്തോടുകൂടി ഇരിക്കുകയാണ് അയാൾ. എന്തിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്? അഥവാ എന്തിനെപ്പറ്റിയെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? വളരെ കാലമായി പ്രപഞ്ചം ചിരിച്ചും കരഞ്ഞും ഗോപിക്കുറുപ്പിന്റെ മുമ്പിലൂടെ കടന്നു പോകാറില്ല. ഒരേ നിറത്തിൽ, ഒരേ താളത്തിൽ ദിവസങ്ങൾ നീങ്ങിപ്പോകുന്നു. ഉദിച്ചാലും അസ്തമിച്ചാലും വിരോധമില്ല. സ്ഥലകാലങ്ങൾ ഒരു ബിന്ദുവിൽ ചെന്ന് ഒതുങ്ങിയിരുന്നു. താൻ എന്ന ആ ഒരു ബിന്ദുവിൽ സ്വന്തം ആത്മാവിലേക്ക് തലതിരുകിയിരുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ പ്രപഞ്ചം ചത്തുകിടക്കുകയായിരുന്നു. ഹൃദയത്തിലെ വീണക്കമ്പികളെ മുറുക്കി മുറുക്കി പൊട്ടിക്കുന്നവരുണ്ട്. ഗോപിക്കുറുപ്പ് ആദ്യത്തെ പങ്കിലായിരുന്നു. ലക്ഷ്മിക്കുട്ടിയുമായി പരിചയപ്പെട്ട മുതൽക്കേ ആ വീണക്കമ്പികൾ മുറുകാൻ തുടങ്ങി. ആലോചിക്കാതെ പറ്റിപ്പോയതാണ്. കയ്യും മെയ്യും കണ്ണും തെളിഞ്ഞ ഒരു കഥകളി നടനായി അയാൾ പേരെടുക്കുകയായിരുന്നു. പ്രസിദ്ധി ഹൃദയത്തെ മുഴുവൻ ഉണർത്തിക്കൊണ്ടുവരികയാണ്. 3 തലമുറകളായി കഥകളി നടന്മാരുടെ പാരമ്പര്യമുള്ളതാണ് അയാളുടെ കുടുംബം. അയാളുടെ ജ്യേഷ്ഠൻ ആ പാരമ്പര്യം തെറ്റിച്ച് ഒരു കളംകാര്യസ്ഥനായി പോയപ്പോൾ അമ്മാമന് വ്യസനമായി. കാരണവർ കുറുപ്പിനെ വിളിച്ചു ചോദിച്ചു, ഗോപി എന്താണ് വിചാരിക്കുന്നത്? അമ്മാമൻ പറയുന്നത് പോലെ ചെയ്യാം. വല്യമ്മാമനും ഞാനും കൂടി ഒരു പാരമ്പര്യമുണ്ടാക്കിയിട്ടുണ്ട്. നീ അത് കൊണ്ടു നടക്കുമോ? നടക്കാം. നിനക്ക് വാസനയുണ്ട്, അഭ്യാസവുമുണ്ട്. ഇനി ചൊല്ലിയാടി തെളിയുകയേ വേണ്ടൂ. നോക്കൂ, നീ അരങ്ങത്തു വന്നാൽ അരങ്ങ് നിറയണം. ശങ്കരക്കുറുപ്പിന്റെ മരുമകൻ അരങ്ങത്തെത്തി എന്ന് ആളുകൾ പറയണം. ഞാൻ വല്യമ്മാമന്റെ പേരിട്ട് നിന്നെ വളർത്തിയത് അതിനാണ്, അറിയോ? അറിയാം. എനിക്കും അതാണ് മോഹം. അമ്മാമന്റെ മുഖത്ത് ഒരു മന്ദസ്മിതം തെളിഞ്ഞുവന്നു. ഗോപി, നിന്റെ ജ്യേഷ്ഠൻ ധാരാളം പണം ഉണ്ടാക്കി എന്നു വരാം. അവൻ മരിച്ചാൽ ഒരു പൂച്ചക്കുട്ടിയും ഓർക്കില്ല. നമ്മൾ മരിച്ചാലും കേളികൊട്ട് കേൾക്കുമ്പോൾ ആളുകൾ നമ്മളെ ഓർക്കും, ഈ തറവാടിനെ ഓർക്കും. കാരണവർ പരദേവതയെ ധ്യാനിച്ചുകൊണ്ട് മരുമകന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നീ നന്നാവും. ആ അനുഗ്രഹം ഫലിക്കുകയും ചെയ്തു.
3: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, ഇന്നലെ വിട വാങ്ങിയ പ്രിയ നടൻ സലീം കുമാർ അഭിനയിച്ച ചിത്രങ്ങളിലെ രണ്ട് ഗാനങ്ങൾ ഇന്ന് സ്മൃതി മധുരത്തിൽ കേൾക്കാം. അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം കിട്ടിയ അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം.

0: സുജാത പാടിയ ഗാനമാണ് കേട്ടത്. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ. ചിത്രം അച്ഛനുറങ്ങാത്ത വീട്.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
4: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
2: പോയി എന്റെ പ്രൈസ് മണി. കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
4: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ?
2: എവിടെ?
4: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ. റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
2: നോ ബ്രോക്കറേജ്,
4: നോ ഹിഡൻ ഫീസ്.
2: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: കഥ പറയുമ്പോൾ എന്താ ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം M. ജയചന്ദ്രൻ, പാടിയത് പ്രദീപ് പള്ളുരുത്തി.

0: പ്രിയ നടൻ സലീംകുമാർ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി. ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശ്രീകലാ ചിങ്ങോലി എഴുതിയ എഴുതാൻ തുടങ്ങുമ്പോൾ എൻ വിരൽ തുമ്പിൽ വിരിയാതെ വാക്കോ വിമുഖം എന്നു തുടങ്ങുന്ന ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻ ജെ.
2: നമുക്കിന്നൊരു പുതിയ ഗാനം പഠിക്കാം. വരികൾ എഴുതിയിരുത്തോളൂ.
3: ശരി സർ.
2: എഴുതാൻ തുടങ്ങുമ്പോൾ എൻ വിരൽ തുമ്പിൽ വിരിയാതെ വാക്കോ വിമുഖം. അടുത്ത വരി, വരളുന്ന വരികൾ മനം പകയ്ക്കുമ്പോൾ
3: മഷി തോർന്നു
2: വർണിക മൗനം. ഒന്ന് ഞാൻ ഫുൾ വായിക്കാം. എഴുതാൻ തുടങ്ങുമ്പോൾ എൻ വിരൽ തുമ്പിൽ വിരിയാതെ വാക്കോ വിമുഖം, വരളുന്ന വരികൾ മനം പകയ്ക്കുമ്പോൾ മഷി തോർന്നു വർണിക മൗനം. ഒന്ന് വായിച്ചേ.
3: എഴുതാൻ തുടങ്ങുമ്പോൾ എൻ വിരൽ തുമ്പിൽ വിരിയാതെ വാക്കോ വിമുഖം, വരളുന്ന വരികൾ മനം പകയ്ക്കുമ്പോൾ മഷി തോർന്നു വർണിക മൗനം.
2: ഇനി ഞാൻ പറഞ്ഞുതരാം, അത് കേട്ട് പാടണം.
3: ശരി സാർ.

ലാസ്റ്റ് രണ്ടുപേരെയും ചേർത്ത് പാടും.

0: ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശ്രീകല ചിങ്ങോലി എഴുതിയ ഗാനത്തിന്റെ ആദ്യ പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് കെ പാർത്ഥസാരഥി, പഠിച്ചത് പൂജ എൻ ജെ.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി! അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
1: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
0: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
1: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: ആകാശവാണി. ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിലായത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

ഇടവപ്പാതി അതിൻ്റെ വശ്യ സൗന്ദര്യത്തോടെ ഇടയ്ക്ക് നിശ്ചലമായും പിന്നെ വാശിയോടെയും പെയ്ത് തിമിർക്കുന്നുണ്ട്. മഴ ഒരു കൂട്ടർക്ക് വശ്യമായ ചിരിയും കവിതയുമൊക്കെയാണെങ്കിൽ മറ്റു ചിലർക്ക് ഭീതിയുടെയും നഷ്ടത്തിൻ്റെയും അനുഭവമാണ് സമ്മാനിക്കുന്നത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം കടന്നുപോയി. അപ്പോഴൊക്കെ നാം ചിന്തിക്കുന്നത് ഈ പ്രകൃതിയെക്കുറിച്ചാണ്, സംസാരിക്കുന്നത് പരിസ്ഥിതിയുടെ നിലനിൽപ്പിനെക്കുറിച്ചും. പക്ഷേ ദിനാചരണം കഴിയുമ്പോഴോ വറ്റിവരണ്ട ഭൂമിയെക്കുറിച്ച് ആകുലപ്പെടുന്നത് വേനൽക്കാലത്ത് മാത്രം മതിയോ? പോരാ, മഴക്കാലത്തും നാളെയെപ്പറ്റി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഒരു ദിവസത്തെ ദിനാചരണത്തിൽ മാത്രം ഒതുങ്ങാത്തതാവണം ഇതൊക്കെ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മഴ പെയ്യട്ടെ, ഭൂമിയുടെ ഉള്ളറകൾ വരെ തണുക്കട്ടെ, ഈ കിട്ടുന്ന വർഷത്തിൽ നിന്നാണല്ലോ നാളേക്കുള്ള ജലം കരുതി വെക്കേണ്ടത്. നാം അത് ചെയ്തില്ലെങ്കിലും അമ്മയായ ഭൂമി മുടങ്ങാതെ ആ കരുതിവയ്പ് നടത്തും. അതാണല്ലോ ജീവന്റെ നിലനിൽപ്പിനുള്ള ഉറപ്പ്.

ഇന്നത്തെ ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് മേഘന. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, ഞാൻ മേഘന. എനിക്ക് 25 വയസ്സാണ്. ചിലപ്പോൾ എന്റെ പ്രായത്തിലുള്ള ആരും തന്നെ ഇപ്പോൾ ആകാശവാണിയോ റേഡിയോയോ കേൾക്കുന്നുണ്ടാവില്ല. ഞാനും കേട്ടിരുന്നില്ല. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പൂപ്പൻ ഒരു ആകാശവാണി ഫാനായിരുന്നു. എപ്പോഴും എന്നെ കൊണ്ടാണ് കത്തുകൾ എഴുതിപ്പിക്കുന്നത്. ആദ്യത്തെ പേരക്കുട്ടി ആയതുകൊണ്ട് എന്നോട് കുറച്ച് സ്നേഹക്കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ മരിച്ചിട്ട് 4 വർഷമാകുന്നു. അപ്പൂപ്പന്റെ കൂടെയുള്ള എന്റെ ഒരു ഫേവററ്റ് മെമ്മറിയാണ് ഈ കത്തെഴുതാൻ പ്രേരിപ്പിച്ചത്. മഹാരാജാസ് കോളേജിൽ നിന്നും PG കഴിഞ്ഞ അപ്പൂപ്പൻ പോസ്റ്റ് മാസ്റ്ററായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഓരോ വട്ടവും കത്തെഴുതുന്നത് ഈ കഥകളൊക്കെ ചേർത്താണ്. മിക്ക കത്തുകളും ഓർമ്മച്ചപ്പിൽ വായിച്ചിട്ടുമുണ്ട്. വായിക്കാതെ വരുമ്പോൾ അപ്പൂപ്പന് വല്ലാതെ വിഷമം തോന്നും. അപ്പൂപ്പനെ ഫോണിൽ വീഡിയോസ് പ്ലേ ചെയ്യാൻ പഠിപ്പിക്കുന്നതും കത്തെഴുതുന്നതും കഴിക്കാൻ നേരത്ത് വെള്ളമെടുത്ത് കൊടുക്കുന്നതും ഞാനെന്നും ഓർക്കും. അപ്പൂപ്പന് എന്റെ മൊബൈലിലെ കോളർ ട്യൂൺ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും എന്നെ 4-5 തവണ വിളിക്കും. അപ്പൂപ്പൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചില്ല. എനിക്കതിൽ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഹാപ്പിയായി ഹെൽത്തിയായിരിക്കുന്ന അപ്പൂപ്പനെയാണ് ഞാൻ അവസാനം കണ്ടത്. അങ്ങനെ കാണാനുമാണ് എനിക്കിഷ്ടം. ഈ കത്ത് ഞാൻ എഴുതുന്നത് എവിടെയെങ്കിലും ഇരുന്ന് അപ്പൂപ്പൻ കേൾക്കും എന്ന് കരുതിക്കൊണ്ടാണ്. ഞാൻ അപ്പൂപ്പനെ മറന്നിട്ടില്ല. ഇപ്പോഴും സ്നേഹത്തോട് ഓർക്കുന്നുണ്ടെന്ന് പറയാനാണ് എനിക്കിഷ്ടം. നിങ്ങളിത് വായിക്കണം. നിങ്ങളുടെ ഒരു സ്ഥിരം കോളറായിരുന്നു എന്റെ അപ്പൂപ്പൻ. വായിക്കുകയാണെങ്കിൽ ഈ പാട്ടുകൂടെ കേൾപ്പിക്കണം. ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനമാണ് എന്നും മേഘന കത്തിൽ എഴുതിയിരിക്കുന്നു. മേഘന, കത്തുകൊള്ളാം കേട്ടോ. അപ്പൂപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ വളരെയധികം ഹൃദയസ്പർശിയായി എഴുതിയിട്ടുണ്ട്. പക്ഷേ അപ്പൂപ്പന്റെ പേര് എഴുതിയില്ല കേട്ടോ. അപ്പൂപ്പന്റെ പേരുകൂടി അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇനിയും കത്തെഴുതുമല്ലോ, അതിൽ അപ്പൂപ്പന്റെ പേരുകൂടി സൂചിപ്പിക്കും എന്ന് കരുതട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് സംഗീതമേ ജീവിതം എന്ന ഗാനമാണ് മേഘന അപ്പൂപ്പന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം തീർച്ചയായും കേൾപ്പിക്കാം. 1957 ചിത്രമാണ് ജയിൽപുള്ളി. ആ ചിത്രത്തിന് വേണ്ടി തിരുനയനാർകുറിച്ചി മാധവൻ നായർ എഴുതി, ബ്രദർ ലക്ഷ്മൺ സംഗീതം നൽകി, കമുകര പുരുഷോത്തമനും ശാന്താ P. നായറും പാടിയ ഗാനം.

ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന സന്ദേശമാണ് ഓർമ്മിച്ചപ്പിൽ. ഇനി കണ്ണൂർ ജില്ലയിലെ പരിയാരം സ്വദേശിയായ സജനി രഘുകുമാർ ദീർഘമായ ഒരു ഓർമ്മയാണ് ഓർമ്മിച്ചപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. വായിക്കാം. യാദൃച്ഛികമായിട്ടാണ് ഒരു കാർ യാത്രക്കിടയിൽ ഓർമ്മിച്ചപ്പ് കേൾക്കാൻ ഇടയായത്. ഇപ്പോഴും ഇത്രയും ഓർമ്മകൾ നിറച്ച് ആളുകൾ കത്തുകൾ ആകാശവാണിക്ക് എഴുതുന്നു എന്ന് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. അതിൽ ഒരു അത്ഭുതവുമില്ല കേട്ടോ സജനി രഘുകുമാർ, കാരണം ഇപ്പോഴും ആകാശവാണിയിൽ കത്തുകൾ ധാരാളം വരുന്നുണ്ട്. ഓർമ്മിച്ചപ്പിൽ മാത്രമല്ല, രഞ്ജിനിയിലും എഴുത്തുപെട്ടിയിലുമൊക്കെ ധാരാളം കത്തുകൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എഴുതുന്നുണ്ട്. സജനി രഘുകുമാറിൻ്റെ ഓർമ്മകൾ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ പാട്ടുകളോട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയ അച്ഛൻ എപ്പോഴും എനിക്ക് പാട്ടുപുസ്തകങ്ങൾ വാങ്ങി തരുമായിരുന്നു. അന്ന് മുതലേ പാട്ടുകൾ പഠിക്കാനും തുടങ്ങി. വീട്ടിൽ പഠിപ്പിക്കാൻ ഒരു സാറും വരുമായിരുന്നു. പുസ്തകത്തിൽ മയിൽപ്പീലി ഒളിപ്പിക്കുന്നത് പോലെ തന്നെ പുസ്തകത്തിൻ്റെ പിന്നാമ്പുറത്ത് എഴുതി സൂക്ഷിക്കുന്നത് അന്നൊരു ഹരമായിരുന്നു. ഇഷ്ടപ്രാണേശ്വരിയുടെ കൈപ്പടയിൽ പ്രിയപ്പെട്ട ഗാനങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന കാമുകന്മാരും അന്നുണ്ടായിരുന്നു. ബാക്ക് ബെഞ്ചുകാരായ ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരബദ്ധം പറ്റി. മനോഹരമായ കൈപ്പടയുള്ള എൻ്റെ കൂട്ടുകാരി അവളുടെ ബുക്കിൻ്റെ പിറകിൽ നിരവധി പാട്ടുകൾ എഴുതി വെച്ചിരുന്നു, ഒപ്പം ഞാനും. അവൾക്ക് ആഗ്രഹമുള്ളപ്പോഴെല്ലാം ആ പാട്ടുകൾ എന്നെക്കൊണ്ട് പാടി കേട്ട് രസിക്കും. ഒരിക്കൽ ഹെഡ്മാസ്റ്റർ ക്ലാസ്സുകളിൽ പുസ്തകം പരിശോധിക്കാൻ കയറി. എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ആ അധ്യാപകൻ. ഒരിക്കലും പിറകുവശം നോക്കും എന്ന് ഞങ്ങൾ കരുതിയില്ല. പക്ഷേ അദ്ദേഹം കൃത്യമായി എൻ്റെ പുസ്തകത്തിൻ്റെ പുറകുവശം എടുത്തു നോക്കി. 90കളിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ബുക്കുകളിൽ. അടുത്തത് അവളുടെ പുസ്തകം. ഒരു പുതിയ പുസ്തകമായതുകൊണ്ട് അധികമൊന്നും പിറകിൽ എഴുതി തുടങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരേ ഒരു പാട്ടിൻ്റെ വരി മാത്രമേ ആ പുസ്തകത്തിൻ്റെ പിറകിലുണ്ടായിരുന്നുള്ളൂ. ശാലിനിയും കുഞ്ചാക്കോ ബോബനും അഭിനയിച്ച അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം വലിയൊരു തരംഗം സൃഷ്ടിച്ച സിനിമയാണല്ലോ അനിയത്തിപ്രാവ്. ഇത് പരിശോധിച്ച ചിലരുടെ ബുക്കിൽ താരജോഡികളുടെ ഫോട്ടോകൾ ഒട്ടിച്ചു വെച്ചിരുന്നതും കണ്ടുപിടിച്ചു. കുഞ്ചാക്കോ ബോബനോടുള്ള പ്രണയം മൂത്ത് നായകന് കത്തുവരെ എഴുതിയവർ ക്ലാസ്സിലുണ്ടായിരുന്നു. അതിലൊരാൾക്ക് മറുപടിയായി ചാക്കോച്ചൻ അവൾക്കൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. പോരേ പൂരം, അവളായി ക്ലാസ്സിൽ സ്റ്റാർ. ക്ലാസ്സിൽ മറ്റൊരു മിടുക്കിയുണ്ടായിരുന്നു. അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും ഡയലോഗ് മുഴുവനും കാണാതെ പഠിച്ച് ഓരോ സീനും കൃത്യമായി പറയുന്നവൾ. അങ്ങനെ ആ ചിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒത്തിരി ഒത്തിരി. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, കവിതയും പാട്ടുമൊക്കെ ആസ്വദിക്കുന്ന പ്രധാന അധ്യാപകൻ എൻ്റെ അച്ഛനോട് എനിക്കുള്ള പാരയൊന്നും വെച്ചില്ല കേട്ടോ. എല്ലാവരോടുമായി പറഞ്ഞു, 10ാം ക്ലാസ്സാണ്, എല്ലാവർക്കും ഓർമ്മ വേണം. ഇന്നും ഒരുമിച്ച് പഠിച്ചവർ വീണ്ടും ഒത്തുകൂടുമ്പോൾ ഈ ഓർമ്മകൾ ഉറപ്പായും പങ്കുവയ്ക്കും. നല്ല രസമാണ് അത് പറഞ്ഞിരിക്കാൻ. ഓർമ്മിച്ചപ്പിലൂടെ എനിക്ക് ആ പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്. സ്നേഹത്തോടെ സജനി രഘുകുമാർ. തീർച്ചയായും ആ ഗാനം കേൾപ്പിച്ചു തരാം. എസ് രമേശൻ നായർ ആണ് ഈ ഗാനം എഴുതിയത്. ഔസേപ്പച്ചൻ്റെ സംഗീതം. ആ ഗാനം ആലപിച്ചത് യേശുദാസ്.

0: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
2: ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ഓലകെട്ടി അമ്പലത്തിൽ നിന്നും ജി കൃഷ്ണകുമാർ. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ 5-ലോ 6-ലോ പഠിക്കുന്ന സമയം എൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ നാഷണൽ പാനസോണിക്കിൻ്റെ ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങിച്ചു. പാട്ടുകൾ പാടി കാസറ്റിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം അതിനുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഉത്തരാസ്വയംവരം എന്ന പാട്ട് കുറച്ച് പാടി. എന്നോട് പാടാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പാടിയത് പൂവല്ല പൂന്തളിരല്ല എന്ന പാട്ടാണ്. ഓർമ്മച്ചപ്പിലൂടെ ആ ഗാനം ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കൈവിടല്ലേ എന്നാണ് കൃഷ്ണകുമാറിൽ എഴുതിയിരിക്കുന്നത്. കൈവിടില്ല കൃഷ്ണകുമാറെ, മുറുക്കി പിടിച്ചോളൂ, ഈ പാട്ട് കൂടെയുണ്ട്. കാട്ടുപോത്ത് എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി, ജെറി അമൽ ദേവ് സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം പൂവല്ല പൂന്തളിരല്ല

കുട്ടനാട് കിടങ്ങറയിൽ നിന്നും പി കെ വേണുഗോപാലൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. കുറേ ഓർമ്മകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് കേട്ടോ കൂടുതലും. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ മിക്ക പരിപാടികളും കേൾക്കുന്ന ഈ 70 വയസ്സുകാരൻ ഓർമ്മച്ചെപ്പിലേക്ക് പരിഗണിക്കാനായി എഴുതുന്നു. കാലവർഷം നേരത്തെ എത്തിയേക്കും എന്ന പത്രവാർത്തയാണ് ഈ കത്തെഴുതാൻ കാരണം. ചുട്ടുപൊള്ളുന്ന വെയിൽ കഴിഞ്ഞ് മഴയെത്തുന്നു. ഈ അവസരത്തിൽ കുട്ടിക്കാലത്തെ ചില ഓർമ്മകൾ ഈ 70-ാം വയസ്സിലും മനസ്സിൽ തെളിഞ്ഞു വരുന്നു. അത് ഓർമ്മച്ചെപ്പുമായി പങ്കിടട്ടെ. മധുരമായ ഒരു കുട്ടിക്കാലം. കുട്ടനാട്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചതും വളർന്നതും. മാർച്ച് മാസം കഴിഞ്ഞാൽ പിന്നെ ഉത്സവ തിമിർപ്പിലായിരുന്നു ഞങ്ങൾ. ഈ സമയം ഞങ്ങളെ കയറൂരി വിട്ടിരിക്കുകയായിരുന്നു. അമ്മ വീട്ടിലും മറ്റു ബന്ധുവീടുകളിലും പോകൽ എന്തൊരനുഭൂതിയായിരുന്നു തന്നിരുന്നത്. അന്ന് ബന്ധങ്ങൾ അത്ര ദൃഢമായിരുന്നു, ഇഴുകിയതുമായിരുന്നു. സ്കൂൾ അടച്ചാൽ പിന്നെ കൂട്ടുകാരുമൊത്ത് കളിയാണ് കളി. നാടൻ കളികളാണ് അധികവും. കുഴിപ്പന്ത് കളി, ഗോലികളി, കബഡികളി, കാൽപന്ത് കളി തുടങ്ങിയവയായിരുന്നു പ്രധാന ഇനങ്ങൾ. വിഷുവും ഈസ്റ്ററുമൊക്കെ ഈ മധ്യവേനൽ അവധിക്കാലത്ത് ഞങ്ങൾ ആഘോഷിച്ചു. വിഷുക്കണിയുമായി വീടുകളിൽ പോയിരുന്നു. വീട്ടുകാർ തരുന്ന പൈസ ശേഖരിച്ച് ഞങ്ങൾ അടുത്ത പട്ടണമായ ചങ്ങനാശ്ശേരിയിൽ പോയി സിനിമകൾ കണ്ട കാര്യവും ഇപ്പോൾ മനസ്സിലങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നു, ഒപ്പം മഴയും വരുന്നു. മഴയെത്തും മുമ്പേ വീടുകളിലെ മുതിർന്നവർക്ക് ധാരാളം ജോലികളുണ്ട്. അന്ന് ഓലമേഞ്ഞ വീടുകളായിരുന്നു അധികവും. പഴക്കമേറിയ ഓലകൾ മാറ്റി പുതിയ ഓലയിട്ട് വീടുകൾ മേഞ്ഞിരുന്നു. പുരകെട്ട് എന്നാണ് നാട്ടിൻപുറങ്ങളിൽ പറയുന്നത്. പുരമേയാൻ കൂലിക്ക് ആളെ വിളിക്കാറില്ല, പരസ്പരം സഹകരിച്ച് പുരകൾ മേയുകയാണ് പതിവ്. ഭക്ഷണം നൽകിയിരുന്നു. പുരമേയുന്ന ദിവസം പായസം സ്പെഷ്യലായി വെച്ചിരുന്നു. പുരകെട്ടുന്ന വീടുകളിൽ ഞങ്ങൾ കൂട്ടുകാരുമായി പോയി പായസം കുടിച്ച കാര്യം ഇന്നും ഓർക്കുന്നു. എന്തൊരു സഹകരണമായിരുന്നു അന്നൊക്കെ. കന്നുകാലികൾക്ക് തിന്നാനുള്ള വൈക്കോൽ ശേഖരിച്ച് മരക്കാലിലിട്ടിരുന്നു. തുറയിടുക എന്നാണ് പറയുന്നത്. അന്നും ഭക്ഷണമുണ്ട്, അതിലും ഞങ്ങൾ പങ്കെടുത്തിരുന്നു. കാലിത്തൊഴുത്തുകൾ നന്നാക്കുന്നതും പതിവായിരുന്നു. മഴക്കാലത്തേക്ക് ആവശ്യമായ അരിക്കായി നെല്ല് പുഴുങ്ങി ഉണക്കി വയ്ക്കുക പതിവായിരുന്നു. ഈ മധുര ഓർമ്മകളുടെ പശ്ചാത്തലത്തിൽ ഓർമ്മച്ചപ്പിലൂടെ ഒരു ഗാനം കേൾക്കണം. ഗാനം ഇതാണ്, കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, ചിത്രം ഏകാന്തം. ഈ ഗാനം എല്ലാ കൂട്ടുകാർക്കും സഹപാഠികൾക്കുമായി സമർപ്പിക്കുന്നു. ഗാനം കേൾപ്പിക്കുമെന്ന വിശ്വാസത്തിൽ സ്നേഹത്തോടെ പി കെ വേണുഗോപാലൻ നായർ, കിടങ്ങറ, കുട്ടനാട്. ഗാനം കേൾപ്പിക്കാം. കയ്യെത്തും ദൂരെയാണ് ആ കുട്ടിക്കാലം. ഏകാന്തം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതി, കൈതപ്പുറം വിശ്വനാഥൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

പത്തനംതിട്ട കുമ്പഴയിൽ നിന്നും അജികുമാർ കെ ജി എഴുതിയ കത്താണ് ഓർമ്മച്ചെപ്പിൽ ഇനി. ഓർമ്മച്ചെപ്പ് നല്ല ഒരു പരിപാടിയാണ്. പഴയകാലം ഓർത്തെടുക്കാൻ ഇതുപോലൊരു അവസരം ആകാശവാണി ഒരുക്കിയതിൽ വളരെയധികം നന്ദി. ടി വിയും മൊബൈലും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് സിനിമയായിരുന്നു ഏക ആശ്രയം. 1978-81 കാലയളവിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം. ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണുന്നത് പതിവായിരുന്നു. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജോൺ തോമസ്, ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു സിനിമയ്ക്ക് പോകുന്നത്. എന്റെ പഠനം ഒരു പ്രൈവറ്റ് കോളേജിലായിരുന്നു. കോളേജ് പ്രിൻസിപ്പലിന്റെ ഉടമസ്ഥതയിലായിരുന്നു തിയേറ്റർ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. കാശ് സ്വന്തം പെട്ടിയിൽ വീഴുമല്ലോ. അന്ന് കണ്ട ഒരു സിനിമയാണ് ഈ ഗാനം മറക്കുമോ. ആ ചിത്രത്തിലെ കളകളം കായലോളങ്ങൾ പാടും എന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്നേഹത്തോടെ അജികുമാർ കെ ജി, കുമ്പഴ, പത്തനംതിട്ട. ഗാനം കേൾക്കാം. ONV കുറിപ്പെഴുതി സലിൽ ചൌധരി ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഈ ഗാനം മറക്കുമോ.

0: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
1: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
0: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
1: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
0: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: ഓർമ്മച്ചപ്പ് തുടരുന്നു.
3: ഓർക്കുക വല്ലപ്പോഴും, ഓർമ്മകൾ വിടരട്ടെ. ഓർമ്മകൾ പൊടിതെട്ടിയെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സ്വാഗതം നമ്മളല്ലേ പറയേണ്ടത്. ആകാശവാണി ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയതിൽ ഏറെ സന്തോഷം. ഈ കത്ത് അയച്ചിരിക്കുന്നത് എരമംഗലം മുക്കിലറയിൽ നിന്ന് സരസ്വതി. കത്ത് വായിക്കാം. എന്റെ ഒരു അനുഭവം പറയാം. എന്റെ വീട് പൊന്നാനിയുടെയും എടപ്പാളിന്റെയും മധ്യത്തിലാണ്. അവിടെ കെ ജംഗ്ഷനിൽ ഒരു ടാക്കീസ് ഉണ്ട്. ശക്തി എന്നാണ് പേര്. അവിടെ വരുന്ന എല്ലാ സിനിമകൾക്കും അച്ഛൻ ഞങ്ങളെയും കൊണ്ടുപോകും. ഞാൻ ഉറങ്ങുന്ന ആളായതുകൊണ്ട് അച്ഛൻ എന്നോട് പറയും, നിന്റെ ടിക്കറ്റിന്റെ പൈസയ്ക്ക് കടല കൊണ്ടുവരാം, നീ അച്ചമ്മയ്ക്ക് കൂട്ടിരുന്നു എന്ന്. എനിക്ക് സമ്മതം. അങ്ങനെ ഇരിക്കെ അച്ചമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു. നാടകം കാണാൻ എല്ലാവരും പോയി. എനിക്ക് തുണയ്ക്ക് ആരുമില്ല. അങ്ങനെ ഞാനും പോയി. അന്ന് ഇന്നത്തെ പോലെ കസേര ഒന്നുമില്ല. താഴെ പായ വിരിച്ച് അതിലിരുന്ന് വേണം പരിപാടി കാണാൻ. അപ്പോൾ ഒരു അനൗൺസ്മെന്റ് വന്നു, അടുത്ത ബെല്ലോടുകൂടി നാടകം തുടങ്ങും. അടുത്ത ബെല്ല് അടിക്കുമ്പോഴേക്കും ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അമ്മ വിളിച്ചു. ഞാൻ വേഗം എഴുന്നേറ്റിരുന്നു. അപ്പോഴെല്ലാവരും നിൽക്കുന്നു. അമ്മ പറയുകയാണ്, നീ എണീറ്റ് വാ, പാമടക്കണമെന്ന്. അങ്ങനെ ആ നാടകം കാണാൻ കഴിയാതെ പോയ ഓർമ്മയാണ് ഓർമ്മച്ചപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്ത അഖില കേരള റേഡിയോ നാടകോത്സവം കേട്ടപ്പോൾ അന്നത്തെ ആ നാടകം കാണാൻ സാധിക്കാത്ത അനുഭവം ഓർമ്മ വന്നു. ഇതുവരെ കുറേ നാടകങ്ങളും സിനിമയും പോയി കണ്ടു. ഈ ഉറക്കം കാരണം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്ത് ചെയ്യാം, എല്ലാം ഒരു നിമിത്തം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജീവിതയാത്രയിൽ പലപ്പോഴും തോറ്റുപോയിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇതെല്ലാം നേരിടാം എന്ന ഉറച്ച വിശ്വാസത്തിൽ ചിരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഞാൻ തന്നെയാണ് എന്റെ ഏറ്റവും വലിയ പ്രചോദനം. കത്ത് നീണ്ടുപോയതിൽ ക്ഷമിക്കണം കേട്ടോ. ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും എന്റെ കൂടെയില്ലാത്ത അച്ഛനും അമ്മയ്ക്കും കൂടി ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ സരയൂ തീരത്ത് കാണാം എന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് സരസ്വതി കത്തിൽ എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു കത്താണ് കേട്ടോ. നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനം. എന്തും നേരിടാനുള്ള മനസ്സിന്റെ ധൈര്യമാണല്ലോ ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള കരുത്ത് നൽകുന്നത്. ഗാനം കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി, കൈതപ്രം വിശ്വനാഥൻ സംഗീതം നൽകി. കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ, 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ഓർമ്മച്ചപ്പ് @gmail.com. പരിസ്ഥിതിയെക്കുറിച്ചും മഴയെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഈ പരിപാടി തുടങ്ങിയത്. തുടങ്ങിയയിടത്ത് തന്നെ തിരികെ എത്താം. ഈ ഭൂമിയുടെ നാളെ എന്നത് നമ്മുടെ കൈകളിലാണ്. ജലം ചോർന്നൊലിച്ചു പോകുന്നതുപോലെ ആ നിലനിൽപ്പും ഒലിച്ചു പോയി തീരാതിരിക്കട്ടെ. നാളേക്ക് വേണ്ടി കരുതി വയ്ക്കാനുള്ളത് നമ്മുടെ പക്കൽ ഇന്നേ ഉണ്ടല്ലോ, അത് പാഴാക്കാതെ സൂക്ഷിക്കുക. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവ്വം NJ ജോഷിലാൽ.

ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
2: പോയി എന്റെ പ്രൈസ് മണി.
3: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
1: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ
2: എവിടെ?
1: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
2: നോ ബ്രോക്കറേജ്,
1: നോ ഹിഡൻ ഫീസ്.
2: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
1: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: നീലഗിരി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന പി കെ ഗോപി, സംഗീതം മരകതമണി. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ആകാശവാണി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എഴുത്തുപെട്ടിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
2: സ്വാഗതം.
1: ഇന്നത്തെ ആദ്യത്തെ കത്ത് സുദീർഘമായ ഒന്നാണ്.
2: ആരുടെ കത്താണ്?
1: പുനലൂരിൽ നിന്ന് ജ്യോതിലക്ഷ്മിയുടേതാണ്. May 24 ഉഷമലരിയിൽ ഞാവൽപ്പഴം എന്ന കവിത വിഷ്ണു പ്രദീപ് ആലപിച്ചത് നന്നായിരുന്നു. ഉണ്ണിമേനോൻ ഉദയഗീതത്തിൽ പാടിയ പാട്ടുകളും നന്നായി. കണ്ടതും കേട്ടതും കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. നല്ലൊരു വിഷയം. ഞാനും ചിലപ്പോൾ ബാഗിൽ സ്വർണം ഊരി വെക്കാറുണ്ട്. ഇനി ആ ശീലം മാറ്റണം. അന്നേ ദിവസം ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പ് കത്തുവായനയിലും അവതരണത്തിലുമൊക്കെ മികവ് പുലർത്തി. ഒരു മണിക്ക് കേട്ട ചലച്ചിത്ര ഗാനങ്ങളും ഇഷ്ടപ്പെട്ടു. 7:35 യുവവാണി യുവസാഹിതിയിൽ അശ്വതിയുടെ കവിതകൾ നന്നായിരുന്നു. ഏകാന്തതയെ സ്നേഹിക്കുന്ന എനിക്ക് ഏകാന്തത എന്ന കവിതയും ഏറെ ഇഷ്ടമായി. മുഹമ്മദ് റമീസ് ഷഹാസ് പറഞ്ഞ കഥകൾ നല്ല ആസ്വാദന സുഖമുള്ളവയായിരുന്നു. ഓരോരുത്തരുടെയും അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും ഉടലെടുക്കുന്ന മധുരതരമായ സൃഷ്ടികൾ. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 8:00 പെരുമൺ സജീവും പാർട്ടിയും അവതരിപ്പിച്ച നാടൻ പാട്ടുകളും ഇഷ്ടപ്പെട്ടു. 25 ഉഷമലരിയിൽ ബാലാമണിയമ്മയുടെ കവിത, കാലം സാക്ഷിയിൽ KP ബ്രഹ്മാനന്ദനെ ഓർമ്മിപ്പിച്ചത്. അന്നേ ദിവസം തന്നെ 12:20 KP ബ്രഹ്മാനന്ദൻ പാടിയ ലളിത ഗാനങ്ങൾ, സ്മൃതിമധുരത്തിൽ കേട്ട ചലച്ചിത്ര ഗാനങ്ങൾ എല്ലാം നന്നായി. 9:00 വാർത്താ തരംഗിണിയിൽ പുകയില ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങൾ, ഏറെ പ്രാധാന്യമുള്ളൊരു വിഷയം തെരഞ്ഞെടുത്തതും ശ്രദ്ധേയമായി. 26 ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിച്ച സുഭാഷിതം, ഉഷമലരി, ഗാന്ധി സ്മൃതി, ചുമട് താങ്ങി. 7:35 യുവവാണിയിൽ വിഷ്ണുപ്രിയ അവതരിപ്പിച്ച കഥകൾ, 8:00 സാഹിത്യരംഗത്തിൽ കേട്ട കവിതകൾ എന്നിവയും ഇഷ്ടപ്പെട്ടു. അങ്ങനെ 27, 28 എന്നീ ദിവസങ്ങളിലെ പരിപാടികളെക്കുറിച്ചും ജ്യോതിലക്ഷ്മി എഴുതിയിട്ടുണ്ട്.
2: May 30, 31, June 1 ഈ 3 പരിപാടികളെക്കുറിച്ചുള്ള 3 കത്തുകളാണ് കല്ലറ നിന്ന് വക്കം വാഹിദ് അയച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പരിപാടിയായ മൻ കി ബാത്, ഒപ്പം ഉഷമലരിയിൽ ഈ 3 വന്ന 3 കവിതകൾ, ചെമ്മനത്തിന്റെ നെല്ല്, ഇടപ്പള്ളിയുടെ കവിത രവിശങ്കർ ആലപിച്ചത്, ഡോക്ടർ എസ് അശ്വതി ആലപിച്ച ചങ്ങമ്പുഴയുടെ രമണൽ നിന്നുള്ള ഭാഗം, ഈ കവിതകളേറെ ഇഷ്ടപ്പെട്ടു. ഒപ്പം June 1 രാത്രി ആറ്റുവശേരി മോഹനൻപിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരി അദ്ദേഹത്തിന് ഇഷ്ടമായി. May 31 രാത്രി 9:15 രഞ്ജിനി അവതരിപ്പിച്ച പണ്ട് പണ്ട് പണ്ട്, ഈ പരിപാടികളൊക്കെ ഇഷ്ടപ്പെട്ടുവെന്ന് കല്ലറ നിന്ന് വക്കം വാഹിദ് എഴുതിയിരിക്കുന്നു.
1: കാർത്തിക അണ്ടലൂരിന്റെ കത്തുകളാണ് ഇനി. 31 MS ബാലകൃഷ്ണൻ നായർ അവതരിപ്പിച്ച സുഭാഷിതം സത്യം ശിവം സുന്ദരം എന്ന ആപ്തവാക്യത്തിന്റെ പൊരുളായിരുന്നു. അത് ഇഷ്ടമായി. ഒപ്പം ആകാശവാണിയുടെ ബക്രീദ് പരിപാടികളെല്ലാം ഉഷാറായിരുന്നു. ബക്രീദിനെ ഓർമ്മപ്പെടുത്തുന്ന സുഭാഷിതം, ചലച്ചിത്ര ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ എന്നിവയെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ചകളിലെ ഓർമ്മച്ചെപ്പിനെ കുറിച്ചും കാർത്തിക അണ്ടലൂർ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമാണ് ഈ പരിപാടി എന്നാണ് കുറിച്ചിരിക്കുന്നത്. ആകാശവാണി ഉച്ചയ്ക്ക് പ്രക്ഷേപണം ചെയ്യാറുള്ള തുടർ നാടകം, അതിലിപ്പോൾ കുറ്റവും ശിക്ഷയും എന്ന നാടകം ആസ്വാദ്യകരമാണ് എന്നും കാർത്തിക പറഞ്ഞിട്ടുണ്ട്. അത് പുനഃപ്രക്ഷേപണമാണ്. കൂടാതെ 31 ഉഷമലരി മുതൽ എല്ലാ പരിപാടികളെക്കുറിച്ചും, 28 പരിപാടികളെക്കുറിച്ചും, 1 നിയമരംഗത്തെക്കുറിച്ചും ഒക്കെ കാർത്തിക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
2: പ്രയാർ വടക്ക് നിന്ന് ഒച്ചിറ ശിവകുമാർ കാക്കാരശ്ശി നാടകം പ്രക്ഷേപണം ചെയ്യുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട വിഭാഗത്തെ അറിയിക്കുന്നതാണ്.
1: രാജി മരത്തങ്കോടിന്റെ കത്തുകളാണ് ഇനി. May 25 സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം ഉപകാരപ്രദമായിരുന്നു. ബാലാമണി അമ്മയുടെ വിജയമാല്യം എന്ന കവിത ഐവർകാല സുരേഷ് കുമാർ ചൊല്ലിയതും ഉഷമലരിക്ക് മിഴിവേകി. ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പ്, രഞ്ജിനി, ഗാനസല്ലാപം വളരെ ഭംഗിയാകുന്നുണ്ട്. അതുപോലെ തന്നെ നാടകം ഇത്തിൽ കണ്ണി, പഴയകാല നടന്മാർ ഒത്തുചേർന്ന ആ നാടകം കേട്ടപ്പോൾ പഴയ ഒരു കാലത്തിലേക്ക് പോയതായി തോന്നി. May 23 ഉഷമലരിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി NJ ജോഷിലാൽ ഭംഗിയായി ചൊല്ലി. മൊഴിയുറവയിൽ മുൻ മുഖ്യമന്ത്രി K.കരുണാകരനുമായി K.വിജയരാഘവൻ നടത്തിയ അഭിമുഖം പ്രക്ഷേപണം ചെയ്തത് ഉചിതമായി. May 18 സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം, അന്നത്തെ ഉദയഗീതം, പ്രഭാതമേരി എന്നിവയെക്കുറിച്ചും രാജി മരത്തങ്കോട് എഴുതിയിട്ടുണ്ട്. May 27 മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ശബ്ദം കാലം സാക്ഷിയിൽ കേൾപ്പിച്ചത് ഉചിതമായി. മനോയാനം ഇഷ്ടപ്പെടുന്നുണ്ട്. ഗ്രാമകേരളത്തിൽ ഗതകാല സ്മൃതിയുടെ ഓർമ്മകളുമായി ഓലപ്പന്തും ഓലപ്പീപ്പിയും കളിപ്പാട്ടങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. പ്രകാശധാരയിൽ ഡോക്ടർ ആര്യശ്രീ സംസാരിച്ചത് ഉപകാരപ്രദമായി. യുവവാണി നങ്ങ്യാർകൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം തികച്ചും വ്യത്യസ്തതയുള്ളവയായിരുന്നു. നവനീത് കൃഷ്ണന്റെ വയലിൻ വാദനം, അമൽ കൃഷ്ണ ആലപിച്ച ശാസ്ത്രീയ സംഗീതം എന്നിവയും മികച്ചതായി. നേർമൊഴിയിൽ നൃത്തം തന്റെ

0: വിധമാക്കിയ അപർണ ശർമ്മയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം ഊഷ്മളത നിലനിന്നു. അങ്ങനെ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് രാജി മരത്തൻകോട് തന്റെ കത്തുകൾ അവസാനിപ്പിക്കുന്നത്.
1: പത്തനംതിട്ട വി കോട്ടയത്ത് നിന്ന് തങ്കച്ചൻ എഴുതിയിരിക്കുന്ന അടുത്ത കത്ത്. അദ്ദേഹം പത്തനംതിട്ട എഫ് എം പ്രസരണിയിലൂടെയാണ് നമ്മുടെ പരിപാടികൾ കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രി 11:30 ശേഷവും പത്തനംതിട്ട എഫ് എമ്മിലൂടെയുള്ള പരിപാടികൾ തുടരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്നുള്ള ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് എഴുതിയിരിക്കുന്നു. ഒപ്പം നമ്മുടെ പരിപാടികളെ കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആകാശവാണി പരിപാടികൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. റേഡിയോ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണ്. തങ്കച്ചൻ അദ്ദേഹവും മെയ് 25 അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണ അവതരിപ്പിച്ച സുഭാഷിതത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് വളരെയധികം അറിവ് നൽകുന്നതായിരുന്നു. ഒപ്പം മെയ് 24 പ്രകാശധാരയിൽ തലച്ചോറിലെ രക്തസ്രാവത്തെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്ത പ്രഭാഷണം ഇഷ്ടപ്പെട്ടു. ഒപ്പം മെയ് 29 പുലിയൂർ MNV നമ്പൂതിരി അവതരിപ്പിച്ച സുഭാഷിതം ചിന്തോദീപകമായിരുന്നു എന്നും തങ്കച്ചൻ പത്തനംതിട്ട വി കോട്ടയത്ത് നിന്ന് എഴുതിയിരിക്കുന്നു.
0: എടപ്പാളിൽ നിന്ന് മുരളി മേലേപ്പാട്ടിന്റെ കത്താണ്. മെയ് 31 പ്രകാശധാരയിൽ ലോക പുകയില വിരുദ്ധ ദിനം, ഇതിനെപ്പറ്റി ഉള്ള പ്രഭാഷണം നന്നായി. പുകയില കാരണമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ ഓർമ്മപ്പെടുത്തിയ ഈ പ്രഭാഷണം വളരെ ഉപകാരപ്രദമായിരുന്നു. അതുപോലെ തന്നെ പ്രകാശധാരയിൽ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനത്തെക്കുറിച്ച് ഡോക്ടർ അഭിലാഷ് SP നടത്തിയ പ്രഭാഷണവും നന്നായി. അഭിനന്ദനങ്ങൾ.
1: ആകാശവാണി റേഡിയോ നാടകോത്സവം വീണ്ടും ആരംഭിച്ചതിലുള്ള അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് ശ്രീകാര്യത്ത് എന്ന ജെബിൻ എഴുത്തുപെട്ടിയിലേക്ക് എഴുതിയിരിക്കുന്നത്. റൂബി ബാബു സംവിധാനം ചെയ്ത് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത 2 നാടകങ്ങളും നല്ല നിലവാരം പുലർത്തി. കൊച്ചി നിലയം അവതരിപ്പിച്ച മുഹമ്മദ് റോഷൻ രചന നിർവഹിച്ച നാടകം ഒരു കവിത പോലെ സുന്ദരമായിരുന്നു. സംഭാഷണത്തിലെ ചാരുതയും മോഹൻലാൽ എന്ന നടന്റെ അനായാസമായ ശബ്ദാഭിനയവും കൊണ്ട് സമ്പന്നമായ ഈ നാടകം സൃഷ്ടിച്ച അനുരണനങ്ങൾ ഇപ്പോഴും മനസ്സിന്റെ ഓളങ്ങളിൽ പച്ച പിടിച്ചു നിൽപ്പുണ്ട് എന്ന് ജെബിൻ എഴുതുന്നു.
0: മെയ് 31 പ്രക്ഷേപണം ചെയ്ത രഞ്ജിനിയെ കുറിച്ചാണ് മനോജ് മാവേലിക്കര എഴുതിയിരിക്കുന്നത്. സ്കൂൾ തുറക്കും മുമ്പുള്ള ഈ രഞ്ജിനി എന്റെ സ്കൂൾ അവധികാലത്തെ ഓർമ്മിപ്പിച്ചു എന്നാണ് ഈ ശ്രോതാവ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കേട്ട എല്ലാ ഗാനങ്ങളും ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കുള്ള മഴ ഗാനങ്ങളും ആ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്.
1: KV ശരചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച പിയാനോ എന്ന നാടകം പുനഃപ്രക്ഷേപണം ചെയ്തതിനെ കുറിച്ചാണ് പത്തിയൂർ ശ്രീകുമാർ എഴുത്തുപേട്ടിയിലേക്ക് എഴുതിയിരിക്കുന്നത്. 2008 ആദ്യമായി ഈ നാടകം പ്രക്ഷേപണം ചെയ്തത്. അന്ന് അദ്ദേഹത്തിന് നാടകം കേൾക്കാൻ സാധിച്ചിരുന്നില്ല. ഇക്കഴിഞ്ഞ മെയ് 29 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം ആകാശവാണിയിലൂടെ കേൾക്കാനായിട്ട് സാധിച്ചു. കാലമേറെ കഴിഞ്ഞിട്ടും പിയാനോ എന്ന നാടകത്തിന്റെ അവതരണത്തിനോ ആ നാടകം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെയോ പ്രസക്തി അല്പം പോലും കുറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം എഴുതുന്നു. മാന്ത്രിക ശബ്ദത്തിന്റെ ഉടമകളായ തിലകൻ, TP രാധാമണി, RC ഗോപാൽ, John T. Bacon, Dr. C.J. John, മീരാകൃഷ്ണൻ എന്നിവരിലൂടെ നാടകം കേൾക്കുകയായിരുന്നില്ല, കാണുകയായിരുന്നു എന്നും പത്തിയൂർ ശ്രീകുമാർ എഴുതിയിരിക്കുന്നു.
0: കൊച്ചിയിൽ നിന്ന് ആരുഷ് ആർ കമ്മത്തിന്റെ കത്താണിത്. ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, വേണമെങ്കിൽ മംഗ്ലീഷ് എന്ന് പറയാം. കുറച്ച് നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് എഴുതുന്നത്. ആകാശവാണിയുടെ ശ്രോതാക്കൾ പങ്കെടുക്കുന്ന പരിപാടികളുടെ സമയം കൂട്ടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഗാനസല്ലാപം, രഞ്ജിനി എന്നിവയുടെ സമയം വളരെ കുറവാണ്. അങ്ങനെ സമയം കൂട്ടണമെന്ന അഭ്യർത്ഥനയാണ് ഈ ശ്രോതാവ് മുന്നോട്ട് വയ്ക്കുന്നത്.
1: ശ്രോതാക്കളുടെ ഇതുപോലുള്ള ആവശ്യങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതാണ്. കൊല്ലം ജില്ലയിലെ അർക്കന്നൂർ എന്ന സ്ഥലത്ത് നിന്ന് ശ്രീകല എഴുതുന്ന കത്താണ് അടുത്തത്. മെയ് 31 ഓർമ്മച്ചെപ്പ് അക്ഷരാർത്ഥത്തിൽ ഒരു പൂക്കി ഓർമ്മച്ചെപ്പായിരുന്നു എന്നാണ് ശ്രീകല എഴുതിയിരിക്കുന്നത്. എൻ.ജെ. ജോഷിലാലിന്റെ അവതരണം അത്രയേറെ മനോഹരമായിരുന്നു. ഒരു 3 ക്ലാസ്സുകാരന്റെ കത്ത് മനോഹരമായി ശ്രോതാക്കളുടെ മനസ്സിൽ കൊള്ളുന്ന വിധം അദ്ദേഹം വായിച്ചു. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അർക്കന്നൂർ നിന്ന് ശ്രീകല. ഒപ്പം June 1 രാവിലെ 10 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ എന്ന പരിപാടിയിൽ ദീപ്തി പിള്ള ശിവനുമായി MS ആശ നടത്തിയ അഭിമുഖം വളരെ വ്യത്യസ്തമായിരുന്നു. ആശയുടെ ഓരോ ചോദ്യത്തിനും ചിരിച്ച് രസിച്ച് ആസ്വദിച്ചുകൊണ്ടുള്ള മറുപടികളും അതിനനുസരിച്ചുള്ള പാട്ടുകളും അതിഥിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അർക്കന്നൂർ നിന്ന് ശ്രീകല.
0: പ്രഭാതഭേരിയെക്കുറിച്ചാണ് രാജേന്ദ്രൻ വയലയുടെ കത്ത്. രാവിലെ എന്നും ശ്രദ്ധാപൂർവം കേൾക്കുന്ന പരിപാടിയാണ് പ്രഭാതഭേരി. മറ്റു പരിപാടികളും കേൾക്കാറുണ്ടെങ്കിലും പ്രഭാതഭേരി പോലെ ആകർഷകവും വിജ്ഞാനപ്രദവുമായ ഒരു പരിപാടി ഇല്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. 10 കൊണ്ട് എത്രയോ വിഷയങ്ങളെ പറ്റിയുള്ള അറിവുകൾ സംഗ്രഹരൂപത്തിൽ അവതരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ആകാശവാണി ഈ പരിപാടി തയ്യാറാക്കുന്നതിന് പിന്നിലെ അധ്വാനം എത്രയോ മഹത്തരമാണെന്ന് മനസ്സിലാക്കുന്നു. പല വിഷയങ്ങളെയും പറ്റി ഇങ്ങനെ ചുരുക്കത്തിലുള്ള അറിവുകളാണ് പ്രഭാതഭേരി നൽകുന്നത്. പക്ഷെ അതേപ്പറ്റി കൂടുതൽ അറിവുകൾ തേടാൻ എവിടെ നിന്ന് കഴിയുമെന്നും അതുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പറും കൂടെ പറയുക ചെയ്താൽ ഏറെ നന്നായിരുന്നു എന്നറിയിക്കട്ടെ.
1: ഇത്തരം പരിപാടികളെല്ലാം തന്നെ പൊതുജനോപകാരപ്രദമായ നമ്പറുകൾ പരിപാടിയുടെ നറേഷനിൽ തന്നെ ഉൾപ്പെടുത്താറുണ്ട്. തുടർന്നും ശ്രോതാവിന്റെ ഈ നിർദ്ദേശം ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്.
0: ഒരു ആവശ്യം ചന്ദ്രൻ വയല മുന്നോട്ട് വെക്കുന്നുണ്ട്. ആകാശവാണിയിലൂടെ കേട്ടിരുന്ന ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലളിതഗാന പരിപാടി മാസത്തിൽ ഒരിക്കലെങ്കിലും പ്രക്ഷേപണം ചെയ്താൽ നന്നായിരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ അപേക്ഷ. ഇതും ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതാണ്.
1: മലപ്പുറം പടപ്പറമ്പ് നിന്ന് കെ രാമചന്ദ്രൻ പിള്ള രണ്ട് കത്തുകളാണ് എഴുത്തുപെട്ടിയിലേക്ക് അയച്ചിട്ടുള്ളത്. മെയ് 29 സാഹിത്യവേദിയിൽ ക്ലാപ്പന ഷൺമുഖൻ അവതരിപ്പിച്ച സ്വന്തക്കാർ വരും ഇനിയെല്ലാം ഇങ്ങനെ ബഹുജനം പലവിധം എന്നീ കവിതകൾ ചെറുതെങ്കിലും അർത്ഥവത്തായിരുന്നു. വസന്ത എസ് പിള്ള എഴുതി അവതരിപ്പിച്ച പാണ്ഡിലോറി എന്ന കഥ ചിന്തോദീപകവും കുറിക്കുകൊള്ളുന്നതുമായിരുന്നു. ഭിക്ഷ തേടി എന്ന കഥ സമകാലിക പ്രസക്തിയുള്ളതായിരുന്നു. ജ്യോതിലക്ഷ്മി പുനലൂരിന്റെ ഓർമ്മമരം, ഇരുണ്ടവാനം എന്നിവയുടെ ആലാപനവും ഹൃദ്യമായി. കെ ആർ അനിൽകുമാറിന്റെ യദുകുലഭ്രംശം എന്ന കവിതയും മികച്ചതായിരുന്നു. ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ജന്മദിനമായ മെയ് 30 അദ്ദേഹത്തിന്റെ ഭ്രമരഗീതി എന്ന കവിത ആർ രവിശങ്കർ ആലപിച്ചത് ഇഷ്ടപ്പെട്ടു. ഒപ്പം മെയ് 27 പി കുഞ്ഞിരാമൻ നായരുടെ ജന്മദിനമായിരുന്നു. അദ്ദേഹത്തിന്റെ കല്യാണപ്പന്തലിലേക്ക് എന്ന കവിത ഐരൂർ സദാശിവൻ ആലപിച്ചത് ആസ്വാദ്യകരമായിരുന്നു. ശനിയാഴ്ചയിലെ ഉദയഗീതത്തിൽ ജെ വിജയ പാടിയ അയ്യപ്പ ഭക്തിഗാനങ്ങൾ അന്നേ ദിവസത്തെ ധന്യമാക്കി. സാഹിത്യരംഗത്തിൽ സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച ഗുണ്ടാചരിതം എന്ന കഥ രചനയിലും അവതരണത്തിലും മികവ് പുലർത്തി. കാവാലം ബാലചന്ദ്രൻ, രാജൻ കൈലാസ് എന്നിവരുടെ കവിതകൾ മികച്ചതായി എന്ന് മലപ്പുറം പടപ്പറമ്പ് നിന്ന് കെ രാമചന്ദ്രൻ പിള്ള എഴുതിയിരിക്കുന്നു.
0: മലയാളപ്പുഴയിൽ നിന്ന് ബിജു, സുനിത ബിജു എന്നിവരുടെ കത്തുകളാണ്. മെയ് 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 രഞ്ജിനിയുടെ അവതരണം ഇഷ്ടമായി. വൈകിട്ട് 6 പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരിപാടിയും ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാണ്. ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്രയധികം അറിവ് പകരുന്ന ഒരു പരിപാടിയാണിത്. മെയ് 31 ഞായറാഴ്ച രാവിലെ ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പ്രൊഫസർ പി സുലോചനൻ നായർ അവതരിപ്പിച്ച സുഭാഷിതം, അന്നത്തെ ഉഷമലരിയിൽ ചെമനം ചാക്കയുടെ നെല്ല് എന്ന കവിത, ഇവ രണ്ടും ഇഷ്ടപ്പെട്ടു എന്നും ഈ ശ്രോതാക്കൾ എഴുതുന്നു. ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള കോഴിക്കോട് നിലയത്തിലെ മഹാപ്രതിഭകളെ വിഷയമാക്കിയ കെ വി ശരത്ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച് പ്രക്ഷേപണം ചെയ്ത കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകം വളരെയധികം ആസ്വാദ്യകരമായിരുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ശാകുന്തളം എന്ന നിരൂപകർ വിശേഷിപ്പിക്കുന്ന നളചരിതം ആട്ടക്കഥയിലെ 1 പദങ്ങൾ പ്രക്ഷേപണം ചെയ്ത കഥകളി പദത്തിലെ അധ്യായം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. 19 രാത്രി 10 കലാമണ്ഡലം ബാലചന്ദ്രനും സംഘവും അവതരിപ്പിച്ച ഈ പരിപാടി സംഗീത സാന്ദ്രമായിരുന്നു. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായ മെയ് 22 പ്രക്ഷേപണം ചെയ്ത പ്രഭാതവേരി ആനുകാലിക പ്രസക്തിയുള്ളതായിരുന്നു. 22 നഗരപുരാണവും വിജ്ഞാനപ്രദവും കൗതുകമുണർത്തുന്നതുമായിരുന്നു. പ്രഭാതങ്ങളെ കാവ്യസുരഭിലമാക്കുന്ന ഉഷമലരിയെ അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഓരോ പരിപാടികളെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള കത്തുകൾ അയച്ചിരിക്കുന്നത്.
1: പാലക്കാട് നിന്ന് MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവർ രണ്ട് കത്തുകളാണ് എഴുത്തുപെട്ടിയിലേക്ക് അയച്ചിട്ടുള്ളത്. മെയ് 29 രാത്രി 8 പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദി നല്ല നിലവാരം പുലർത്തി. ക്ലാപ്പന ഷൺമുഖൻ, ജ്യോതിലക്ഷ്മി പുനലൂർ, കെ ആർ അനിൽകുമാർ എന്നിവരുടെ കവിതകളെല്ലാം നന്നായി. വസന്ത എസ് പിള്ളയുടെ രണ്ട് കഥകൾ ഇഷ്ടപ്പെട്ടു. അതിൽ തന്നെ ഭിക്ഷ തേടി എന്ന കഥ സ്ത്രീകൾക്ക് ഒരു ഗുണപാഠം കൂടി നൽകുന്നുണ്ട്. കൂടാതെ മെയ് 26 ചൊവ്വാഴ്ച രാത്രി 8 പ്രക്ഷേപണം ചെയ്ത സാഹിത്യരംഗം, അതിൽ സിമ്പിൾ ചന്ദ്രൻ അവതരിപ്പിച്ച ഗുണ്ടാചരിതം എന്ന കഥ ഏറെ ഇഷ്ടപ്പെട്ടു. കാവാലം ബാലചന്ദ്രന്റെ കവിത ഉള്ളനക്കങ്ങൾ, ഒപ്പം രാജൻ കൈലാസ് അവതരിപ്പിച്ച കവിതകൾ, ഇതൊക്കെയും ഹൃദ്യമായിരുന്നു എന്ന് പാലക്കാട് നിന്ന് MD ശിവരാമനും ഗീതാ ശിവരാമനും എഴുതിയിരിക്കുന്നു.
0: ആകാശവാണിയിലെ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് ഗീതാകുമാരി ചെങ്ങന്നൂരാണ്. മറ്റു പരിപാടികളെക്കുറിച്ചും ഈ ശ്രോതാവ് എഴുതിയിട്ടുണ്ട്. ശ്രീ അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ച സുഭാഷിതം നന്നായിരുന്നു, നല്ല വചനങ്ങൾ. ഉഷമലരിയിൽ ചെമനം ചാക്കോയുടെ നെല്ല് എന്ന കവിത അനഘശ്രീ ആലപിച്ചതും നന്നായി. ഹലോ സന്ദേശഗാനത്തിന്റെ അവതരണവും മനോഹരമാകുന്നു. ശ്രീ മനീഷ് MP രസകരമായാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതുപോലെ ഓർമ്മച്ചെപ്പിന്റെയും രഞ്ജിനിയുടെയും അവതരണം മനോഹരം തന്നെ. പുലർവെട്ടത്തിലെ പരിപാടികൾ കൂടുതൽ മനോഹരമാണ്. കണ്ടതും കേട്ടതും കാലം സാക്ഷി, ഇവയെല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്. രാഗാമൃതം പരിപാടിയിലെ നാഗസ്വര കച്ചേരിയും ശ്രവണ മനോഹരമായി. അഖില കേരള റേഡിയോ നാടകോത്സവത്തെ പറ്റിയും ഈ ശ്രോതാവ് കത്തയച്ചിട്ടുണ്ട്. എല്ലാ നാടകങ്ങളും നന്നായി. ആദ്യ ദിവസത്തെ നാടകം വളരെ മനോഹരം. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ശ്രീ മോഹൻലാൽ, ശ്രീ MR ഗോപകുമാർ ഇവരുടെ അഭിനയം വളരെ നന്നായി. അതുപോലെ ഉഷമലരിയിൽ കേരളവിലാസം എന്ന കവിത ആലപിച്ചത് വളരെ നന്നായിരുന്നു. ഇങ്ങനെ നിരവധി പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഈ ശ്രോതാവ് അയച്ചിരിക്കുന്നത്. സ്നേഹത്തോടെ എഴുത്തുപെട്ടിയിലേക്ക് കത്തയച്ചിരിക്കുന്നത് അഭിലാഷ് പാറക്കാടി, കണ്ണൂർ ജില്ലയിൽ നിന്നും. എഴുത്തുപെട്ടിയിലേക്ക് കത്തുകൾ എഴുതിയിട്ട് കുറച്ച് നാളുകളായി. പരിപാടികളെല്ലാം കേട്ടിരുന്നു എന്ന് അവകാശപ്പെടുന്നുമില്ല. വ്യാഴാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 കേൾപ്പിക്കുന്ന ഒരു വട്ടം കൂടി 1980-90 ഗാനങ്ങളിൽ മെയ് 21 2000 ശേഷമുള്ള 2 ഗാനങ്ങൾ കേൾപ്പിച്ചിരുന്നു. അതുപോലെ ഗ്രാമകേരളം എന്ന പരിപാടിയിൽ കടത്തും കടത്തു തോണിയും എന്ന ചിത്രീകരണം നന്നായിരുന്നു. ഇങ്ങനെയാണ് അഭിലാഷിന്റെ കത്ത്.
1: കത്തുകൾ കൂടാതെ AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രിയ ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട്. പനച്ചിക്കാട് കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് എം എസ് എഴുതിയിരിക്കുന്നു, ശാസ്ത്രലോകം പരിപാടിയിൽ പാമ്പ് കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രീ മുഹമ്മദ് അൻവർ പങ്കെടുത്ത പരിപാടി വിജ്ഞാനപ്രദമായി. കാലം സാക്ഷിയിൽ പാലക്കാട് മണിയയർ കോവിലൻ എന്നിവരുടെ ശബ്ദം ഉൾപ്പെടുത്തിയത് ഇഷ്ടപ്പെട്ടു. ഗ്രാമകേരളത്തിലെ മുറവും കുട്ടയും എന്ന ഗൃഹാതുരത ഉണർത്തുന്ന പരിപാടി ഇഷ്ടപ്പെട്ടു. ഒപ്പം ജി ആർ ഇന്ദുഗോപൻ പങ്കെടുത്ത അക്ഷരസൗരഭം ഹൃദയസ്പർശിയായി എന്നും കോട്ടയം പനച്ചിക്കാട് എന്ന് ശ്രീജിത്ത് എം എസ് എഴുതിയിരിക്കുന്നു.
0: പ്രിയ ആകാശവാണി, മനോഹരമായൊരു തീർത്ഥയാത്ര നടത്തുന്നത് പോലെയാണ് ഓരോ വട്ടവും മനോയാനം കേൾക്കുമ്പോൾ തോന്നാറുള്ളത്. ആകുലതകളും വേവലാതികളും നിറഞ്ഞ ഈ യാന്ത്രിക ജീവിതത്തിൽ തികച്ചും പോസിറ്റീവായ ചിന്തകളും പ്രത്യാശയും പകർന്നു നൽകാൻ മധുജൻ സാറിന്റെ വാക്കുകളിലൂടെ മനോയാനത്തിന് സാധിക്കുന്നുണ്ട്. സംഗീതത്തിന്റെ ഇണങ്ങൾക്കൊപ്പം ആ വരികളുടെ അർത്ഥവും പൊരുളും വളരെ മനോഹരമായി ആസ്വാദകർക്ക് മുന്നിലെത്തിക്കാൻ പാട്ടും പൊരുളും പരിപാടിക്കും കഴിയുന്നു. കേൾക്കുന്നവരിൽ അറിവും ആനന്ദവും ഒരുപോലെ പകരുന്ന പാട്ടും പൊരുളും ഇഷ്ടപരിപാടിയാണ്. ഈ അഭിപ്രായം അയച്ചിരിക്കുന്നത് പയ്യന്നൂരിൽ നിന്ന് ലതീഷ് കുന്നുമലാണ്.
1: പുതുപ്പള്ളി കായംകുളത്ത് നിന്ന് കെ പുരുഷൻ എഴുതിയിരിക്കുന്നു, ജൂൺ 2 സർഗകേരളത്തിൽ പ്രക്ഷേപണം ചെയ്ത പകൽക്കുറി വിശ്വന്റെ കവിതകൾ 2 മികച്ച നിലവാരം പുലർത്തി. തുടർന്ന് പ്രക്ഷേപണം ചെയ്ത കഥ സരള ടീച്ചറിന്റെ പീഡനം എന്റെ LP സ്കൂൾ പഠനകാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്നൊക്കെ ചൂരൽ പ്രയോഗം ഒരു സാധാരണ സംഭവമായിരുന്നു. ഇന്ന് ചൂരൽ ക്ലാസ്സിൽ നിന്ന് തൂത്തുറിയപ്പെട്ടു. ആ കഥയും ഏറെ ഇഷ്ടപ്പെട്ടു. തുടർന്ന് കൃഷ്ണൻകുട്ടിയുടെ ഉറക്കുപാട്ട് എന്ന കവിത സർഗകേരളം പരിപാടിയുടെ മാറ്റുകൂട്ടി.
0: മായാമുദ്രകൾ, സർഗകേരളം, പ്രഭാതഭേരി, തൊഴിലാളി മണ്ഡലം, ചിത്രീകരണം എന്നീ പരിപാടികളെക്കുറിച്ച് ആണ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയുടെ മെയിൽ. തുർക്കിഷ് നോവലിസ്റ്റ് ഓർഹാൻ പാമുക്കിന്റെ ചുവന്ന മുഴിക്കാരി എന്ന നോവലിനെ വിലയിരുത്തിയ 1 മായാമുദ്രകൾ ശ്രദ്ധേയമായി. 2 സർഗകേരളത്തിൽ പകൽക്കുറി വിശ്വൻ അവതരിപ്പിച്ച ധർമാശുപത്രിയിൽ ദിനാഘോഷങ്ങൾ എന്നീ കവിതകൾ അർത്ഥസമ്പുഷ്ടമായിരുന്നു. SRC നായർ അവതരിപ്പിച്ച കഥ ചൂരൽ ചൂട് പഴയകാല അധ്യാപിക ശിക്ഷിച്ചതിന്റെ പേരിൽ പക പോക്കുന്ന ഒരു യുവാവിന്റെ അവസ്ഥ വരച്ചുകാട്ടി. കൃഷ്ണൻകുട്ടി മടവൂർ അവതരിപ്പിച്ച കവിത ഉറക്കുപാട്ട് ഇഷ്ടപ്പെട്ടു. കേരളത്തിലെ നെൽപ്പാടങ്ങൾ വ്യാപകമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് വലിയ പാരിസ്ഥിതികവും സാമൂഹികവുമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. നഗരവൽക്കരണം, ഉയർന്ന കൃഷിച്ചെലവ്, തൊഴിലാളിക്ഷാമം, ഭൂമി കച്ചവടം എന്നിവ പ്രധാന കാരണങ്ങളാണ്. ഈ വിഷയം എടുത്തുകാട്ടിയ 3 പ്രഭാതപേരി ശ്രദ്ധേയമായി. 3 തൊഴിലാളി മണ്ഡലത്തിൽ കാടിനെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്ന ഫോറസ്റ്റ് വാച്ചർ രജനി കലയുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം ഇഷ്ടപ്പെട്ടു. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ദൈനംദിന ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. പ്ലാസ്റ്റിക് ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന സാധനങ്ങൾ ഉപയോഗിക്കണം. 3 രാത്രി 8 പ്രക്ഷേപണം ചെയ്ത ചിത്രീകരണം പരിപാലിക്കാം പരിസ്ഥിതിയെ അവസരോചിതവുമായി.
1: പ്രിയ ശ്രോതാക്കളെ, തുടർന്നും ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുത്തുപെട്ടിയിലേക്ക് അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം
0: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
1: കൂടാതെ ഇമെയിൽ വഴിയും ശ്രോതാക്കൾക്ക് പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇമെയിൽ വിലാസം
0: AIR TVM PM@gmail.com.
1: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി AIR TVM PM@gmail.com.
0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

0: ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
1: ആകാശവാണി
2: നിയമരംഗം. ബാലവേല തടയുന്നതിനുള്ള ബോധവൽക്കരണവും പ്രവർത്തനവും ലക്ഷ്യമിട്ട് അന്തർദേശീയ തൊഴിൽ സംഘടനയുടെ ആഹ്വാനപ്രകാരം 2002 മുതൽ ജൂൺ 12 അന്തർദേശീയ ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിലും ബാലവേല തടയുന്നതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ നിലവിൽ ഉണ്ട്. ബാലവേല നിരോധനവും നിയന്ത്രണവും നിയമം 1986. ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് രാഖി പ്രസാദ് സംസാരിക്കുന്നു.
3: ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല നിരോധന ദിനമായി നമ്മൾ ആചരിക്കുന്നു. 1986 ബാലവേല നിരോധിച്ചത്. 1986 ചൈൽഡ് ആൻഡ് അഡോൾസെന്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എല്ലാ തൊഴിലുകളിലും പ്രക്രിയകളിലും 14 വയസ്സ് താഴെയുള്ള കുട്ടികളെ ജോലിക്കെടുക്കുന്നത് നിരോധിക്കുന്നു. കൂടാതെ 14 മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായമുള്ള കൗമാരക്കാരുടെ അപകടകരമായ തൊഴിലുകളിൽ ജോലി ചെയ്യുന്നതിനെയും ഇത് നിയന്ത്രിക്കുകയും അപകടകരമല്ലാത്ത അന്തരീക്ഷങ്ങളിൽ അവരുടെ ജോലി സാഹചര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കൈലാഷ് സത്യാർത്ഥി എന്ന ഒരു ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് കുട്ടികളുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും വാദിക്കുകയും ചെയ്തത്. അദ്ദേഹം ബാലവേലയ്ക്കെതിരെ രൂപീകരിച്ച ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ്. ഓരോ വർഷവും ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. കുട്ടികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുവാനും ബാലവേലയ്ക്കെതിരെ ആഗോളതലത്തിൽ അവബോധം വളർത്താനുമാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അവകാശങ്ങൾ, സുരക്ഷിതമായ ബാല്യം എന്നിവ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ഇതിന്റെ ലക്ഷ്യം കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, കുട്ടികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുക എന്നിവയാണ് ഇതിന്റെ ഭാഗമായി ചെയ്യുന്നത്. ബാലവേല ഇന്ത്യൻ ഭരണഘടന തന്നെ നിരോധിച്ചിരിക്കുന്നതാണ്. 1986 ബാലവേല നിരോധനവും നിയന്ത്രണവും ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയതിനെ തുടർന്ന് 1986 ഡിസംബർ 23 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. ഇത് 1986 ബാലവേല നിരോധനവും നിയന്ത്രണവും ആക്ട് എന്ന പേരിൽ സ്റ്റാറ്റ്യൂട്ടിൽ ഉൾപ്പെടുത്തി. ബാലവേല കുട്ടികളെ ചൂഷണം ചെയ്യുന്നതായി മാറിയപ്പോൾ ബാലവേല ഇല്ലാതാക്കുന്നതിനുള്ള നമ്മുടെ തന്ത്രങ്ങൾ പരിഷ്കരിക്കുന്നതിനും പുനഃപരിശോധിക്കുന്നതിനുമായി 2002 അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയാണ് ലോക ബാലവേല വിരുദ്ധ ദിനം ആരംഭിച്ചത്. ഈ നിയമത്തിൽ കുട്ടികളെ 2 തരത്തിലാണ് കണക്കാക്കിയിട്ടുള്ളത്. 14 വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികളെ ബാലനെന്നും 14 മുതൽ 18 വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികളെ കൗമാരക്കാരുടെ വിഭാഗത്തിലുമായിട്ടാണ് കണക്കാക്കുന്നത്. 1986 പാസായ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ടിന് 2016 ഒരു അമെൻമെന്റ് ഉണ്ടാക്കി. 1986 വന്ന നിയമത്തിന് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഏതൊക്കെ ജോലികൾ ചെയ്യാൻ പാടില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2016 ആക്ട് പ്രകാരം യാതൊരു തരത്തിലുള്ള ജോലിയിലോ സ്ഥാപനത്തിലോ തൊഴിൽ ചെയ്യുവാൻ പാടില്ല എന്നുമാണ്. പക്ഷേ ഇതിലും ചില എക്സെപ്ഷൻസ് ഉണ്ട്. കുട്ടികളുടെ ഫാമിലി മെമ്പേഴ്സിന് അവരുടെ വിദ്യാഭ്യാസം ബാധിക്കാത്ത വിധത്തിലുള്ള ഫാമിലി ബിസിനസ്സിൽ ജോലി ചെയ്യിക്കാമെന്ന് ഈ നിയമം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടിവി ഷോസ്, പരസ്യങ്ങൾ, എന്റർടൈൻമെന്റ്സ് ഇതിലൊന്നും പങ്കെടുപ്പിക്കുന്നത് ജോലിയായി കണക്കാക്കുകയും ഇല്ല. ഇത് നിയമം മൂലം നിരോധിച്ചിട്ടുമില്ല. അത് തുടർന്നും ചെയ്യാവുന്നത് ആണ്. ബാലവേല ഇന്ത്യൻ

0: നടപ്പാക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ കടമയാണെന്ന് ഭേദഗതി ചെയ്യുന്നു. 2016 ആക്ട് പ്രകാരം ഈ ഒഫൻസുകളെ കൊഗ്നൈസബിൾ ഒഫൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സെക്ഷൻ 14 ദ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 3 പറയുന്നത്, 14 വയസ്സിന് താഴെയുള്ള കുട്ടിയെയോ 14-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടിയെയോ അപകടകരമായ ജോലിയിലോ പ്രക്രിയയിലോ ജോലിക്കെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും 6 മാസം മുതൽ 2 വർഷം വരെ തടവും അല്ലെങ്കിൽ 20,000 മുതൽ 50,000 രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാം. ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തി വീണ്ടും ഇതേ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ 1 വർഷം മുതൽ 3 വർഷം വരെ ശിക്ഷ ലഭിക്കുന്നതാണ്. രക്ഷകർത്താക്കളാണ് ഈ കുറ്റം ചെയ്യുന്നതെങ്കിൽ 10,000 രൂപ വരെ പിഴ ലഭിക്കുന്നതുമാണ്. ബാലവേല നിരോധന ആക്ടിൽ നിയമം അനുശാസിക്കുന്ന കുട്ടികളുടെ ജോലി സമയം എന്ന് പറയുന്നത് ആഴ്ചയിൽ 4 ദിവസമാണ്. ഒരു ദിവസം 5 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുവാൻ പാടുള്ളതല്ല. അഥവാ 3 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്താൽ 1 മണിക്കൂർ ഇടവേള നൽകണമെന്നുമാണ്. രാത്രി 7 മണി മുതൽ രാവിലെ 8 മണി വരെ ജോലി ചെയ്യിക്കുവാനും പാടില്ല. കുട്ടികൾ ജോലി ചെയ്തു സമ്പാദിക്കുന്ന വരുമാനത്തിൽ നിന്നും 20% അവരുടെ പേരിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതുമാകുന്നു. കുട്ടികളെ ബാലവേലയ്ക്ക് നിർബന്ധിതമാക്കുന്ന പ്രധാന ഘടകം ദാരിദ്ര്യവും നിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസവുമാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, കുട്ടികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുക നമ്മൾ ഓരോ പൗരന്മാരുടെയും കടമയാണ്. നല്ലൊരു തലമുറകളെ സൃഷ്ടിച്ചാൽ മാത്രമേ നല്ലൊരു സമൂഹം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികളെയും നമ്മുടെ കുട്ടികളായി കണ്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസവും ജീവിത സാഹചര്യങ്ങളും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ പൗരന്മാരുടെയും കടമയാണ്. എവിടെയെങ്കിലും നിയമവിരുദ്ധമായി ബാലവേല നടക്കുന്നതായോ കുട്ടികളെ ചൂഷണം ചെയ്യുന്നതുമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 1098 എന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിലോ വിളിച്ച് പരാതിപ്പെടാവുന്നതാണ്. നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവുമുള്ള തലമുറകളെ സൃഷ്ടിച്ചാൽ നല്ലൊരു സമൂഹം നമുക്കുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ബാലവേല നിരോധനവും നിയന്ത്രണവും നിയമം 1986. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് രാഖി പ്രസാദ്. കുഞ്ഞുങ്ങൾ ഭാവിയിലെ പൗരന്മാരാണ്. അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. കുട്ടികളെ ചൂഷണം ചെയ്യുന്നതോ നിയമവിരുദ്ധമായി ബാലവേല ചെയ്യിക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 1098 അഥവാ 1098 എന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിലോ വിളിച്ച് പരാതിപ്പെടുക.
2: നിയമരംഗം സമാപിക്കുന്നു.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
2: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
1: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
2: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
1: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
2: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
1: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും എരഞ്ഞോളി മൂസയും സംഘവും പാടിയ ഗാനമാണ് ആദ്യം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: മധ്യവേനൽ അവധി കഴിഞ്ഞ് അങ്ങനെ സ്കൂളുകളൊക്കെ തുറന്നു. അവധിക്കാലം കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും മക്കളുടെ സ്കൂൾ തുറക്കുമ്പോൾ ഞാനും എൻ്റെ ആ പഴയകാല സ്കൂൾ തിരക്കൽ ഓർമ്മകളിലേക്ക് അറിയാതെ പോകാറുണ്ട്. അന്നത്തെ മഴയും പുതിയ ബുക്കിൻ്റെ മണവും കൂട്ടുകാരെ വീണ്ടും കാണുന്നതിലുള്ള സന്തോഷവും, അന്ന് സ്കൂൾ വിട്ട് വേഗം വീട്ടിലെത്തി അന്നത്തെ വിശേഷങ്ങൾ വീട്ടുകാരോട് പറയാനുള്ള ആവേശവും, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സ്കൂളിലേക്ക് പോകുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് അന്നത്തേതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും സ്കൂളിലേക്ക് പോകാനുള്ള ആദ്യ ദിവസത്തെ ആ പ്രതീക്ഷയും ഒരു ഉത്സാഹത്തിനും ആർക്കും ഒരു മാറ്റവും വന്നിട്ടില്ല. അയ്യോ, കാര്യങ്ങൾ ആലോചിച്ച് സമയം പോയതറിഞ്ഞില്ല. ചെക്കൻ ഇതുവരെ എണീറ്റില്ല. സ്കൂൾ തുറന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഉറക്കം എണീക്കാനുള്ള മടിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൂ, എടാ അപ്പൂ, എണീക്ക്. ഹോംവർക്ക് കുറച്ചുകൂടി തീർക്കാനുണ്ടെന്ന് നീ പറഞ്ഞിരുന്നില്ലേ? അത് തീർത്തിട്ട് പോകണ്ടേ?
1: ഗുഡ് മോർണിംഗ് അമ്മേ.
0: ആഹാ, ഇന്ന് ആദ്യത്തെ വിളി തന്നെ എണീറ്റോ?
1: ഞാൻ എപ്പോഴേ എണീറ്റു. എന്നിട്ട് ഹോംവർക്ക് എഴുതി. ടീച്ചർ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ ഈ രാത്രി ഫോണിൽ ഗെയിമൊക്കെ കളിച്ച് കളയുന്ന സമയം കുറച്ച് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങി രാവിലെ എണീറ്റാ നല്ല ഉന്മേഷം കിട്ടുമെന്നും അന്നത്തെ ആ ദിവസം മുഴുവൻ നമുക്ക് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാമെന്നും പറഞ്ഞു. വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്. ഞങ്ങൾ ഓരോരുത്തരോടും ഞങ്ങളുടെ രീതികളൊക്കെ ചോദിച്ചറിഞ്ഞ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി പഠനം ക്രമീകരിക്കാം എന്നും കൂടി പറഞ്ഞു തന്നു.
0: നീയെല്ലാം കേട്ടിരുന്നോ?
1: ടീച്ചർ പറഞ്ഞു തുടങ്ങിയപ്പോ ഇച്ചിരി മുഷിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാര്യകാരണ സഹിതം പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി.
0: അതുകൊള്ളാലോ, നിന്റെ അനിയത്തിക്കുട്ടിക്ക് കൂടെ പറഞ്ഞു കൊടുക്കണേ.
1: ആ കാന്താരിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് അന്നുള്ള പാഠങ്ങൾ പഠിച്ചു

0: വിളിച്ചു തീർക്കാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ട രീതിയാണ്. സ്കൂൾ ബസ് വരാറാവുമ്പോഴേക്കും അവൾ ഒരു കയ്യിൽ ബ്രേക്ക്ഫാസ്റ്റും ഒരു കയ്യിൽ ഹോംവർക്കുമായിട്ടല്ലേ ഇരിക്കുന്നത്.
1: അപ്പൊ നീയോ? നിന്റെ കയ്യിൽ ബ്രേക്ക്ഫാസ്റ്റ് കാണില്ല, ഹോംവർക്ക് ബുക്ക് ഉണ്ടാവുമല്ലോ.
0: അമ്മേ, കളിയാക്കാതെ. ഇനി അതൊക്കെ മാറി. അന്നുള്ള പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കാനും ഹോംവർക്ക് ചെയ്യാനുള്ള ഒരു ടൈം ടേബിൾ എന്റെ സമയക്രമത്തിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കി. അങ്ങനെ അവളും അവളുടെ സമയക്രമത്തിനനുസരിച്ച് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ പറ്റുമല്ലോ.
1: അത് ശരിയാട്ടോ. പിന്നെ നീ സമയമില്ല എന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നത് അതത്ര ശരിയല്ല. രാവിലെ കഴിക്കുന്ന ഈ ആഹാരം വെറും ഒരു ഭക്ഷണമല്ല, നിന്റെ ഒരു ദിവസത്തെ മുഴുവൻ ഊർജ്ജമാണ്. രാത്രി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് കുറേ നേരം ഒന്നും കഴിക്കാതെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് രാവിലെ നല്ല പോലെ ഭക്ഷണം കഴിച്ചാലേ നമ്മുടെ ശരീരത്തിനും തളിച്ചോറിനൊക്കെ ഉന്മേഷം കിട്ടുള്ളൂ. സ്കൂളിൽ പോയി ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കാനും കൂട്ടുകാരുടെ കൂടെ കളിക്കാനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും ഈ ബ്രേക്ക്ഫാസ്റ്റ് ആണ് സഹായിക്കുന്നത്. അപ്പൊ ഇന്ന് മുതൽ ഒരു പുതിയ ടൈം ടേബിൾ ആയ സ്ഥിതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സമയവും കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടില്ലേ?
0: ആ, തീർച്ചയായും. ബ്രേക്ക്ഫാസ്റ്റ് ടൈം മാത്രമല്ല, എന്റെ ഹോബീസായ ചിത്രം വരയ്ക്കും വായനയ്ക്കും വയലിൻ പ്രാക്ടീസിനും ഒക്കെയുള്ള സമയം ഈ ഒരാഴ്ചത്തെ ടൈം ടേബിളിൽ കൃത്യമായി ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും എനിക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതിനായി ഞായറാഴ്ച ബഫർ ഡേ ആയി മാറ്റി വെച്ചിട്ടുമുണ്ട്.
1: ആ, കൊള്ളാലോ, നല്ല കാര്യം. പഠനം പരീക്ഷയ്ക്ക് മാത്രമാകാതെ നോക്കുമ്പോ ഓരോ ദിവസത്തെയും പഠനത്തെ നമുക്ക് ആസ്വാദ്യകരമാക്കാനും സാധിക്കും. ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട് കേട്ടോ മോനെ. ഏത് വിഷയമായാലും അതിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളത്. മാത്സും ഹിസ്റ്ററിയൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ടീച്ചർ പറഞ്ഞു തന്നതുപോലെ മാത്സിനെ കടങ്കഥകളായും ചരിത്രം പഠിക്കുമ്പോ ആ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുന്നതും ആയൊക്കെ സങ്കല്പിച്ച് ആ രണ്ട് വിഷയത്തെ ഞാൻ ഈസിയാക്കി എടുത്തു. ഹാ, അതൊക്കെ ഒരു കാലം. പിന്നെ ഈ സ്ക്രീൻ ടൈമിംഗ് അതിലെങ്ങനെയാ?
0: ക്ലാസ്സിൽ ഇന്നലെ ടീച്ചർ ഓരോരുത്തരോടും അവരുടെ വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോഴാ. അമ്മ മാത്രമല്ല, എല്ലാ അമ്മമാരും കണക്കാ. ഈ ഫോൺ ഉപയോഗിക്കുന്നതിന് എല്ലാ വീട്ടിലും വഴക്കാ. അതുകൊണ്ട് എല്ലാ അമ്മമാരുടെയും പരാതി അപ്പുവിന്റെ ടൈം ടേബിൾ തീർത്തിട്ടുണ്ട്.
1: അതെങ്ങനെ?
0: അസൈൻമെന്റിനുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും കുറച്ച് സമയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: ആ, അത് കൊള്ളാം. ഞങ്ങൾ എപ്പോഴും വഴക്ക് പറയുന്നത് ഇത് ഉപയോഗിക്കേണ്ടെന്നല്ല, അത് ശരിയായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് കാര്യമായാലും നമ്മൾ അമിതമായി ഉപയോഗിച്ചാ അതിന് ദൂഷ്യവശങ്ങളില്ലേ, അതുകൊണ്ടല്ലേ.
0: ശരിയാ, ഇത് തന്നെയാ ടീച്ചറും പറഞ്ഞത്. നമുക്ക് ചുറ്റും നോക്കിക്കാണാനുള്ള സമയത്തെയാണ് നമ്മളിങ്ങനെ റീൽസും കണ്ട് ഗെയിമും കളിച്ച് പാഴാക്കി കളയുന്നതെന്ന്. എന്നിട്ട് ടീച്ചറ് ടീച്ചറിന്റെ സ്കൂൾ കാലത്തെ ഹോബിയെ കുറിച്ച് പറഞ്ഞു.
1: എന്താ പറഞ്ഞേ?
0: അന്ന് ടീച്ചറിന് ചുറ്റുമുള്ള പ്രകൃതിയെയും പൂക്കളെയും കിളികളെ ഒക്കെ നിരീക്ഷിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടമെന്ന്. അമ്മയും ടീച്ചറും ഒരുപോലെയാണെന്ന് തോന്നുന്നു. അമ്മയ്ക്കും അതായിരുന്നില്ലേ ഇഷ്ടം?

0: എന്റെ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് കൊറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എങ്കിലും നിങ്ങൾ കുട്ടികളുടെ നിരീക്ഷണ പാഠവും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഉത്സാഹവും ഒക്കെ അതുപോലെ തന്നെയുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ നിരീക്ഷിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തി ചെയ്യാനുള്ള സാധ്യതകൾ അന്നത്തേക്കാൾ ഇന്ന് കൂടുതലാണ്. ആ സാധ്യതകളെ ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ പഠനം പൂർണ്ണമാകുന്നത്, അല്ലേ? നിന്റെ രീതികൾക്കനുസരിച്ചുള്ള നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. ടീച്ചർ വേറെ എന്തൊക്കെ പറഞ്ഞു?
1: അമ്മ ഇപ്പൊ ചോദിച്ചില്ലേ വേറെ എന്തൊക്കെ പറഞ്ഞു എന്ന്? ഇതുപോലെ അമ്മ എന്റെ അടുത്ത് എന്നും ചോദിക്കാറില്ലേ ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ?
0: ആ
1: ചിലപ്പോഴൊക്കെ അമ്മയ്ക്ക് വേറെ പണിയില്ലെന്നാണ് ഞാൻ ആലോചിക്കുക.
0: എടാ കള്ളാ.
1: പക്ഷെ അമ്മ അന്നത്തെ കാര്യങ്ങൾ ചോദിക്കുന്നതും നമ്മൾ അന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും വളരെ നല്ല കാര്യമാണെന്ന് ടീച്ചർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ക്ലാസ്സിലെ കുറച്ചു പേരുടെ വീട്ടിൽ അങ്ങനെ ഒരു സംസാരം ഇല്ലാത്തതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ അന്നത്തെ കാര്യം വീട്ടിൽ പറയുമ്പോൾ ഒരു സൗഹൃദ സംഭാഷണം ആവുകയും ചെയ്യും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വീട്ടുകാരോട് പങ്കുവെക്കാനും പറ്റും. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ലഹരിയുടെ ഗണികളെക്കുറിച്ചും ലഹരി ഉപയോഗം മൂലമുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ടീച്ചർ ഒരുപാട് പറഞ്ഞു തന്നു.
0: എന്താ പറഞ്ഞു?
1: ഈ ലഹരി ഉപയോഗത്തിലേക്ക് വീണുപോകാതിരിക്കാൻ ഇങ്ങനെയുള്ള സൗഹൃദ സംഭാഷണങ്ങളും പഠനത്തോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള നല്ല ഹോബികൾ കൂടെ കൂട്ടേണ്ട ആവശ്യകതകളെക്കുറിച്ചും ഓർമ്മിപ്പിച്ചു.
0: ആണോ? അപ്പൊ ടീച്ചർ ഈ അധ്യയന വർഷം നിങ്ങളെ ഉഷാറാക്കി നിർത്താനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ.
1: അയ്യോ ഒരു കാര്യം പറയാൻ മറന്നു. ഞാനും അനിയത്തിയും കൂടെ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ ഒരു പ്രത്യേക സമയം എന്റെ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
0: ആ അത് കൊള്ളാലോ, സൂപ്പർ. അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യകരമായ മനസ്സുണ്ടാവും. കുറച്ച് സമയം കളിക്കുന്നത് മനസ്സിനെ കൂടുതൽ ഉന്മേഷമുള്ളതാക്കും. ഓടിച്ചാടി കളിക്കുമ്പോൾ രക്തയോട്ടം കൂടുകയും അത് നിന്റെ ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. വ്യായാമം വെറൊരു വിനോദമല്ല, അത് നമ്മുടെ തലച്ചോറിന് നൽകുന്ന ഒരു വിശ്രമം കൂടിയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം കളിക്കാൻ കൂടാം.
1: ആ സെറ്റ് എനിക്ക് കേട്ടപ്പോ ഒത്തിരി സന്തോഷമായി. അന്യത്തിക്കുട്ടി ഇത് കേൾക്കുമ്പോ തുള്ളിച്ചാടും. എല്ലാ കൂട്ടുകാരോടും ഒപ്പം ഈ അധ്യയന വർഷം അടിപൊളിയാക്കണം.

0: അക്ഷരമുറ്റത്തെ പുതിയ അധ്യായം. ചിത്രീകരണം സമാപിച്ചു. രചന സൗമ്യ ജെ വി. നിർവഹണം റൂബി ബാബു. ശബ്ദസാന്നിധ്യം ആദിനാഥ്, സൗമ്യ ജെ വി.
1: ഇനി ബാലലോകത്തിൽ നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം കേൾക്കാം.
2: സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ പൂഷാവലി രാഗത്തിലും ആദിതാളത്തിലും ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഗോപനന്ദന എന്ന കീർത്തനമാണ് ആലപിക്കുന്നത്.

ഇന്നത്തെ ബാലലോകം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പരിപാടികൾ ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അധ്യായി പങ്കെടുക്കുന്നു.
1: ഞാൻ അഭിനേതാവാണല്ലോ, അപ്പോ താങ്ക്സ് കാർഡിൽ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഇതിനാണ് ഡബിങ്ങിന് എനിക്ക് അവാർഡ് കിട്ടിയത്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞ കാര്യത്തിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ബോധമുണ്ടായി.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

0: എഴുപുന്ന തരകൻ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി വിദ്യാസാഗർ ഇണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്.
1: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തോ
2: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
1: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
2: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
1: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്തമാണ്.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: ആകാശവാണി.

ഞങ്ങൾ നിർമ്മിച്ച് കൈയടക്കി വെച്ച സംഗീതോപകരണം. അതിൽ അത്ഭുതാവഹമായ പ്രാവീണ്യം കാട്ടുന്ന ഈ യുവാവ് എന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു. വിഖ്യാത വയലിൻ വാദകൻ യഹൂദി മനൂഹിനെ പോലും വിസ്മയിപ്പിച്ച ആ കലാകാരന്റെ കുടുംബവേരുകൾ പറവൂരിലാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം. വയലിൻ വാദനത്തിൽ പറവൂർ ബാണിയുടെ ശക്തനായ വക്താവ് അതായിരുന്നു എം എസ് ഗോപാലകൃഷ്ണൻ, അഥവാ ആസ്വാദകരുടെ പ്രിയപ്പെട്ട എം എസ് ജി. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും നിപുണനായിരുന്ന പറവൂർ സുന്ദരം അയ്യരുടെ മകൻ അരങ്ങേറ്റം കുറിച്ചത് 8 വയസ്സിൽ. 16 മണിക്കൂർ വരെ നീളുന്ന സാധകം, ആ അടിസ്ഥാനമാണ് പിൽക്കാലത്ത് സവിശേഷമായ വാദനശൈലിക്ക് കരുത്തായി മാറിയത്. ദ്വാരം വെങ്കടസ്വാമി നായിഡു പിന്തുടർന്ന ശൈലിയും എം എസ് ജിയെ ഏറെ സ്വാധീനിച്ചു. വാദനത്തിലെ വ്യക്തത, അവതരണത്തിലെ ചടുലത, വിവിധ ശൈലികളുടെ സുമധുര സങ്കലനം, ഇതൊക്കെ എം എസ് ജിയുടെ വാദനം അപൂർവമായ സംഗീതാനുഭവമാക്കി മാറ്റി. ടി എൻ കൃഷ്ണൻ, ലാൽഗുഡി ജയരാമൻ, എം എസ് ഗോപാലകൃഷ്ണൻ, ഇവരെ കർണാടക സംഗീതത്തിലെ വയലിൻ ത്രിമൂർത്തികൾ എന്ന് ആസ്വാദകർ വിശേഷിപ്പിച്ചു. ഒരുപാട് വിദേശ വേദികളിൽ ആ വയലിൻ വിസ്മയമായി. കർണാടക സംഗീതത്തിലെ അധികായർ കൂടാതെ ഓംകാർനാഥ് ഠാക്കൂർ, വിഷ്ണു ദിഗംബർ പാലുസ്കർ തുടങ്ങിയ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രഗത്ഭർക്കൊപ്പവും വയലിൻ വായിച്ച എം എസ് ജിയുടെ വയലിൻ സോളോ വേറിട്ട ശ്രവ്യസുഖം പകർന്നിരുന്നു. പത്മഭൂഷൺ, സംഗീത നാടക അക്കാദമി അവാർഡ്, ടാഗോർ രത്ന പുരസ്കാരം എന്നിങ്ങനെ എണ്ണമറ്റ ബഹുമതികൾ എം എസ് ജിയെ തേടിയെത്തി. 2013 ജനുവരി 3 ആ തന്ത്രികൾ നിശ്ചലമായി. പുത്രി ഡോക്ടർ എം നർമ്മദയിലൂടെ ആ പാരമ്പര്യം തുടരുന്നു. ഈ പരിപാടിയിൽ ഇന്ന് എം എസ് ഗോപാലകൃഷ്ണൻ വയലിനിൽ വായിച്ച കൃതികൾ. ആദ്യം മഹാഗണപതിം മനസാസ്മരാമി, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി. നാട്ടരാഗം, ചതുരശ്ര ഏകതാളം.

0: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
1: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
0: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
1: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
0: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: ആകാശവാണി ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ആർ അനന്തകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം നീർമാതളങ്ങൾ പൂജൂടിയ രാവിൽ എന്ന് തുടങ്ങുന്നു. ഗാനമെഴുതിയത് സിജിത അനിൽ, സംഗീതം നൽകിയത് പാലോട് വിജയൻ.

ചാലോട് വിജയന്റെ സംഗീതത്തിൽ ഒരു ഗാനവും കൂടി കേൾക്കാം. പ്രണയം പൂക്കാലമായി പൂത്തുലയുമ്പോൾ പുളകങ്ങൾ അണിയാത്ത ഹൃദയമുണ്ടോ? ഗാനമെഴുതിയത് ബിമൽകുമാർ രാമങ്കരി.

നിറ പൗർണമി നടമാടും രാവാണു നീയെങ്കിൽ അതിലലിയും കുളിരാണു ഞാൻ. ഗാനമെഴുതിയത് ചെമ്പഴന്തി ചന്ദ്രബാബു, സംഗീതം നൽകിയത് ആര്യനാട് സദാശിവൻ.

കന്യാകുമാരി കന്യാകുമാരി, കവിതകൾ പാടുന്ന കാവ്യാനുരാഗി. ഗാനമെഴുതിയത് ബിന്ദു പി ആലപ്പുഴ, സംഗീതം നൽകിയത് ആര്യനാട് സദാശിവൻ.

എന്നും കണിക്കുന്ന പൂവുകൾ ചൂടി മുന്നിലണയുന്ന സുന്ദരി പെണ്ണെ. ഗാനമെഴുതിയത് ദേവദാസ് ചിങ്ങോലി, സംഗീതം നൽകിയത് ചിറയിൻകീഴ് എസ് സുധീഷ്.

അവസാനമായി തിരുവോണമുറ്റത്തു മിഴി തുറക്കും അരുണോദയത്തിൽ നിന്നെന്തു ഭംഗി. സജി ശ്രീവത്സത്തിന്റെ വരികൾ. സംഗീതം നൽകിയത് ചിറയൻകീഴ് എസ് സുധീഷ്.

0: ആർ അനന്തകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിൽ കേട്ടത്.
1: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
2: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
1: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
2: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
1: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: കാർപ്പൽ ടണൽ സിൻഡ്രോം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു.

0: സമയം 12 മണി കഴിഞ്ഞ് 59:54. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വിപണിയിൽ LPG വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീം കുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വിപണിയിൽ LPG വില കുത്തനെ ഉയർന്നിട്ടും ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാകുന്നതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ സിലിണ്ടർ വില അയൽ രാജ്യങ്ങളെക്കാൾ കുറവാണെന്നും യു

0: ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലെ വിലയേക്കാൾ താഴെയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് വർഷത്തിൽ ആദ്യത്തെ 4 റീഫിലുകൾക്ക് 300 രൂപ വീതമുള്ള നേരിട്ടുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. 14.2 കിലോഗ്രാം LPG സിലിണ്ടറിന് 642 രൂപ മാത്രമാണ് നൽകേണ്ടി വരുന്നത്. കൂടാതെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14.2 കിലോഗ്രാം LPG പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 29 രൂപയുടെ വർദ്ധനവ് വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അന്തരിച്ച നടൻ സലീം കുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വീട് നൽകും. വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൗൺ ഹാളിലെത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീം കുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീം കുമാർ നർമ്മപ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. സലീം കുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും ഏറെ ജനപ്രിയവും മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സലീം കുമാർ സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. സലീം കുമാറിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനുശോചനം രേഖപ്പെടുത്തി. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീം കുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, PC വിഷ്ണുനാഥ്, സണ്ണി ജോസഫ് തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. കലാരംഗത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളായിരുന്നു സലീം കുമാറെന്നും അദ്ദേഹത്തിന്റെ വിയോഗം വ്യക്തിപരമായും സമൂഹത്തിനാകെയും വലിയ നഷ്ടമാണെന്നും നടൻ ജഗദീഷ് അനുശോചിച്ചു. കലാരാഷ്ട്രീയ, സാംസ്കാരിക, സാഹിത്യ മേഖലകളിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു സലീം കുമാറെന്നും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ അദ്ദേഹം എന്നും ആർജവം കാണിച്ചിരുന്നതായും ശ്രീ ജഗദീഷ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു കലാകാരനായിരുന്നു സലീം കുമാർ. ഹാസ്യ നടനെന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ ആ കഥാപാത്രത്തിനുള്ളിൽ നിന്ന് തന്നെ പരമാവധി ചിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ ഗൗരവമുള്ള സീരിയസ് വേഷങ്ങൾ ലഭിക്കുമ്പോൾ കഥാപാത്രങ്ങൾക്ക് പ്രത്യേക മിഴിവ് പകരാനും അതിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടക്കാനും അദ്ദേഹം എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കലാകാരനെന്ന നിലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഞാൻ മറക്കുന്നില്ല. അതേ അവസരത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകൾ എല്ലാ കാലത്തും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു വളരെ വലിയ കലാകാരനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അവസാന തീയതിക്ക് മുൻപ് അപേക്ഷകൾ നൽകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് ബോർഡ് അറിയിച്ചു. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബേർഡൻ ടു സൊല്യൂഷൻസ്, സേഫ് ഫുഡ് എവ്രിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വവുമുള്ളതായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ആരോഗ്യകരമായ ഭക്ഷണരീതികൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15-നാണ് 1-ാം അലോട്ട്മെന്റ്. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത ഉള്ളത്. മറ്റ് 7 ജില്ലകളിലും ശക്തമായ ഒറ്റപ്പെട്ട മഴ മുന്നറിയിപ്പുമായി മഞ്ഞ ജാഗ്രതയാണ്. തിങ്കളാഴ്ചയും സംസ്ഥാന വ്യാപകമായി മഴ തുടരും. ബേക്കൽ, കണ്ണൂർ, കാക്കനാട്, കോവളം അടക്കം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് രാവിലെ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
0: ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കാലം ആരംഭിച്ചതോടെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ വ്യാപനം പത്തനംതിട്ട ജില്ലയിൽ വർദ്ധിക്കുന്നതായും വയോജന

0: കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മറ്റ് ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ജലദോഷം, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കൊപ്പം H1N1 രോഗബാധയുടെ സാധ്യതയും ഉയരുന്നതായാണ് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് പകരം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം തേടണം. പത്തനംതിട്ട നഗരസഭ ഉൾപ്പെടെ 11 ഇടങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
0: വയനാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ തുടരുന്നു. ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും യന്ത്രസഹായത്തോടെയുള്ള മണ്ണ് നീക്കവും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അനുവദിക്കില്ല. ജില്ലയിലെ ദുരന്ത സാധ്യത നേരിടുന്ന ദുർബല പ്രദേശങ്ങളിലെ ഹോംസ്റ്റേ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും അഡ്വഞ്ചർ ടൂറിസം സെന്ററുകളുടെയും പ്രവർത്തനവും എല്ലാ ട്രക്കിംഗുകളും നിർത്തിവച്ചിട്ടുണ്ട്. കണ്ണൂരിൽ രാവിലെയുണ്ടായ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിലും ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. രണ്ടാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 6 475 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും KL രാഹുലും സെഞ്ചുറി നേടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം ചൂടിയത്. മഹാകവി ഇടശ്ശേരിയുടെ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. പൊന്നാനിയിലെ ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം ലീലാവതി ഓൺലൈനായി നിർവഹിച്ചു. ഇടശ്ശേരി സ്മാരക സമിതിയും ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്നാണ് സ്മൃതിശേഖരം യാഥാർത്ഥ്യമാക്കിയത്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വയ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെ ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. പത്തനംതിട്ട കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ആലുവ സ്വദേശികളായ ഇവർ തമിഴ്നാട്ടിൽ സ്ഥിരതാമസമാക്കിയവരാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,12,000 രൂപയും ഗ്രാമിന് 14,000 രൂപയുമാണ് ഇന്നത്തെ വില. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റമാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കുവൈറ്റിലെയും ബഹ്റിനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമപ്രതിരോധ സംവിധാനം ശക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ LPG വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീംകുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർപ്പൽ ടണൽ സിൻഡ്രോം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു.
1: എന്താണ് CTS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് നോക്കാം. മോതിരവിരലിന്റെ പകുതി മുതൽ നടുവിരൽ, ചൂണ്ടുവിരൽ, തള്ളവിരൽ എന്നീ കൈവിരലുകളിലേക്ക് തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ, വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നതിനെ CTS എന്ന് വിളിക്കാം. കൈക്കുഴയുടെ ഭാഗത്ത് മീഡിയൻ എന്ന പേരുള്ള ഞരമ്പ് ഞെരുങ്ങുന്നതുകൊണ്ടാണ് ഈ കൈവിരലുകളിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. നാഡി ഞെരുങ്ങുന്നതിനുള്ള കാരണം ആ ഭാഗത്തുള്ള സ്നായുവിന്റെ സമ്മർദ്ദം മൂലമാണ്. രാത്രി കിടന്നുറങ്ങുമ്പോഴും കൈവിരലുകൾ മുറുക്കി പിടിക്കുമ്പോഴും തരിപ്പ് അനുഭവപ്പെടുക എന്നുള്ളത് സാധാരണയായി ഇതിന്റെ ലക്ഷണമായി കണ്ടുവരുന്നു. എന്തൊക്കെയാണ് CTS എന്ന അസുഖത്തിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഒരു പ്രത്യേക ഭാഗത്തെ നാഡി ഞെരുങ്ങുന്ന രോഗങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ളതാണ് ഈ അസുഖത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ രോഗം പഴകുന്നതിനനുസരിച്ച് ബലക്കുറവ് അനുഭവപ്പെടുക, തൊട്ടാൽ അറിയാൻ കഴിയാതെ വരിക, സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട അടുത്ത വസ്തുത. നാളുകൾ പഴകുമ്പോൾ കൈക്കുഴയുടെ ഭാഗത്തു നിന്ന് മുകളിലേക്ക് കൈമുട്ടിന്റെ ഭാഗത്തേക്കും വേദന അനുഭവപ്പെടുക എന്നുള്ളത് ഈ രോഗത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പേശികൾക്ക് ബലക്കുറവുണ്ടായാൽ പിന്നീട് അത് തിരിച്ചു പൂർവ്വസ്ഥിതിയിലെത്താൻ പ്രയാസമാണ്. രോഗത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ഘട്ടത്തിൽ രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ട സാഹചര്യമുണ്ടായാൽ കൈവിരലുകൾ ചലിപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ കുറയുകയും വീണ്ടും ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഘട്ടത്തിൽ കൈക്കുഴയും വിരലുകളും മുറുക്കി പിടിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വേദന, മരവിപ്പ്, പുകച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണും. ടൂ വീലർ ഓടിക്കുക, മുറ്റമടിക്കുക, കറിക്ക് അരിയുക, കത്തി കയ്യിൽ പിടിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗിക്ക് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബുദ്ധിമുട്ട് കുറയുന്നതായി കണ്ടുവരുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ ഈ ലക്ഷണങ്ങൾ എല്ലാ സമയവും ഒരേപോലെ തന്നെ അനുഭവപ്പെടുകയും അതിനൊപ്പം തന്നെ ബലക്കുറവ്, സൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരിക, കൈകളിൽ നിന്ന് അറിയാതെ സാധനങ്ങൾ താഴെ പോവുക തുടങ്ങിയ ലക്ഷണങ്ങളും അനുഭവപ്പെടും. മൂന്നാമത്തെ ഘട്ടത്തിലെ എല്ലാ ലക്ഷണങ്ങളും പൂർണ്ണമായി മാറാൻ പ്രയാസമാണ് എന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് CTS വരാമെന്ന് മനസ്സിലാക്കാം. മുമ്പ് സംഭവിച്ച പരിക്കുകൾ, വാദസംബന്ധമായ അസുഖങ്ങൾ, ഹൈപ്പോതൈറോയിഡിസം, പ്രമേഹം, അമിതവണ്ണം, ഗർഭിണിയായിരിക്കുമ്പോഴുള്ള നീര്, പോഷകക്കുറവ്, ആ ഭാഗത്ത് സമ്മർദ്ദമുണ്ടാക്കുന്ന മുഴകൾ, ജനിതകമായ കാരണങ്ങൾ, മരുന്നുകൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വൈദ്യപരിശോധന അത്യന്താപേക്ഷിതമാണ്. എന്ത് കാരണം കൊണ്ട് വന്നു എന്ന് കണ്ടുപിടിച്ചാൽ ചികിത്സ എളുപ്പമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ കാരണം അറിഞ്ഞ് ചികിത്സിക്കുന്നത് പെട്ടെന്നുള്ള രോഗശമനത്തിന് സഹായകരവും രണ്ടാമത് വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. മൂന്നിരട്ടിയോളം സ്ത്രീകളിൽ ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലായി കണ്ടുവരുന്നു. സാധാരണയായി 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. കുട്ടികളിൽ ഇത് വരാനുള്ള സാധ്യത വിരളമാണ്. അമിതവണ്ണമുള്ള ആളുകളിൽ CTS വരാനുള്ള സാധ്യത ഇരട്ടിയോളമാണ്. കൈവിരലുകൾക്ക് ബലക്കുറവ് വരുന്ന മറ്റസുഖങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ശാരീരിക പരിശോധനയിലൂടെയും നാഡീചാലക വേഗത പരിശോധന, ലാബ് പരിശോധന, കഴുത്തിന്റെ എക്സ്റേ പരിശോധന തുടങ്ങിയവയിലൂടെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് രോഗനിർണയത്തിലും തുടർന്നുള്ള ചികിത്സയിലും വളരെ പ്രധാനമാണ്. CTS എന്ന അസുഖമുള്ള രോഗികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കാം. ശാരീരിക പരിശോധനയിലൂടെ തന്നെ രോഗനിർണയം എത്രയും പെട്ടെന്ന് നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. രോഗനിർണയം ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് മറ്റു പരിശോധനകൾ ആവശ്യമുള്ളത്. രോഗം വരാനുള്ള കാരണത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതികളാണ് അവലംബിക്കേണ്ടത്. ഉദാഹരണത്തിന്, പ്രമേഹം എന്ന പ്രാഥമിക രോഗം ആണ് CTS എന്ന അസുഖത്തിന്റെ കാരണമെന്നുണ്ടെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കുക എന്നുള്ളതാണ് CTS കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങളുള്ള രോഗികളിലും ഇതേപോലെ തന്നെ പ്രാഥമിക അസുഖത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പോഷകക്കുറവ് കാരണമാണ് രോഗലക്ഷണങ്ങൾ എന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളതാണ് പ്രതിവിധി. ഇത്തരത്തിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ താൽക്കാലികമായ രോഗശമനം മാത്രമേ ലഭിക്കുകയുള്ളൂ. രാത്രി രോഗലക്ഷണങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് ബാധിച്ചിരിക്കുന്ന കൈക്കുഴയിൽ റിസ്റ്റ് സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കൂടുതൽ മുറുകാതിരിക്കുക എന്നുള്ളതും തീരെ അയഞ്ഞു പോകരുത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൈദ്യനിർദ്ദേശത്തോടെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതും വൈദ്യനിർദ്ദേശം കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം പരിപൂർണമായി അവസാനിപ്പിക്കുക എന്നുള്ളതും പ്രധാനമാണ്. കൈക്കുഴ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുമ്പോൾ ഞരമ്പിന് സമ്മർദ്ദം വന്ന് രോഗലക്ഷണങ്ങൾ കൂടും എന്നുള്ളതുകൊണ്ട് കൈക്കുഴ സാധാരണ രീതിയിൽ നിവർന്നു തന്നെ ഉറങ്ങുന്ന സമയം മുഴുവൻ ഇരിക്കുക എന്നുള്ളതാണ് റിസ്റ്റ് സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം. CTS എന്ന അസുഖത്തിന്റെ ആയുർവേദ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. രോഗത്തിന്റെ ഘട്ടമനുസരിച്ചാണ് എന്തു ചികിത്സ വേണമെന്നും എത്ര കാലമെടുക്കുമെന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും നിശ്ചയിക്കുന്നത്. ആദ്യഘട്ടത്തിലുള്ള രോഗിക്ക് ആ ഭാഗത്ത് നാഡിക്ക് സംഭവിച്ച സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ ഏകദേശം 2-4 ആഴ്ചയ്ക്കും ഇടയ്ക്ക് ലക്ഷണങ്ങൾ ശമിപ്പിക്കുന്നതിന് സഹായിക്കും. ആ ഭാഗത്തെ ചലനക്ഷമത്വം വീണ്ടെടുക്കുന്നതിനുള്ള വ്യായാമങ്ങളോടൊപ്പം ബലം കിട്ടുന്നതിനും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുന്നതിനും വേണ്ട മരുന്നുകൾ ഏകദേശം 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെയുള്ള കാലയളവിൽ കഴിച്ച് മരുന്ന് അവസാനിപ്പിക്കാൻ സാധിച്ചേക്കും. മറ്റു രോഗങ്ങൾ ഉള്ള രോഗികൾ അത്തരം

0: രോഗങ്ങളെ വരുതിയിൽ നിർത്തുന്നതിനുള്ള ശ്രദ്ധ തുടർന്നും പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ രണ്ടാമത് വരുന്നതിനെ തടയാൻ സാധിക്കൂ. ചലനക്ഷമത്വം വീണ്ടെടുക്കാനുള്ള വ്യായാമം കുറച്ചുനാൾ കൂടി തുടരുന്നത് ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ ഗുണം നിലനിൽക്കുന്നതിന് വേണ്ടി രസായന ഗുണമുള്ള ആയുർവേദ ഔഷധങ്ങൾ നിശ്ചിതകാലത്തേക്ക് വൈദ്യനിർദ്ദേശത്തോടെ ശീലിക്കുന്നതും നല്ലതാണ്. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിലെ മരുന്നുകൾ കഴിച്ച് ലക്ഷണങ്ങൾ കുറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ ബലം കിട്ടുന്നതിനും രോഗം രണ്ടാമത് വീണ്ടും വരാതിരിക്കുന്നതിനും വേണ്ടയുള്ള ശ്രദ്ധ കൂടി തുടരേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് ചികിത്സയോടുള്ള രോഗത്തിൻ്റെയും രോഗിയുടെയും പ്രതികരണത്തിനനുസരിച്ചും മരുന്ന് അല്ലാതെ ശ്രദ്ധിക്കേണ്ട വ്യായാമം, ജീവിതശൈലി ക്രമീകരണം തുടങ്ങിയ കാര്യങ്ങൾക്കനുസരിച്ചും ഈ കാലഗണനയിൽ വ്യത്യാസം വരാം. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗികൾക്ക് ആദ്യഘട്ടം മരുന്നുകൊണ്ട് രോഗലക്ഷണങ്ങൾ പൂർണ്ണമായി ശമിച്ചില്ലെങ്കിൽ മർമ്മ ചികിത്സ, അനുശസ്ത്ര ചികിത്സ, വിദ്ധകർമ്മം, അഗ്നികർമ്മം, ശൃംഗചികിത്സ തുടങ്ങിയവ ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാർ ചെയ്യാറുണ്ട്. വളരെ പെട്ടെന്ന് രോഗശമനം ഉണ്ടാക്കും എന്നുള്ളതും രണ്ടാമത് വരാനുള്ള സാധ്യതയെ കുറയ്ക്കും എന്നുള്ളതുമാണ് ഇത്തരം ചികിത്സാരീതികളുടെ പ്രത്യേകത. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം ഇത്തരം ചികിത്സകൾ ചെയ്താൽ മതിയാകും. ഈ ചികിത്സാരീതികൾക്കും മുൻപും ശേഷവും ചെയ്യേണ്ട കാര്യങ്ങളും രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൃത്യമായി പാലിക്കുക എന്നുള്ളത് പൂർണ്ണമായ രോഗമുക്തിക്ക് പ്രധാനമാണ്. രോഗലക്ഷണങ്ങൾ ശമിച്ചതിനു ശേഷം ഈ അസുഖം വരുന്നതിന് മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ പിന്തുടരുന്നതിന് വേണ്ടി വ്യായാമങ്ങൾ ശീലിക്കുക എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമത്തെ ഘട്ടത്തിലുള്ള രോഗികളിൽ ലക്ഷണങ്ങൾക്ക് ശമനം ഉണ്ടാക്കാമെന്നുണ്ടെങ്കിലും പേശികളുടെ ബലക്കുറവും തൊട്ടാൽ അറിയായിക തുടങ്ങിയ ലക്ഷണങ്ങളും 100% ഇല്ലാതെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഘട്ടത്തിലെത്തിയാൽ ചികിത്സ പ്രയാസമാണ് എന്നുള്ളതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ വൈദ്യനിർദ്ദേശം പാലിക്കുകയും പരിപൂർണമായ രോഗശമനത്തിന് വേണ്ട കാര്യങ്ങൾ രോഗി ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. മൂന്നാമത്തെ ഘട്ടത്തിലെ ചികിത്സ ആദ്യ രണ്ട് ഘട്ടത്തിലുള്ള രോഗികളെ അപേക്ഷിച്ച് സമയം കൂടുതലെടുക്കുകയും എന്നാൽ അത്രയും ഫലപ്രദം അല്ലാതെയാണ് കണ്ടുവരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്യുന്ന ആയുർവേദ ചികിത്സാരീതികൾ, ജീവിതശൈലി ക്രമീകരണങ്ങൾ, വ്യായാമം തുടങ്ങിയവ CTS എന്ന അസുഖത്തിന് വളരെ പ്രയോജനകരമായി കണ്ടുവരുന്നു. ശരിയായ രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ എല്ലാ അസുഖങ്ങളിലും എന്ന പോലെ ഇവിടെയും പ്രസക്തമാണ്. നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ തടയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അസുഖം വളരെ ശ്രദ്ധയോടും കൃത്യതയോടും സമീപിക്കേണ്ട ഒന്നാണ്. നമുക്കൊന്നു ചേർന്ന് സ്വാഭാവികമായ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കൈക്കൊള്ളാം.
1: കാർപ്പൽ ടണൽ സിൻഡ്രോം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം 12 മണി കഴിഞ്ഞ് 49:55. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൗകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്രതാരം സലീംകുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ

0: ഏഷ്യ സംയുക്ത കമ്മീഷൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചേരുന്നതെന്നും ഈ കാലയളവിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, വ്യാപാരവും നിക്ഷേപവും, ആരോഗ്യം, ഔഷധ നിർമ്മാണം, ഭക്ഷ്യസുരക്ഷ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നതായും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിനോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷണിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനവ് ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
1: ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക LPG സിലിണ്ടറിനാണ് വിലവർദ്ധന ബാധകമാകുന്നത്. ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ഒരു ഗാർഹിക LPG സിലിണ്ടറിന്റെ വില 942 രൂപയാണ്. എന്നാൽ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ്വ്യവസ്ഥകളിലെ വിലയപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണികളുടെ അസ്ഥിരമായ ആഘാതത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി വർധനവിന്റെ ഒരു പ്രധാന ഭാഗം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NDA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാകുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NDA വ്യക്തമാക്കി. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുകയും സമീകൃത ആഹാരശീലം സ്വീകരിക്കുകയും ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രി JP നദ്ദ ഓർമ്മിപ്പിച്ചു. മികച്ച ആരോഗ്യവും ശക്തമായ രാഷ്ട്രനിർമ്മാണവും ലക്ഷ്യമിട്ടുള്ള ഈ സന്ദേശം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും ലോകാരോഗ്യ സംഘടനയും ദേശീയ ഭരണകൂടങ്ങൾ, സിവിൽ സമൂഹ സംഘടനകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ വർഷവും June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക്, എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൃഷിയിടം മുതൽ ഭക്ഷണമേശവരെ ശുചിത്വവും ശാസ്ത്രീയ രീതികളും പാലിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ ഊന്നിപ്പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭാ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ രേഖകൾ ഈ ID കളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്തരിച്ച മലയാള നടൻ സലീം കുമാറിന് വിടം നൽകാനൊരുങ്ങി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ നൂറുകണക്കിന് ആരാധകരാണ് ടൗൺ ഹാളിൽ എത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീം കുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീം കുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്കിൾ ഉപയോഗം പരിസ്ഥിതിയെ ശുചിയായി നിലനിർത്തുന്നതിനൊപ്പം രൂക്ഷമായ ഗതാഗത കുരുക്കിനും ഫലപ്രദമായ പരിഹാരമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സൈക്കിൾ ചവിട്ടുന്നതിലൂടെ ലഭിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങൾ പരാമർശിച്ച മന്ത്രി, ഫിറ്റ് ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഈ ജനകീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് ആഹ്വാനം ചെയ്തു.
3: साइकिलिंग करने से आपकी हेल्थ अच्छी रहे. साइकिलिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान है. तो क्यों न हम साइकिलिंग करें. देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है. मोदी जी ने आधा घंटा रोज फिटनेस देने के लिए कहा है. तो ये फिटनेस का डोज आधा घंटा के लिए हम हमेशा साइकिलिंग करेंगे तो मैं मानता हूं कि हमारी कई समस्या का समाधान होगा.
0: ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളി എന്നിവരാണ് കലാശ പോരാട്ടത്തിൽ മാറ്റൊരുക്കുക. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടമണിഞ്ഞിരുന്നു. താരത്തിന്റെ കന്യ ഗ്രാൻഡ്സ്ലാമായിരുന്നു ഇന്നലത്തേത്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 2-ാം ദിനം ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 535 റൺസ് എന്ന നിലയിലാണ്. കെ എൽ രാഹുൽ, ശുഭാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി US. കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നലെ ഭൂഖണ്ഡാനന്തര മിസൈൽ തൊടുത്തിരുന്നു. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഗോറു ഖ്വഷ് ദ്വീപുകളിലെ ഇറാന്റെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ US സേന തകർത്തതിന് പിന്നാലെയാണ് ഇത്. അതിനിടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അഗ്നിബോംബചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. ആദ്യം നമുക്ക് പാറശാലയിൽ നിന്ന് സിന്ധു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സിന്ധു ആവശ്യപ്പെട്ടിരിക്കുന്നത് കാറ്റത്തെ കിളിക്കൂട്. ഈ ചിത്രത്തിൽ ഗോപികെ നിൻവിരൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് സിന്ധുവിൻ്റെ ഇഷ്ടഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. കാവാലം നാരായണ പണിക്കറാണ്, സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ, പാടിയത് എസ് ജാനകി.

ഏവരുടെയും പ്രിയങ്കരിയായ രഞ്ജിനി, ഇന്ന് നിന്നിലൂടെ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കഥെഴുതിയിരിക്കുന്നത് കോട്ടയം ബാബു. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കടൽപ്പാലം എന്ന ചിത്രത്തിലെ ഈ കടലും മറുകടലും എന്ന് തുടങ്ങുന്ന ഗാനമാണ്. നമുക്ക് കേൾക്കാം കോട്ടയം ബാബുവിൻ്റെ ഇഷ്ടഗാനം. കടൽപ്പാലം എന്ന ചിത്രത്തിൽ വയലാർ വരികളെഴുതി ജി ദേവരാജൻ ഈണം നൽകി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്.

0: എടാ നീ കൈയഴുകുന്നില്ലേ?
1: ഓ അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
0: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക, ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക, പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക, ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
1: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: തിരുവനന്തപുരം ആകാശവാണിയിലെ ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയായ രഞ്ജിനി എല്ലാ ശനിയും ഞായറും മുടങ്ങാതെ കേൾക്കാറുണ്ട്. രഞ്ജിനിയുടെ ഈ സ്ഥിരം ശ്രോതാവാരാണ് നോക്കാം. മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കൊല്ലമ്പടിയിൽ നിന്ന് അനീഷാണ് കത്തയച്ചിരിക്കുന്നത്. അനീഷ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നാറാണത്ത് തമ്പുരാൻ എന്ന ചിത്രത്തിലെ താമര പൂവേ തങ്കനിലാവേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. നമുക്കൊരുമിച്ച് അനീഷിന്റെ ഇഷ്ടഗാനം കേൾക്കാം. എസ് രമേശൻ നായർ വരികളെഴുതി എം ജയചന്ദ്രൻ ഈണം നൽകി ചിത്രയും സംഘവും പാടിയ ഗാനമാണ്.

0: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.
1: രഞ്ജിനിയിൽ ഇനി പുതിയ വിള പട്ടോളി മാർക്കറ്റിൽ നിന്നുള്ള ആർ ദിലീപിന്റെ ഇഷ്ടഗാനമാണ്. ദിലീപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആലിബാബയും 41 കള്ളന്മാരും. ഈ ചിത്രത്തിൽ റംസാനിലെ ചന്ദ്രികയോ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം അദ്ദേഹം മലപ്പുറം പുലാമന്തോളിലുള്ള ഷാഫിക്കും കുടുംബത്തിനും വേണുഗോപാലൻ നായർക്കും ഒപ്പം ഭാര്യ എസ് സി ശൈലജയ്ക്കും സമർപ്പിച്ചിരിക്കുന്നു. നമുക്ക് ദിലീപിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. വയലാറിൻ്റെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം, പി ജയചന്ദ്രൻ്റെ ആലാപനം.

0: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
1: അടുത്ത ഗാനത്തിന് മുമ്പ് ഒരു അറിയിപ്പ് ശ്രദ്ധിക്കാം. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിളിക്കേണ്ട സമയം നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. രഞ്ജിനിയെ തുടരുന്നു. രഞ്ജിനിയിൽ ഇനി കോയമ്പത്തൂർ മേട്ടുപ്പാളയത്ത് നിന്നുള്ള ആർ കൃഷ്ണമൂർത്തി, ഗീതാ കൃഷ്ണമൂർത്തി എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ചതുർവേദം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, ജി ദേവരാജൻ ഈണം നൽകി, യേശുദാസ് പാടിയ പാടാൻ ഭയമില്ല എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അപ്പോൾ ആർ കൃഷ്ണമൂർത്തിയുടെയും ഗീതാ കൃഷ്ണമൂർത്തിയുടെയും ഇഷ്ടഗാനം ഇതാ.

സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് ഞാൻ 3-4 മാസത്തിന് ശേഷമാണ് രഞ്ജിനിക്ക് കത്ത് എഴുതുന്നത്. കാരണം എൻ്റെ റേഡിയോ ചീത്തയായിപ്പോയി, ഇപ്പോൾ വേറെ ഒരെണ്ണം വാങ്ങി. എനിക്ക് അടുത്ത രഞ്ജിനിയിൽ കൂടി ഒരു പാട്ട് വേണം. സിനിമ ഓർമ്മയില്ല, പാട്ട് യേശുദാസ് പാടിയ ഞാൻ എന്ന ഭാവങ്ങളെ. ഞാനൊരു പഴയ റേഡിയോ സുഹൃത്താണ്. എനിക്ക് റേഡിയോ പരിപാടികൾ കേൾക്കാതിരുന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു, റേഡിയോ കിട്ടിയപ്പോൾ സന്തോഷമായി. ഞാൻ 10 വയസ്സുമുതൽ റേഡിയോ പരിപാടികൾ കേൾക്കുന്നു. ഈ കത്ത് വായിക്കും, പാട്ട് വെച്ചു തരും എന്ന പ്രതീക്ഷയോടെ. നളിനി ഗോപാലകൃഷ്ണൻ, എരുവ കായംകുളം. നമുക്ക് നളിനി ഗോപാലകൃഷ്ണൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. ബ്രഹ്മചാരി എന്ന ചിത്രത്തിലേതാണ് ആവശ്യപ്പെട്ട ഈ ഗാനം. വയലാറിൻ്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, യേശുദാസിൻ്റെ ആലാപനം.

പ്രിയ രഞ്ജിനി, നന്ദി, ഒരായിരം നന്ദി ഹൃദ്യമായ ഗാനങ്ങൾ കേൾപ്പിച്ചു തരുന്നതിന്. ഞാൻ എബ്രഹാം പി ജി, റിട്ടയേർഡ് അധ്യാപകൻ, കായംകുളത്ത് വടക്കുള്ള രാമപുരത്ത് നിന്നും എഴുതുന്നു. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം സുകൃതം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ കടലിനഗാധമാം നീലിമയിൽ എന്ന് തുടങ്ങുന്നതാണ്. എത്ര കേട്ടാലും മതിവരാത്ത ഈ ഗാനം രഞ്ജിനിയുടെ എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. അനശ്വരമായ ഈ ചിത്രത്തിലെ ആരെയും ആകർഷിക്കുന്ന ഈ ഗാനം ആദരവോടെ ഏവർക്കും സമർപ്പിക്കുന്നു എന്ന് വീണ്ടും പറയുന്നു എബ്രഹാം പി ജി, റിട്ടയേർഡ് HSA, MSMHS, കായംകുളം. നമുക്ക് എബ്രഹാം സാറിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. സുകൃതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്.

0: സുകൃതം എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറുപ്പ് വരികളെഴുതി ബോംബെ രവി ഈണം നൽകി ചിത്രയും യേശുദാസും പാടിയ ഗാനമാണ് കേട്ടത്.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
2: ഞാൻ അഭിനേതാവാണല്ലോ, അപ്പോ താങ്ക്സ് കാർഡിൽ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഇതിനാണ് ഡബിങ്ങിന് എനിക്ക് അവാർഡ് കിട്ടിയത്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞ കാര്യത്തിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടായി.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
0: പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിൽ ഇനി സുബ്രഹ്മണ്യം വി ജി തളിക്കുളം എഴുതിയ കത്ത് വായിക്കാം. എല്ലാ ശനിയും ഞായറും മുടങ്ങാതെ രഞ്ജിനി കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. എനിക്കിന്ന് കേൾക്കേണ്ടത് ശാലിനി എന്ന എൻ്റെ കൂട്ടുകാരി. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന സിനിമയിലെ ഹിമശൈല സൈകത ഭൂമിയിൽ നിന്ന് നീ പ്രണയപ്രവാഹമായി വന്നു. ഈ ഗാനം ലീന, മിന്നു, മിൻസാര, സ്വാസ്തിക്, പ്രദീപ്, ബൈജു, മിഥുൻ, ലക്ഷ്മി, ലിയാം എടമുട്ടം എന്നിവർക്ക് സമർപ്പിക്കുന്നു. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ എം ഡി രാജേന്ദ്രൻ വരികൾ എഴുതി, ജി ദേവരാജൻ ഈണം നൽകി, പി മാധുരി പാടിയ ഗാനം, സുബ്രഹ്മണ്യൻ വി ജി ആവശ്യപ്പെട്ട ഗാനം നമുക്ക് കേൾക്കാം.

പ്രിയ രഞ്ജിനിക്ക് ആലപ്പുഴ മണ്ണഞ്ചേരി ചേന്നനാട്ട് നിന്നും രാധാകൃഷ്ണ പണിക്കർ CS എഴുതുന്നു. എനിക്ക് ആദ്യ പാഠം എന്ന ചിത്രത്തിലെ കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു കരയിച്ചുകൊണ്ടേ മരിക്കുന്നു എന്ന ഗാനം കേൾപ്പിച്ചു തരണം. ഈ പാട്ട് പത്മകുമാരി, സുനിൽകുമാർ, ശ്രീകുമാരി, അശ്വതി, സതീഷ് കുമാർ, ഗൗരി കൃഷ്ണ, കൃഷ്ണപ്രിയ, സാൻവി, സ്മൃതി എന്നിവർക്ക് സമർപ്പിക്കുന്നു. സ്നേഹപൂർവം, രാധാകൃഷ്ണ പണിക്കർ, ചേന്നനാട്ട്, ആലപ്പുഴ. നമുക്ക് കേൾക്കാം ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, AT ഉമ്മർ ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനം.

തൃശൂർ ജില്ലയിലെ കയ്പമംഗലത്ത് നിന്ന് സുലൈമാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം പല്ലവി എന്ന ചിത്രത്തിൽ കിളിക്കൊത്ത കരളുള്ള വെളുത്ത പെണ്ണ് എന്ന് തുടങ്ങുന്ന ഗാനമാണ്. നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം. ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് കണ്ണൂർ രാജൻ, ക്ഷമിക്കണം, ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് പരത്തുള്ളി രവീന്ദ്രൻ, സംഗീതം നൽകിയത് കണ്ണൂർ രാജൻ, പി മാധുരിയും സംഘവും പാടിയത്.

0: ചമഞ്ഞൊരുങ്ങി
1: നല്ല മണവാട്ടിയാലി.
2: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 ന്

0: പ്രകാശധാരയും.
1: കായംകുളത്ത് നിന്ന് സോമശേഖരൻ രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം കളഞ്ഞു കിട്ടിയ തങ്കം. ഈ ചിത്രത്തിൽ പി സുശീലയും യേശുദാസും പാടിയ കൈ നിറയെ വളയിട്ട പെണ്ണെ. വയലാർ വരികളെഴുതി ജി ദേവരാജൻ ഈണം നൽകി സോമശേഖരൻ ആവശ്യപ്പെട്ട ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം.

0: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
1: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
0: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
1: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
0: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: രഞ്ജിനിയിൽ ഇനി കണ്ടല്ലൂരിൽ നിന്നുള്ള ദേവക്കൂട്ടന്റെയും വിദ്യ ബിയുടെയും ഇഷ്ടഗാനമാണ്. അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിറക്കൂട്ട് എന്ന സിനിമയിലെ പൂമാനമേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം, പാടിയത് മാർക്കോസ്.

മലയാലപ്പുഴ കോഴികുന്നം എന്ന സ്ഥലത്ത് നിന്ന് ബിജു, സുനിത ബിജു ഇവർ രഞ്ജിനിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം പ്രണയ സരോവര തീരം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. രഞ്ജിനിക്ക് എന്നും മധുര 17 ആണ്. അതിനേക്കാൾ നീ എത്ര സുന്ദരിയാണ്, നിന്നിൽ നിന്ന് വരുന്ന ഗാനങ്ങളും അതീവ ഹൃദ്യം എന്ന് രഞ്ജിനിയെ വർണ്ണിച്ചിരിക്കുന്നു. നമുക്ക് ബിജുവിൻ്റെയും സുനിതയുടെയും ഇഷ്ടഗാനം കേൾക്കാം. ഇന്നലെ ഇന്ന് ഈ ചിത്രത്തിനു വേണ്ടി ബിജു തിരുമല വരികൾ എഴുതി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 3:35 കേൾക്കാം.
1: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
2: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
1: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
2: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
1: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
2: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
1: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
0: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി സ്പൈസ്.
3: ഹലോ ദർ, ദിസ് ഇസ് സ്പൈസ്, ദി വോയിസ് ഓഫ് ഹോപ്പ്. ഇറ്റ്സ് വണ്ടർഫുൾ ടു ഹാവ് യു ഹിയർ. ഐ എം യുവർ ഹോസ്റ്റ് ഫോർ ദിസ് എപ്പിസോഡ്. ഐ എം ആർ ജെ ചേതൻ, ആസ് യു ആൾ നോ, ആൻഡ് ഐ വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് എ വാം വെൽക്കം ടു എവരിവൺ ഹു ഹാസ് ജോയിൻഡ് മീ ടുഡേ. Lots of people go for a checkup when they feel any change in their health or any visible symptoms. Health examinations are intended to not only find medical problems but also to spot risk factors and illnesses before they become a problem. Aiming to modify a person's lifestyle for a long-term healthy existence, health examinations strive to assist the patient not just in preventing diseases and their consequences. Studies show that those who infrequently have checkups are more likely to get ailments than those who do so annually. It occurs because more than 80% of individuals don't lead healthy lifestyles, and getting frequent checkups increases our awareness of our health, existing lifestyles, and the best practices for leading healthy lives. A good health checkup should include end-to-end examinations such as discussion of medical history, general physical examination, blood sugar and cholesterol test, urine test, blood pressure reading, heart rate measurement. A generation ago, people used to see the doctor only when they were sick or dying. Preventive healthcare is becoming more and more widespread as people get more knowledge and control over their own health.

മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര. കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ഗ്രീനിഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13.
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഗ്രീനിഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
3: ഞാൻ അഭിനേതാവാണല്ലോ, അപ്പോ താങ്ക്സ് കാർഡിൽ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിനാണ് ഡബിങ്ങിന് എനിക്ക് അവാർഡ് കിട്ടിയത്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞ കാര്യത്തിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563231. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593211. പരിപാടിയുടെ സമയം നാളെ രാവിലെ 11:02.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി
1: ഹരിതവാണി

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര നാലാം ഭാഗം. രചന സി റഹീം. വേഴാമ്പൽ.

0: കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. മഴക്കാടുകളുടെ ഉറ്റത്തോഴനായ ഈ പക്ഷിയെ സമുദ്രനിരപ്പിൽ നിന്നും 20 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ ഉയരത്തിൽ കാണാനാകും. ആരിലും കൗതുകമുണർത്തുന്ന വിചിത്ര രൂപിയായ ഈ പക്ഷിയെ ചിത്രത്തിലെങ്കിലും കാണാത്തവർ വളരെ കുറവായിരിക്കും. മലമുഴക്കിയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവയുടെ സ്വാഭാവികമായ ആവാസ കേന്ദ്രത്തിൽ പോയി കണ്ടിരിക്കേണ്ടതാണ്. ആതിരപ്പള്ളിയിലും തേക്കടിയിലും സൈലന്റ് വാലിയിലും നെല്ലിയാമ്പതിയിലും തുടങ്ങി പശ്ചിമഘട്ടത്തിന്റെ പല ഭാഗത്തും ഇവയെ കാണാനാവുന്നതേയുള്ളൂ. മലമുഴക്കി വേഴാമ്പലിനെ ഒരിക്കലെങ്കിലും നേരിൽ കണ്ടിട്ടുള്ളവർ അവയുടെ തലയിലെ കിരീടം പോലെ വലിപ്പമുള്ള കൊക്കും മകുടവും മറക്കാനിടയില്ല. ഗംഭീര സൗന്ദര്യമെന്നേ ഇവയെ വിശേഷിപ്പിക്കാനാവൂ.
1: കേരളത്തിൽ വേഴാമ്പലുകൾ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. തട്ടോടം ചാത്തൻ, മരവിത്തലച്ചി, ജലപ്രിയം, ചാതകം, ധാരാടം, ദാത്യൂഹം, ദിഹേക്കസ്, വാപ്പീഹം, സാരംഗം, സ്തോതകം, മദംഗജം, തൃശങ്കു, ഇങ്ങനെ പോകുന്നു ആ പേരുകൾ.

ഈ പേരുകളിൽ പലതും സംസ്കൃതമാണ് താനും. വേഴാമ്പലുകൾ മഴ പെയ്യുമ്പോൾ മാത്രമാണ് വെള്ളം കുടിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകളൊക്കെ വന്നത്.

0: യഥാർത്ഥത്തിലിവ കാട്ടുകുളങ്ങളിൽ നിന്നും ആറ്റിൽ നിന്നുമൊക്കെ വെള്ളം കുടിക്കാറുണ്ട്. പഴങ്ങൾ ധാരാളമായി കഴിക്കുന്ന വേഴാമ്പലുകൾക്ക് കുറച്ച് വെള്ളമേ ആവശ്യമായി വരുന്നുള്ളൂ. അതുകൊണ്ട് മറ്റു പക്ഷികളെപ്പോലെ വെള്ളം കുടിക്കുന്നത് ഇവ പതിവില്ലെന്ന് മാത്രം. കൂടാതെ രണ്ടിതിലകൾ പോലെയുള്ള വൃക്കകളുള്ള ഒരേയൊരു പക്ഷിയാണ് വേഴാമ്പലുകൾ. വൃക്കകളിലെ ഈ പ്രത്യേകത മൂലം ശരീരത്തിലെ വെള്ളക്കുറവ് പരിഹരിക്കാനുള്ള ശേഷി ഇവയ്ക്ക് ലഭിക്കുന്നു.
1: ലോകത്താകെ 54 ജാതി വേഴാമ്പലുകളുണ്ട്. ഇന്ത്യയിൽ കാണുന്ന വേഴാമ്പലുകളിൽ ഏറ്റവും വലുതാണ് മലമുഴക്കി വേഴാമ്പലുകൾ. പ്രായപൂർത്തിയായ പക്ഷിക്ക് 3 കിലോയോളം ഭാരമുണ്ടായിരിക്കും. തടിച്ച കൊക്കിന് മുകളിൽ തിളക്കമാർന്ന മഞ്ഞ നിറവും കറുപ്പും കലർന്ന വലിയ മകുടം ഇവയുടെ പ്രത്യേകതയാണ്. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഈ മകുടത്തിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു എന്ന അക്ഷരത്തിൻ്റെ രൂപമായിരിക്കും. ഭാരമേറിയ ഈ മകുടവും കൊക്കും ചുമക്കുന്നതിന് അനുയോജ്യമായ കഴുത്താണ് ഇവയ്ക്കുള്ളത്. കഴുത്തിലെ 2 കശേരുക്കൾ പരസ്പരം ചേർന്നാണ് ഇരിക്കുന്നത്. കാട് കുലുക്കും വിധം ഉച്ചത്തിൽ ശബ്ദിക്കാനും കഴുത്തിൻ്റെ ഈ ഇരട്ട കരുത്ത് ഇവയ്ക്ക് തുണയാകുന്നു.
0: മലമുഴക്കി വേഴാമ്പലുകളിൽ വലിപ്പ കൂടുതലുള്ളതാണ് ആൺപക്ഷി. മലമുഴക്കിയുടെ കൊക്കും തലയിലെ പാത്തിയും മഞ്ഞയായിരിക്കും. കഴുത്തും വാലും വെള്ള. മുഖം, പുറം ചിറകുകൾ, മാറിടം ഇവയെല്ലാം നല്ല കറുപ്പ്. കണ്ണിൻ്റെ നിറം ആണിന് ചുവപ്പായിരിക്കും, പെണ്ണിനിത് നീലകലർന്ന വെളുപ്പായിരിക്കും. കറുത്ത ചിറകുകളിൽ 2 വെള്ളപ്പട്ടകളും വെളുത്ത വാലിൽ വീതിയുള്ള ഒരു കറുത്ത പട്ടയും ഇവ പറക്കുമ്പോൾ തെളിഞ്ഞു കാണാം. പൂവന് തലയുടെ പാത്തിയുടെ മുമ്പിലും പുറകിലും കറുപ്പ് നിറമുണ്ടായിരിക്കും. പിടയ്ക്ക് പാത്തിയുടെ പിന്നിൽ ചുവപ്പ് നിറമായിരിക്കും.
1: വേഴാമ്പലിനെ കുറിച്ച് ആരോ പ്രചരിപ്പിച്ചൊരു കഥയാണ് കുട്ടോടം ചാത്തനെന്ന പേര് ഇവയ്ക്ക് ലഭിക്കാൻ കാരണം. പണ്ട് ചാത്തനെന്ന പേരുള്ളൊരു കാലിച്ചെക്കൻ ഉണ്ടായിരുന്നു. കാലികൾക്ക് സമയത്തിന് വെള്ളം കൊടുക്കാതെ ചാത്തൻ അവയെ കഷ്ടപ്പെടുത്തി. പശുക്കൾ വെള്ളം കുടിക്കാനില്ലാതെ ദാഹിച്ചു വലഞ്ഞ് കരഞ്ഞു. പശുക്കളുടെ മുന്നിൽ വെള്ളമൊഴിച്ചു വയ്ക്കാനുള്ള കട്ടോടം എപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടന്നു. ദാഹം മൂലം പൊറുതിമുട്ടിയ പശുക്കൾ കാലിച്ചെക്കനായ ചാത്തനെ ശപിച്ചു. നീ കട്ടോടവും തലയിൽ ചുമന്ന് ദാഹിച്ചു വലയട്ടെ എന്നായിരുന്നു അവയുടെ ശാപം. ഇതോടെ ചാത്തൻ വേഴാമ്പലായി മാറി. തലയിൽ കട്ടോടവും ചുമന്ന് വെള്ളം കുടിക്കാനായി മഴയും കാത്തിരിക്കാൻ തുടങ്ങി. എപ്പോഴും ദാഹിച്ച് മഴ കാത്തിരിക്കേണ്ട ഗതികേടിലുമായി. നമ്മുടെ പൂർവസൂരികൾ ഇങ്ങനെ കഥകളുണ്ടാക്കാൻ ബഹുമിടുക്കരായിരുന്നു. പഴമക്കാർ ഇന്നത്തെ പോലെ ശാസ്ത്രീയ പക്ഷി നിരീക്ഷകരൊന്നുമായിരുന്നില്ലെങ്കിലും കാൽപ്പനിക പക്ഷി നിരീക്ഷകരായിരുന്നുവെന്നതിൽ സംശയമില്ല. എന്തെന്ത് കഥകളാണെന്നോ അവർ ഓരോ പക്ഷികളെക്കുറിച്ചും ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്തെവിടെയും ഇത്തരത്തിൽ പ്രാചീന സമൂഹങ്ങൾ കഥകൾ ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ ഒരു വേഴാമ്പലിനെ കൊന്നാൽ പ്രളയത്തെ ക്ഷണിച്ചു വരുത്തലാവുമെന്ന് ആഫ്രിക്കയിലെ ചില ഗോത്രങ്ങൾ വിശ്വസിക്കുന്നു. ആഭരണമായും തലപ്പാവിന്റെ അലങ്കാരമായും പല ഗോത്രങ്ങളും വേഴാമ്പലുകളുടെ തൂവലുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്.
2: മലമുഴക്കി വേഴാമ്പൽ കേരളത്തിന്റെ മാത്രമല്ല അരുണാചൽ പ്രദേശിന്റെ കൂടി സംസ്ഥാന പക്ഷിയാണ്.
0: പക്ഷി നിരീക്ഷകയും ഫോട്ടോഗ്രാഫറും ബാലസാഹിത്യകാരിയുമായ ഫൈറൂസ് ബീഗം.
2: കേട്ടും വായിച്ചുമുള്ള അറിവിൽ നിന്ന് നേരിട്ട് കാണാനുള്ള ആഗ്രഹം നടന്നത് ഒരു നെല്ലിയാമ്പതി യാത്രയിലാണ്. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളുടെ കൂടെ

0: ഉള്ള യാത്രയിലാണ് വേഴാമ്പലുകളെ ആദ്യമായി കണ്ടത്. ഒരു വേഴാമ്പലിനെ രണ്ട് ആനറാഞ്ചി പക്ഷികൾ ആട്ടിപ്പായിക്കുന്നതായിരുന്നു ആ കാഴ്ച. ഭക്ഷണം തേടിപ്പോകുന്ന വേഴാമ്പൽ മറ്റു പക്ഷികളുടെ കൂട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകും. അതിനെ പ്രതിരോധിക്കുന്നതായിരുന്നു അന്ന് ഞങ്ങളവിടെ കണ്ടത്. തുടർന്ന് അവയുടെ കൂടും അമ്മയും അച്ഛനും കുഞ്ഞിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതുമെല്ലാം ക്യാമറയിൽ പകർത്താനായി. അന്ന് രണ്ട് കൂടുകൾ നിരീക്ഷിക്കാനും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന രീതികൾ കാണാനും സാധിച്ചു. മലമുഴക്കി വേഴാമ്പലുകളിൽ ആൺപക്ഷിയും പെൺപക്ഷിയും കാഴ്ചയിൽ ഒരുപോലെ തോന്നുമെങ്കിലും അവയുടെ കണ്ണുകളുടെ നിറവും ശരീരത്തിൻ്റെ വലിപ്പവും നോക്കി എളുപ്പത്തിൽ തിരിച്ചറിയാം. ആൺപക്ഷികളുടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഭാഗം കടും ചുവപ്പ് നിറമായിരിക്കും. എന്നാൽ പെൺപക്ഷികൾക്ക് കണ്ണിൻ്റെ ചുറ്റുമുള്ള ഭാഗം വെളുപ്പ് നിറഞ്ഞ ഒരു കളറായിരിക്കും. ആൺപക്ഷികൾക്ക് തലക്ക് മുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള വലിയ തൊപ്പി പൊതുവെ മുൻഭാഗത്തും പിൻഭാഗത്തും കറുത്ത വരകൾ കാണാവുന്നതാണ്. എന്നാൽ പെൺപക്ഷിയുടെ തൊപ്പി താരതമ്യേന ചെറുതാണ്. കൂടാതെ തൊപ്പിയുടെ പിൻഭാഗത്ത് കറുത്ത നിറവും കാണാറില്ല. അതുപോലെ ആൺപക്ഷിയുടെ ശരീരവും കൊക്കുമൊക്കെ വലുതായിരിക്കും. എന്നാൽ പെൺപക്ഷി താരതമ്യേന ശരീരപ്രകൃതവും കൊക്കും ഒക്കെ ചെറുതുമായിരിക്കും. ഇവയുടെ പ്രജനനകാലം സാധാരണയായി നവംബർ തൊട്ട് ഏപ്രിൽ വരെയുള്ള കാലയളവിലാണ്. വേഴാമ്പലുകൾ സാധാരണയായി കാട്ടിലെ ഏറ്റവും ഉയർന്ന വലിയ മരങ്ങളിലെ സ്വാഭാവിക മരപ്പത്തുകളാണ് കൂടുകൂട്ടാൻ തിരഞ്ഞെടുക്കുന്നത്. വർഷങ്ങളോളം ചിലപ്പോൾ ഇവ ഒരേ കൂട് തന്നെ വീണ്ടും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ. ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുമിച്ചാണ് കൂടൊരുക്കുന്നത്. ഒരു പെൺപക്ഷി പൊത്തിനകത്തേക്ക് കയറി അതിനുശേഷം അടയിരിക്കുന്നു. കുഞ്ഞു വിരിഞ്ഞു പുറത്തു വരുന്നത് വരെ ആൺപക്ഷിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. മുട്ട വിരിഞ്ഞു വന്നതിന് ശേഷം പെൺപക്ഷി തൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞിന് അച്ഛനും അമ്മയുമാണ് പിന്നീട് ഭക്ഷണം ശേഖരിച്ച് കൊണ്ടുകൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പഴങ്ങൾക്ക് പുറമെ ചെറിയ പക്ഷി കുഞ്ഞുങ്ങളെയും അതുപോലെ പാമ്പ് തുടങ്ങിയ ജീവികളെയും ഒക്കെ കൊടുക്കാറുണ്ട്. ആതിരപ്പള്ളിക്കടുത്ത മലക്കപ്പാറയിൽ വെച്ചും നിലമ്പൂരിനടുത്തുള്ള നാടുകാണി വനപ്രദേശത്ത് വെച്ചും ഞങ്ങൾക്ക് വേഴാമ്പലിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്.
1: നമ്മുടെ നാട്ടിൽ ധാരാളം ജാതി പക്ഷികളുണ്ടെങ്കിലും സംസ്ഥാന പക്ഷി എന്ന പദവി മലമുഴക്കി വേഴാമ്പലിന് കിട്ടാൻ എന്താവും കാരണം? ഭൂമിയിലെ ഏറ്റവും മികച്ച ആവാസ വ്യവസ്ഥകളിൽ മാത്രമാണ് വേഴാമ്പലുകളെ കാണാനാകുക. കേരളമെന്ന സുന്ദര ഭൂമി പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ജൈവസമ്പന്നമായ പ്രദേശങ്ങളിലൊന്നെന്ന ഖ്യാതിയും പശ്ചിമഘട്ടത്തിനുണ്ട്. ഇവിടെ ജോഡികളായും ചെറുകൂട്ടമായും മലമുഴക്കികളെ കാണാനാകും. അങ്ങനെ വരുമ്പോൾ ലോകത്തിനു മുമ്പിലേക്ക് അഭിമാനത്തോടെ നമുക്കുയർത്തിക്കാട്ടാനുള്ള പൈതൃക സമ്പത്താണ് മലമുഴക്കി വേഴാമ്പലുകൾ.
2: വേഴാമ്പലുകളുടെ പ്രൗഢിയും കുടുംബം നോക്കുന്നതിൽ കാണിക്കുന്ന ത്യാഗവും ആത്മാർത്ഥതയും ഇവയെ നമ്മുടെ സംസ്ഥാന പക്ഷിയായി തെരഞ്ഞെടുക്കുന്നതിന് കാരണമായിട്ടുണ്ടാകാം. ഒരേ ഇണയോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന പക്ഷിയുമാണ് വേഴാമ്പൽ. കൂടൊരുക്കുന്നതിൻ്റെ പേരിൽ ഏറെ പ്രശസ്തി ആർജിച്ച പക്ഷിയാണ് ഇത്. മരങ്ങളുടെ സ്വാഭാവികമായ പോടിൽ തങ്ങളുടെ മലം ഉപയോഗിച്ച് അവയെ രൂപപ്പെടുത്തിയാണ് കൂടൊരുക്കുക. പിട കൂടിനുള്ളിൽ മുട്ടയിടാനായി കയറിയാൽ പിന്നെ കുഞ്ഞുങ്ങളെ അടയിരുന്ന് വിരിയിച്ചിറക്കുന്നതുവരെ അവയ്ക്ക് ആഹാരം നൽകുന്നത് പൂവൻ പക്ഷിയായിരിക്കും. മിശ്രഭോജികളാണ് വേഴാമ്പലുകൾ, പ്രത്യേകിച്ച് കൂടൊരുക്കുന്ന കാലത്ത്.
1: മലമുഴക്കി വേഴാമ്പലുകളുടെ ഇംഗ്ലീഷിലുള്ള പേര് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്നാണ്. ഇവയുടെ ശാസ്ത്രനാമം ബുസേറോസ് ബൈകോർണിസ് എന്നും. വേഴാമ്പലുകളുടെ കാലുകളിൽ മുമ്പോട്ട് ചൂണ്ടി നിൽക്കുന്ന മൂന്ന് വിരലുകൾ ഏറെക്കുറെ പരസ്പര ബന്ധിതമാണ്. നമ്മുടെ പാദം പോലെ ഇവയുടെ പാദവും പരന്നിരിക്കുന്നു. വേഴാമ്പലുകളുടെ കൺപോളകളിൽ മറ്റു മിക്ക പക്ഷികൾക്കും ഇല്ലാത്ത കൺപീലികളുമുണ്ട്. കൊമ്പിന്റെ രൂപത്തിലുള്ള കൊക്കുള്ളതിനാലാണ് ഇംഗ്ലീഷുകാരിവയെ ഹോൺബീൽ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ വേഴാമ്പലുകൾ മറ്റു പക്ഷികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു.
2: കാക്കയുടെ വലിപ്പം മുതൽ കഴുകന്റെ വലിപ്പം വരെയുള്ള നാല് ജാതി വേഴാമ്പലുകളെയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്.

0: വരുന്നത്. മലമുഴക്കി വേഴാമ്പലുകൾ, പാണ്ടൻ വേഴാമ്പലുകൾ, കോഴി വേഴാമ്പലുകൾ, നാട്ടു വേഴാമ്പലുകൾ. ഇവയിൽ കോഴി വേഴാമ്പലുകളെ ഭൂമിയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രമേ കാണാനാവുകയുള്ളൂ. നാട്ടുവേഴാമ്പലുകളെയും കോഴി വേഴാമ്പലുകളെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടുവരുന്നുണ്ട്. മലമുഴക്കി വേഴാമ്പലുകളെ നമ്മുടെ രാജ്യത്തും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും കാണാം.
1: കേരളത്തിൽ കാണപ്പെടുന്ന വേഴാമ്പൽ ജാതികളിൽ ഏറ്റവും വലുത് മലമുഴക്കി വേഴാമ്പലുകളാണ്. ഇവയുടെ ശരാശരി ആയുസ് 60 വയസ്സും. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇവിടുത്തെ മനുഷ്യരുടെ ശരാശരി ആയുർദൈർഘ്യം 30 വയസ്സിൽ താഴെയായിരുന്നു. ഇപ്പോഴത് 74 ആയി ഉയർന്നിട്ടുണ്ട്.
0: മഴ മുഴക്കി വരുന്നതിന് മുമ്പേ അവയുടെ വരവറിയിച്ചുകൊണ്ടൊരു താളാത്മകമായ മുഴക്കമുള്ളൊരു ശബ്ദം നമുക്ക് കേൾക്കാനാകും. വേഴാമ്പലുകൾക്ക് പക്ഷമോടികൾ വളരെ കുറവായതിനാലാണ് പറക്കുമ്പോൾ ഹഫ് ഹഫ് ഹഫ് എന്ന ഒരു മുഴക്കം കേൾക്കുന്നത്. കാടിൻ്റെ മാസ്മരികതയിൽ ഇവയുടെ വരവും പോക്കും ആരുടെയും മനം കവരുന്ന ദൃശ്യാനുഭവമാണ്. അവയുടെ രൂപവും വരവറിയിച്ചു കൊണ്ടുള്ള ശബ്ദവും ഒക്കെ കൊണ്ടാകാം കാട്ടിലെ രാജാവാണ് ഇവ എന്നൊരു തോന്നലുണ്ടാകാൻ കാരണം. വേഴാമ്പലുകളുടെ സാന്നിധ്യമാണ് നമ്മുടെ കാടിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവ ഇല്ലാതാകുന്നതോടെ കാട് നശിക്കും. കാടില്ലെങ്കിൽ നാടുമില്ലെന്നോർക്കുക.
2: കിളിക്കൊഞ്ചൽ 4ാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സൗമ്യ എം ആർ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. നിർവഹണം സന്ദീപ് സുരേഷ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
3: ഹരിതവാണി സമാപിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിലമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനം. ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഭരതൻ, ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ. ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: ആകാശവാണി

0: പ്രിയ ശ്രോതാക്കളെ, ദേശീയ പുരസ്കാര ജേതാവായ കർഷകൻ ടി ജോസഫാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഇന്നത്തെ സായന്തനം പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത് കോട്ടയം വൈക്കം സ്വദേശി ശ്രീ ടി ജോസഫാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള കർഷകനാണ്. അദ്ദേഹത്തെ ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. താങ്കളെ കുട്ടിക്കാലം, അതുപോലെ തന്നെ അന്നത്തെ കാർഷിക ജീവിതം, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: ഞാൻ 1942 ജനിച്ചതാണ്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 10 മക്കളായിരുന്നു. വീട്ടിലെ ജീവിതമൊക്കെ വളരെ സൗഹൃദപരമായിരുന്നു. ധാരാളം കളിക്കാനുള്ള അവസരങ്ങൾ, ചെറിയ ഗ്രാമം, സാമ്പത്തികസ്ഥയൊക്കെ ആവറേജ് എന്ന് പറയാനുള്ളൂ. ഞങ്ങൾക്ക് 3 നേരം ഭക്ഷണം കിട്ടുന്ന അത്രയ്ക്ക് സാമ്പത്തിക സൗകര്യങ്ങളേ ഞങ്ങളുടെ വീട്ടിലുള്ളൂ. എൻ്റെ ഫാദർ ഒരു കർഷകനായിരുന്നു. കുറച്ച് തെങ്ങുണ്ടായിരുന്നു, പിന്നെ 2-3 ഏക്കർ നെൽകൃഷി ഉണ്ടായിരുന്നു. ആ നെൽകൃഷി ഇതിൽ ഞങ്ങൾ ചെറുപ്പം മുതലേ പങ്കെടുത്ത്, ഞങ്ങളെല്ലാ മക്കളും ചെറുപ്പം മുതലേ സഹകരിച്ച് അതിനകത്ത് പങ്കെടുക്കുന്ന ഇതുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ എൻ്റെ ഫാദറിന് അഡീഷണൽ ആയിട്ടൊരു കൊപ്രാക്കളം ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ നാട്ടിൽ നിന്നൊക്കെ കുറേ എടുത്ത് തേങ്ങ വെട്ടി കൊപ്രാക്കി ആലപ്പുഴയ്ക്ക് കൊണ്ടുവന്നാണ് അന്നത്തെ ഒരു ഞങ്ങളുടെ ഒരു മറ്റൊരു തൊഴിൽ കൃഷിക്ക് പുറമെ.
1: അന്ന് പ്രധാനമായിട്ടുള്ള കൃഷി എന്തുവായിരുന്നു? നെൽകൃഷി,
2: നെൽകൃഷിയും തെങ്ങ് കൃഷിയും ഉണ്ടായിരുന്നു.
1: അന്നൊക്കെ എങ്ങനെയായിരുന്നു നെൽകൃഷി? ഇരിപ്പൂ കൃഷിയാണോ അവിടെയൊക്കെ?
2: ഇരിപ്പൂ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ പുതിയ കൃഷി രീതിയിലൊന്നും നല്ലൊരു വന്നിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 1975-80 ഇടയ്ക്കാണ് ഞങ്ങളുടെ കൃഷിദിനങ്ങളെയൊക്കെ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച് ബ്ലോക്കായിട്ട് മാറിയത്, പാടശേഖര സമിതികൾ. അതിനുശേഷമാണ് പുതിയ വിത്തിനങ്ങൾ, അന്ന് ഏറ്റവും ആദ്യം വന്ന IR2 എന്ന് പറഞ്ഞ വിത്താണ്, നമ്മുടെ പഴയ മുണ്ടകൻ അല്ലെങ്കിൽ അതുപോലുള്ള പഴയ വിത്തുകളെ അപേക്ഷിച്ച് വലിയ അത്ഭുത വിളവുകൾ തരുന്ന ഒരു ഇനമായിരുന്നു 5R8. അതിനുശേഷം ജയ വന്നു. ഈ 2 ഇനം നെല്ലും അല്ലെ അതിൽ നിന്ന് കിട്ടുന്ന അരിയും അത്രയ്ക്ക് വലിയ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം വന്ന Culture 28 എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ചോറൊക്കെ വളരെ മനോഹരമായ ചോറായിരുന്നു. പക്ഷെ അതിന് നെല്ല് കൂടുതൽ ഉതിർന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു ഇനമാണത്.
1: നമ്മുടെ കൃഷിയിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ച് കൂടെ.
2: ഞങ്ങളുടെ വീട്ടിൽ കൂടുതൽ കുട്ടികളുടെ മക്കളുണ്ടായതുകൊണ്ട് എനിക്ക് അമ്മ വീട്ടിലേക്ക്, ഞാൻ എനിക്ക് ഒരു 3-4 വയസ്സുള്ള പിന്നെ അമ്മ വീട്ടിൽ
1: കൊണ്ടുപോയിരുന്നു.
2: അത് കീഴൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമമായിരുന്നു.
1: വൈക്കത്തു നിന്ന് ഒരുപാട് ദൂരമാണോ?
2: ഒരു 8 കിലോമീറ്റർ അത്രേ ഉള്ളൂ, അടുത്ത് തന്നെയാണ്. അവിടെ എൻ്റെ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസവും മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസവും അമ്മ വീട്ടിൽ നിന്നായിരുന്നു. അവിടെയും വളരെ.
1: ഏത് സ്കൂളിലായിരുന്നു പഠിച്ചതൊക്കെ?
2: ഞാൻ കീഴൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് പ്രൈമറി സ്കൂൾ പഠിച്ചത്. അതിനുശേഷം മിഡിൽ സ്കൂൾ എന്നാന്ന് പറയുന്നത്, അന്ന് ഇന്നത്തെ മാതിരി UP LP അല്ല, ആ മിഡിൽ സ്കൂള് 8ാം ക്ലാസ് വരെയുള്ളത്. 6, 7, 8 3 ക്ലാസ്സുകൾ പഠിച്ച പുതിയൊരു സെന്റ് മൈക്കിൾസ് സ്കൂളിലാണ് പഠിച്ചത്. ചെറുപ്പകാലത്ത് ജീവിതമൊക്കെ വളരെ നല്ല സന്തോഷപ്രദമായിരുന്നു. വളരെ കളിക്കാൻ ചെറുപ്പകാലത്ത് അന്നത്തെ നാടൻ പന്ത് കളി അതിനകത്തൊക്കെ സഹകരിച്ച് കളിക്കുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്നാലും മുതലൊക്കെ സ്പോർട്സിനകത്തൊക്കെ പങ്കെടുക്കുന്നുണ്ട്. വോളിബോളിലും സാമാന്യം നന്നായിട്ട് കളിക്കാൻ പറ്റിയിരുന്നു ഹൈസ്കൂൾ ലെവലായപ്പോഴും. പിന്നീടും
1: ഏത് വർഷമാണ്? 10ാം ക്ലാസ് ഒക്കെ പാസ്?
2: 10ാം ക്ലാസ് പാസ്സാകുന്ന ഞാൻ 1960ലാണ്.
1: അത് കഴിഞ്ഞ് മുമ്പോട്ടുള്ള പഠനത്തിൽ?
2: അത് കഴിഞ്ഞ് മുമ്പോട്ട് ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിക്ക് 1 വർഷം പോയുള്ളൂ. അതിനുശേഷം പല കാരണങ്ങളുണ്ട്, പഠിത്തം നിർത്തേണ്ടി വന്നു. അതിനുശേഷം ഞാൻ മിലിറ്ററിയിൽ ചേർന്നു. 1963 മിലിറ്ററിയിൽ EME എന്ന വിഭാഗത്തിൽ ചേർന്നു. അവിടെ 4 കൊല്ലവും 8 മാസവും അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം അവിടുന്ന് കമ്പാഷനറ്റ് കൗണ്ടറിൽ ഡിസ്ചാർജ് മേടിച്ച്.
1: അതെന്തായിരുന്നു അതിനുള്ള സാഹചര്യം?
2: സാഹചര്യം ഒന്ന് വീട്ടിൽ കൂടെ ഉണ്ടായിരുന്നെങ്കിലും വീട്ടിലാ നിൽക്കാനൊന്നും ആളില്ലാഞ്ഞുകൊണ്ട് തന്നെയല്ല എനിക്ക് അന്ന്. ഞാൻ വോളിബോൾ കളിക്കുന്നതുകൊണ്ട് അവിടുത്തെ മേജർ ഹൈ ഓഫീസേഴ്സൊക്കെ ആയിട്ട് അടുപ്പമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് അവർ എന്നെ സന്തോഷത്തോടെ സ്പെയർ ചെയ്ത് തന്നു.
1: എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്?
2: ഞാൻ നാഗ്പൂരായിരുന്നു.
1: ഇവിടെ നേരെ നാഗ്പൂരിലേക്കാണ് പോയത്?
2: അല്ല, സെക്കൻഡ് ഫാദർ പോയിട്ട് അവിടെ നിന്നാണ് നാഗ്പൂർ പോയത്. അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് പോകാനുള്ള കാരണം എനിക്ക് FSC വോളിബോളിൻ്റെ കേരഫിൽ ജോലി തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നാട്ടിൽ ധാരാളം ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ്സൊക്കെ നടക്കും. അതിനകത്തൊക്കെ കളിക്കാൻ പലപ്പോഴും ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ.
1: അങ്ങനെ ആ ലെവലിൽ ഏതെങ്കിലും നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോ ഒക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ?
2: അംഗീകാരം കിട്ടുന്നതിന് സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ കാര്യങ്ങൾ,
1: അതൊക്കെ മതിയായിരുന്നു. ഈ ജോലിയുടെ
2: ജോലിക്ക് അന്നത്തെ പെർഫോമൻസ് വെച്ച് അത് അവർ നേരിട്ട് തന്നെ വിളിച്ച് ജോലി തരിക ചെയ്തത്.
1: എന്നിട്ട് FSC അങ്ങനെ ജോലിക്ക് കയറിയോ?
2: FSC കയറി. FSC ഞാൻ 1968 മുതൽ 1997 വരെ 30 വർഷക്കാലം ജോലി ചെയ്തു. 97 ഞാൻ VRS എടുത്താണ് കാർഷിക രംഗത്തേക്ക് പൂർണ്ണമായിട്ടും മാറുന്നത്.
1: എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു VRS എടുത്ത് കൃഷിയിലേക്ക് ഇറങ്ങണമെന്ന്?
2: പാരമ്പര്യമായിട്ട് ഒരു കർഷകൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു തെളിയിക്കപ്പെട്ട സംഗതിയാണ്. കാരണം ചില അവാർഡുകളും അംഗീകാരങ്ങളും കിട്ടുമ്പോഴേ നമുക്ക് ജീവിക്കാനുള്ള പ്രത്യേക ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ.
1: എത്ര വർഷം സർവീസ് ബാക്കിയുള്ളപ്പോഴാണ് FSCT?
2: അതെ, എനിക്ക് 6 കൊല്ലത്തിന് 7 കൊല്ലത്തിന് ഇടയ്ക്ക് ബാക്കി സർവീസ് ഉള്ളപ്പോഴാണ് ഞാൻ VRS എടുക്കുന്നത്.
1: അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള
2: കാരണം ഈ കുറെ കൃഷിഭൂമിയുണ്ട്, ഫാദറാണെങ്കിൽ പ്രായമായപ്പോഴത്തേക്കും ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഒരു മോട്ടിവേഷൻ വന്നു. അപ്പോഴത്തേക്കും അത് ഉൾക്കൊണ്ട മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വന്നു, നെൽകൃഷി ഉണ്ടായിരുന്നു, അത് ഏറ്റെടുത്ത് നടത്തി. ഇപ്പോഴും നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഞാനായിട്ട് കുറച്ച് പാടശേഖരങ്ങൾ മേടിച്ചു. അങ്ങനെ 5 ഏക്കർ നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം
1: 5 ഏക്കറിൽ നെൽകൃഷിയുണ്ട്.
2: ഈ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഞങ്ങളുടെ പാടശേഖരത്ത് ആദ്യമായിട്ട് മെഷീൻ ഉപയോഗിച്ച് നടീൽ നടത്തിയതും ഞാനാ.
1: എന്റെ അതുവരെ അവിടെ
2: വിതയാണ്, വിതയേക്കാൾ എപ്പോഴും കൃഷിക്ക് നേട്ടം കൂടുതലുള്ളത് കളയുടെ ശല്യമില്ല. വിതച്ചാൽ പറിച്ചുനടി എന്ന് പറഞ്ഞ ഒരു ഒരു ഘട്ടം, ഒരു സംഗതി പിന്നിടണം. ജോലിക്കാർ വളരെ കുറവായതുകൊണ്ട് അതൊക്കെ സമയത്ത് പൂർത്തിയാക്കാൻ പാടാം. നമ്മൾ മെഷീൻ ഉപയോഗിച്ചാണ് 2-3 ദിവസം കൊണ്ട് ആ നടീൽ പ്രക്രിയ പൂർത്തിയായി. പിന്നീട് അതിന് കളയുടെ ശല്യം കുറവായിരിക്കും. ഞാറുകൾ കൃത്യമായ അകലത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതിന് താരതമ്യേന ആരോഗ്യം ഉണ്ടാകും. ധാരാളം ചെനപ്പുകൾ പൊട്ടാനുള്ള ഗ്യാപ്പുണ്ട്. അതോടൊപ്പം ചെടികൾ ആരോഗ്യത്തോടെ പാടത്ത് നിൽക്കും. അതോടൊപ്പം തന്നെ അതൊന്നും ഒരു ചെടിയും മറിഞ്ഞു പോകില്ല. കൊയ്യാൻ കാലത്ത് നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ കൊല്ലം അവലംബിച്ചൊരു മാർഗം, ഒരു കൃഷിയെ ഇപ്പം ഞങ്ങൾ ഞങ്ങളെ പാടശേഖരത്തിൽ ചെയ്യുന്നുള്ളൂ. അത് കന്നിമാസം ആദ്യം ഞാൻ കൃഷി ഇറക്കി. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ കൊയ്യാൻ പറ്റി. അപ്പം തോട്ടിൽ നിന്ന് ഉപ്പുവെള്ളത്തിൻ്റെ ഭീഷണി വന്നില്ല. നെൽകൃഷിയുടെ മുഴുവൻ കാലഘട്ടവും മഴയെ ആശ്രയിച്ച് തന്നെ കൃഷി ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 20% വിളവ് കൂടുതൽ കിട്ടി.
1: ഈ നെൽകൃഷിയിൽ താങ്കളെ ഏറ്റവും കൂടുതൽ താങ്കളെ അംഗീകാരവും ആദരവും ഒക്കെ ലഭിച്ചത് ഈ പുതിയ ഇനം വിത്തിനങ്ങൾ, അതുപോലെ തന്നെ പാരമ്പര്യ വിത്തിനങ്ങളുടെ സംരക്ഷണം, അതുപോലെ പുതിയ ഇനങ്ങളുടെ വെറൈറ്റി അതൊക്കെ പരീക്ഷിക്കുക, അങ്ങനെയുള്ള നൂതന സംവിധാനങ്ങൾ ഈ താങ്കളുടെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയാസ് ഒക്കെ എങ്ങനെയാണ് ലഭ്യമായത്?
2: കൃഷിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചെയ്തുകൊണ്ട് പല ഐഡിയാസും വരും. ജാതി കൃഷിയിൽ തന്നെയാണെങ്കിലും നമ്മൾ കുറേ വെറൈറ്റികളൊക്കെ സംഘടിപ്പിച്ചു വെച്ചു. അതിനകത്ത് അതീവ ജാഗ്രതയോടെ യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെയോ നിർദ്ദേശാനുസരണങ്ങൾ, കൃത്യമായ വളപ്രയോഗം, കൃത്യമായ ഇടവേള, നന പോലും ശാസ്ത്രീയമായിട്ടുള്ള നന രീതി, അങ്ങനെ എല്ലാത്തിനും ശാസ്ത്രീയത കൈവരുമ്പോഴത്തേക്കും അതിനകത്തൊരു തനിയെ ഒരു പുരോഗതി വരും.
1: ഈ കൃഷിയിലേക്ക് ഇറങ്ങിയ സമയം മുതലേ കൃഷി വിജ്ഞാന കേന്ദ്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണോ പ്രവർത്തി?
2: എന്റെ കൃഷി വിജ്ഞാന കേന്ദ്രവുമായിട്ടുള്ള ബന്ധം വളരെ ആഴത്തുള്ളതും വളരെ നേരത്തെയുള്ളതാണ്. ഞാൻ 2004 അല്ലെങ്കിൽ 2005 മുതൽ തന്നെ കൃഷി വിജ്ഞാന കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു. അവിടുത്തെ പല ടീച്ചേഴ്സും ആദ്യമൊക്കെ അവിടെ ഉണ്ടായിരുന്ന പത്മകുമാർ സാറ്, അതുപോലെ തന്നെ നമ്മുടെ KV മാത്യു സാറ്, അവിടുത്തെ ടീച്ചറായിരുന്ന ശൈലജ ടീച്ചറ് വളരെ കാര്യമായിട്ട് ഈ കൃഷി പറഞ്ഞിരുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം വന്ന ജയലക്ഷ്മി ടീച്ചറാണ് കർഷകരെ വളരെ സ്നേഹത്തോടെയും ആദരവോടെയും കാണുകയും ഒരുപാട് സഹായങ്ങളും ഉപദേശങ്ങളും തരുന്ന ഒരു ടീമാണ് ഇപ്പം KVK യിലുള്ളത്.
1: പുതിയ വിത്തിനങ്ങളുടെ പരീക്ഷണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടുതലും താങ്കളെ ഈ അംഗീകാരത്തിന്, ഒരു ദേശീയ തലത്തിലുള്ള ഒരു അംഗീകാരത്തിന് ആക്കിയത്, അർഹനാക്കിയത് ജാതി കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് ആ കാര്യങ്ങളൊന്ന് പറയാമോ?
2: ജാതി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജാതി കൃഷി എനിക്ക് ഞാൻ VRS എടുത്ത് വന്നതിന് ശേഷം കൃഷി തുടങ്ങിയപ്പോൾ തന്നെ ജാതി കൃഷി ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് കുറച്ച് നല്ല
1: എത്രത്തോളം കൃഷിയുണ്ട്
2: അവിടെ? അവിടെ 1.5 ഏക്കർ എനിക്ക് ജാതി കൃഷി ആയിട്ടുള്ളൂ. അതിനകത്ത് നിന്ന് നമ്മൾ പല സംഗതി 2 ജാതി ഇനങ്ങൾ നല്ലതായിട്ട് വന്നു. 2010 ഈ കേരളത്തിലെ ജാതി ഇനങ്ങളെ സംബന്ധിച്ച് കേരള കാർഷിക സർവകലാശാല ഒരു പഠനം ആരംഭിക്കുന്നത്. അതിൻ്റെ ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വീടിന് എൻ്റെ വീടിനടുത്തുള്ള ആപ്പാഞ്ചല എന്ന സ്ഥലത്ത് ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി. അവിടെ പോയപ്പോഴത്തേക്കും എൻ്റെ കയ്യിലുള്ള 2 നല്ല ജാതിയിനങ്ങളുടെ ജാതിക്കായ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. അത് ആ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഒരു ജാതിയിനങ്ങളെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ സമയമായി തോന്നി ഞാൻ എൻ്റെ ജാതിക്കായ കാണിച്ചു. അപ്പോഴത്തേക്കും അവർക്ക് വളരെ താല്പര്യം തോന്നി. അന്ന് വൈകുന്നേരം തന്നെ അവർ ഞങ്ങളുടെ തോട്ടത്തിൽ വന്നു. തോട്ടത്തിൽ വന്ന് അത് ഭയങ്കര മഴക്കാലമാണ് എങ്കിലും ആ മഴയൊക്കെ നനഞ്ഞ് സാമ്പിളൊക്കെ കണ്ട് അവർ വളരെ സന്തോഷിച്ച് അവർ എൻ്റെ തോട്ടത്തെയും കൂടി അവരുടെ പഠനത്തിന് വിഷയമാക്കി.
1: എന്താണ് അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു?
2: വലിയ ജാതിക്കായാണ്. ജാതിപത്രി വളരെ നല്ല സൈസാണ്. അതോടൊപ്പം തന്നെ മരത്തിൽ ധാരാളമായിട്ടുണ്ടാകുന്നു. 2010 നമ്മുടെ ഇന്ന് ജാതിയിൽ കാണുന്ന ഒരു ഫംഗസ് രോഗങ്ങളൊന്നും ഒട്ടുമേ ഇല്ലാത്തൊരു കാലമാണ്. ജാതിക്ക് ഏറ്റവും അനുകൂലമായൊരു കാലഘട്ടത്തിലാണ്. അതിനുശേഷം അവരവിടെ വന്ന് എൻ്റെ രണ്ട് ജാതി ഇനങ്ങളെ തിരഞ്ഞെടുത്ത് 10 വനങ്ങൾ, 5 ഒരു വെറൈറ്റിയും 5 മറ്റു വെറൈറ്റിയും അവർ ടാഗ് അടയാളപ്പെടുത്തി കെട്ടി. അതിനുശേഷം അവർ ഇതിൻ്റെ ഹാർവസ്റ്റിംഗ് സീസൺ ആകുമ്പോഴത്തേക്കും തൃശ്ശൂരിൽ നിന്ന് വന്ന് അവർ തന്നെ ഈ 10 മരത്തിൻ്റെയും വിളവെടുക്കുമായിരുന്നു. മുഴുവനല്ല, അവർ സാമ്പിൾ പറിച്ചുകൊണ്ട് പോകും. അത് വർഷത്തിൽ 2-3 പ്രാവശ്യം വരെ പറിച്ചുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരിക്കലും ഞാൻ അത് നടത്തിയ സ്റ്റഡിയിൽ നിന്നാണ് എൻ്റെ രണ്ട് ജാതി ഇനങ്ങളെ കേരളത്തിലെ ഏറ്റവും നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ഇനങ്ങളായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട്.
1: അതിനെന്തെങ്കിലും പ്രത്യേക നാമധേയം ഉണ്ടോ?
2: അതാണല്ലോ, ഒന്ന് ഒരെണ്ണം KI പൂത്ര എന്ന പേരിൽ അവർ റിലീസ് അവരുടെ വെറൈറ്റി റിലീസ് ചെയ്തിട്ടുണ്ട്. KIU പൂത്ര, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പൂത്ര എന്നാണ് എൻ്റെ മുഴുവൻ പേര്. രണ്ടാമത്തെ ഇനം B എന്ന് ഞാൻ പറയുന്ന ആ ഇനത്തിന് താമസിയാതെ രജിസ്ട്രേഷൻ കിട്ടുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്.
1: താങ്കൾ ഇതെങ്ങനെയാണ് ഇത് പുതുതായിട്ട് ഇത് ഉണ്ടാക്കിയെടുത്തത്? എങ്ങനെയാണ്?
2: അത് നമ്മുടെ പറമ്പിൽ നമ്മളുടെ പരിശ്രമം കൊണ്ട്, വളപ്രയോഗം കൊണ്ട്, ജൈവവളപ്രയോഗം കൊണ്ടൊക്കെ ഉരുത്തിരിഞ്ഞ നല്ല ജാതി ഇനം തന്നെ ഉരുത്തിരിഞ്ഞ് നല്ല ഇനം കണ്ടതാണ്.
1: ഈ ഇനം കൂടുതൽ വ്യാപകമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ കർഷകർ?
2: ധാരാളം പേര്, എനിക്ക് കൊടുക്കാൻ പറ്റാത്ത അത്രയും ഓർഡേഴ്സ് എനിക്കുണ്ട്. നാടൻ ജാതി ഇതിൻ്റെ ബെഡ് പിടിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷന് പരിമിതികളുണ്ട്. അപ്പം ഓർഡർ സ്വീകരിച്ച് നമ്മൾ കൊടുക്കുന്ന പറയുന്ന ഡേറ്റിൽ അവർക്ക് സാധനങ്ങൾ കൊടുക്കുന്നു. ധാരാളം പേര് നമ്മുടെ ജാതി വെച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്തും ധാരാളം പേര് വെച്ചിട്ടുണ്ട്.
1: ഈ വെറൈറ്റിയുടെ പ്രത്യേകത, ഇത് കൂടുതൽ പ്രൊഡക്ഷൻ കൂടുതലുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ട്?
2: തീർച്ചയായിട്ടും ഉണ്ട്. പ്രൊഡക്ഷൻ കൂടുതൽ ഉള്ള മരങ്ങളും വെറയും ധാരാളം മരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതിൻ്റെ പ്രോഡക്റ്റ് കുരുവും പത്രിയും ചെറുതായി കഴിഞ്ഞാൽ എത്ര അധികം വിളവ് കിട്ടിയാലും നമുക്കത് സംസ്കരിക്കുന്നത് അത്ര എളുപ്പമല്ല, ലാഭകരമല്ല. ഓരോ കായ്ക്കും ഇതിനകത്ത് നന്നായിട്ട് ഉണങ്ങിയ കായ ആവറേജ് 10 ഗ്രാം നമ്മുടെ ഈ ഒരു വെറൈറ്റിക്ക് കിട്ടും. പത്രിയാണെങ്കിൽ 3 ഗ്രാമിന് മുകളിൽ കിട്ടും ആവറേജ്. സിംഗിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ചിലപ്പം 5 ഗ്രാം വരെ കിട്ടുന്നുണ്ടാകാം, കായ 14-16 ഗ്രാം വരെ കിട്ടുന്നുണ്ടാകാം. പക്ഷെ അതല്ല സ്റ്റാൻഡർഡൈസ് ചെയ്ത് ആവറേജിനാണ് അതിൻ്റെ തൂക്കം പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ മോഹിപ്പിക്കുന്നതായിട്ടാണ്. രണ്ടാമതൊരു ഗുണം കൂട്ടികളിൽ ഇതിന് രോഗബാധ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം.
1: താങ്കളെ ഈ ദേശീയ അംഗീകാരത്തിന് അർഹമാക്കിയത് ഈ രണ്ടിനം ജാതികളുടെ ഒരു ഇതാണല്ലോ?
2: അതെ.
1: അപ്പോൾ അതിൻ്റെ ഏത് രീതിയിലാണ് അംഗീകാരം, എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്?
2: ദേശീയ അംഗീകാരമായിട്ട് ഇപ്പം കിട്ടിയത് 2022-23 പ്ലാന്റ് ജിനോം സേവിയർ അവാർഡാണ്. ഇപ്പം അത് 2025 നവംബർ 12 കിട്ടിയത്. ഡൽഹി വെച്ചാണ് അത് തന്നത്.
1: കേന്ദ്ര കൃഷിമന്ത്രിയാണ് അത് സമ്മാനിച്ചത്.
2: കേന്ദ്ര കൃഷിമന്ത്രിയാണ് തന്നത്
1: പ്ലാന്റ് ജിനോം സേവിയർ അവാർഡ്. അതിന് എന്തൊക്കെയാണ്, എത്രയാണ് തുക ലഭിക്കുന്നത്?
2: അതിന് നമുക്ക് ഈ അവാർഡിന് പുറമെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു 1.5 ലക്ഷം രൂപ ഒരു പ്രൈസ് മണിയുണ്ട്. അത് അപ്പം തന്നെ കിട്ടി.
1: അപ്പൊ ഇത്തരത്തിലൊരു അവാർഡ് ലഭിക്കുമ്പോൾ താങ്കൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരികയാണ്. ഒരു ദേശീയ തലത്തിൽ അംഗീകാരം ലഭിച്ച ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുക, അതുപോലെ കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കാനും ഒക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ടോ?
2: തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ഉത്തരവാദിത്തം കൂടുന്നുള്ള ശരിയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ നഴ്സറിയൊക്കെ ഒന്നുകൂടി വിവരപ്പെടുത്തി കൂടുതൽ നമ്പർ ഒന്ന് ഉണ്ടാക്കി വിൽക്കുന്നതിനുള്ള കൊടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
1: ഈ ജാതി കൃഷിയിലെ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ നമുക്ക് ഒരു കർഷകൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്താണ്?
2: ഭാഗ്യത്തിന് ജാതി കൃഷിയിലെ കീടരോഗങ്ങളൊന്നും തന്നെ കാര്യമായിട്ടില്ല. ഉള്ളത് ഫംഗസ് രോഗങ്ങളാണ്. ഫംഗസ് രോഗങ്ങൾ മഴയുടെ ആരംഭത്തോടുകൂടി ജാതിയിലെ ഫംഗസ് രോഗങ്ങൾ, ഫൈറ്റോത്തോറ എന്നൊരു ഫംഗസാണ് ഈ ജാതിയിൽ അധികവും കടന്ന് ആക്രമിക്കുന്നത്. മണ്ണിലൂടെയും എയറിലൂടെയൊക്കെ പരക്കുന്നൊരു സാധനം അത്. അതിന് നമ്മൾ മഴക്കാലത്തിന് മുമ്പ് തന്നെ, അതായത് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണത്തിൽ നിന്ന് അറിയാൻ പറ്റും മഴക്കാലം, അതിനൊരു 1 ആഴ്ചയ്ക്കകത്ത് നമ്മൾ ബോഡോമിസും ജാതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യണം. ഇലകളിലും കമ്പുകളിലും അതിൻ്റെ സ്റ്റെമ്മിലുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്യുക. അപ്പം തന്നെ ഒരാളു വരെയും ഫംഗസ് രോഗങ്ങളെ അകറ്റി നിർത്താൻ അത് ഉതകും. പിന്നീട് ജാതിക്ക ധാരാളമായിട്ട് കിടക്കുകയാണ്. ഏതെങ്കിലും ഫംഗസ് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ജാതിക്കയിലെ വിളവ് കുറയാനോ അത് കൊഴിഞ്ഞു പോകാനോ ഇടയാകുന്നതുകൊണ്ട് ശ്രദ്ധാപൂർവം നോക്കുക. എപ്പോൾ മഴക്കാലം തുടങ്ങി എപ്പോൾ വെയിൽ കിട്ടുന്നോ ആ സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്യാനുള്ള സന്നാഹങ്ങളൊക്കെ തയ്യാറാക്കി വയ്ക്കുക. നമുക്ക് അത് കഴിഞ്ഞ് ഏതെങ്കിലും സിസ്റ്റമിക് ആയിട്ടുള്ള സ്പ്രേയിങ് കൊടുക്കാം. ഫംഗിസൈഡുകളും മാർക്കറ്റിൽ ലഭ്യമാണ്. അതിലേതെങ്കിലും ഒന്ന് നമ്മൾ അതിൻ്റെ ആവശ്യമനുസരിച്ച് രോഗബാധ ഉണ്ടാകുമെന്ന് സംശയിക്കുന്ന മരങ്ങളിൽ കൊടുക്കുക.
1: പ്ലാന്റ് ജീനോം സേവർ അവാർഡ് കൂടാതെ വേറെ എന്തെല്ലാം അംഗീകാരങ്ങളാണ് താങ്കൾക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത്?
2: കൃഷിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്ലാന്റ് ജീനോം സേവർ അവാർഡിന് മുമ്പ് കിട്ടിയത് 2024 കിട്ടിയത് കെവികെയുടെ സോണൽ വർഷോപ്പ്
1: ഏറ്റവും നല്ല കർഷകനുള്ള ബെസ്റ്റ് ഫാർമർ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ.
2: അതെ അതെ, അത് ബെസ്റ്റ് സ്പൈസ് ഫാർമർ അവാർഡ് ഇന്നോവേഷനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് 2019 എനിക്ക്
1: സുഗന്ധശ്രീ ഇന്നോവേറ്റീവ് ഫാർമർ അവാർഡ്.
2: അത് ഒരു ഓൾ ഇന്ത്യ അവാർഡാണ്,
1: ഇന്ത്യൻ സ്പൈസസ് സൊസൈറ്റി.
2: ഇന്ത്യൻ സ്പൈസസ് സൊസൈറ്റിയും ICAR കൂടിയാണ് അത് തരുന്നത്. ആദ്യത്തെ നമുക്ക് ജീവൻ തരുന്ന അവാർഡാണ് 2018 കാർഷിക സർവകലാശാല തന്ന സ്നേഹോപകാരം. അന്നാണ് നമ്മുടെ വെറൈറ്റി റിലീസ് ചെയ്ത് യൂണിവേഴ്സിറ്റി നമ്മുടെ KI പൂത്രജാതിയെ യൂണിവേഴ്സിറ്റിയുടെയും കൂടി വെറൈറ്റി ആയിട്ട് റിലീസ് ചെയ്ത ഫംഗ്ഷൻ.
1: നെൽകൃഷിയുണ്ട്, അതുപോലെ ജാതി കൃഷിയുണ്ട്, അത് കൂടാതെ വേറെന്തെല്ലാമാണ് ഇപ്പം കൃഷി?
2: വേറെ ഉള്ളത് ഇപ്പം ഏറ്റവും ലാഭകരമായ ഒരു കൃഷിയാണ് തെങ്ങ് കൃഷി. എനിക്ക് നെൽകൃഷിയുടെ പാടത്ത് 5 ഏക്കറുണ്ട്. അതിൻ്റെയൊക്കെ ബണ്ടുകളിലൊക്കെ കുറേയധികം 100 പേരിലാവത്തെ 70 തെങ്ങുണ്ട്. ഈ കഴിഞ്ഞ മാസം ഞാൻ തെങ്ങായിട്ടപ്പോഴത്തേക്കും 1500 തെങ്ങ് അവിടെ നിന്ന് കിട്ടി. ഇപ്പം സമാന നല്ല വിലയുള്ളതുകൊണ്ട് തെങ്ങ് കൃഷി ലാഭകരമാണ്.
1: ഈ നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന ഈ വ്യതിയാനം തെങ്ങ് കൃഷിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ?
2: തെങ്ങ് കൃഷിയെ കാലാവസ്ഥ ഒന്നും ബാധിക്കുകയില്ല. ഏറ്റവും അധികം ബാധിക്കുന്നത് അതിൻ്റെ ചെമ്പൻ ചെല്ലി എന്ന് പറയുന്ന ഒരു കീടം അതിൻ്റെ കൂമ്പിലൂടെ കടന്ന് അത് കൂമ്പ് തിന്ന് നശിപ്പിച്ച് അതിൻ്റെ അണ്ടം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
1: അപ്പൊ അതിനെ ഏത് രീതിയിലാണ് താങ്കൾ കൈകാര്യം ചെയ്യുന്നത്?
2: അതിന് നമുക്ക് ചെമ്പൻ ചെല്ലി ഒരിക്കലും തെങ്ങിൽ നേരിട്ട് കയറി കുത്തി അത് തെങ്ങിൽ പ്രവേശിക്കില്ല. 90% കറുത്ത ചെല്ലി കയറി കുത്തി അത് കുറേ ചണ്ടി തിന്ന് ശേഷം ഇറങ്ങിപ്പോകുന്ന ദ്വാരങ്ങളിലാണ് ഈ ചെമ്പൻ ചെല്ലിയുടെ പെൺചെല്ലി കയറി മുട്ടയിട്ട് അവിടെ നാശം ഉണ്ടാക്കുന്നത്. കറുത്ത ചെല്ലി ഒത്തിയതായിട്ട് കാണുന്ന അടയാളങ്ങളിലെ ആ ചെല്ലി ഇറങ്ങിപ്പോയല്ലോ എന്നുള്ളത് ആശ്വസിക്കാതെ ആ ദ്വാരങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഈ ചെല്ലിയെ കൊല്ലാൻ പറ്റുന്ന കെമിക്കൽസ് ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ചെല്ലിയുടെ ലാർവകളൊക്കെ നശിച്ച് തെങ്ങിൻ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ.
1: പക്ഷേ ഈ വലിയ തെങ്ങുകളിലൊക്കെ അത് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും?
2: വലിയ തെങ്ങിന് താരതമ്യേന ആക്രമണം കുറവാണ്. മുകളിൽ പൊങ്ങിക്കുന്നുണ്ട്, കാറ്റ് തെപ്പോഴും അടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചെല്ലിയുടെ ശല്യം കൂടുതൽ വരുന്നത് തൈ വെച്ചു കഴിഞ്ഞാൽ അത് കൊലയ്ക്കുന്ന സമയവും കുറച്ചു കഴിഞ്ഞ് കുറേ കാലത്തേക്ക് വരും. അന്നേരമൊക്കെ നമുക്കിത് കാണാനും നമുക്കൊരാളുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റും. ചില്ലിത്തെങ്ങിന് ഇനി കുത്തിയാലും പോട്ടെ, നമുക്ക് 10-40-50 കൊല്ലം ആദായം തന്നതെങ്ങാണെങ്കിൽ പിന്നെ പോയാലും നമുക്ക് നഷ്ടം സഹിക്കാം. അതേസമയത്ത് നമ്മൾ തെങ്ങിനും തൈ 100-300 രൂപ കൊടുത്ത് മേടിച്ച് നമ്മൾ വെച്ചു, അത് 4 കൊല്ലം കഴിഞ്ഞ് ചൊട്ടയിടാൻ പ്രായമാകുന്ന സമയത്ത് ചെല്ലി കുത്തിപ്പോയി കഴിഞ്ഞാൽ അത് കർഷകൻ്റെ അടുത്ത 50 കൊല്ലത്തെ വരുമാനത്തെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ തെങ്ങിൻ്റെ ഉത്പാദന വർധനവിന് വേനൽക്കാലം കഠിനമാണ്. അപ്പം നനയ്ക്കുകയും കൃത്യമായ വളപ്രയോഗം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തെങ്ങുകളിൽ നിന്ന് നല്ല ആദായം പ്രതീക്ഷിക്കാം.
1: തെങ്ങ് കൃഷി കൂടാതെ വേറെ എന്തൊക്കെയുണ്ട്?
2: പിന്നെയുള്ളത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വെണ്ടയ്ക്ക, പാവയ്ക്ക, തക്കാളി, പച്ചമുളക് എല്ലാം കൂടുകളിലൊക്കെ നമ്മൾ മുറ്റത്തും നമ്മുടെ കിട്ടും സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യമുള്ള പച്ചക്കറി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് വിഷരഹിതമായ ഭക്ഷണം കഴിക്കാൻ പറ്റും.
1: FACTയിലെ പോലെ നല്ലൊരു സ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിച്ചിട്ടാണ് താങ്കൾ കാർഷിക മേഖലകളിലേക്ക് വന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പശ്ചാത്താപം തോന്നാനിട വന്നിട്ടുണ്ടോ?
2: ഒരിക്കലും പശ്ചാത്താപം തോന്നിട്ടില്ല. വളരെ നല്ലതായിട്ടാണ് തോന്നുന്നത് വേറൊരു മേഖലയിലേക്ക് വന്നു എന്നുള്ളത്. കാരണം FACTയിൽ നമുക്ക് ചെയ്യാവുന്ന ജോലിയും ഒക്കെ ചെയ്ത് ധാരാളമായിട്ട് തീർച്ചയായിട്ടും അവിടുത്തെ ഒരുപാട് ആനുകൂല്യങ്ങളും ഒക്കെ പറ്റി. പുതിയൊരു മേഖല വന്നപ്പോഴത്തേക്കും അത് വളരെയധികം പ്രോമിസിങ് ആയിട്ടുള്ള മേഖലയാണ് കൃഷി. ഒന്നാമത്തെ കാര്യമാണ് മനുഷ്യൻ്റെ ആരോഗ്യം. നമ്മളൊരു വ്യവസായശാലയിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു ഓഫീസ് വർക്ക് ചെയ്യുമ്പോൾ ഉള്ളതുമായല്ല, നമുക്കൊരു മൊബിലിറ്റി കിട്ടുന്നു. നമ്മൾ തിരക്ക് എപ്പോഴും തിരക്കിലാണ്,
1: മനസ്സിനൊരു സന്തോഷം,
2: മനസ്സിന് എപ്പോഴും തിരക്കിലാണ്. നമ്മൾ പാടത്തേക്ക് പോകുന്നു, അവിടെ നെല്ല് വിളയി നെല്ലിൻ്റെ ഓരോ സ്റ്റേജും നമുക്ക് ഒരുപാട് ഉന്മേഷം തരുന്നൊരു കൃഷിയാണ് നെൽകൃഷി. കാര്യം ഷോർട്ട് സ്പാൻ ആണെങ്കിലും അത് പ്രത്യേകിച്ച് അതിൻ്റെ കതിരി വരുന്ന സമയത്തൊക്കെ നമുക്ക് കാണാനും നമുക്ക് തന്നെ ആസ്വദിക്കാനും മാത്രം ഒരുപാട് സന്തോഷമുള്ള ഒരു സംഗതിയാണ് കൃഷി. അതുതന്നെ ഇപ്പം എനിക്ക് ഈ അവാർഡുകൾ ഒക്കെ കിട്ടിയപ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് കൃഷി പൊതുവേ നല്ലതാണ്, അവാർഡ് കിട്ടുമ്പോൾ ഒന്നുകൂടി ഒരു ബൂസ്റ്റിംഗ് ആണ്.
1: കാർഷിക മേഖലയിൽ താങ്കളുടെ ഈ ഉന്നതിക്ക് അല്ലെങ്കിൽ മുമ്പോട്ടുള്ള പോക്കിൽ റേഡിയോയും അതുപോലെ തന്നെ റേഡിയോ നിലയങ്ങളും ഒക്കെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്?
2: വളരെ സഹായിച്ചിട്ടുണ്ട്. ആകാശവാണിയുടെ സേവനം വളരെ നിസ്സാരമാണ്. ഞാൻ മിക്കവാറും ഈ വയലും വീടും പരിപാടിയൊക്കെ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. എൻ്റെ തന്നെ പ്രോഗ്രാം 2-3 പ്രാവശ്യം വയലും വീടുകളിൽ വന്നിട്ടുണ്ട്. വയലും വീടും കർഷകരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിലൂടെ എൻ്റെ പ്രോഗ്രാം കേട്ടതിന് ശേഷം ജാതിയെക്കുറിച്ച് അറിയാനും ജാതി കൃഷിയുടെ വിശദാംശങ്ങൾ പഠിക്കാനുമായിട്ട് ധാരാളം കർഷകർ തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആകാശവാണിയുടെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടില്ല.
1: താങ്കൾ കൃഷി എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. താങ്കളുടെ കുട്ടികളെയൊക്കെ ഈ കൃഷിയിലേക്ക് തൽപരരാണോ?
2: അതും ഒരു സന്തോഷവർത്താനാണ്. എൻ്റെ മകൻ ദുബായ് കുടുംബസ്വയം താമസിക്കുന്ന അദ്ദേഹം ഇപ്പം അവിടെ വിട്ട് ഇങ്ങോട്ട് പോരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. വന്ന് എൻ്റെ കൃഷി ഏറ്റെടുക്കാമെന്ന് ഉള്ള ധാരണ പൂർത്തിയായിട്ടുണ്ട്. താമസിയാതെ ഇങ്ങനെ എത്തും. അവരും കൃഷിയിലൊക്കെ വരും. ഇവിടെ വരുമ്പോഴൊക്കെ വരികയും പാർത്ത് പോവുകയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പറയുന്ന കാര്യം
1: ചെയ്യുന്നു.
2: എനിക്കൊരു മകനേ ഉള്ളൂ. അദ്ദേഹം വിവാഹം കഴിച്ചു. കുടുംബസമേതം ദുബായിലാണ് താമസിക്കുന്നത്.
1: അപ്പം താങ്കളുടെ ഈ കൃഷി അദ്ദേഹം ഏറ്റെടുക്ക
2: മുന്നോട്ട്
1: കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം.
2: തീർച്ചയായിട്ടും അതെ.
1: നമ്മുടെ ഈ പ്രോഗ്രാം മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ്. സായന്തനം എന്നാണ് പരിപാടിയുടെ പേര് തന്നെ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, മുതിർന്ന ആൾക്കാർക്ക്, പലരും ജോലിയൊക്കെ റിട്ടയർമെന്റ് ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഉള്ളൊരു ഉപദേശം,
2: മനുഷ്യന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ആദ്യം സ്വീകരിച്ച തൊഴിൽ തന്നെ കൃഷിയാണ്. അപ്പൊ കൃഷി നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന ഒരു മഹത്തായ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് കൃഷിയെ വിശ്വസിച്ച് നമുക്ക് ആശ്രയിക്കാം. മണ്ണാണ് ജീവന്റെ അടിസ്ഥാനം. നമുക്കൊക്കെ ഭക്ഷണം തരുന്നത് മണ്ണിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് എല്ലാവർക്കും കൃഷിയിലേക്ക് തിരിയാം, ഭാഗികമായിട്ടും തിരിയണമെന്നുള്ളതാണ് എൻ്റെ അപേക്ഷ.
1: അപ്പോൾ ഇന്ന് ഈ പരിപാടിയിൽ വന്ന ഇത്ര നേരം നമ്മളോട് താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തതിൽ ആകാശവാണിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
2: ഓക്കെ, താങ്ക് യു സാർ.
0: ദേശീയ പുരസ്കാര ജേതാവായ കർഷകൻ ടി ജോസഫുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഗാനം.

മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ദിസ് ഇസ് ആകാശവാണി തിരുവനന്തപുരം.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

പ്രിയ ശ്രോതാക്കളെ, മൊഴി ഉറവുകളിലേക്ക് സ്വാഗതം. കേരള ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടു പേരുടെ ശബ്ദമാണ് ഇന്ന് മൊഴി ഉറവുകളിൽ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ, സാമൂഹിക പരിഷ്കർത്താവായ വി ടി ഭട്ടതിരിപ്പാട് എന്നീ മഹാത്മാക്കളാണ് ഇന്ന് ശബ്ദസാന്നിധ്യമായി നമ്മോടൊപ്പമുള്ളത്.

0: കെ കേളപ്പൻ, കൊയപ്പള്ളി കേളപ്പൻ നായർ എന്ന കെ കേളപ്പൻ സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. 1889 ആഗസ്റ്റ് 24 കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിൽ ജനനം. ഗാന്ധിയൻ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിയ അദ്ദേഹം അയിത്ത ഉച്ചാടനത്തിനും കേരളത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിനും നൽകിയ സംഭാവനകൾ അനന്യമാണ്. 1930 കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത ആദ്യ വ്യക്തിയാണ് കെ കേളപ്പൻ. പത്മശ്രീ ബഹുമതി നൽകി രാജ്യം ആദരിക്കാൻ തീരുമാനിച്ചെങ്കിലും അവാർഡുകൾ സ്വീകരിക്കില്ല എന്ന നിലപാടുകൊണ്ട് അദ്ദേഹം അത് നിരസിച്ചു. ജീവിതത്തിലുടനീളം ലളിതമായ രീതി പിന്തുടർന്ന കെ കേളപ്പൻ 1971 ഒക്ടോബർ 7 അന്തരിച്ചു. സർവോദയം. കെ കേളപ്പൻ നടത്തിയ പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ജനങ്ങൾ അന്യോന്യം സ്നേഹിച്ച് സഹകരിച്ച് ജീവിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയാണ് സർവോദയം. ലോകമാകുന്ന തറവാട്ടിലെ അംഗങ്ങളാണ് മനുഷ്യരെല്ലാം. ഒരു സർവോദയ സമുദായത്തിൻ്റെ സ്മരണ നിലനിർത്താനാണ് ഓണം കൊണ്ടാടുന്നത്. മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നും ആർക്കും ഒട്ടില്ലതാനും. ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ. കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അന്ന് ഇന്നത്തെ മാതിരി ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിൽക്കാറില്ല. അരിക്ക് തൂക്കം കൂട്ടാൻ വെള്ളം തളിക്കാറില്ല. കരിഞ്ചന്തയില്ല. എല്ലാവരുടെയും ക്ഷേമത്തിനുള്ള പ്രവർത്തനത്തിൽ എങ്ങും സഹകരണവും സമാധാനവും പ്രതീക്ഷിക്കാം. ഭേദബുദ്ധിയാണ് മത്സരവും അസമാധാനവും സൃഷ്ടിക്കുന്നത്. വേർതിരിഞ്ഞു നിന്ന് ഞാൻ നന്നാവണം, എനിക്കെല്ലാം വേണം, അത്രയും പോരാ, അന്യം നശിക്കണം, മറ്റുള്ളവരുടെ കയ്യിലുള്ളതും അപഹരിക്കണം എന്ന സ്വാർത്ഥത്താൽ പ്രേരിതരായി ജീവിക്കുന്നിടത്താണ് വഞ്ചനയും മത്സരവും വഴക്കും. അന്യോന്യം സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നതിന് എല്ലാവർക്കും മതിയായ കാരണങ്ങളുണ്ട്. മതവിശ്വാസികൾക്ക് ഈശ്വരൻ ലോകപിതാവും മനുഷ്യരെല്ലാം സഹോദരി സഹോദരന്മാരുമാണ്. ഹിന്ദുക്കളാണെങ്കിൽ ഈശാവാസ്യമിതം സർവം എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈശ്വരനിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. എഴുത്തച്ഛൻ്റെ ഭാഷയിൽ സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചുവിടുന്നു. ഈശ്വര സാക്ഷാത്കാരമാണ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം. തന്നെപ്പോലെ മറ്റുള്ളവരെയും കാണുവാനും ഏകോദര സഹോദരഭാവം പുലർത്താനും കഴിയുന്ന മനുഷ്യൻ്റെ ജീവിതമാണ് വിജയകരമായ ജീവിതം. അങ്ങനെ ജീവിക്കുന്നവരെ ജന്മസാഫല്യം നേടിയ ജീവൻ മുക്തന്മാരായി കണക്കാക്കാം. അങ്ങനെ മനുഷ്യ ജന്മസാഫല്യം നേടുന്നതിന് ഒരു സർവോദയ സമുദായം അനുപേക്ഷണീയമാണ്. അന്യോന്യം മത്സരിച്ച് വലുത് ചെറുതിനെ പിടിച്ചുതെന്ന് ശക്തൻ ദുർബലനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന സമുദായം അതിന് ഉതകില്ല. അവിടെ മനുഷ്യൻ അധപ്പതിക്കുകയുള്ളൂ. മനുഷ്യന് ഉയർച്ചയില്ല. സംസ്കാരമുള്ള മനുഷ്യൻ എപ്പോഴും പ്രാർത്ഥിക്കുക, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. എല്ലാവരുടെയും സുഖത്തിനുള്ള യത്നമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഞാനെന്നും കാലത്ത് ഉണരാറ്, ഞാൻ ആരാണെന്ന് സ്മരിച്ചുകൊണ്ടാണ്. അതാർക്കും നല്ലൊരു വഴക്കമായിരിക്കും. പ്രാതസ്മരാമി ഹൃദയ സംസ്ഫുരത ആത്മതത്വം, സച്ചിത് സുഖം പരമഹംസഗതിയും തുരീയം, യത് സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം, തദ് ബ്രഹ്മനിഷ്കളമഹം നച ഭൂതസംഘ. താൻ നിഷ്കള ബ്രഹ്മമാണ്, നശിച്ചുപോകുന്ന ഒരു പിടി മണ്ണല്ല എന്നോർക്കുന്നത് നിർഭയമായി നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിച്ച് ജീവിക്കുന്നതിന് സഹായിക്കും. ഈ തത്വചിന്തയൊന്നുമില്ലെങ്കിലും പരമഭക്തനായ പൂന്താനം ചോദിക്കുന്നത് പോലെ കൂടിയെല്ലാ പിറക്കുന്ന നേരത്തും കൂടിയെല്ലാ മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥാ? ഒരു സർവോദയ സമുദായത്തിൽ മാത്രമേ വ്യക്തികൾക്ക് വികസിക്കുവാനും ജീവിതം സഫലമാക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുവല്ലോ. എന്താണ് സർവോദയം സമുദായം? സർവോദയ സമുദായത്തിൽ എല്ലാവരും സ്വതന്ത്രരായിരിക്കും. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് മനുഷ്യൻ പാടുപെടുന്നത്. ചെങ്കോട് ദൂരത്തിട്ട് യോഗതെണ്ണെടുക്കുന്നു, പൊൻകിരീടത്തെ ജടാജടമായി മാറ്റിയിടുന്നു. എത്രയും തൃണപ്പായം ഞങ്ങൾക്ക് ജഗത്തിങ്കിൽ മൃഗ്യമായ ഒന്നേയുള്ളൂ സ്വാതന്ത്ര്യം, സാക്ഷാൽ മോക്ഷം. പൂർണ്ണ സ്വാതന്ത്ര്യം ഭരണമുക്ത സമുദായത്തിലേ സാധ്യമാകുകയുള്ളൂ. ഒരു ഭരണമുക്ത സമുദായമാണ് സർവോദയം വിഭാവനം ചെയ്യുന്നത്. ഓരോരുത്തരും തന്നിഷ്ടം പോലെ ജീവിക്കുന്ന സമുദായത്തിൽ കുടുംബജീവിതവും സമാധാന പാലനവും സാധ്യമാവുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് അവകാശമുണ്ട്. യഥാർത്ഥ ജീവിതം സമുദായ സേവനമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പരിഷ്കൃത സമുദായം നിയമത്തിൻ്റെയും അധികാരത്തിൻ്റെയും അപേക്ഷ ഇല്ലാതെ തന്നെ ആത്മനിയന്ത്രണവും അഹിംസയും ആയുധമാക്കി സാമൂഹ്യ ജീവിതം സമാധാനപരമായി നയിക്കും. ആ സർവോദയ സമുദായത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് അതിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണം ആവശ്യമാണ്. കേന്ദ്രീകൃത ഭരണത്തിൽ സാധാരണ വ്യക്തികൾ വിസ്മരിക്കപ്പെട്ടു പോകും. പ്രാപ്തരും പ്രതിഭാശാലികളുമായ ചുരുക്കം വ്യക്തികൾക്ക് മാത്രമേ പൊതുരംഗത്ത് സ്ഥാനവും അംഗീകാരവും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു സർവോദയ സമുദായം വിഭാവനം ചെയ്യുന്നത് ഒരു വ്യക്തി പോലും വിസ്മരിക്കപ്പെട്ടു പോകാത്ത ഒരു വികേന്ദ്രീകൃത ഭരണമാണ്. ഓരോ ഗ്രാമവും ഒരു ഗ്രാമസ്വരാജ്, ഒരു സ്വതന്ത്ര ഭരണകൂടം ആയിരിക്കും. ഗ്രാമീണരാൽ സർവസമ്മതമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും വ്യക്തികളടങ്ങുന്ന ഒരു പഞ്ചായത്തായിരിക്കും ഭരണം നടത്തുക. അവിടെ കക്ഷിരാഷ്ട്രീയത്തിന് സ്ഥാനമില്ല. കക്ഷിരാഷ്ട്രീയമുള്ളതിക്കിൽ സർവസമ്മതമായ തീരുമാനങ്ങൾ സാധ്യമല്ല. പഞ്ചായത്തിൻ്റെ തീരുമാനങ്ങൾ എപ്പോഴും എല്ലാവരുടെയും സമ്മതത്തോടുകൂടിയാവും. പ്രായപൂർത്തിയെത്തിയ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ ഗ്രാമസഭയായിരിക്കും പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കുക. ഗ്രാമസഭയുടെ തീരുമാനങ്ങൾ സർവസമ്മതമായിട്ടാകും. കഴിവിനനുസരിച്ച് ജോലി, ആവശ്യത്തിനനുസരിച്ച് പ്രതിഫലം എന്ന സിദ്ധാന്തം സമുദായം അംഗീകരിക്കും. ഗ്രാമങ്ങൾ കഴിയുന്നതും സ്വയംപൂർണങ്ങളാകും. ജീവിതത്തിനാവശ്യമായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ടാകും. കൃഷിഭൂമി ഗ്രാമത്തിൻ്റേതായിരിക്കും. അത് കൈകാര്യം ചെയ്യുന്നത് പഞ്ചായത്താകും. അതുമാത്രമാണ് ഭൂപ്രശ്നത്തിന് ഏക പരിഹാരമാർഗം. കൃഷി ചെയ്യുന്നവനും മറ്റു നിത്യോപയോഗ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവനും ഭരണം നടത്തുന്നവനും സമുദായത്തിനാവശ്യമായ മറ്റു സേവനങ്ങൾ അനുഷ്ഠിക്കുന്നവനും ജീവിതത്തിനാവശ്യമായതെല്ലാം ലഭിക്കും. കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകപ്പെടും. ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നുള്ള ജില്ലാ പരിഷത്തുകളും ജില്ലാ പരിഷത്തുകളുടെ പ്രാതിനിധ്യം വഹിക്കുന്ന സംസ്ഥാന ഭരണകൂടങ്ങളും സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള രാജ്യസഭയും രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ലോകസഭയും വഴി ഒരു ലോകസാഹോദര്യവും ഭരണവും ഉൾപ്പെട്ടുള്ളതാണ് സർവോദയ വിശ്വാസികൾ വിഭാവനം ചെയ്യുന്ന ഭാവി ലോകം. ഇന്ന് ലോകത്തിൽ കാണുന്ന സ്വാർത്ഥവും മാത്സര്യവും വഞ്ചനയും അധികാരത്തിനുള്ള വടംവലിയും ദുർബല രാജ്യങ്ങളെ കീഴടക്കി വെക്കാൻ ശക്തിയുള്ള രാജ്യങ്ങൾ കാണിക്കുന്ന ദുർമോഹവും എല്ലാം നോക്കിയാൽ സർവോദയം ഒരു പ്രായോഗിക സിദ്ധാന്തമായി കരുതാമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അതിനൊരു സമാധാനമേ ഉള്ളൂ. മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് എന്ന ചോദ്യത്തിന് ഈശ്വര സാക്ഷാത്കാരം, സ്വർഗസ്ഥനായ പിതാവിനെ പോലെ പരിപൂർണനാവുക, സർവ്വലോകങ്ങളുടെയും പിതാവായ ഈശ്വരൻ്റെ നിശ്ചയത്തിനനുസരിച്ച് ജീവിക്കുക എന്നെല്ലാം വിവിധ മതക്കാർ സമാധാനം പറയും. ഇതിൻ്റെ എല്ലാം അർത്ഥം പ്രായണ ഒന്നു തന്നെയാണ്: ഈശ്വരാംശമായ മനുഷ്യൻ ഈശ്വരനോളം വളരുക. ആ ലക്ഷ്യം പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ കിട്ടുന്ന സമാധാനം അതാണ് മനുഷ്യജീവിതം, അതിനുള്ള യത്നം അത്യാവശ്യമാണെന്നായിരിക്കും. അതുപോലെ തന്നെ സർവോദയ സമുദായം ഒരു പ്രായോഗിക ലക്ഷ്യമാണോ എന്ന് ചോദിച്ചാലും മറുപടി നൽകാവുന്നതാണ്: ഒരു സർവോദയ സമുദായം ലക്ഷ്യമാക്കി നാം പ്രയത്നിക്കും. ഇന്ന് കാണുന്നതിലും കൂടുതൽ സ്നേഹവും സഹകരണവും അഹിംസയിലും സത്യത്തിലും നീതിയിലും വിശ്വാസവും കൈവരുത്തുവാൻ ആ യത്നം സഹായിക്കും. വിജയം 50% 60%, 60%, 70%, 80%, അങ്ങനെ 100% തന്നെയോ ആയിക്കൂടുന്നില്ല. പ്രയത്നത്തിൻ്റെ തീവ്രതയനുസരിച്ചിരിക്കും വിജയമെന്ന് മാത്രമേ പറയാനാവൂ. ഒരു സർവോദയ വ്യവസ്ഥിതിക്കുള്ള പ്രവർത്തനത്തിന് ഇന്നുള്ളത്ര ആവശ്യം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ വഴക്ക്, ജാതി മത്സരം, ഭക്ഷണക്ഷാമം, കരിഞ്ചന്ത, സ്വാർത്ഥം, കൈക്കൂലി, വിദ്യാർത്ഥികളുടെ അച്ചടക്കരാഹിത്യം തുടങ്ങിയ ദുസ്ഥിതി ഈ രാജ്യത്തിന് ഇത്രയധികം എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതിനെല്ലാമുള്ള ഏക പരിഹാരമാർഗം ഒരു സർവോദയ വ്യവസ്ഥിതിക്കുള്ള യത്നമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും കേൾക്കുന്ന യുദ്ധഭീഷണിയും ആറ്റം ബോംബ് തുടങ്ങിയ നശീകരണ സാധനങ്ങളുടെ നിർമ്മാണവും യുദ്ധസാമഗ്രികൾ സംഭരിക്കുവാനുള്ള ബദ്ധപ്പാടും എല്ലാം അഹിംസാത്മകമായ ഒരു സമുദായ സൃഷ്ടിക്ക് എത്രമാത്രം സഹായമാണ്. രാജ്യരക്ഷയ്ക്ക് ആയുധങ്ങളും പട്ടാളങ്ങളും ഒരുക്കുകയല്ലേ ദേശാഭിമാനിയായ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഇന്നത്തെ കർത്തവ്യമെന്ന് ചോദിച്ചാൽ, ഒരു അഹിംസാവാദിയുടെ സമാധാനം, ഹിംസയെ അഹിംസ കൊണ്ടേ ജയിക്കാനാവൂ, അതുകൊണ്ട് അഹിംസാത്മകമായ ഒരു സമീപനമാണ് ആവശ്യമെന്നായിരിക്കും. ഹിംസയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം മനുഷ്യ സമുദായത്തിൻ്റെ അത്ര തന്നെ പഴക്കമുള്ളതാണ്. ലോകചരിത്രത്തിൻ്റെ ഒരു സാമാന്യ വീക്ഷണം നമ്മെ പഠിപ്പിക്കുന്നത് ഹിംസയ്ക്ക് ഒരു വിഷമ പ്രശ്നവും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ലോകം ഹിംസയിൽ നിന്ന് അഹിംസയിലേക്ക് നീങ്ങുകയാണ് എന്നുമാണ്. പ്രകൃതിക്ക് ചിലപ്പോഴെല്ലാം ഒരു ക്ഷോഭം സംഭവിക്കാറുണ്ട്. അതൊരു താൽക്കാലിക യാദൃശ്ചിക സംഭവം മാത്രമാണ്. ഈ യുദ്ധഭീഷണിയെയും അത്തരത്തിൽ കരുതിയാൽ മതി. ലോകത്തിലെങ്ങും അഹിംസാവാദികൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. അമേരിക്കയിലെ നീഗ്രോ വർഗക്കാരും അവരുടെ അവകാശ സ്ഥാപനത്തിന് ഹിംസയെ ഉപേക്ഷിച്ച്

0: ഡോക്ടർ മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹം സ്വീകരിക്കുന്നതായി നാം കാണുന്നു. ലോർഡ് റസ്സലിനെ പോലുള്ള പല പ്രസിദ്ധ ചിന്തകന്മാരും അഹിംസാവാദികളാണ്. ലോകത്തിൻ്റെ ചിന്താഗതി ഹിംസയിൽ നിന്ന് അഹിംസയിലേക്കാണെന്ന് ഞാൻ തീർത്തു പറയുന്നു. അഹിംസ ഹിംസയുടെ മേൽ വിജയം നേടും. ഒരു സർവോദയ വ്യവസ്ഥിതിക്കുള്ള യത്നം ആഴത്തിലും പരപ്പിലും ക്രമപ്രബദ്ധമായി ശക്തിപ്പെട്ടു വരികയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ജയ് ജഗത്.
1: സർവോദയം കെ കേളപ്പൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനും എഴുത്തുകാരനുമാണ് വി ടി ഭട്ടതിരിപ്പാട്. 1896 മാർച്ച് 26 ജനനം. ഒഴുക്കിനെതിരെ നീന്തിയ അദ്ദേഹം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പോരാടി. 1923 യോഗക്ഷേമം കമ്പനിയിൽ ഗുമസ്തനായി. മിശ്രഭോജനം, മിശ്രവിവാഹം എന്നീ വിപ്ലവ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം കേരളത്തിൽ നവോത്ഥാന നീക്കങ്ങൾക്ക് വെളിച്ചം പകർന്ന രചനയാണ്. കണ്ണീരും കിനാവും, ജീവിത സ്മരണകൾ എന്നീ ആത്മകഥകളും, വെടിവട്ടം, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്നീ ലേഖനങ്ങളും അദ്ദേഹം എഴുതി. 1982 February 12 വി ടി ഭട്ടതിരിപ്പാട് അന്തരിച്ചു. കാലത്തിൻ്റെ സാക്ഷി എന്ന പരമ്പരയിൽ വി ടി ഭട്ടതിരിപ്പാട് പങ്കുവച്ച സ്മരണകൾ ഇപ്പോൾ കേൾക്കാം.
2: മേലത്തൂരിൽ ഞങ്ങൾക്ക് ഊരായ്മയുള്ള ഒരമ്പലത്തിൻ്റെ മുക്കിലിരുന്ന് ഋഗ്വേദ സംഹിത ഞാൻ കുണുങ്ങിക്കുണുങ്ങി ഉരുക്കഴിക്കുകയാണ്. മതിലകത്ത് മറ്റു കുട്ടികൾ കളിച്ചു നിമിർക്കുകയും അവരുടെ ഇടയിലേക്ക് ഓടിച്ചെല്ലാൻ എനിക്ക് ബദ്ധപ്പാടായി. പക്ഷേ എന്തു ചെയ്യും? ഒരിളം കിടാവിനെ കൊണ്ട് എന്തിനിങ്ങനെ ഓത്തുചൊല്ലിക്കുന്നു? ആരും അത് ആലോചിക്കുന്നില്ല. എന്നെ അതിന് ഹേമിച്ച കാരണവന്മാരുടെ നേരെ എനിക്ക് കലശലായ കാലുഷ്യം തോന്നി. ആട്ടെ, ഈ തടങ്ങൽ പാളയം ഒരിക്കൽ ഞാൻ തച്ചു തകർക്കും. ആരോ എന്റെ ഉള്ളിലിരുന്ന് മുറുമുറുക്കുന്നതായി എനിക്ക് തോന്നി. അന്ന് ബ്രിട്ടീഷ് ഭരണം ഇവിടെ പൂവണിഞ്ഞു നിൽക്കുകയാണ്. സൂര്യന്റെ കീഴിലുള്ള എന്തും അവർക്ക് അധീനമാണ്. കടലിലും കരയിലും ആകാശത്തും ബ്രിട്ടീഷ് ആധിപത്യം നിറഞ്ഞു തുളുമ്പുകയാണ്. ഇവിടെ രാജാക്കന്മാരുണ്ട്, ജന്മികളുണ്ട്, കൃഷിക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, വ്യവസായികളുണ്ട്, കൈവേലക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്. ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ വിഭവസമൃദ്ധിയും സാഹചര്യവും ഇല്ലായകയില്ല. പക്ഷേ എല്ലാം നിർവീര്യം, നിശ്ചലം. ഇംഗ്ലണ്ടിലെ പാർലമെന്റിന്റെ പ്രതിപുരുഷൻ ഡൽഹിയിലിരുന്ന് എല്ലാം നയിക്കുന്നു, നിയന്ത്രിക്കുന്നു. കൊട്ടാരങ്ങൾ പ്രശാന്തമാണ്. ദർബാറില്ല, നിവേദനങ്ങളില്ല, നിരസനമില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ചെയ്ത ഉടമ്പടി പ്രകാരം, സെക്രട്ടേറിയറ്റിന്റെ ആഭിമുഖ്യത്തിൽ, ചിട്ടപ്രകാരം കാര്യങ്ങൾ നടക്കുന്നു. നീരാട്ടുകുളി, തൃക്കൺപാർക്കൽ, നിത്യദാനം, ബ്രാഹ്മണ സദ്യ, ഇങ്ങനെ ഓരോന്നും അതിൻ്റെതായ പഴമയും പ്രൗഢിയും പുലർത്തി നിലനിൽക്കുകയും ചെയ്യുന്നു. തമ്പുരാക്കന്മാർക്ക് ഒന്നിലും ഇടപെടേണ്ട ആവശ്യമില്ല. നേത്യാരമ്മയുടെ ദുർമുഖം ഒരു ശല്യമാണ്, സംശയമില്ല. സ്വന്തം ഉത്തരവാദിത്വത്തിന്മേൽ കൈകാര്യം ചെയ്യേണ്ട ഈ തീർപ്പ് അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്നു. അക്കാലത്ത് ജമ്മികൾ ബഹുഭാഗ്യവാന്മാരാണ്. കാലാകാലങ്ങളിൽ പാട്ടമിച്ചവാരങ്ങൾ പുക്കിച്ച് രസീത് വാങ്ങി കുടിയാൻ സൂക്ഷിക്കേണ്ടതാണ്. വീഴ്ച വരുത്തിയാൽ കോടതി ജന്മിക്ക് അനുകൂലമായിരിക്കും. എല്ലാറ്റിനും പുറമെ മേൽച്ചാർത്ത എന്ന ദിവ്യാവിധം കൈമോശപ്പെട്ടിരുന്നുമില്ല. സ്വന്തം മലവാരങ്ങളിൽ ആനപിടുത്തം, നായാട്ട്, കുതിരപ്പന്തയം, ഔഹ്, എന്തെന്ത് ചുമതലകൾ! തപശ്ചര്യാനിരതരായ നമ്പൂതി ബ്രാഹ്മണർ അന്നും തടപ്പുള്ളിയും ഊട്ടുപുരയുമായി കഴിയുന്നു. വേളിയും കുട്ടികളും വലിയേട്ടന് മാത്രം അവകാശപ്പെട്ടതാകയാൽ രസികന്മാരായ അപ്പന്മാർ തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും സേവകന്മാരായി പലതും പറഞ്ഞ് സുഖിക്കുന്നു. കുളിക്കാനൊരു കുളം, ഉണ്ണാനൊരു ഊട്ടുപുര, രാത്രി ചേക്കേറാനൊരു മണിയറ, ഇത്രയുമായാൽ നമ്പൂതിരി പരമസംതൃപ്തനായി. ചതുരംഗം, ചീട്ടുകളി, അക്ഷരശ്ലോക മത്സരം, ഓത്തൂട്ട്, തേവാരം, കൂത്ത്, കൂടിയാട്ടം, ആട്ടക്കഥ,

ആറാറ് വർഷത്തിലൊരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊരു മുറജപവും തഥാസ്തു. അതാണ് പൂർണ്ണം ബ്രാഹ്മണ്യം. തീയർ, താണൻ, തറയൻ ഇങ്ങനെ അകറ്റി നിർത്തപ്പെട്ട അവർണരെപ്പറ്റി പരാമർശമേ ഇല്ല. അവർ ഇവിടെയോ ഉണ്ട്. തീയർ പനചെത്തുന്നു, പുഴയൻ പാടം പണിയുന്നു, നടുന്നു, കൊയ്യുന്നു, പായ, പനമ്പ്, വട്ടി, കൊട്ട ഇത്തരം കൈവേലകളും മരം കയറലും അവരുടെ കുലത്തൊഴിലാണ്. അവരെങ്ങനെ ജീവിക്കുന്നു ഇതിനൊരു ഇതൊരു പ്രശ്നമേ അല്ല. ടോ അത്യാസു വെറ്റില നൂറ് വെച്ചുകൊണ്ടിരിക്കെ ഓദിക്കൻ പറയുകയുണ്ടായി, പാണൻ, പുലയൻ ഈ വാക്കാരിൽ ആരുടെ മുഖവും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മെപ്പോലുള്ളവർ തന്നെയാണോ? എനിക്കൊരു രൂപമില്ല. അല്ല, അന്വേഷിക്കേണ്ട ആവശ്യവും ഇല്ലാച്ചോളൂ. എപ്പോഴെങ്കിലും വഴിവക്കൽ വച്ച് കണ്ടെത്തിയാൽ അവർ ഓടി ഒളിച്ചു കളയും. അവസാനം ഉറക്കെ ഒന്ന് പൊട്ടിച്ചിരിച്ചു. ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം കേരളത്തിൽ അങ്ങനെ ആരംഭിച്ചു. ഏലം, കുരുമുളക്, വീട്ടി, തേക്ക്, ആനക്കൊമ്പ് ഇത്തരം മലഞ്ചരക്കുകൾ ഇംഗ്ലണ്ടിലേക്കും ICS, ബാരിസ്റ്റർ, ഡോക്ടർ, എഞ്ചിനീയർ ആദിയായ ബിരുദധാരികൾ ഇന്ത്യയിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു. മലഞ്ചരക്കുകൾ അവിടുത്തെ പ്രദർശനശാലകളിലും ബിരുദധാരികൾ ഇവിടുത്തെ സെക്രട്ടേറിയറ്റിലും ഗവൺമെന്റ് ഓഫീസുകളിലും സ്ഥലം പിടിച്ചു. ജന്മിമാരും ഉദ്യോഗസ്ഥന്മാരും തടിച്ചുകൊടുത്തു. അവർ പരസ്പരം ഇണങ്ങിച്ചേർന്നു. ബാനർജി ക്ലബിൽ ഒന്നിച്ചു. കുടിയാന്മാരായ ഇടത്തരക്കാരും അധ്വാനശീലരായ തൊഴിലാളികളും മെലിഞ്ഞു. ആദ്യം പറഞ്ഞവർ ക്രമേണ ഇവിടുത്തെ രാജാക്കന്മാരായി. രണ്ടാമത് പറഞ്ഞവർ വിദേശങ്ങളിലെ ഹോട്ടൽ തൊഴിലാളികളും എച്ചിൽക്കുപ്പ തോണ്ടികളുമായി തുലഞ്ഞു. ഞാൻ യുവത്വത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ത്രിവർണ പതാക നീലാകാശത്ത് ആടിക്കളിക്കുകയാണ്. ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ മഹാത്മജി ചെമ്പാരനിലെ നീലം കൃഷിക്കാർക്കിടയിൽ നിന്ന് ഉയർന്നുവന്ന ആവലാദികൾക്ക് പരിഹാരം ആരാഞ്ഞു നടക്കുകയാണ്. എടോ ചെട്ടിയാരെ, ഒരു കൊട്ട പപ്പടുണ്ടോ വിൽക്കാൻ? മേളത്തൂരിലെ കുണ്ടനിടവിയിൽ വെച്ചായിരുന്നു ഞാൻ ആദ്യം അദ്ദേഹത്തെ കണ്ടെത്താൻ ഇടവന്നതെങ്കിൽ അങ്ങനെയൊരു വിഡ്ഢിത്തം കാട്ടുമായിരുന്നു. അത്രയ്ക്ക് സാധാരണക്കാരിൽ വെച്ച് സാധാരണക്കാരനാണ് അദ്ദേഹം. എല്ലാവരും അദ്ദേഹത്തെ പറ്റിയാണ് പറയുന്നത്. കിലാക്കിന്റെ മരണം, ജെയിംസ് ഫോർഡ് ഭരണപരിഷ്കാരം, ജാലിയൻവാലാബാഗിലെ കൂട്ടക്കൊല, ഉദ്യോഗസ്ഥ ബഹിഷ്കരണം, വിദ്യാർത്ഥികൾ കോളേജ് വിട്ടിറങ്ങി വരൽ, മലബാറിലെ കലാപം, ഇങ്ങനെ നിർണായകങ്ങളായ ഏതു വഴിത്തിരിവിലും അദ്ദേഹം ശങ്കിച്ചു നിന്നില്ല. ഉറച്ച കാൽവെപ്പോടെ മുന്നോട്ട് നീങ്ങി. ഒരിടത്തും വഴിമുട്ടി പിന്തിരിയേണ്ട ഗതികേടും നേരിട്ടതായി കണ്ടില്ല. മഹാത്മജി ഉന്നയിക്കുന്ന ജീവിത മൂല്യങ്ങളെ പറ്റിയ മിക്ക പ്രശ്നങ്ങളും ആവുന്നത്ര ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. എത്ര ലളിതം! പക്ഷേ ഒരു തീവ്ര തപസ്യ വേണം അത് ആചരിക്കുവാൻ. അന്നെനിക്ക് തോന്നിയിട്ടുണ്ട്, ഇദ്ദേഹം അഭിലഷിച്ചത് ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമോ മനുഷ്യജീവിതത്തിന്റെ സാംസ്കാരിക സമുദ്ധരണമോ എന്ന്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ അത് രണ്ടും ഒന്നായിരിക്കാം. സ്വാതന്ത്ര്യം ചരിത്രത്തിന്റെ അതിപ്രധാനമായ ഒരധ്യായമാണല്ലോ ഉപ്പു സത്യാഗ്രഹം. കാഴ്ചയിലും കാര്യത്തിലും അതിനിസ്സാരമായ ഒരു സംഭവം. നിരായുധരായ ഒരുപറ്റം വളണ്ടിയർമാർ കാൽനടയായി കടൽക്കരയിൽ ചെന്ന് ഒരു കുടന്ന ഉപ്പുവെള്ളം കുറുക്കി ഒരു പിടി ഉപ്പുണ്ടാക്കി വിതരണം ചെയ്യുക എന്ന നിയമലംഘനം. അതിന്റെ പ്രാധാന്യമോ ഏത് സ്വേച്ഛാധിപത്യത്തെയും മുട്ടുകുത്തിക്കുന്ന ധാർമ്മിക വിജയവും ദ്രവ്യം അളന്നും തൂക്കിയും വിലമതിക്കുന്നു. കർമ്മമോ അതിന്റെ പിന്നിലുള്ള ചൈതന്യമാണ് മൂല്യം. സേവനത്തിന്റെ വിജയം ആത്മാർത്ഥതയിലാണ്. അഭിലഷിക്കുന്നത് പറയുക, പറയുന്നത് ചെയ്യുക, ആദർശനിഷ്ഠ എന്ന് അതിനെ വിളിക്കുന്നു. രാഷ്ട്രീയ തലത്തിലെന്നല്ല, ഏതു കാര്യത്തിലും അവ അവലംബിക്കുന്നത് നന്നായിരിക്കും. പൊതുപ്രവർത്തകരെ മുൻനിർത്തി അദ്ദേഹം അങ്ങനെ അനുശാസിച്ചിട്ടുണ്ട്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നത് ബ്രിട്ടീഷ് ഭരണതന്ത്രത്തിന്റെ മൂലക്കല്ലാണ്. ഇന്ത്യയാകട്ടെ ഒരു ഏകജനതാ സാമ്രാജ്യമൊട്ടല്ലതാനും. കൗതുകം കൊണ്ടും കയ്യൂക്കുകൊണ്ടും വ്യത്യസ്ത കാലങ്ങളിൽ വിവിധ മേഖലകളിൽ നിന്ന് കയറിപ്പറ്റിയ ജനതയുടേതായ സംഘടിത സംസ്കാരമാണ് ഇവിടെ പുലർന്നു വരുന്നത്. തൊട്ടാൽ ത്രസിക്കുന്ന വീണക്കമ്പി പോലെ ക്ഷണത്തിൽ വികാരതരളിതരാകുന്ന വികാരജീവികളും പരസ്പര സംഘർഷത്തിന് ഈ സ്വഭാവം വഴിവെക്കുകയും ചെയ്തു. എന്തെങ്കിലും ഒരു ഭാഗത്ത് ബ്രിട്ടനുണ്ടാവും, ക്ഷീണിതരിൽ നിന്ന് മുതലെടുക്കുകയും ചെയ്യും. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ പിരിമുറുക്കത്തെയും അവർ തളർത്തിക്കളയും. ഈശ്വര അള്ളാ തേരേനാം എന്ന മുദ്രാവാക്യത്തിന്റെ പിന്നിൽ ഒരവിഭക്ത ഭാരതത്തിന്റെ ആശയമാണ് സർവത്ര പ്രധാനമെന്ന് ഞാൻ കരുതുന്നു. ജനനം ഒരു എതിർച്ഛാ സംഭവമാണ്.
കരിഷവൃത്തി പോലെ

0: നട്ടുവളർത്താൻ ആവശ്യമായ ശാസ്ത്ര വൈദഗ്ധ്യവും കലാബിരുദും മനുഷ്യൻ കൈവശപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല. ഞാനാകുന്ന പടുമരം മുളച്ചുപൊന്തിയത് മനവളത്തിലാണ്. അതിനാൽ നമ്പൂതിരി എന്ന പേരിൽ അറിയപ്പെടേണ്ടി വന്നു. എന്നല്ല, ചാതുർവർണ്ണ്യം മയാസൃഷ്ടത്തിന്റെ ഭർത്താവും പ്രഭുവും സാക്ഷിയും എന്റെ തലതൊട്ടപ്പനാകയാൽ ഒരിച്ചിരിക്കുപ്പ എനിക്ക് ചുമക്കേണ്ടതായും വന്നു. സ്വാഭാവികമായി എന്റെ അഭിമതം സാമൂഹ്യ സാംസ്കാരിക മേഖലയിലേക്ക് തിരിയുവാൻ അതായിരിക്കണം കാരണം. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ആഹ്വാനം ചെയ്ത മഹാൻ ഞാനല്ല. എന്നാൽ അവരെ മനുഷ്യലോകത്തിലേക്ക് ക്ഷണിച്ചിരുത്തി മറ്റുള്ളവരെ പോലെ ജീവിക്കുവാൻ വിഭവമോ ഒരുക്കിക്കൊടുത്തതും തടസ്സങ്ങൾ തട്ടിത്തീർത്തതും ഞാനും എന്റെ കൂട്ടാളികളുമാണ്. പൂണൂല് പൊട്ടിച്ചത്, മറക്കുള തല്ലിപ്പൊളിച്ചത്, ചേലപ്പതുപ്പ് ചീന്തിക്കളഞ്ഞത്, താമിക്കുന്നവരെ കല്യാണം കഴിക്കാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിച്ചത് എല്ലാം സാമൂഹ്യ പരിവർത്തന പ്രക്രിയയിലൂടെയാണ്. ഇതെല്ലാം എളുപ്പത്തിൽ സാധിച്ചതല്ല. വിശ്രമമെന്നൊന്നില്ലാതെ സുഖമെന്നൊന്നും ആസ്വദിക്കാതെ വീടുതോറും കയറിയിറങ്ങി തൊണ്ടകീറി പ്രസംഗിച്ചതിന്റെയും ഉറക്കമിഴിച്ചിരുന്ന് സാമൂഹ്യം സൃഷ്ടിച്ചതിന്റെയും ഫലമാണ്. ഹരിജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ക്ഷേത്രപ്രവേശന സംരംഭത്തിനും മിശ്രഭോജനത്തിനും വിവാഹത്തിനും അവരർപ്പിക്കപ്പെട്ട കണ്ണുനീരിന്റെ പുളിപ്പും ബന്ധുജന വിരഹത്തിന്റെ കയ്പും ഇന്നും മാറിക്കഴിഞ്ഞിട്ടില്ല. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഭാര്യയുടെ അച്ഛൻ ഇട്ടിയാമ്പറമ്പത്ത് വാസുദേവൻ നമ്പൂതിരി ഞങ്ങളുടെ രസികസദനത്തിൽ വിരുന്നുവന്നു. ആ നാലുകെട്ടിലെ അന്തപുരം സൗഹൃദത്തിന്റെയും സൽക്കാരത്തിന്റെയും സീൽക്കാരത്താൽ ശബ്ദായമാനമായി. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു കാർ ഞങ്ങളെ വീട്ടുപടിക്കൽ വന്നു നിന്നു. എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ അക്കിക്കാവൽ രാമൻ വൈദ്യർ കാർ കൊടുത്തയച്ചിരിക്കുകയാണ്. ഡ്രൈവർ ഡോർ തുറന്ന് കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇട്ടിയാമ്പുറമ്പും വരുന്നുവോ? ഇരുട്ടിനു മുമ്പേ തിരിച്ചെത്താം. അദ്ദേഹം ഒന്ന് സംശയിച്ചിരുന്നു. എന്റെ സുഹൃത്ത് രാമൻ വൈദ്യർ ഇതിനിടയിൽ തീരുവാങ്ങിയ പറമ്പിൽ ഒരു പഴയ ശിവക്ഷേത്രമുണ്ട്. അത് ഇന്ന് ഹരിജനങ്ങൾക്ക് ആയി തുറന്നു കൊടുക്കുകയാണ്. ഉദ്ഘാടകൻ ഞാനാണ്. ഒരു പൊതുയോഗവും ആശംസാ പ്രസംഗവും ഉണ്ടാകും. എന്നാൽ ഞാനും പോരാം. അദ്ദേഹം കാറിൽ കയറി വലിയ മുണ്ട് വിടർത്തി ചുറ്റി തോർത്ത് തോളിലിട്ട് മാറിൽ തിളങ്ങുന്ന പൂണൂലുമായി ശിരസിൽ പാറിപ്പറക്കുന്ന കുടുമയുമായി ക്ഷേത്ര നടക്കിൽ കാറിൽ നിന്നിറങ്ങിയ അദ്ദേഹം അവിടെ കൂടിയിരുന്ന ജനതയെ ഹഠാത് ആകർഷിച്ചു. ഹൃദ്യമായ ഒരു വരവേൽപ്പ് അവിടെ ആചരിക്കപ്പെടുകയും ചെയ്തു. നഗ്നപാദരായി ക്ഷേത്ര നടക്കിൽ ഞങ്ങൾ കൂപ്പുകൈയോടെ കാത്തുനിന്നു. ഒരു ഈഴവസന്യാസി പ്രസന്നപൂജയ്ക്ക് നട തുറന്നു. ഹരഹര മഹാദേവ ഒരിരമ്പം അവിടെ മുഴങ്ങി. ശാന്തി തീർത്ഥജലവുമായി എന്നെ സമീപിച്ചു. ഞാൻ വലം കൈയിൽ തീർത്ഥജലം കൈക്കൊണ്ടു. എന്നെ ഉരുമ്പി നിൽക്കുന്ന വാസുദേവൻ നമ്പൂതിരിയുടെ നേരെ തിരിഞ്ഞു ശാന്തിക്കാരൻ. നമ്പൂതിരി എന്റെ മുഖത്തേക്ക് സംശയഭാവത്തിൽ നോക്കി, മേടിക്കൂ. ഞാൻ അദ്ദേഹത്തിന്റെ ചെകിട്ടിൽ മന്ത്രിച്ചു. അദ്ദേഹം അതനുസരിച്ചു. വീണ്ടും ഒരു ഇതികർത്തവ്യതാബോധം അദ്ദേഹത്തിന്റെ മുഖത്ത് നിഴൽ പരത്തി. കുടിച്ചോളൂ, ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു. അദ്ദേഹം തീർത്ഥം സേവിച്ചു. ആദ്യത്തെ വിധവാ വിവാഹം ചെയ്യപ്പെട്ട ഉമ ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകളാണ്. കല്ലാട്ട് കൃഷ്ണനെ മിശ്ര വിവാഹം ചെയ്ത പ്രിയദത്ത അദ്ദേഹത്തിന്റെ ഒടുക്കത്തെ ഓമന മകളാണ്. വിപ്ലവത്തിന്റെ ഈറ്റില്ലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇറ്റ്യാമ്പറമ്പത്തില്ലം ആധുനിക നവോത്ഥാനത്തിലേക്കുള്ള വഴിത്താവളമാണ്. പക്ഷേ ഈ ഉമാന്തർജനത്തിന്റെയും പ്രിയദത്തയുടെയും മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ സാമൂഹ്യ വിപ്ലവ ചരിത്രത്തിന്റെ ശിലാഫലകത്തിന്മേൽ ആ ദമ്പതികളുടെ പേരുകൾ മായാതെ നിലക്കൊള്ളും. മനുഷ്യ സമുദായത്തെ മുഴുവൻ സ്പർശിക്കുന്നതും ആഗോളവ്യാപകവുമായ ഒരു അഭ്യുത്ഥാനത്തിന്റെ കാലഘട്ടമാണ് ഈ 20-ാം നൂറ്റാണ്ട്. സ്വേച്ഛാധിപത്യത്തിന്റെ ഇലകൾ കൊഴിയുന്നു, ജനാധിപത്യത്തിന്റെ ചില്ലതോറും തളിരണിയുന്നു. ഇങ്ങനെ ഉയർച്ചയുടെയും തളർച്ചയുടെയും താഴ്വാരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഈ ഘോഷയാത്ര എന്നെ വികാരതരളത്തിനാക്കുമ്പോഴൊക്കെ അയൽവീട്ടിലെ അസ്വസ്ഥങ്ങളായ മുഖങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു.
1: കാലത്തിന്റെ സാക്ഷി എന്ന പരമ്പരയിൽ വേറ്റി ഭട്ടതിരിപ്പാട് പങ്കുവച്ച ഓർമ്മകളാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ദിലീപ് എം കെ. ടേപ്പ് ലൈബ്രറി സഹായം സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

0: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തു പറ്റി?
1: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
0: ആ, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
1: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
0: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്തമാണ്.
2: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: ആകാശവാണി, സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.
4: ജൂൺ 7 ലോക

ഗർഷോം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ പാടിയ ഗാനമാണ് കേട്ടത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായൺ. ഇനി സിതാര പാടിയ ഈ ഗാനം കേൾക്കൂ. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് സുരേഷ് ഹരി, ഈണമിട്ടത് വിശ്വജിത്ത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, റെവറന്റ് മാത്യു മാർക്കോസും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യ ഗാനം, സ്നേഹത്താൽ നീ എന്നെ മൂടിടുന്നു, ദൈവസ്നേഹം എന്നിൽ നിറഞ്ഞിടുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റവറൻ മാത്യു മാർക്കോസും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, റീസ്ട്രക്ചറൽ അംബ്രല്ല ICDS. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും. മികച്ച ക്ഷീര കർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ PA തങ്കച്ചനുമായി അഭിമുഖം, ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണം, നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി. പ്രതിഭയുടെ സ്വരങ്ങൾ, ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി 1-ാം ഭാഗം. 8:00 നാട്ടുചിന്ത്, രാമൻ ചാക്യാർ അവതരിപ്പിച്ച ചാക്യാർ കൂത്ത്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ ഇൻ രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട്. 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ. ഇതിൽ വിദ്വാൻ MSN മൂർത്തി അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. 10:11 മുതൽ FM ഗോൾഡിന്റെ പരിപാടികൾ ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി, ഡോക്ടർ K അയ്യപ്പപ്പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത ആലാപനം ഖാലിദ്. 6:15 ഉദയഗീതം, G ശ്രീറാം, S അശ്വതി എന്നിവർ പാടിയത്. 6:30 പ്രഭാത ഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 42-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. 9:00 വാർത്താ തരങ്കിണി. 9:15 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ് പങ്കെടുക്കുന്നു. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, RK ശ്രീകണ്ഠൻ പാടിയ കൃതികൾ കേൾക്കാം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് M നായർ മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ, അനന്തു സി ശേഖർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ, ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൽ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം, ദസ്തോവ്സ്കിയുടെ കുറ്റവും ശിഷ്യ എന്ന നോവലിൻ്റെ ശബ്ദരൂപം, 40-ാം ഭാഗം. നാടക ആവിഷ്കാരം ഡോക്ടർ M രാജീവ് കുമാർ. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 സായന്തനം. 4:30 മഴവില്ല, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 അക്ഷര ശ്ലോകം. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 പുരാണ പാരായണം, അതിരുങ്കൽ വാസുദേവൻ പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രൈം മിനിസ്റ്റർ ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രൈസസ് സ്കീം. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. ട്രോളിംഗ് നിരോധനം, ആവശ്യകതയും പ്രസക്തിയും, ഡോക്ടർ സൂര്യ എസുമായി അഭിമുഖം, നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8:00 ഹലോ ഡോക്ടർ, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 8:35 ന്യൂസ് ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി, സി വത്സൻ ജെ മേനോൻ അവതരിപ്പിക്കുന്നു. ആറ്റുകാൽ K ബാലസുബ്രഹ്മണ്യൻ വയലിൻ, ആഞ്ചലി AR മൃദംഗം, കടനാട് G അനന്തകൃഷ്ണൻ ഗഞ്ചിറ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:10 മുതൽ FM ഗോൾഡിലെ പ്രക്ഷേപണം ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1.5 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.5 മില്ലിമീറ്റർ. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യ പ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
2: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബ്രല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDSന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബ്രല ICDS സ്കീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേദന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും 3-ാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബ്രല ICDSൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ ഫ്രഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ പകൽ സമയ സംരക്ഷണം

0: remained unbeaten on 43 at the end of play. For India, debutant Manav Sutar picked up 3 wickets, while fast bowler Prasidh Krishna claimed 2. Earlier in the day, India declared their first innings in a commanding 564 for 8. Captain Shubman Gill led the charge with 126, while KL Rahul struck 100. Indian wrestlers continued the impressive run at the Ulaanbaatar Open in Mongolia today, winning 2 gold and 2 bronze medals in the men's freestyle category. Deepak clinched the gold medal in the 61-kilogram category, defeating Kazakhstan's Asil Aitikan 6-0 in the final. And that is the end of this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീ ജി ശ്രീധർ.
2: 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാര നിറവിലാണ് നിരണം ഗ്രാമപഞ്ചായത്ത്. രാജ്യത്ത് മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിൽ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാര വിഭാഗം 3 സ്ഥാനം നേടിയാണ് നിരണം ഗ്രാമപഞ്ചായത്ത് ഈ നേട്ടം സ്വന്തമാക്കിയത്. സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കൽ, രോഗികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മികച്ച പ്രവർത്തനം, ആയുർവേദ ഹോമിയോ ആശുപത്രികളുടെ മികവ് എന്നിവ പരിഗണിച്ചാണ് അംഗീകാരം. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗിന്റെ നേതൃത്വത്തിൽ പുരസ്കാര വിതരണം ന്യൂഡൽഹിയിൽ നടന്നു. 50 ലക്ഷം രൂപ അടങ്ങുന്ന അവാർഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ, പഞ്ചായത്ത് സെക്രട്ടറി ജി സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. രാജ്യത്തെ 16th സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വയം വിവരങ്ങൾ നൽകാൻ ഈ മാസം 16 മുതൽ 30 വരെ പൊതുജനങ്ങൾക്ക് സൌകര്യം ലഭിക്കും. ഭവന പട്ടികയിൽ ഉൾപ്പെടുത്താനായി എന്യൂമറേറ്റർ വീടുകളിൽ എത്തുന്നതിന് മുമ്പായാണ് sc.census.gov.in എന്ന വെബ്സൈറ്റ് പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിന് അവസരം ലഭിക്കുക. ജനസംഖ്യാ കണക്കെടുപ്പ് 2026-27 വർഷങ്ങളിൽ 2 ഘട്ടങ്ങളിലായാണ് നടത്തുന്നത്. പ്രാരംഭഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് പ്രോസസ് സംസ്ഥാനത്ത് അടുത്ത മാസം 1 ആരംഭിക്കും. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ ജില്ലയിലെ സ്ഥാപനങ്ങൾ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്വയം കണക്കെടുപ്പ് നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം വ്യാപകമായ പ്രചാരണം ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ അറിയിച്ചു. സ്വയം വിവരങ്ങൾ നൽകുന്നവർ പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത് കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യണം. ഒരു മൊബൈൽ നമ്പർ ഒരു കുടുംബത്തിന് മാത്രമേ ഉപയോഗിക്കാനാകൂ. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. പോർട്ടലിലെ മാപ്പിൽ വീടിന്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തണം. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച് ഫൈനൽ സബ്മിറ്റ് നൽകണം. വിവരങ്ങൾ വിജയകരമായി നൽകിയാൽ എച്ചിൽ തുടങ്ങുന്ന 11 സെൽഫ് ഇന്യൂമറേഷൻ ID നമ്പർ ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ മതി. ഇതോടെ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ഓൺലൈനിലൂടെ വിവരങ്ങൾ നൽകാത്തവർക്ക് ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെത്തി വിവരശേഖരണം നടത്തും. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ ഭരണകൂടം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. ജില്ലയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പരുകളിൽ ബന്ധപ്പെടണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുന്നിൽ കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം.

0: ശക്തമായ കാറ്റിനു സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ എന്നിവ സുരക്ഷിതമാക്കണം. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: എടാ നീ കയ്യെഴുകുന്നില്ലേ?
1: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
0: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതല് അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക, ലേബലുകൾ ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക, എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക, പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക, ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക, ഇതൊക്കെ അതിലുൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
1: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

ഇന്ന് രാത്രി 7:35 യുവവാണി പ്രതിഭയുടെ സ്വരങ്ങൾ, ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി 1-ാം ഭാഗം രാത്രി 7:35 യുവവാണി.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അധ്യായി പങ്കെടുക്കുന്നു.
1: സീരിയൽ അഭിനയിച്ചതിന് ശേഷം വീട്ടുകാർക്കാണ്, വീട്ടമ്മമാർ എവിടെയുണ്ടോ, മലയാളികൾ എവിടെയുണ്ടോ, എവിടെ ചെന്നാലും, ഇപ്പൊ അമേരിക്കയിലെത്തിയാലും ന്യൂയോർക്കിന്റെ നഗരത്തിൽ നടുക്ക് നിൽക്കുമ്പോഴും ഐ വാച്ച് യുവർ സീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

നാളെ രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. നാളെ രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ദിൻഷ മുരളി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. നാളെ ഉച്ചതിരിഞ്ഞ് 2:15 തുടർനാടകം കേൾക്കാം. ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 40-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജികുമാർ. നാളെ ഉച്ചതിരിഞ്ഞ് 2:15.

0: നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ ട്രോളിംഗ് നിരോധനം ആവശ്യകതയും പ്രസക്തിയും ഡോക്ടർ സൂര്യ എസുമായി അഭിമുഖം കേൾക്കാം. നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടി. നാളെ രാത്രി 8 ഹലോ ഹലോ ഡോക്ടർ, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. നാളെ രാത്രി 8 ഹലോ ഡോക്ടർ പരിപാടി. സമയം 6 കഴിഞ്ഞ് 19:50. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः ललितमोहनः तिवारी. आदौ मुख्य वार्ताः. नवदिल्ल्यां भारत इण्डोनेशिया देशयोः संयुक्तायोगस्य उपवेशनं सम्पन्नं. द्वैपाक्षिकवार्तायाम् उभौ पक्षौ सामरिक सहभागित्वं सुदृढीकरणाय सहमतौ अभवताम्. ഗൃഹമന്ത്രിണ അമിത്ഷാഹേന അന്താരാഷ്ട്രീയ സീമായാം വിത്തീയ സമ്പത്തി വ്യവഹാരേഷു സൂക്ഷ്മ നിരീക്ഷണായ ആഹൂതം. CBSE അദ്യ മധ്യരാത്രൌ ദ്വാദശി കക്ഷായാഃ പുനർമൂല്യാങ്കനായ ആവേദനസ്യ വേവ് ഫലകം സമാപയിഷ്യതി. രാഷ്ട്രീയ പുരസ്കാർ വിജേത മലയാളം അഭിനേത സലീം കുമാരഃ കൊച്ചിനഗരെ ദിവംഗതഃ. ആഗാമി ദ്വിത്രി ദിനേഷു സമ്പൂർണേ ദേശേ വ്യാപക വൃഷ്ടി ഭവിഷ്യതി ഇതി IMD ഇത്യനേന പൂർവാനുമാനം പ്രകടിതമസ്തി. അപ്പി ച ഭാരതീയ മല്ലക്രീഡകാഃ മംഗോളിയായാഃ ഉലാൻബട്ടാർ ഓപ്പൺ ക്രീഡായാം ഭാരതസ്യ കൃതെ ദ്വേ സ്വർണപദകേ ദ്വേ കാസ്യപദകേ ച വിജിതവന്തഃ. അഥ വാർത്താഃ വിസ്തരേണ. ഭാരത് ഇൻഡോനേഷ്യാ ദേശയോ സംയുക്തായോഗസ്യ ഉപവേശനം അദ്യ നവദില്ലി നഗരെ സമ്പന്നം. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ തഥാ തസ്യ ഇൻഡോനേഷ്യാ ദേശീയഃ സമകക്ഷീയഃ സുഗിയോനോ ഇത്യേഷഃ ച ഉപവേശനസ്യാസ്യ സഹാധ്യക്ഷതാം കൃതവന്തൗ. സാമാജിക മാധ്യമേ പ്രകാശിതേ സന്ദേശേ ഡോക്ടർ ജയശങ്കരഃ ഉക്തവാന് യത് വിഗതേഷു വർഷേഷു ഉഭയോ ദേശയോ മധ്യേ വ്യാപക രണനീതിക സഹഭാഗിത സുദൃഢാ അഭവത്. തേനുക്തം യത് രാജനൈതിക രക്ഷാ സുരക്ഷ സാമുദ്രിക നൌവഹൻ വാണിജ്യ വിത്തീയ പ്രൌദ്യോഗിക സ്വാസ്ഥ്യ ഔഷധ നിർമ്മാണ ഉർവരക് മഹത്വപൂർണ ഖനിക്ഷേത്രേഷു തഥാ പര്യടന ശിക്ഷണ ഏവം സാംസ്കൃതിക സഹയോഗാദിഷു വിഷയേഷു മഹത്വപൂർണ ചർച്ച അഭവത്. ഉഭവ നേതാരോ ക്ഷേത്രീയ ഘട്ടനാക്രമാൻ ബഹുപക്ഷീയ സമന്വയസ്യ സംവർദ്ധനം തഥാ ഭാരത ആസിയാൻ സംബന്ധാനാം സുദൃഢീകരണേ അപ്പി സ്വവിചാരാണാം ആദാന പ്രദാനം അകുരുതാം. ഇതഃ പൂർവം ഉദ്ഘാടന ഭാഷണേ ഡോക്ടർ ജയശങ്കര അവദത് യത് ഉഭയോ ദേശയോ മധ്യേ സംയുക്തായോഗസ്യ ഉപവേശനമിദം ചതുർവർഷാനന്തരം ആയോജിതം അസ്തി. ഏതത് സ്വീകരണീയം യത് അസ്മിൻ സമയേ ദ്വിപക്ഷീയ സംബന്ധേഷു മഹത്വപൂർണ പ്രഗതിഃ അഭവത്. തേനഗ്രേ ഉക്തം യത് ഗതവർഷേ ഭാരത് ഇൻഡോനേഷ്യ ദേശൌ ഉഭൌ രാജനൈക് സംബന്ധാനാം സ്ഥാപനായാഃ പഞ്ചസപ്തതിവർഷാണാം പൂർത്തേഃ ഉത്സവം സമ്യക് ആചരിതവന്തൗ. ഗൃഹമന്ത്രി അമിത്ഷാ അന്താരാഷ്ട്രീയ സീമാസു വിത്തീയ വ്യവഹാരാണാം ഭവന നിർമ്മാണസ്യ തഥാ സമ്പത്തീനാം ചക്രയണസ്യ വിക്രയണസ്യ ച വിഷയേ കഠോർ പര്യവേക്ഷണസ്യ പാലനം ആഹൂതവാൻ. ഏഷഃ നിർദ്ദേശഃ തേന BSF ത്രിപുര സീമാ മുഖ്യാലയേ പൂർവോത്തര രാജ്യസ്യ സീമവർത്തി ക്ഷേത്രാണാം സംബന്ധേ ആയോജിതായാം സഭായാം പ്രദത്തഃ. ഗൃഹമന്ത്രി ഗത പഞ്ചവർഷാണാം ഭൂമിലേഖാനാം പരീക്ഷണം കാരയിതുമപി നിർദ്ദിഷ്ടവാൻ. ശീർഷാഹ ഉക്തവാന് യത് സീമവർത്തി ജനപദേഷു വിത്തീയാനുശാസനസ്യ സുനിശ്ചിതീകരണം രാജ്യസർവകാരാണാം ദായിത്വമപി അസ്തി. ഉപവേശനെ അസ്യ വിഷയസ്യ ഉപരി വിശേഷതയാ ബലം ദത്തം യത് നരേന്ദ്രമോദിനഃ നേതൃത്വേ കേന്ദ്രപ്രശാസനം അന്താരാഷ്ട്രീയ സീമാസു ഉച്ചതമസ്തരസ്യ സുരക്ഷാം സുനിശ്ചേതും ദൃഢസങ്കല്പിതം അസ്തി. തഥാ ച സീമവർത്തി ക്ഷേത്രാണാം സമഗ്രവികാസായ സുരക്ഷായൈ ച കേന്ദ്രീയ രാജ്യ വിഭാഗാനാം മധ്യേ സുദൃഢ സമന്വയസ്യ സംവർദ്ധനം കരോതി. അസ്മിൻ ഉപവേശനെ മാണിക് ഷാഹ് മുഖ്യസചിവ JK സിൻഹ അന്യേ ച വരിഷ്ഠാധികാരിണഃ ഉപസ്ഥിതാ ആസൻ. तथैव सीमवर्तिषु सर्वेषां अष्टजनपदानां जनपदाधिकारिणः आरक्षि अधीक्षकः च अपि उपस्थिताः आसन्। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणी।

0: ണിതഃ പ്രസാര്യത്തെ സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. ദ്വാദശീ കക്ഷായാഹ പരീക്ഷാ പരിണാമസ്യ പ്രകാശനാനന്തരം സംബന്ധിത വിഷയാണാം പരീക്ഷണായ ഉത്തരപുസ്തികാനാം പുനർമൂല്യാങ്കനായ ച അന്തർജാലീയ മാധ്യമേന ആവേദന പത്രാണാം പ്രേഷണസ്യ അദ്യ അന്തിമാ തിഥിഃ അസ്തി. കേന്ദ്രീയ മാധ്യമിക് ശിക്ഷാ പരിഷത് സാമാജിക മാധ്യമേഷു പ്രകാശിത്തെ ഏകസ്മിൻ സന്ദേശേ ഉക്തവാന്യത് വേവ് ഫലകം മധ്യരാത്രി പര്യന്തം ഉദ്ഘാടിതഃ ഭവിഷ്യതി. പരിഷദാ ഛാത്രേഭ്യഃ അനുരോധാ കൃതായത് തേ അന്തിമതിഥേ പൂർവമേവ സ്വ ആവേദനപത്രാണി പൂരയിത്വാ പ്രേഷയേയുഃ. രാഷ്ട്രീയ പുരസ്കാർ വിജേത മലയാളം ചലച്ചിത്രാഭിനേത സലീം കുമാരഃ ഹ്യഃ കൊച്ചിനഗരെ ദിവംഗതഃ. തസ്യ ഏകസ്മിൻ നിജി ചികിത്സാലയ ഉപചാരഃ പ്രചലതി സ്മ. സഹ സപ്തപഞ്ചാശത് വർഷീയഃ ആസീത്. ശ്രീകുമാരഃ ഗതരാത്രൌ പ്രായഃ പാദോന ഏകാദശവാദനേ ദിവംഗതഃ. പ്രാരംഭേ ദൂരദർശന ഹാസ്യ കാര്യക്രമേണ അവധാനം പ്രാപ്തഃ ശ്രീ സലീം കുമാരഃ ഷണ്ണവത്യധിക ഊനവിംശതി ശതതമേ വർഷേ സിദ്ദിഖീ ഷമീർ ഇത്യനേന നിർദ്ദിഷ്ടം ഈഷ്ടമാനു നൂറുവട്ടം ഇതി ചലച്ചിത്രസ്യ മാധ്യമേന ചലച്ചിത്ര ജഗതി പ്രവിഷ്ടവാൻ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന അഭിനേതുഃ സലീം കുമാരസ്യ നിധനെ ദുഃഖം പ്രകടിതം. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന ദക്ഷിണ പശ്ചിമ പ്രാവൃട്ടകാലസ്യ ആഗമനേന അഗ്രിമേ ദ്വിത്രിഷു ദിനേഷു സമ്പൂർണേ ദേശേ തീവ്രവൃഷ്ടേ പൂർവാനുമാനം പ്രകടിതം. ഉത്തരമധ്യഭാരതസ്യ കേഷുചിത് ഭാഗേഷു ഊഷ്ണതരംഗസ്യ സ്ഥിതിഃ അപി അനുവർത്തതേ. ഏതദതിരിച്യ ആഗാമിഷു ചതുർഷു ദിനേഷു ദില്ലി പഞ്ചാബ് ഹരിയാണ ചണ്ഡീഗഢ് പശ്ചിമരാജസ്ഥാന തട്ടീയ ആന്ധ്രപ്രദേശ് ഇത്യേതേഷു പ്രദേശേഷു ഊഷ്ണതരംഗസ്യ സ്ഥിതിഃ ഭവിഷ്യതി ഇതി ഋതുവിജ്ഞാന വിഭാഗേന പൂർവാനുമാനിതം. ഉത്തരപശ്ചിമഭാരത്തെ മധ്യഭാരത്തെ ച ആഗാമിഷു ത്രിഷു ദിനേഷു അധികതമം താപമാനം ദ്വിതഃ ഷട് ഡിഗ്രി സെൽഷ്യസ് പര്യന്തം ഭവിതും ശക്നോതി. തെലുഗുദേശം പാർട്ടീതി ദളസ്യ രാഷ്ട്രീയ അധ്യക്ഷേണ എൻ ചന്ദ്രബാബു നായിഡു വരേണ ആഗാമി ജൂൺ മാസസ്യ അഷ്ടാദശേ ദിനാങ്കേ രാജ്യസഭാ നിർവാചനായ സ്വകീയസ്യ ദളസ്യ ത്രയഃ പ്രത്യാശിനഃ ഘോഷിതാഃ. തേഷു ഉദ്യോഗപതിഃ സനാ സതീശഃ ശിക്ഷാവിദ ഭാഷ്യം രാമകൃഷ്ണഃ തഥാ ടി ഡി പി സാമാജിക മാധ്യമ പ്രകോഷ്ഠസ്യ പ്രമുഖ ചിന്തകയാല വിജയഃ ച സന്തി. അമേരിക്ക ഇറാൻ ദേശയോ മധ്യേ സംഘർഷസ്യ ശതദിനാനി ജാതാനി. ഫർവരി മാസസ്യ അന്തേ ഇറാൻ ദേശെ അമേരിക്ക ഇസ്രായേൽ ദേശാഭ്യാം കൃതഹി ആക്രമണൈഹി ആരബ്ധ അയം സംഘർഷഃ അധുനാ വിസ്തൃത ക്ഷേത്രീയ സങ്കടേ പരിണതഃ ജാതഃ. അസ്മാത് സംഘർഷാത് ഹോർമുജ്ജല സന്ധി മധ്യേ സുരക്ഷിത സമുദ്രയാൻ പരിവഹനായ സങ്കടം ഉത്പന്നം. അധുനാ ലേബനാൻ ദേശേ പുനഃ സംഘർഷയുത സ്ഥിതി ഉത്പന്നാ ജാത. കേന്ദ്രീയ യുവകാര്യാണാം ക്രീഡാമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അദ്യ പ്രാതഃകാലേ നവദില്ലിനഗരെ ആയോജിതസ്യ ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ ഇതി അഭിയാനസ്യ സപ്തസപ്തതിതമേ സംസ്കരണെ സഹഭാഗിത്വം കൃതവാൻ. വാർത്താഹരൈ സഹ വാർത്താലാപം കുർവൻ അസൌ അവദത് യത് സൈക്കിൾ ഇതി ദ്വിചക്രികായാനസ്യ സഞ്ചാലനാത് പൃഥിവീ സ്വച്ഛാ ഭവതി തഥാ ച യാതായാത് സംബന്ധസ്യ അവരോധസ്യ ഗംഭീര സമസ്യായാ സമാധാനം അപി പ്രാപ്യതേ.
1: साइकिलिंग करने से आपकी हेल्थ अच्छी रहती है. साइकिलिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान है. तो क्यों न हम साइकिलिंग करें. देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है. मोदी जी ने आधा घंटा रोज ഫിറ്റ്നസ് ദിനേക്കലേ കഹ. ഈ ഫിറ്റ്നസ് കാ ഡോസ് ആധാ ഘണ്ടാക്കലേ ഹം ഹമേഷ സൈക്ലിംഗ് കരേംഗേ തോ മേ മാൻതാ ഹൂ കി ഹമാരി കൈ സമസ്യാ കാ സമാധാൻ ഹോഗാ.
0: അഭിനേത വിക്രാന്ത് മേസി അപ്പി ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ ഇതി കാര്യക്രമേ സമ്മിലിതവാൻ. എതദഭിയാനം അദ്വിതീയം ഇതി വർണിതവാൻ. സഹ അവദത് യത് ഈശാ ഉപക്രമഃ അധുനാ ജനാന്തോളന രൂപം ധാരയതി. അദ്യ വിശ്വ ഖാദ്യ സുരക്ഷാ ദിവസ ആചര്യത്തെ. അസ്യ വർഷസ്യ വിശ്വ ഖാദ്യ സുരക്ഷാ ദിവസസ്യ വിഷയ അസ്തി സമാവാനാത് സമാധാന പര്യന്തം സർവത്ര സുരക്ഷിതം ഭോജനം. അയം ദിവസ ഖാദ്യ സുരക്ഷായാ അധികാര രൂപേണ തഥാ സാമൂഹിക ദായിത്വ രൂപേണ ജാഗരൂകതാം വർദ്ധയിത്തും സശക്തം അവസരം പ്രദദാതി. സ്വാസ്ഥ്യ പരിവാര കല്യാണ മന്ത്രി ജഗത് പ്രകാശ് നഡ്ഡ സ്വസ്ഥ ഭവിഷ്യായ സുരക്ഷിത

0: द्वे कांस्य पदके च विजितवन्तः इति वार्ताः।
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ കുട്ട,
2: കാണട്ടെ? വോ, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
6: RBI പറയുന്നു
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: സ്കൂള് തുറക്കാറായി.
9: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
9: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
7: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
10: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജിച്ചതായി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് 6 ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷന്റെ 8-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി S.ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും സംയുക്തമായി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തമായ വളർച്ച കൈവരിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര ഷിപ്പിംഗ്, വ്യാപാരം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പ്രിയ നടൻ സലീം കുമാറിന് കേരളം വിടയേകി. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിലാണ് ഭൌതിക ശരീരം സംസ്കരിച്ചത്. മുഖ്യമന്ത്രി V.D. സതീശൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി P.C. വിഷ്ണുനാഥ്, MP മാരായ ഹൈബി ഈഡൻ, K.C. വേണുഗോപാൽ, സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേരുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും തുടർന്ന് സ്വന്തം വസതിയിലും ഭൌതികദേഹം പൊതുദർശനത്തിനായി വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരമർപ്പിക്കാനായി എത്തി. നടൻ സലീം കുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീം കുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീം കുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തെ സ്നേഹിച്ച അനേകം ആരാധകരുടെയും ഒപ്പമാണ് തന്റെ ചിന്തകളെന്നും ശ്രീ മോദി വ്യക്തമാക്കി. തന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാളായിരുന്നു അന്തരിച്ച നടൻ സലീം കുമാറെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. സംഘർഷഭരിതമായ ഏത് സാഹചര്യത്തിലും മലയാളിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുതകുന്ന നർമ്മബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു.
11: ഏത് സംഘർഷനിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവന്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു ശ്രീ

0: കുമാർ, ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീം കുമാർ. അവസാനമാകുമ്പോൾ പറയും എന്റെ അവകാശമാണെന്ന് പറയും. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതരെന്ന് എനിക്ക് അഭിമാനമുണ്ട്.
1: സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹോട്ടലുകൾ പ്രത്യേകിച്ച് വൃത്തിഹീനമായ തട്ടുകടകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിൾ, വെള്ളം എന്നിവ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായി ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ വരാതെ ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അവർ വ്യക്തമാക്കി. വയനാട്ടിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോളിയാടി മാർ ബെസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികളെ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിച്ചു. ആശുപത്രി വിട്ട കുട്ടികൾ വീണ്ടും തിരികെ ആശുപത്രിയിലെത്തിയ സാഹചര്യത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന മുഴുവൻ കുട്ടികളെയും നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ടാകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മരുന്നുകളുടെ ലഭ്യത പൂർണ്ണമാണെന്ന് മന്ത്രി ഉറപ്പാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ മഴയുള്ളപ്പോൾ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ മാറ്റി സുരക്ഷിതമാക്കണം.
1: പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ടസ് ഹൈസ്കൂളിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഷീറ്റുകൾ പാടെ ഇളകി ദൂരേക്ക് തെറിച്ചുപോവുകയായിരുന്നു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴ ലഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. കടകളിലും വെള്ളം കയറി. വലിയ കുന്നുകളിടിച്ച ഭാഗത്ത് മഴയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്.
1: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. പ്രാദേശിക സമയം 3 മത്സരം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളി എന്നിവരാണ് കലാശപ്പോരാട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രിയവ കിരീടം അണിഞ്ഞിരുന്നു. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശന

0: സമാനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം യേശുദാസ് പാടിയ ഗാനം എതിർപ്പുകൾ എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് ഉണ്ണി ആറന്മുള, സംഗീതം TS രാധാകൃഷ്ണൻ.

തജ്ജം തത്തജ്ജം തരി തജ്ജം തത്തരി തജ്ജം ും

ആകാശവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എണ്ണും തോറും കുറഞ്ഞു വരുന്ന കണക്കുപുസ്തകമാണ് ജീവിതം. കൂട്ടിവെക്കാൻ ഒന്നേ ഉള്ളൂ, മറ്റുള്ളവർക്ക് നാം നൽകുന്ന സന്തോഷം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി നമുക്ക് ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിലെ നമ്മുടെ അതിഥി മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ തങ്കച്ചൻ പി ഐ ആണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് അറിയണ്ടേ?
1: ചോദ്യം പറയാം, എന്താണ് നാറ്റാഡി കൊക്കോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ.
0: നമുക്കറിയാം, കന്നുകാലികളെ വളർത്തലും അവയുടെ പരിപാലനവുമൊക്കെ നന്നായി കൊണ്ടുപോവുക എന്നത് ഇത്തിരി ശ്രമകരമായ ജോലി തന്നെയാണ് അല്ലേ? എങ്കിലും സ്നേഹത്തോടെ പരിപാലിച്ചാൽ അവ നമുക്ക് തിരിച്ചു തരുന്ന സ്നേഹവും അവയിൽ നിന്നുള്ള നേട്ടങ്ങളും വളരെ വലുതാണ്. കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് ക്ഷീരമേഖലയിൽ മാതൃകയായ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സംസ്ഥാന തലത്തിൽ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് നേടി തന്റെ പ്രവർത്തന മികവ് തെളിയിച്ച ശ്രീ തങ്കച്ചൻ പി ഐ ക്ഷീരകൃഷിയിലെ തന്റെ അനുഭവങ്ങളും വിജയരഹസ്യങ്ങളുമൊക്കെ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന അവാർഡാണ്, ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന്റെ അവാർഡും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? എങ്ങനെ തോന്നുന്നുണ്ട് ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ?
3: വളരെ സന്തോഷമുണ്ട്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് അവർക്ക് ശരിക്കും ഒരു കർഷകൻ എന്താണെന്ന് അറിയാം. അപ്പൊ അവര് തരുന്ന അവാർഡ് ശരിക്കും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ആ അവാർഡ് കിട്ടുകയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഒരു നാഷണൽ അവാർഡ് കിട്ടിയ അതേ ലെവലിൽ തന്നെ സന്തോഷമുണ്ട്.
2: പ്രതീക്ഷിച്ച അവാർഡാണോ ഇത്?
3: പ്രതീക്ഷിച്ചാണ്.
2: ആണോ? ഓക്കെ. അപ്പൊ ഈ ക്ഷീര കൃഷിയിലോട്ട് താങ്കൾ വന്നത് എങ്ങനെയായിരുന്നു? ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഇത്?
3: ഞാൻ 2012-13 കാലഘട്ടത്തിൽ ബൈരയുടെ ഇഷ്ടത്തിന്, ബൈരയുടെ പേര് ബീന എന്നാണ്, ഒരു പശു നമുക്ക് നല്ല പാല് കുടിക്കാലോ എന്ന് പറഞ്ഞ് സ്വന്തം ആവശ്യത്തിന് കുറച്ച് വളമൊക്കെ കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ട് വാങ്ങിയതാണ്. ഞാൻ പക്കാ കൃഷിക്കാരനാണ്, വീട്ടിൽ ഫാമിലിയായിട്ട് കൃഷിപ്പണിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു പശുവിന് മെനക്കെടണം, എന്നാൽ നമുക്ക് ഒന്നുകൂടെ കുറച്ച് പാല് പുറമെ കൊടുക്കാം എന്നൊരു ഉദ്ദേശത്തിൽ ഒരു പശു ഒന്ന് രണ്ടായി. അതൊരു തുടക്കമായി. ഒരിക്കലും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. എൻ്റെ ഫീൽഡ് വോളിബോളാണ്, കളി തന്നെയാണ് ജീവിതം. അങ്ങനെ വന്ന് 2 പിന്നെ അതെന്തായാലും 2-3 അങ്ങനെ 5 നമുക്ക് ഒരു ചെറിയ സമ്മാനം ബ്ലോക്കിൽ നിന്ന് കിട്ടി. കാരണം കുറഞ്ഞ പശുവിൽ നിന്ന് കൂടുതൽ പാൽ ഇളക്കുന്ന കർഷകൻ 150 പാൽ 5 നടന്നു.
2: 150 പാല് കിട്ടണമെങ്കിൽ നമ്മളൊരു ശാസ്ത്രീയമായി അതിനെ പരിപാലിക്കണം.
3: അത് ഞാൻ അന്നൊക്കെ പശുക്കളെ വാങ്ങുവാണല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന പശുക്കളെ എവിടെയാന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ പാലുള്ള പശുക്കളെ വാങ്ങിയിട്ടാണ് അങ്ങനെ 5 ഒന്നിച്ച് പ്രസവിച്ചു. അങ്ങനെയാണ് ഈ 150 പാൽ ഇളക്കാൻ പറ്റിയത്.
2: അപ്പൊ ഇതിനുവേണ്ടി ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇതിന്റെ ഒരു തീറ്റക്രമം, മറ്റ് കാര്യങ്ങൾ എല്ലാം ഒരു ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ ഒരു ലാഭകരമായ രീതിയിൽ കൊണ്ടുപോയാലല്ലേ നമുക്ക്
3: ഇത്രയും
2: ട്രെയിനിങ് വല്ലതും എടുത്തിട്ടുണ്ടായിരുന്നു?
3: അന്നൊന്നും ഒരു ട്രെയിനിങ്ങും ഇല്ല. ഈ പശുക്കളെ വാങ്ങി വളർത്തി വളർത്തി മനസ്സിലായ കാര്യങ്ങളാ. അത് കഴിഞ്ഞിട്ട് 2018 ആയപ്പോഴേക്കും 12 പശുവായി. അപ്പം കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യ ഫാം സ്കൂളെ തെരഞ്ഞെടുത്തു. അതാണ് എന്റെ ബേസിക് തുടക്കം. കർഷകരെ സംബന്ധിച്ച് ഫാം സ്കൂൾ എന്താ അറിയാൻ വേണ്ടി കണ്ടമാനം ആളുകൾ ഒരു വർഷത്തിൽ ഒരു 5000 ആളിൽ കൂടുതൽ എന്റെ ഫാം വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ 2018 അടുത്ത അവാർഡ്, ക്ഷീര സഹകാരി അവാർഡ് ബാരി കിട്ടി.
2: ഇതൊക്കെ ഒരു പ്രചോദനമായി,
3: ഇതൊക്കെ പ്രചോദനമായിട്ട് വന്നു. അപ്പോൾ ഈ മേഖലയിൽ കുറച്ച് കൂടുതൽ എടുക്കാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുത്തു, ഓൺലൈൻ ക്ലാസ്സുകളിലും അല്ലാത്ത ക്ലാസ്സും. യൂണിവേഴ്സിറ്റിയൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഡോക്ടർമാരായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പശു വളർത്തൽ എന്താന്ന് നമ്മൾ ബേസിക്കലായിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങി.
2: ഇപ്പം എത്ര പശു ഉണ്ട്?
3: ഇപ്പം 40.
2: അപ്പം താങ്കളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞ പശുവിൽ നിന്ന് അധികം പാൽ ഉൽപ്പാദനം ചെയ്യുന്നതാണ് അല്ലേ? ഇതിൻ്റെ ഒരു സീക്രട്ട് എന്തുവാണ്?
3: നമുക്ക് എണ്ണം കുറച്ച്, ഉൽപ്പാദനം കൂട്ടി, ജോലിഭാരം കുറച്ച് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും ഒരു മാർഗം. കാരണം നമ്മൾ 50

0: നടത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു 5 മണിക്കാരെങ്കിലും വേണം. 5 മണിക്കാരുടെ അവരുടെ കൂലിയും 50 പശുക്കളുടെ ചിലവും തീറ്റ ചിലവും കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടാവില്ല. മറിച്ച് അത് 20 പശുവാക്കി കുറച്ച് ഉൽപ്പാദനം കൂടുതലുള്ള പശുവിനെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് 20 പശുവിൽ നിന്നും 50 പശുക്കളുടെ പാല് കിട്ടുവാണെങ്കിൽ നമുക്ക് ചിലവെല്ലാ വിധത്തിലും കുറഞ്ഞു, വരുമാനം കൂടി. ആ ഒരു ആശയം എന്റെ മനസ്സിൽ ഉദിച്ചപ്പോൾ ഞാൻ 5 പശുക്കളെ മാത്രമേ വളർത്തുള്ളൂ.
1: അപ്പൊ നല്ല ഇനം ആദ്യം സെലക്ട് ചെയ്യും.
0: അതെ,
1: ഇതിന്റെ ഒരു ക്രൈറ്റീരിയ വല്ലതും ഉണ്ടോ? അത് നമ്മള് സങ്കര ഇനം പശുക്കളാണല്ലോ മിക്കവാറും കർഷകർ വളർത്തുന്നത്. അപ്പൊ താങ്കൾ എങ്ങനെയാണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത്?
0: ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക പോയിട്ട് ഏറ്റവും വലിയ പശുക്കളെ വാങ്ങും. അപ്പോൾ അവർക്ക് നല്ല പാല് കിട്ടുന്ന പശു നോക്കി വാങ്ങി, കൂടുതൽ വില കൊടുത്ത് വാങ്ങി വളർത്തി. ഈ വാങ്ങിയ പശുക്കളിൽ ഒരു പശുവിന് 46 ലിറ്റർ പാല് കിട്ടി. അത് വയനാട്ടിൽ നിന്ന് വാങ്ങിയ പശു തന്നെയാണ്. എൻ്റെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ 2 പ്രസവത്തിൽ 30 പാല് കിട്ടിയുള്ളൂ. അത് 3-4 കാപ്പയ്ക്ക് 46 പാലായി. ആ പശുവിൽ ഞാൻ ഏറ്റവും നല്ല സെമൻ, കേൾഡിബോർഡിൻ്റെ പ്രീമിയം സെമൻ കുത്തിവെച്ച് അതിൽ ഒരു 4 തലമുറ ഇങ്ങ് പോകുന്നു. ആ കുട്ടികളെല്ലാം വീണ്ടും വീണ്ടും പ്രസവിച്ചിട്ടാണ് ഇപ്പം എൻ്റെ ഫാമിലി എല്ലാ പശുക്കളും ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ 30 ലിറ്റർ പാലിൽ താഴേക്ക് പോകാറില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഫാമിൽ ഉണ്ടാക്കിയെടുത്ത കുട്ടികളാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ പശുക്കൾ.
1: അപ്പം നല്ല സെലക്ഷൻ നമ്മൾ തന്നെ ചെയ്തു.
0: അതെ.
1: അപ്പം പിന്നെ നെക്സ്റ്റ് ഒരു വലിയ ഘടകം അല്ലെങ്കിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് ക്ഷീരകൃഷിയിലെ തീറ്റക്രമങ്ങളാണ്.
0: അതെ, ഒരു ഡയറി ഫാമിനെ സംബന്ധിച്ച് 70% പൈസയും തീറ്റ ചെലവിനാണ് വരുന്നത്. എല്ലാ സാധനങ്ങളും പുറമേ നിന്ന് വാങ്ങി തീറ്റ കൊടുത്താലും നമുക്ക് ഒരിക്കലും ഒരു കർഷകൻ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം തീറ്റയുടെ ചെലവ് ചുരുക്കുക എന്നുള്ളതാണ് ഒരു ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഫാം മാനേജ്മെന്റ് നമ്മൾ ഉടമസ്ഥൻ പഠിച്ചിരിക്കണം.
1: അപ്പോൾ തീറ്റ ചെലവ് എങ്ങനെയാണ് താങ്കൾ കുറച്ചത്?
0: പൈനാപ്പിൾ ലീഫ് നമുക്ക് കിട്ടും, അത് 2 രൂപ 80 പൈസയ്ക്ക് വയനാട്ടിലെത്തും. പിന്നെ ധാരാളം പച്ചപ്പുൽ കൃഷി ചെയ്തു, 4 ഏക്കറോളം കൃഷിയുണ്ട് കരയിലും മയിലുമായിട്ട്. അപ്പം പശു വളർത്തുന്ന ഒരു കർഷകൻ സ്വന്തമായിട്ട് പുല്ല് നടാൻ സൗകര്യമില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അതിനുള്ള ബേസിക് തീറ്റ പുല്ലാണല്ലോ, അത് നമ്മൾ സ്വന്തം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയെല്ലാം വാങ്ങിക്കൊടുത്താലും പിടിച്ചിരിക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഞാൻ പുല്ലും കുറച്ച് ചോളവും പൈനാപ്പിളും കൂടെ തുല്യമായിട്ട് മിക്സ് ചെയ്ത് അരിഞ്ഞിട്ടാണ് TMR രീതിയിലാണ് തീറ്റ കൊടുക്കുന്നത്. സൈലേജ് വാങ്ങണമെങ്കിൽ 1 കിലോയ്ക്ക് 8 രൂപ വില വരും. പച്ച ചോളം വാങ്ങണം ഇപ്പം 5 രൂപ 50 പൈസ വിലയുണ്ട്. അപ്പോൾ ഇത് രണ്ടും വാങ്ങിക്കൊടുത്തിട്ട് ഒരു പശുവിന് ഏറ്റവും ചുരുങ്ങിയത് 30 കിലോ വേണം ഒരു ദിവസം. അപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പുല്ല് നമുക്ക് സ്വന്തം ഉണ്ടെങ്കിൽ ഒരു 1.5-2 രൂപ താഴെ 1 കിലോ പുല്ല് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. പൈനാപ്പിൾ ലീഫ് ആണെങ്കിലും നല്ല ചാപ്പ് കട്ടർ വേണമെന്നുള്ളൂ, അതും 2 രൂപ 80 പൈസയ്ക്ക് എത്തും. ആ കൂടുതൽ പേരിന് കുറച്ച് ചോളം കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 3 രൂപ 3.50 പൈസയിൽ തീറ്റ ചെലവ് ചുരുക്കാൻ പറ്റും. അപ്പോൾ 8 രൂപയ്ക്ക് വാങ്ങിക്കൊടുക്കുന്ന സൈലേജും അല്ലെങ്കിൽ 5.5 രൂപയ്ക്ക് വാങ്ങുന്ന ചോളവും വെച്ച് നോക്കുമ്പോൾ 3 രൂപയ്ക്ക് നമുക്ക് പശുക്കൾ തീറ്റ കൊടുക്കാൻ പറ്റുമെങ്കിൽ
1: വലിയ
0: മാറ്റമാണ്. അപ്പം ഡയറി മേഖലയിൽ നിൽക്കുന്ന ആളുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു തീറ്റ തന്നെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് വില കൂടിക്കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ ബാധിക്കും. അപ്പം ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ തീറ്റയുടെ ചെലവ് ചുരുക്കാൻ നമ്മൾ സ്വയം പര്യാപ്തരാവണമെന്നാണ് എന്റെ അഭിപ്രായം.
1: ഏത് സാധനമാണ് ഏത് സമയം
0: കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് മാറ്റരുത്. ഒരു 15 ദിവസം കൊണ്ട് കാലങ്ങളെ കുറച്ച് കുറച്ച് കുറച്ച് മാറ്റി ആ ഇതിലേക്ക് കൊണ്ടുവരണം.
1: തീറ്റപ്പുൽ കൃഷി എന്ന് പറയുന്ന ഏതാണ് ചെയ്യുന്നത്?
0: സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. CO5, CO4, റെഡ് നേപ്പിയർ, CO3 അങ്ങനെ കുറേ ഐറ്റം പുല്ലുകളുണ്ട്. സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്രോത്തുള്ളതും പിന്നെ പശുക്കൾക്ക് ഏറ്റവും കൂടിയ പ്രോട്ടീൻ ഉള്ളതും സൂപ്പർ നേപ്പിയറല്ല. തന്നെയല്ല, CO3 എന്ന് പറഞ്ഞ പുല്ല് കൂടുതലായിട്ടുണ്ടാകും. പക്ഷെ അത് നവംബർ മാസം ആകുമ്പോൾ ഒരു പൂ വിരിയും. അതൊരു 1 വർഷത്തിന് 3 പ്രാവശ്യങ്ങൾ അതിന് പൂ വിരിയും. ആ പൂ വിടുമ്പോൾ പശുക്കൾ കൊടുക്കാൻ ഉള്ള ഗുണം ഉണ്ടാവില്ല. പിന്നെ തന്നെയല്ല, മഴക്കാലത്ത് അത് കട്ട് ചെയ്താൽ അത് ചൂട് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ നേപ്പർ ആകുമ്പോൾ ഏറ്റവും നല്ലത്. CO3 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല സൂപ്പർ നേപ്പർ.
1: ഇതിൻ്റെ പാർപ്പിടമൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്?
0: ഞാൻ ശരിക്കും ഒരു ഫാം ഡിസൈനറാണ്. നാണൽ കൂടുതൽ ഫാമുകൾ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫാം ചെയ്യുമ്പോഴും ഞാൻ ഓരോ രീതി മാറ്റിക്കൊണ്ടിരിക്കും. എൻ്റെതായ ഒരു ടച്ച് അതിൽ കൊണ്ടുവരും. ഏറ്റവും സുഖകരമായി ഒരു പശു താമസിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നല്ല ശുദ്ധവായു കിട്ടുന്ന സംവിധാനം, അതുപോലെ തന്നെ ചൂട് കുറഞ്ഞ ഏരിയ, വേസ്റ്റ് മാനേജ്മെന്റിന് പറ്റിയ സാഹചര്യമുള്ള സ്ഥലം, പിന്നെ വണ്ടി വരാനും കറണ്ട് വെളിച്ചം വെള്ളം എല്ലാം അനുയോജ്യമായ ഒരു സ്ഥലം വേണം. നമുക്ക് എപ്പോഴും ഒരു ഡയറി മേഖല സക്സസ് ആയി കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ സ്ഥലത്ത് മാത്രമേ പണിയാൻ പറ്റുള്ളൂ. കേരളത്തെ സംബന്ധിച്ച് 10-20 സെന്റ് സ്ഥലത്തിനുള്ളിൽ വീടും പശു തൊഴുത്തോടെ വളർത്തുന്ന ആളുകളാണ് ഒരു 60%. അങ്ങനെ ആളുകൾക്ക് ഇത് പറ്റില്ല. അവർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് ഷെഡുണ്ടാക്കി ചെയ്യാൻ പറ്റുള്ളൂ. മറിച്ച് സ്ഥലമുള്ള ആളുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 24 മണിക്കൂറും പശുക്കളെ 2 കയറിൽ കെട്ടിയിടുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് ഒരു 6 മണിക്കൂറെങ്കിലും അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനൊരു സംവിധാനം ചെയ്തുകൊണ്ട് ഫാം ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുള്ളൂ.
1: അപ്പോൾ ഈ ഫാം ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു താഴത്തെ ഫ്ലോറിംഗ് അതൊക്കെ ഇപ്പോഴത്തെ പുതിയ രീതിയിലാണോ ചെയ്യുന്നത്?
0: അതെ അതെ. ഇപ്പോൾ രീതി വെച്ചാൽ നമ്മൾ ലൂസ് ഫാമിംഗ് ചെയ്യുന്നതെങ്കിൽ 2 ലെയറായിട്ടാണ് ഫാമിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ പശു കിടക്കുന്ന ഏരിയ ഒരു 6 അടി വീതിയിൽ 8 ഇഞ്ച് ഹൈറ്റിൽ ഒരു ഫ്ലോറായിട്ട് തന്നെ ഉണ്ടാക്കും. അതിൽ മാറ്റ് വിട്ട് സെപ്പറേഷൻ വെച്ച് പശുക്കൾക്ക് ലൂസ് ഫാമിംഗ് ആണ് അവിടെ പോയി കിടക്കാൻ മാത്രം. ബാക്കി ഒരു 11 അടി വീതി അല്ലെങ്കിൽ 10 അടി വീതിയിൽ ഫ്ലോർ നമുക്ക് ഇതിന് ചാണകം പശുക്കളെ ഇറങ്ങി നടക്കാനുള്ള ലൂസ് ഫാമിങ്ങിന് പശുക്കൾ അതിൽ നടക്കും. കിടക്കുന്ന സമയത്ത് അത് മേലെ കയറി കിടന്നോളും. അപ്പോൾ കറവ സമയത്ത് ഗേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിന് തനിയെ പോയി പാലറിൽ പോയി കറന്ന് തിരിച്ച് വരുന്ന സംവിധാനം. അതുപോലെ തന്നെ തീറ്റ അവർക്ക് എപ്പോഴും തിന്നാനുള്ള സംവിധാനം.

0: അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്.
1: വെള്ളം കുടിക്കാൻ
0: എല്ലാം കുടിക്കാനുള്ള പാത്രവും എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെയ്യുന്ന നമുക്ക് അങ്ങനെ ചെയ്തേ. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ പിന്നെ കെട്ടിയിരുന്ന രീതിയാണ് അധികവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെട്ടിയിരുന്ന രീതി എന്ന് പറയുമ്പോൾ പശു നിൽക്കേണ്ട സ്ലോപ്പ് 2.40 നീളം ഉണ്ടെങ്കിൽ 2.40 എത്ര ഇഞ്ച് സ്ലോപ്പ് വേണം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കർഷകൻ ഇത് ചെയ്യുമ്പോൾ അവൻ്റെ അനുഭവത്തിൽ നിന്നാണ് ചെയ്യുന്നത്, അപ്പോൾ അത് സൂട്ടബിൾ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വെച്ചിട്ട് പശു നിൽക്കുന്ന ഏരിയയിൽ നിന്നും ചുരുങ്ങിയത് ഒരടിയെങ്കിലും പൊന്തിയായിരിക്കണം അതിൻ്റെ പുൽത്തൊട്ടി ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ ഒരു 2.5 പൊക്കത്തിൽ വേണം നമുക്ക് ഇതിൻ്റെ കുടിവെള്ളം സെറ്റ് ചെയ്യാൻ. 2 പശുവിൻ്റെ പാത്രമാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. 2 പശു അപ്പുറം കുടിക്കാൻ പാത്രമുള്ള സംവിധാനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുടിവെള്ളം സെറ്റ് ചെയ്യുന്ന ഏരിയ പശു എപ്പോഴും 2 പശുവിന് ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ എപ്പോഴും തീറ്റ ചെയ്യുമ്പോൾ ആ വെള്ളത്തിൽ അഴുക്ക് ചാടില്ല. അത് ഫിൽറ്റർ ചെയ്ത് അതിൽ വെള്ളം എടുക്കാൻ സംവിധാനം. പുൽത്തൊട്ടിയാണെങ്കിൽ ടൈലൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനും പശു കുടിക്കുന്ന വെള്ളവും അതിൻ്റെ തീറ്റ തിരുന്ന പുൽത്തൊട്ടിയും ഏറ്റവും വൃത്തിയിൽ കൊണ്ടുപോകണം. നമ്മുടെ വീട് പോലെ തന്നെ അത് വൃത്തിയായി സൂക്ഷിക്കണം എന്നൊരു ചിന്താഗതിയാണ് എൻ്റെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങൾ
1: മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ, ഇത് വേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അതും പ്രധാന ഘടകമാണ്. ചാണകം, അതിൻ്റെ മൂത്രം,
0: മൂത്രം ബയോഗ്യാസിലേക്ക് പോകുന്നു. കുളിപ്പിക്കുന്ന വെള്ളം ഒരു ടാങ്കിലേക്ക് സപ്രഷൻ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പോകുന്നു. അത് നമ്മൾ ആ ടാങ്കിൽ നിന്നും മാനുവലായിട്ട് പുല്ലേക്ക് തുറന്നു വിട്ടാൽ പുൽകൃഷി നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തോട്ടത്തിലേക്ക് സൊളേറി മോട്ടോർ വെച്ചിട്ട് ആ വെള്ളം, ഒട്ടും വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. ഫാമിൽ ഉപയോഗിക്കുന്ന വെള്ളം ചുരുങ്ങിയത് 16 ലിറ്റർ വെള്ളം ദിവസമാണ് പശുവിനെ കുളിപ്പിക്കാനും കുടിക്കാനും കിട്ടും. ആ 16 ലിറ്റർ വെള്ളവും നമ്മൾ പറമ്പിലേക്ക് യൂസ് ചെയ്യുന്നു, ഒട്ടും വേസ്റ്റ് ആക്കാതെ.
1: പിന്നെ ഈ ചാണകവും ഇതൊക്കെ
0: ചാണകം മുഴുവൻ നമ്മൾ യു ബി ഷീറ്റിന്റെ ഷെഡിൽ ഉണങ്ങിയിട്ട് അത് ചാക്കിൽ പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്.
1: ക്ഷീരകൃഷിയിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു ഘടകം എന്ന് പറയുന്ന താങ്കളിപ്പം സൂചിപ്പിച്ച മാതിരി തന്നെ അസുഖങ്ങളാണ്.
0: അതെ,
1: പശുക്കളെ എങ്ങനെയാണ് അസുഖം ഇല്ലാതെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വാക്സിനേഷനൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്, അപ്പോഴേ നമുക്കൊരു വിജയകരമായ ഒരു ഡെയറി ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. താങ്കളുടെ എക്സ്പീരിയൻസ് എന്താണ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്?
0: ഈ പശുക്കൾക്ക് വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആണ്, നല്ല അയൽ പശുക്കളെ വളർത്താൻ പറ്റിയ സാഹചര്യമുണ്ട്. ഡോക്ടർമാരുടെ സേവനം എന്ന് പറഞ്ഞാൽ മൃഗാശ്രീ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കന്നുകാലികളുള്ള ഏരിയയാണ് ഞങ്ങളുടെയൊക്കെ. ഒരു ഡോക്ടറെ കൊണ്ട് ഒരിക്കലും ഓടിയെത്തില്ല. അപ്പം ഡോക്ടർമാരുടെ സേവനം ഇച്ചിരി കൂടുതലായിട്ട് കിട്ടണമെന്നാണ് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്, നമ്മൾ പശുക്കളെ നോക്കുന്നത് നമ്മുടെ മക്കളെ നോക്കും പോലെ. നമുക്ക് അന്നം തരുന്ന മൃഗങ്ങളെ നമ്മൾ അതുപോലെ നോക്കിയാൽ ഒരു പരിധിയുടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റും. നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുക, അതുപോലെ തൊഴുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ട് കൊണ്ട് നടക്കുക. അതുപോലെ ഓരോ പശുവിൻ്റെയും ഡാറ്റ ഫുൾ ഡീറ്റെയിൽ, നമ്മൾ ഒരു കുട്ടി ഉണ്ടായാൽ എന്നുണ്ടായി, അതിന് എന്ന് നമ്മൾ വിരമരുന്ന് കൊടുത്തു, എന്ന് അതിൻ്റെ പാലുപൊടി നിർത്തി, എന്ന് മിനർ മിക്സർ സ്റ്റാപ്പ് കാർഡ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഡയറി ഉണ്ടാവണം. അപ്പോൾ കാഫ് സ്റ്റാർട്ടറെ കൊടുത്ത് ആ കുട്ടീനെ ഒരു 7 മാസം 8 മാസം ആകുമ്പോൾ ഹീറ്റ് കാണിക്കും. നല്ല കുട്ടിയാണെങ്കിൽ ഒരു 13 മാസം ആകുമ്പോൾ അതിനെ കുത്തിവെക്കുന്നു. അപ്പം ആ രീതി നമ്മൾ കൃത്യമായിട്ടും, ഒരു ബുക്ക് ഒരു പശുവിന് മാത്രമായിട്ട് വേണം. ആ ബുക്കിൽ ആ പശുവിൻ്റെ എല്ലാ ഡീറ്റെയിലും, അതിന് എന്ന് അസുഖം വന്നു, എന്ത് അസുഖം വന്നു, ഏത് ഡോക്ടർ ട്രീറ്റ് ചെയ്തു എന്ന് അടുത്ത ഡോക്ടർ വരുമ്പോൾ ആ ബുക്ക് എടുത്ത് കൊടുത്താൽ നോക്കി ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു പശുവിനെ ശരിക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വന്നു കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ചാൽ നമുക്ക് എന്തായാലും നല്ലൊരു പൈസ നഷ്ടം വരും. എപ്പോഴും പശുക്കളും ഫാമും വൃത്തിയായിട്ട് കൊണ്ടടക്കാൻ നമ്മൾ സാധിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ
1: സമയത്തുള്ള വാക്സിനേഷൻ,
0: കുളമ്പ് രോഗം, ലംബി സ്കിൻ, ഇത് രണ്ടാണ് ശരിക്ക് കർഷകരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് സാഹചര്യ സമയവും കൃത്യമല്ല. കാരണം അവരതിനെ ഉദ്ഘാടനം ചെയ്തിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, 6 മാസം കൂടുമ്പോഴായിക്കോട്ടെ. പക്ഷെ അപ്പോഴത്തേക്കും എല്ലാവരെയും പശുവിന് ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ പോലത്തെ ആളുകൾ പ്രൈവറ്റ് ഡോക്ടർമാരെടുത്ത് നിന്ന് മരുന്ന് മേടിച്ച് നമ്മൾ ലംബിസ്കിൻ്റെ കുത്തിവയ്പ്പ് കൃത്യസമയത്ത് നടത്തും. അതുപോലെ കുളമ്പ് രോഗത്തിൻ്റെ ഇതും കൃത്യം നടത്തും. സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്യാൻ കുഴപ്പമുണ്ടായിട്ടില്ല, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സമയമുണ്ടല്ലോ, അത് ഈ രോഗം വന്ന് പടർന്നു കഴിഞ്ഞിട്ടാണ് അവരെല്ലാം ഒരുങ്ങി വരുന്നത്. ആ ഒരു ഇതിന് മാറ്റം വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
1: പിന്നെ താങ്കൾ സൂചിപ്പിച്ച ഈ ബുക്ക് കീപ്പിംഗ് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു പശുവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഉൽപാദനം കുറയുമ്പോൾ നമുക്ക് ബുക്ക് നോക്കുമ്പോൾ അറിയാം എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്, അത് പിന്നെ പരിഹാരം ചെയ്യാനുള്ള സാധ്യത അതിനുണ്ട്. ഇപ്പം താങ്കളുടെ ഇപ്പം 50 പശു ഉണ്ട്, 500 ലിറ്റർ വരെ പാല് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് ഇനി വിപുലീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള,
0: എനിക്ക് എന്റെ ആഗ്രഹം കൂടുതൽ പശുവിനെ വളർത്തുക എന്നുള്ളതല്ല. ഇപ്പൊ 20 പശുവിൽ നിന്ന് 500 ലിറ്റർ പാലക്കാൻ പറ്റി, 40 പശുവിൽ നിന്ന് 1000 ലിറ്റർ പാലക്കുന്ന ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. 40 പശുവിന് പുറമേന്ന് വാങ്ങിയിട്ടല്ല, എന്റെ ഫാമിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന കുട്ടികളെ കൂട്ടിയെടുത്ത് ഒരു ദിവസമെങ്കിലും 1000 ലിറ്റർ പാല് അളക്കണം എന്നൊരു ചിന്താഗതി എന്റെ മനസ്സിൽ ഉണ്ട്.
1: ഇപ്പം
0: 20 പശുവിൽ നിന്നാണ് 500 ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കുന്നത്. അപ്പം എല്ലാം 35 മേലേക്ക് കറവുള്ള പശുക്കളാണ്, അതെല്ലാം എന്റെ ഫാമിൽ ഉണ്ടായ കുട്ടികളാണ്.
1: ഇപ്പൊ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ഷീര കർഷകർ അല്ലെങ്കിൽ മറ്റു കർഷകർക്കായിട്ട് താങ്കളുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചൊരു അഡ്വൈസ് എന്തായിരിക്കും?
0: 100 വട്ടം ആലോചിച്ചിട്ട് മാത്രമേ ഇനി ഡയറി മേഖലയിലേക്ക് കടന്നു വരാവുള്ളൂ. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും അല്ലെങ്കിൽ ഞാൻ പശു വളർത്തുന്നത് കണ്ടിട്ടും ഒന്നും ആരും പശു ഫാമിലേക്ക് ഇറങ്ങി വരല്ലെന്ന് എൻ്റെ അഭിപ്രായം. ഒരു പശു വളർത്താനും ഇറങ്ങിത്തിരിക്കുന്ന ആള് ഒരു പശു എന്താന്ന് പഠിക്കണം. ആദ്യമേ പഠിക്കേണ്ടത് പശു കച്ചവടമാണ്. കാരണം ഇതിനെ വാങ്ങി നമുക്ക് നഷ്ടമാണ് വിൽക്കാൻ പറ്റണ്ടേ? അപ്പോൾ ഒരു കർഷകൻ ആദ്യം പശു കച്ചവടം പഠിക്കണം, രണ്ടാമത് പശു എങ്ങനെയെന്ന് പഠിക്കണം, ഒരു പശുവിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്ന പഠിക്കണം. ഈ ബ്രോക്കർമാരുടെ കൂടെ പോയി നമ്മളെ ചീറ്റ് ചെയ്യുന്ന പല സാഹചര്യങ്ങളും ഇന്ന് കർഷകർക്കുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഈ മേഖലയെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ 100 വട്ടം

0: ആലോചിച്ച് നമുക്ക് പറ്റുന്ന പണിയാന്ന് ഓർത്തുകൊണ്ടും നാളെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഫാം വിൽക്കേണ്ട കേസ് വരാൻ പാടില്ല. നമുക്ക് സ്വന്തം ചെയ്യാനുള്ള ഒരു പ്രാപ്തനാണെങ്കിൽ മാത്രമേ ഈ മേഖലയിലേക്ക് വന്നാൽ മതി. അപ്പോൾ എനിക്ക് പറയാനുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മുടെ കേരള സർക്കാരിൻ്റെയൊക്കെ പദ്ധതികൾ ശ്രീരാഷ്ട്രീയ വെച്ചിട്ടുണ്ട്. ഒരുപാട് പൈസ അതിന് ചിലവാക്കുന്നുണ്ട്. ആ പൈസ പലപ്പോഴും യഥാർത്ഥ കർഷകൻ്റെ കയ്യിൽ എത്തുന്നില്ല. അത് എത്തണമെങ്കിൽ ഈ സ്കീമുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, നമുക്ക് തരുന്ന എല്ലാ സബ്സിഡികളും ഒഴിവാക്കിക്കൊണ്ട്, നമുക്ക് ഓരോ കർഷകനും അളക്കുന്ന പാലിന് ആനുപാതികമായി സബ്സിഡിയായിട്ട് ഇൻസെൻറ്റീവായിട്ട് ഈ പൈസ തരുവാണെങ്കിൽ എല്ലാ കർഷകരുടെ കയ്യിലെത്തും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കെഎൽഡി ബോർഡ് ഒരുപാട് മാറിയിട്ടുണ്ട്, പക്ഷേ അത് പോരാ. നല്ല ബുള്ളിനെ, ഈൽഡ് കൂടിയ ബുള്ളിനെ ഇമ്പോർട്ട് ചെയ്ത് ഇതിനേക്കാളും നല്ല സമയം ഉൽപ്പാദിപ്പിച്ച് എല്ലാ കർഷകർക്കും എല്ലാ മൃഗാശുപത്രിയും യഥേഷ്ടം കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാം. ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിലല്ല സാറേ, ഫാൾട്ട് വിതരണത്തിലാണ്. അപ്പോൾ അതിന് ഒരു മാറ്റം ഇവിടെ വരണം. അതുപോലെ തന്നെ കന്നുകുട്ടികളെ വളർത്താനായിട്ട് ഗവൺമെൻറ് ഇനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഫാമിലുണ്ടാകുന്ന കന്നുകുട്ടികളെ നമ്മൾ തന്നെ വളർത്തണം, വിൽക്കാതെ. അത് വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല കുട്ടികളായിരിക്കണം. നല്ല കുട്ടികളാവണേ നല്ല സമയം കിട്ടണം. ആ കുട്ടിക്ക് എന്തൊക്കെ സബ്സിഡികൾ തരാൻ പറ്റുമോ, കാലിത്തീറ്റ ആയിക്കോട്ടെ, കാപ്സ്റ്റാർഡ് ആയിക്കോട്ടെ, അതിനെ വളർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ കർഷകർക്കും, എന്നുവെച്ചാൽ നല്ല പശുക്കളുള്ള ഫാമിലുള്ള എല്ലാ കുട്ടികളെയും നിർബന്ധമായിട്ട് വളർത്താനൊരു പ്രോത്സാഹനം സർക്കാരിന് വരുന്നുണ്ടാവണം. അതുപോലെ കന്നുകാലിയുടെ കുളമ്പ് ട്രിം ചെയ്യാൻ പറ്റിയൊരു കർഷകരില്ല, ആർക്കും അറിയത്തില്ല, ഡോക്ടേഴ്സ് ഇല്ല, ആരും ഈ മേഖലയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരേ ബ്ലോക്കിലെങ്കിലും ഒരു യൂണിറ്റ് ഈ പശുക്കളുടെ കുളമ്പ് ട്രിം ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്ത് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ അതിനു പറ്റിയ ആളുകളെ, അങ്ങനെ മാത്രമേ ഈ പശുക്കൾ നിലനിൽക്കുകയുള്ളൂ. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും പശുക്കളെ വാങ്ങുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഫാമിലുണ്ടാകുന്ന, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കുട്ടികളെ നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തി വലുതാക്കി അമ്മയാക്കി എടുത്താൽ മാത്രമേ ഈ മേഖലയിൽ ഇനി അങ്ങോട്ട് ഭാവി ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ വിധത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ ഇവിടെ വരണം. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സേവനത്തിൽ മെഡിക്കൽ ആംബുലൻസ് ഉണ്ട്, അതൊന്നും എല്ലാ കർഷകരുടെ കയ്യിൽ എത്തുന്നില്ല. അപ്പോൾ പഞ്ചായത്തിൻ്റെ പല സ്കീം ആംബുലൻസ് ഒക്കെ വാങ്ങിക്കൊടുക്കുക, അതുപോലെ കർഷകർക്ക് വേണ്ടി ഒരു വണ്ടി മേടിക്കുക, അതിൽ സൗജന്യമായിട്ട് ഡോക്ടർമാർ, ഈ വരുന്ന വണ്ടിക്ക് ഒരു 200 വെച്ച് കർഷകർക്ക് ഫീസ് വാങ്ങിക്കോട്ടെ, വൈകുന്നേരം ആകുമ്പോൾ പഞ്ചായത്തിന് വണ്ടിക്ക് തന്നെ അടിക്കണ പൈസ കിട്ടും. എല്ലാ ഫാമിലും നമ്മുടെ ചികിത്സ സഹായത്തിന് വേണ്ടി സൗജന്യമായ ഡോക്ടർ നമുക്ക് വരണം. അതുപോലെ മൃഗാശുപത്രികളിൽ വരുന്ന മരുന്നുകൾ, വരമരുന്നായിക്കോട്ടെ, നല്ല ഗുണനിലവാരമുള്ള മരുന്നുകൾ വാങ്ങാനുള്ളൊരു ശ്രദ്ധ ഡോക്ടർമാർ ചെലുത്തണം. പിന്നെ സാറേ, പശുക്കൾക്ക് ചെന പിടിക്കുന്നില്ല. 50% പശുക്കൾക്കും 2 പ്രസവം കഴിയുമ്പോഴേക്കും അതിനെ നമ്മൾ ഒഴിവാക്കേണ്ട, ഇറച്ചിക്ക് വെക്കേണ്ട ഗതികളാണ് വരുന്നത്. അപ്പം ഈ ചെന പിടിക്കാത്ത പശുക്കളെ, നല്ല പശുക്കളെ കണ്ടെത്തി അതിനൊരു യൂണിറ്റ്, മൊബൈൽ യൂണിറ്റ്, ഡോക്ടേഴ്സ് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരണം. അപ്പോൾ അങ്ങനെയുള്ള പശുക്കൾ നല്ല ഫാമിൽ 2-3 പ്രസവം ആയി കഴിഞ്ഞാൽ ഈൽഡ് കൂടിയ പശുക്കളെ ചെന പിടിപ്പിക്കാതെ 8-10 കുത്തിവെച്ചിട്ട് ഇറച്ചി കൊടുക്കുന്ന രീതി മാറിക്കൊണ്ട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ വീണ്ടും അതിനെ അമ്മയാക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഈ മേഖല 100% രക്ഷപ്പെടുന്നതാണ് എൻ്റെ അഭിപ്രായം.
1: തങ്കച്ചൻ ജി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: ഓക്കെ സാർ.
2: മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ തങ്കച്ചൻ പി എയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം കേട്ടല്ലോ. ശ്രീ തങ്കച്ചന്റെ ഫോൺ നമ്പർ പറയാം. 9605500595. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9605500595.
3: എല്ലാ വർഷവും June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്നു. സുരക്ഷിതമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ തീരുമാനപ്രകാരമാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയായ FAO ലോകാരോഗ്യ സംഘടനയായ WHO ചേർന്നാണ് ഈ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്. 2026 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, സുരക്ഷിത ഭക്ഷണം എല്ലായിടത്തും എന്നതാണ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകത്തിന് സൃഷ്ടിക്കുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും എല്ലാവർക്കും എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രായോഗിക പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രമേയത്തിന്റെ ലക്ഷ്യം. ബാക്ടീരിയ, വൈറസ്, പരാദജീവികൾ, രാസവസ്തുക്കൾ, വിഷപദാർത്ഥങ്ങൾ എന്നിവയാൽ മലിനമാകുന്ന ഭക്ഷണം 200-ലധികം രോഗങ്ങൾക്ക് കാരണമാകാം. ഓരോ വർഷവും ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ഭക്ഷ്യജന്യ രോഗങ്ങൾ ബാധിച്ച് ദുരിതമനുഭവിക്കുന്നു. കുട്ടികൾ, വയോജനങ്ങൾ, ഗർഭിണികൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരാണ് ഇത്തരം രോഗങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചികിത്സാ ചെലവ് വർദ്ധിക്കുക, ഭക്ഷ്യനഷ്ടം ഉണ്ടാകുക തുടങ്ങിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നു.

എന്നാൽ ഈ പ്രശ്നങ്ങളിൽ പലതും ലളിതവും ഫലപ്രദവുമായ നടപടികളിലൂടെ തടയാൻ കഴിയും. സുരക്ഷിത കാർഷിക രീതികൾ, ശുചിത്വമുള്ള ഭക്ഷ്യ സംസ്കരണം, ശരിയായ സംഭരണവും ഗതാഗതവും, ഭക്ഷ്യ പരിശോധനകൾ, ഉപഭോക്തൃ അവബോധം എന്നിവ സുരക്ഷിത ഭക്ഷ്യവ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഭക്ഷ്യസുരക്ഷ ഒരു കൂട്ടുത്തരവാദിത്തമാണ്. കർഷകർ കീടനാശിനികളും വളങ്ങളും മൃഗചികിത്സാ മരുന്നുകളും ശുപാർശ ചെയ്ത രീതിയിൽ ഉപയോഗിക്കണം. ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങളും വ്യാപാരികളും ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പാക്കണം. ഉപഭോക്താക്കൾ പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുകയും ഭക്ഷണം നന്നായി വേവിക്കുകയും ശുദ്ധജലം ഉപയോഗിക്കുകയും കാലാവധി കഴിഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും വേണം. ഭക്ഷ്യജന്യ രോഗങ്ങൾ ഇന്നും ഒരു വലിയ വെല്ലുവിളിയാണെങ്കിലും ശാസ്ത്രം, നവീന സാങ്കേതികവിദ്യ, നല്ല പ്രവർത്തന രീതികൾ, പരസ്പര സഹകരണം എന്നിവയിലൂടെ അതിന് പരിഹാരം കണ്ടെത്താനാകുമെന്ന സന്ദേശമാണ് ഈ വർഷത്തെ പ്രമേയം നൽകുന്നത്. കൃഷിയിടത്തിൽ നിന്ന് ഭക്ഷണമേശ വരെ ഓരോ ഘട്ടത്തിലും ജാഗ്രത പുലർത്തിയാൽ എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ കഴിയും. ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണെന്നും അത് ഉറപ്പാക്കുക എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും നമുക്കോർക്കാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: പാടത്താളി ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് പാടത്താളി. ഇതിന്റെ വേരും ഇലയും ചർമ്മരോഗങ്ങൾ

0: മൂത്രത്തിൽ കല്ല്, വിഷബാധ, പനി, പൈൽസ് എന്നിവ ശമിപ്പിക്കാൻ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു. രക്തം ശുദ്ധീകരിക്കാനും വയറിളക്കം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കും മുറിവുകൾ ഉണക്കാനും തലമുടി സംരക്ഷണത്തിനും ഇത് ഉത്തമമാണ്. ചർമ്മരോഗങ്ങൾ ശമിപ്പിക്കാനും ശരീരത്തിലെ വലിയ കുരുക്കൾ പൊട്ടിക്കാനും പാടത്താളി അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. പാടത്താളി താളിയായി ഉപയോഗിക്കുന്നത് താരനകറ്റാനും മുടിക്ക് തിളക്കം നൽകാനും മുടിയിലെ എണ്ണമയം മാറ്റാനും സഹായിക്കുന്നു. മൂത്രത്തിൽ കല്ല് അലിയിച്ചു കളയാനും മൂത്രമൊഴിക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഇതിന്റെ വേര് ഫലപ്രദമാണെന്ന് പഠനങ്ങൾ പറയുന്നു. രക്തം ശുദ്ധീകരിക്കാനും അമിത രക്തസ്രാവം, അസ്ഥിസ്രാവം എന്നിവ ചികിത്സിക്കാനും ഇത് ഉപയോഗിച്ചു വരുന്നു. പാമ്പ് വിഷം ഉൾപ്പെടെയുള്ള വിഷബാധകൾക്ക് ചികിത്സയായി പാടത്താളിയുടെ വേര് ഉപയോഗിക്കാറുണ്ട്. വയറുവേദന, വയറിളക്കം, കൃമിശല്യം, ദഹനക്കേട് എന്നിവയ്ക്ക് ശമനം നൽകാൻ ഇത് ഫലപ്രദമാണെന്ന് കണ്ടുവരുന്നു. പനി, ആന്തരിക വീക്കങ്ങൾ, പൈൽസ്, ഫിസ്റ്റുല തുടങ്ങിയവയ്ക്ക് പാടത്താളി വിധിപ്രകാരം കഷായം വെച്ച് നൽകാറുണ്ട്.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
0: ഇനി നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് നാറ്റാ ഡി കൊക്കോ? ഉത്തരം പറയട്ടെ. നാറ്റാ ഡി കൊക്കോ അഥവാ തേങ്ങാ ജെൽ, തേങ്ങാ വെള്ളത്തിന്റെ പുളിപ്പിക്കൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥസുതാര്യമായ ചവയ്ക്കുന്ന ജെല്ലി പോലുള്ള ഒരു വസ്തുവാണ്.
2: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.
0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
3: വയലും വീടും സമാപിക്കുന്നു.
4: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
5: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
4: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യ സുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.

0: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
1: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പദ്ധതികളിലേക്ക് സെപ്റ്റംബർ 30 വരെ അപേക്ഷിക്കും. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാക്കുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നതും ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക് തുടങ്ങിയ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാകും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 8137008197. ഒരിക്കൽ കൂടി 8137008197.

0: ആനയറ കൃഷി വിൽപ്പന കേന്ദ്രത്തിൽ ഗുണനിലവാരമുള്ള സങ്കര ഇനത്തിൽപ്പെട്ട തെയ്യൻ തൈകൾ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. ഡി ടു ടി തെങ്ങിൻ തൈകൾ 1 250 രൂപ നിരക്കിലും കുറ്റ്യാടി നാടൻ തൈകൾ 1 100 രൂപ നിരക്കിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9746692422. ഒരിക്കൽ കൂടി 9746692422. ക്ഷീര വികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാലുൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ലാൻഡ് നമ്പർ 0471244579. നമ്പർ ഒരിക്കൽ കൂടി 0471244579. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് June 27 ആരംഭിക്കും. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. July 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകും. രജിസ്റ്റർ ചെയ്തവർക്ക് June 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക്കാം. ഫോൺ നമ്പർ 0487243856. ലാൻഡ് നമ്പർ ഒരിക്കൽ കൂടി 0487243856. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 24:50. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാനിസ്ഥാൻ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി S.ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ഡോ. ജയശങ്കർ പറഞ്ഞു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ചേരുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് BSFന്റെ ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമിരേഖകൾ പരിശോധിക്കണമെന്നും മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകണമെന്നും ശ്രീ അമിത്ഷാ ആവശ്യപ്പെട്ടു. പ്രിയ നടൻ സലീംകുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഭൌതിക ശരീരം സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും വീട്ടുവളപ്പിലും ഭൌതികദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരക്കണക്കിന് പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhscportal.kerala.gov.in ഫലം ലഭ്യമാകുക. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പരും പാസ്വേഡും നൽകി പരിശോധിക്കാം. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. രാജ്യത്ത് സമഗ്ര ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചതായി കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി.
2: ഭാരത് കെ ഹർ നാഗരിക് കെ ലിയേ ഹം ഏക് യുനീക് ഡിജിറ്റൽ ID ക്രിയേറ്റ് കർ രഹേ ഹൈ ജിസേ ഹം ആഭ ID കഹതേ ഹൈ. ഹമാരി കോശിശ് ഹൈ കി ജിത്നെ ഹോസ്പിറ്റൽസ് ഹൈ, ഫാർമസീസ് ഹൈ, ഹെൽത്ത് പ്രൊഫഷണൽസ് ഹൈ, ഉൻകി ഭി രജിസ്ട്രി ഹം തയ്യാർ കർ രഹേ ഹൈ. തോ യേ ബഹുത് ബഡാ ഏക് ഇക്കോ സിസ്റ്റം ബൻ റഹാ ഹൈ ജിസ്മേ ആം നാഗരിക് കെ ലിയേ ഓർ യഹാ തക് കി ഹെൽത്ത് പ്രൊഫഷണൽസ് കെ ലിയേ ഓർ സ്വാസ്ഥ്യ ക്ഷേത്ര സേ ജുഡേ ഹുവേ സഭി സ്റ്റേക്ക് ഹോൾഡേഴ്സ് കെ ലിയേ യേ ബഹുത് ഹി ട്രാൻസ്പെറന്റ് ഓർ സുവിധാജനക് ഓർ ടൈം സേവിംഗ് ഹോനേ ജാ റഹാ ഹൈ.
1: അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനയുണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാകുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപ ഇന്ന് വർദ്ധിപ്പിച്ചിരുന്നു. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകളിലെ വിലയെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ച മേജർ അഭിലാഷ ബരാക്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മേജർ അഭിലാഷ ബരാക്കിന്റെ മാതൃകാപരമായ സേവനത്തിനും യു എൻ

0: നയിക്കപ്പെടുന്ന രാഷ്ട്രമാക്കി മാറ്റിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബഹിരാകാശം ഉൾപ്പെടെയുള്ള തന്ത്രപരമായ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം ക്ഷണിക്കുന്നത് പ്രധാന നയം മാറ്റത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വൃത്തിഹീനമായ ഹോട്ടലുകളും തട്ടുകടകളും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: മലയോര മേഖലകളിൽ വൈകുന്നേരം 7 മുതൽ രാവിലെ 6 വരെയാണ് യാത്രാ വിലക്ക്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് അടിയന്തര നടപടി. ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസ്, RTO, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ ചുമതല നൽകി. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസം കൂടി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം.
0: തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ രാജ്യത്തുടനീളം വ്യാപകമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരദേശ കർണാടക, മാഹി, പശ്ചിമബംഗാൾ, കൊങ്കൺ, ഗോവ, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ. 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. നിലവിൽ 451 റൺ പിന്നിലുള്ള അഫ്ഗാനിസ്ഥാൻ ഫോളോ ഓൺ ഭീഷണിയിലാണ്. ചണ്ഡീഗഡിലാണ് മത്സരം. സാഫ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കൂടുതൽ യുവാക്കളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാൻ ഈ വിജയം കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിയും ഏറ്റുമുട്ടുന്നു. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം നേടി. മംഗോളിയയിൽ നടക്കുന്ന ഉലാൻ ബാത്തർ ഓപ്പണിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ. പുരുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യ 2 സ്വർണവും 2 വെങ്കലവും നേടി. 61 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടി. ജോലിക്കായി എത്തി ഗൾഫിൽ കുടുങ്ങിയ ഒഡീഷ സ്വദേശിനിയെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നാട്ടിലെത്തിച്ചു. 2022 മുതൽ UAE ജോലി ചെയ്തിരുന്ന ഹസ്ത മഹാനന്ദയെയാണ് മടക്കിയെത്തിച്ചത്. 3 വർഷമായി ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആശങ്കയിലായ ബന്ധുക്കൾ അധികൃതരെ സമീപിക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉന്നതതല സംഘം നാളെ അസം സന്ദർശിക്കും. പുനരുപയോഗ ഊർജ്ജം, സുസ്ഥിര നഗര അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി പ്രതിനിധികൾ ചർച്ച നടത്തും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശ് സർക്കാർ യോഗാ കേന്ദ്രം 2026 എന്ന പേരിൽ സംസ്ഥാന വ്യാപക പ്രചാരണം ആരംഭിച്ചു. ഈ മാസം 21-ന് അമരാവതിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ചടങ്ങിൽ 14 ദിവസത്തെ പരിപാടിക്ക് സമാപനമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി യുവവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവാണിയിൽ സംഗീതത്തിലൂടെ തങ്ങളുടെ പരിമിതികളെ അതിജീവിച്ച മൂന്ന് യുവ കലാപ്രതിഭകളെ പരിചയപ്പെടാം. ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള ഈ കലാപ്രതിഭകൾ അവരുടെ പ്രതിഭയും ആത്മവിശ്വാസം കൊണ്ട് ശ്രദ്ധേയരാണ്. ക്രിസ്റ്റീൻ്റെ കീബോർഡ് അവതരണവും ശ്രീഹരി സുഹുവിൻ്റെയും അനന്യ ബിജേഷിൻ്റെയും ഗാനങ്ങൾ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രത്യേക യുവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: ആദ്യമായി ക്രിസ്റ്റീൻ്റെ കീബോർഡ് അവതരണം കേൾക്കാം.

0: മുരളികയും അഷ്ടപതിരയും തുള്ളിത്തുളുമ്പുന്ന അമ്പരപ്പുഴയിലെ നാലമ്പലത്തിൽ.
1: അവസാനമായി അനന്യ ബിജേഷിന്റെ ഗാനം കേൾക്കാം.
2: നീലക്കു

നിർവഹണം മൃദുൽ ജേക്കബ്. നിർവഹണ സഹായം ജെ ജയ്ദേവ്. യുവവാണി സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
1: ഞാൻ അഭിനേതാവാണല്ലോ, അപ്പോ താങ്ക്സ് കാർഡിൽ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിനാണ് ഡബിങ്ങിന് എനിക്ക് അവാർഡ് കിട്ടിയത്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞ കാര്യത്തിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടായി.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 ചിരിയുടെ ചിന്തയുടെ രാജകുമാറിനെ വിട അന്തരിച്ച ചലച്ചിത്ര നടൻ സലീം കുമാറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കൊച്ചി നിലയം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി കേൾക്കാം രാത്രി 9:30. നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655321, 9495956321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 വരെ.

ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ദൂതനായിരിക്കുന്ന ഹനുമാന്റെ മുഖത്തിങ്കൽ നിന്നും ലങ്കാപുരവർത്തിനിയായിരിക്കുന്ന സീതാദേവിയുടെ വൃത്താന്തത്തെ ശ്രവിച്ച് കുപിതനായി രാവണവധം പ്രതിജ്ഞ ചെയ്ത്

പ്രദേശങ്ങളെ അതിക്രമിച്ച് സമുദ്രതീരത്തെ പ്രാപിച്ച് വരുണനോട് മാർഗത്തെ അപേക്ഷിച്ച സമയത്തിങ്കൽ കൊടുക്കായികഹേതുവായിട്ട് കുപിതനായി ആഗ്നേയാസ്ത്രം തൊടുത്ത സമയത്തിങ്കൽ ഭീതനായിരിക്കുന്ന വരുണനാൽ പ്രദത്തമായിരിക്കുന്ന മാർഗത്തിങ്കൽ വാനരാഹൃതങ്ങളായിരിക്കുന്ന ഗിരിനിവഹങ്ങളെ കൊണ്ട് സേതുബന്ധിച്ച് സമുദ്രമതിക്രമിച്ച് ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തെ പ്രാപിച്ച് അവിടെ സേനാനിവേശം ചെയ്ത് അധിവസിക്കുന്ന കാലത്തിങ്കൽ വിഭീഷണാമാത്യന്മാരിൽ നിന്നും രാവണന്റെ നഗരരക്ഷാവൃത്താന്തത്തെ കേട്ട് സുഗ്രീവനെ കൊണ്ട് വിരോധിപുര നിരോധനം ചെയ്ത് രാവണൻ നയജ്ഞനോ ദണ്ഡ്യനോ എന്നറിയാനായിക്കൊണ്ട് ഒരു ദൂതനെ നിയോഗിക്കാനായിക്കൊണ്ട് സുഗ്രീവനോട് അരുളിച്ചെയ്യൂതം ചെയ്തു തദനന്തരമാകട്ടെ.

വചനം നന്വിഷ്യതേ തം അചെൽ നൂനം തരിഹി വിഭീഷണം ദശമുഖസ്ഥാനേഭിശിഷ്യാമ്യഹം. ദൂതാ ഗച്ഛതു, അല്ലേ സുഗ്രീവൻ, നമ്മളുടെ സമീപത്തിങ്കൽ നിന്നും ഒരു ദൂതൻ വേഗം രാവണന്റെ സമീപത്തിങ്കലേക്ക് പോട്ടെ. എന്നിപ്രകാരം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ സമീപത്തിങ്കൽ വിളിച്ച് സുഗ്രീവനോടായിക്കൊണ്ട് വഴിപോലെ ഇങ്ങനെ പറയുകയാണുണ്ടായത്. എന്നാൽ എപ്പോഴാണ് ഭഗവാൻ സുഗ്രീവനെ വിളിച്ച് ഇങ്ങനെ പറയേണ്ടായിരുന്നത്? ഏതായിരുന്നു ആ സന്ദർഭം എന്നാണെങ്കിൽ, ആ ഹനുമാൻ ലങ്കയിൽ പോയി സീതാദേവിയുടെ വർത്തമാനമൊക്കെ അറിഞ്ഞ് ഇവിടെ വന്ന് അറിയിച്ച സമയത്തിങ്കൽ ഭഗവാൻ അത് കേട്ട് കോപിച്ച് രാവണവധം പ്രതിജ്ഞ ചെയ്ത് സുഗ്രീവാദിവാനരവീരന്മാരോടും അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും കൂടി സീതാദേവിയെ അന്വേഷിച്ച് ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് സമുദ്രമൊക്കെ കടന്ന് ലങ്കയുടെ ഉത്തര ഗോപുരദ്വാരം ഉണ്ടല്ലോ, ആ വടക്കേ ഗോപുരദ്വാരം, അവിടെ വന്ന് സേനാനിവേശമൊക്കെ ചെയ്ത് അങ്ങനെ അധിവസിക്കുകയായിരുന്നു ഭഗവാൻ. ആ സമയത്താണ് ഭഗവാന് തോന്നുന്നുണ്ടായത്, എന്താ അത്, താൻ ഇവിടെ ആദ്യമായിട്ടാണ് വരണത് അല്ലേ. രാമൻ ലങ്കയിൽ ഇനി മുമ്പ് വരേണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വരുമ്പോൾ എന്താണ് അവിടുത്തെ സമ്പ്രദായം, എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പറഞ്ഞാലാണ് അവിടെ നേരെയാവുക എന്നൊന്നിപ്പോൾ ഭഗവാൻ അറിയില്ല. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ നിന്നൊന്നങ്ങനെ നോക്കി. ആ സമയത്തെങ്കിലാണ് കാര്യം അപകടമാണെന്ന് മനസ്സിലായത്. എന്താ അത്, ഈ ആകെ ഒരു പന്തിയല്ലായി ഉണ്ട് അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ. അവിടെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഒന്നും ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ്. ആ സമയത്ത് ഭഗവാന് തോന്നി, അല്ലേ സുഗ്രീവാ, ഇങ്ങനെ ആയാൽ കാര്യം ബുദ്ധിമുട്ടായിത്തീരും. എന്താ അത്, ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങളുടെ കൂടെ കൊണ്ടുവന്നേക്കണത്, നമ്മുടെ സഹായത്തിന് വേണ്ടിയിട്ടാ അല്ലേ. ഇവരിങ്ങനെ തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അവിടെ ഇവിടെയൊക്കെ പോയി ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ ആ യുദ്ധത്തിൻ്റെ സമയമാകുമ്പോൾ ഇവരെ അന്വേഷിച്ച് നടക്കേണ്ടി വരും ഓരോരുത്തരെ. അതുകൊണ്ട് ഇവരെയൊക്കെ ആദ്യം ഒന്ന് അടക്കി ഒതുക്കി ഇരുത്തണം, എന്നിട്ട് വേണം ഇവരോട് കാര്യം പറയാൻ എന്ന് ഭഗവാൻ സുഗ്രീവനെ വിളിച്ച് പറയേണ്ടായത്. സുഗ്രീവനൊട്ടും താമസം ഉണ്ടായില്ല, ഭഗവാന്റെ കൽപ്പനയല്ലേ, വേഗം ആ ലങ്കയിൽ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ആ വാനരന്മാരുടെ അടുത്ത് വന്ന്, അല്ലേ വാനരന്മാര് കേട്ടില്ലേ, ഏ ഒരു കുരങ്ങൻ പോലും ഇനി ഇരിക്കണ ഇരിപ്പിന്ന് അനങ്ങാൻ പാടില്ല, ഇപ്പൊ എങ്ങനെ ഇരിക്കണോ അതുപോലെ ഇത് കഴിയണ വരെ ഇരിക്കണം, എന്തെങ്കിലും പ്രവർത്തിക്കാറാവുമ്പോൾ ഞാൻ പറയും, എന്നിട്ടേ അവിടുന്ന് അനങ്ങാൻ പാടുള്ളൂ എന്ന് ആ സുഗ്രീവൻ ആ വാനരന്മാരോട് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അറിയിച്ച സമയത്തിങ്കൽ ആണ് ഭഗവാൻ സുഗ്രീവനെ വിളിച്ചിങ്ങനെ പറയേണ്ടായത്. എന്താ പറയേണ്ടായത്, ദൂതാ ഗച്ഛതു, അല്ലേ സുഗ്രീവ, നമ്മളുടെ സമീപത്തിങ്കൽ നിന്നും വേഗം ഒരു ദൂതനെ രാവണന്റെ സമീപത്തിങ്കിലേക്ക് പറഞ്ഞയക്കണം. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാവണന്റെ സഭയിലേക്ക് ദൂതനെ തിരഞ്ഞെടുത്ത് പറഞ്ഞയക്കണത് എന്നാണെങ്കിൽ, ആ രാവണന്റെ സ്വഭാവം എന്താണെന്നറിയണം. അതിനു വേണ്ടിയിട്ടാ, രാവണൻ നയജ്ഞനാണോ ദണ്ഡ്യനാണോ എന്നറിയണം. നയജ്ഞൻ എന്ന് പറഞ്ഞാൽ നല്ല വാക്ക് പറഞ്ഞാൽ രാവണൻ കേൾക്കൂ, അതല്ല ദണ്ഡം തന്നെ പ്രയോഗിക്കണോ രാവണന്റെ അടുത്ത് നിന്ന്. ദണ്ഡെന്ന് പറഞ്ഞാൽ യുദ്ധം തന്നെ, രാവണന്റെ അടുത്ത് യുദ്ധം ചെയ്യണോ അതോ നല്ല വാക്ക് പറഞ്ഞാൽ കേൾക്കണോ, അതറിയാൻ വേണ്ടിയിട്ടാണ് ദൂതനെ പറഞ്ഞയക്കണമെന്ന് പറയേണ്ടായത്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമല്ലേ സുഗ്രീവ. എന്താ അത്, രാവണൻ നയജ്ഞനല്ല ദണ്ഡ്യൻ തന്നെയാണ്, രാവണന്റെ അടുത്ത് നല്ല വാക്ക് പറഞ്ഞാലൊന്നും കേൾക്കില്ല. ഏ അങ്ങനെയുള്ള രാവണന്റെ അടുത്ത് യുദ്ധം തന്നെ ചെയ്യണം എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടാണ് ലങ്കയിലേക്ക് വന്നേക്കണത് അല്ലേ. അതിനുവേണ്ട സൈന്യബലവും നമുക്കുണ്ട്, അതിന് തയ്യാറായിട്ടാണ്, സേനാബലത്തോട് കൂടിയിട്ടാണ് നമ്മളിവിടെ വന്നേക്കണത്. ഇനി ആദ്യം ഒരു ദൂതനെ രാവണന്റെ സഭയിലേക്ക് തിരഞ്ഞെടുത്ത് രാവണന്റെ സ്വഭാവം എന്താണെന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ? വാസ്തവം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല സുഗ്രീവ. പക്ഷേ ഇതിൻ്റെ പരമാർത്ഥം അറിയാത്ത ആളുകളുണ്ടാവും. എന്താ അത്, ഇപ്പം എല്ലാം പരമാർത്ഥം അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ ആളുകൾ ഓരോന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. അവർക്ക് എന്താ തോന്നി അത് അവർ തോന്നിയ പോലെ പറഞ്ഞുകൊണ്ട് കിടക്കുക, അത്ര തന്നെയാണ് ലോകത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാത്ത ജനങ്ങൾ രാമനെക്കുറിച്ച് ഓരോരോ അപവാദങ്ങൾ ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞു കിടക്കാൻ ഇടവരും. രാമൻ തെറ്റു പ്രവർത്തിച്ചു, അതിനെ ഇടവരുത്തണ്ട. അതുകൊണ്ടാണ് ഒരു ദൂതനെ രാവണന്റെ സഭയിലേക്ക് തിരഞ്ഞെടുത്ത് പറഞ്ഞേക്കുന്നത് പറയേണ്ടായത്. എന്നാൽ ഈ ദൂതന്മാർ തന്നെ പ്രധാനമായിട്ടും മൂന്ന് വിധത്തിലുണ്ട്, ഉത്തമൻ, മധ്യമൻ, അധമൻ. ഇങ്ങനെ പേര് പാത്രം പറഞ്ഞാൽ അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുമോ സുഗ്രീവ? സുഗ്രീവൻ പല ദിക്കിലേക്കും പലരെയും പറഞ്ഞേക്കാനുള്ള ആളല്ലേ. ഇന്ന് മാത്രമല്ല പറഞ്ഞയച്ചിട്ട് അബദ്ധം
പറ്റാതിരിക്കേണ്ടിയിരിക്കണമെങ്കിൽ എന്താ അവരുടെ സ്വഭാവം നിങ്ങൾ അറിയണ്ടേ? പ്രശ്നവാദി എന്താ അവൻ്റെ സ്വഭാവം എന്നാണെങ്കിൽ, അവനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ ഇങ്ങനെ പരിങ്ങി നിൽക്കും. അതേ, നീ അവിടെ പോയിട്ടൊരു കാര്യം സാധിച്ചിട്ട് വരുമോ? എന്താ സംശയിക്കണേ? അതല്ല, ഇപ്പം ഇങ്ങോട്ട് പോയാൽ അവിടെ എത്തും. അത് തന്നെ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് ചോദിക്കാൻ പുറപ്പെട്ടത് അങ്ങോട്ട് പറയുമ്പോൾ. അതല്ല, ഈ സമയത്താണ് അയാൾ പുറത്തേക്ക് പോകാറുള്ളത്. അപ്പോൾ വെറുതെ അവിടം വരെ പോയി അബദ്ധമായിട്ട് വരണ്ടല്ലോ, ഒരു പ്രയോജനമില്ലാണ്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് നീ അവിടെ ചെന്ന് അന്വേഷിച്ചാലല്ലേ അറിയുള്ളൂ അയാൾ അവിടെ ഉണ്ടോ പുറത്തേക്ക് പോയി കാണുന്നുള്ളത്. അവർ പോകാൻ കഴിയില്ല, അതാ പ്രധാനമായിട്ടുള്ള കാര്യം. അതിന് അവൻ എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നവാദി. പിന്നെയുണ്ട് ഗുരു. ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ സ്വതേ എന്തെങ്കിലും വിദ്യ അഭ്യസിപ്പിക്കുന്നവരെയാണ് ഗുരുക്കന്മാരെന്ന് പറയാറുള്ളത്. ഇന്ന വിദ്യ എന്നില്ല, ഏത് വിദ്യ അഭ്യസിപ്പിക്കുന്നവരെയും ഗുരുക്കന്മാരെന്ന് തന്നെയാണ് പറയാറ്. അവനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ, അതേ നീ പോയിട്ട് ഇന്നാളെ കണ്ട് ഒരു കാര്യം സാധിച്ചിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അവൻ ഇങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങും. അതേ, ഇപ്പം അങ്ങോട്ട് പോവല്ല വേണ്ടത്, ഇപ്പം താനും അയാളായിട്ട് വലിയ ലോഹ്യത്തിലല്ലേ. അതെ, ഇപ്പം അതങ്ങോട്ട് പറയാൻ പുറപ്പെട്ടാൽ അയാൾക്ക് കുറച്ച് ലോഹ്യം ഇല്ലാണ്ടാവുമെന്ന് മാത്രമല്ല, കുറച്ച് അലോഹ്യമായിരുന്നും വരും. അതുകൊണ്ട് അവൻ അങ്ങോട്ട് എന്തെങ്കിലും ഉപദേശിക്കാൻ പുറപ്പെട്ടാൽ ഇങ്ങോട്ട് ഉപദേശിക്കാൻ പുറപ്പെടും, സ്വയം ഗുരുവാകും. ഇങ്ങനെയുള്ളവനെ തിരഞ്ഞെടുത്ത് പറഞ്ഞേച്ചിട്ട് എന്താ പ്രയോജനം? രാവണ സഭയിലേക്ക് ഒരു പ്രയോജനമില്ല. പിന്നെ മൗനി. മൗനി മൗനി എന്ന് പറഞ്ഞാൽ എന്തങ്ങോട്ട് ചോദിച്ചാലും ഒരക്ഷരം അവൻ മിണ്ടില്ല. പിന്നെ കിമേകൻ. കിമേകൻ കിമേകൻ എന്ന് പറഞ്ഞാൽ ഏകനല്ലാത്തവൻ. അവനെ എവിടേക്ക് പോകണ്ടെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, എപ്പോഴും ഒരു കൂട്ട് വേണം. അതേ, നീ ഇന്ന ആളെ കണ്ട് ഒരു കാര്യം സാധിച്ചിട്ട് വരുമോ? എനിക്കിപ്പോൾ പോകണേനും വിരോധമില്ല, കാര്യം അവിടെ ചെന്ന് പറയണേനും വിരോധമില്ല, പക്ഷേ അവനും കൂടെ കൂടെ വേണം. ആഹാ, എനിക്ക് അവനെ വിളിച്ച് പറഞ്ഞേച്ചാൽ പറയും, നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ നിൻ്റെ വിരോധം നോക്കിയിട്ട് വേണം എനിക്ക് അവനെ വിളിച്ച് പറഞ്ഞേക്കാനായിട്ട്. ഇങ്ങനെ എവിടേക്ക് പോകണ്ടെങ്കിലും അവൻ്റെ സഹായം വേണം. പിന്നെയുണ്ട് സ്തംഭമൂലകൻ. സ്തംഭമൂലകൻ സ്തംഭമൂലകൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സ്തംഭത്തിൻ്റെ പിന്നിലേ അവനെ കാണുള്ളൂ. അവനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ, അതേ നീ പോയിട്ട് ഇന്ന ആളെ കണ്ട് ഒരു കാര്യം സാധിച്ചിട്ട് വരുമോ? നീ ആ തൂണ്ട അങ്ങോട്ട് മാറിയേക്ക് എന്ന് പറഞ്ഞാൽ അവൻ വേറെ ആ തൂണ്ട അവിടുന്ന് വേറൊരു തൂണ്ട അവിടെ ചാടി മാറിയേക്കും. അതേ, നിൻ്റെ മുഖം കാണാൻ പറ്റില്ല എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കണ്ട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം മനസ്സിലാവുണ്ടോയെന്ന് എനിക്ക് അറിയണ്ടേ? അത് നിൻ്റെ മുഖം കാണാൻ പറ്റില്ല, അതുകൊണ്ടാ എന്ന് പറഞ്ഞാൽ അവൻ ആ തൂണ്ട അവിടുന്ന് ഈ ഇപ്പുറത്തെ തൂണ്ട അവിടേക്ക് മാറിയേക്കും. അങ്ങനെ എന്ത് ചോദിച്ചാലും അവൻ തൂണ്ട അവിടുന്ന് മാറില്ല, ആ തൂണ്ട ചോട്ടിൽ തന്നെ നിൽക്കുള്ളൂ. പിന്നെ പ്രേക്ഷക പ്രേക്ഷകൻ. അവനാണ് ഏറ്റവും കൊള്ളരുതാത്തവൻ. അവനെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവനിങ്ങനെ ആ വഴിക്ക് വേറെ ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് നോക്കും, അവനെ പറഞ്ഞേൽപ്പിക്കും, അവൻ വേറൊരാളെ പറഞ്ഞേൽപ്പിക്കും. അങ്ങനെ കാര്യം എത്തേണ്ടവൻ്റെ ചെവിയിൽ എത്തുണ്ടാവില്ല. അതാണ് പ്രേക്ഷക പ്രേക്ഷകന്മാർ. പിന്നെയുണ്ട് ബാണൻ. ബാണൻ എന്ന് പറഞ്ഞാൽ ശരം വിട്ട പോലെ പോവാ. എന്തെങ്കിലും കാര്യത്തിൽ വിളിച്ചാൽ അവൻ ഓടിക്കൊണ്ട് വരുക തന്നെ ഉള്ളൂ. കാര്യം മുഴുവൻ കേൾക്കാൻ സമയം ഉണ്ടാവില്ല, അതിനും ഭവനം ഓട്ടവും കഴിഞ്ഞിട്ടുണ്ടാവും, അതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഇങ്ങനെ അധമന്മാരായിട്ടുള്ള ദൂതന്മാർ ഏഴു വിധത്തിലുണ്ട്. പിന്നെ എങ്ങനെയുള്ള ദൂതനെ വേണം? ബുദ്ധിദാന നിപുണ ദൂതൻ ബുദ്ധിദാന നിപുണനായിരിക്കണം. ആ ബുദ്ധി ദാനം ചെയ്യാൻ സമർത്ഥനായുള്ള ആളെ വേണം. ബുദ്ധിദാനോ, അതെന്താണോ അത്? ഇതിന് ആരും പറഞ്ഞ് കേട്ടിട്ടില്ലേ? പല ദാനങ്ങളെക്കുറിച്ചും കൊടുത്തതായിട്ടും വാങ്ങിച്ചതായിട്ടും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഭൂമിദാനം, അന്നദാനം, രക്തദാനം, വസ്ത്രദാനം, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഒരു ദാനം മാത്രം അവൻ പറഞ്ഞ് കേട്ടിട്ടില്ല. എന്താ അത്? ബുദ്ധിദാനം. എന്താണോ ഈ ബുദ്ധിദാനം? ബുദ്ധിദാനം എന്ന് പറഞ്ഞാൽ ആ ശത്രുവിൻ്റെ സമീപത്തിങ്കൾ ചെന്ന് ശത്രുവിനെ സന്മാർഗത്തിൽ കൂടി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. അതിന് സമർത്ഥനായിട്ടുള്ള ആളെ വേണം രാവണന്റെ സഭയിലേക്ക് തിരഞ്ഞെടുത്ത് പറഞ്ഞയക്കാനായിട്ട്. അതിനിപ്പോൾ ആരാ നമ്മുടെ കൂട്ടത്തിൽ? ഈ അസംഖ്യം പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ഇല്ലായി ഒന്നുമില്ല, ആളുകളില്ലായല്ലേ, പക്ഷേ ആരാണ് അതിന് സമർത്ഥനായിട്ടുള്ള ആൾ എന്നാണെങ്കിൽ ആ നമ്മുടെ അംഗദൻ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അംഗദനെ വിളിച്ച് പറഞ്ഞയക്കാം. അംഗദൻ ദൂതനായിട്ട് പോട്ടെ. അംഗദൻ അതിന് കഴിവും സാമർഥ്യവും ബുദ്ധിയും പരാക്രമം യോഗ്യതയൊക്കെ ഉള്ള ആളാണ്. എങ്ങനെയുള്ള ആളാണ് അംഗദൻ എന്നാണെങ്കിൽ ബാലിന പുത്ര അംഗദൂതൂ. ബാലിയുടെ പുത്രനായിട്ടുള്ള ആളാണ് അംഗദൻ. ബാലി മഹാവീര ശൂര പരാക്രമിയായിട്ടുള്ള കുരങ്ങനായിരുന്നല്ലോ. അപ്പം അങ്ങനെയുള്ള ആ ബാലിയുടെ പുത്രനാകുമ്പോൾ ആ അച്ഛൻ്റെ പരാക്രമവും കേമത്വവും യോഗ്യതയൊക്കെ അംഗദന് കിട്ടാണ്ട് വരില്ല. അതുകൊണ്ട് അംഗദം തന്നെ ദൂതനായിട്ട് പോട്ടെ. അങ്ങനെ ദൂതനായിട്ട് പറഞ്ഞയക്കാം. നിശ്ചയിക്കേണ്ട ഇത്. ആ അത് മതി, അംഗദനെ കഴിവും സാമർഥ്യം ബുദ്ധിയും യോഗ്യതയൊക്കെ ഉള്ള ആളാണ്. എന്നാൽ എന്താണ് ഇപ്പോൾ അംഗദൻ ലംഘിച്ചെന്ന് രാവണനോട് പറയേണ്ടത്? പൗലസ്ത്യസ്യ ഹിതം ബ്രവീതു. ആ പൗലസ്ത്യന് ഹിതത്തെ പറയട്ടെ. ആ പുലസ്ത്യവംശ സമ്പൂതനായിരിക്കുന്ന രാവണന് ഇഷ്ടത്തെ പറയട്ടെ. കേമായിപ്പോ ഇല്ലേ?
എന്താ പറയുക, രാവണന് ഇഷ്ടമായിട്ടുള്ള കാര്യം എന്ത് പറഞ്ഞാലാണ് രാവണന് ഇഷ്ടമാവുക, സന്തോഷമാവുക എന്നാണെങ്കിൽ, അല്ലേ രാവണ നീ ഇവിടെ കൊണ്ടുവന്ന് എത്തിയിട്ടുള്ള ഒരുത്തിയെ, ആ രാമൻ്റെ ധർമ്മപത്നിയായിരിക്കുന്ന സീതാദേവിയെ അവളെ ആര് വന്ന് ചോദിച്ചാലും കൊടുക്കരുത്. രാമൻ തന്നെ വന്ന് ചോദിച്ചാലും ആ സീതാദേവി നീ കൊടുക്കരുത് രാവണ. എന്ന് മാത്രമല്ല, നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്മണൻ്റെ ഭാര്യയുള്ള ഉർമ്മയിള ഉർമ്മളയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണം. ഇതാണ് ഇപ്പോൾ രാവണന് ഇഷ്ടമായിട്ടുള്ള കാര്യം. ഇത് പറഞ്ഞാലാണ് രാവണന് സന്തോഷമാവുക. എന്ത് പറഞ്ഞാലാണ് രാവണന് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവണത്, അഭിവൃദ്ധി ഉണ്ടാവണത്, ഉന്നതി ഉണ്ടാവണത്, പുരോഗമനം ഉണ്ടാവണത്. ആ വാക്കിനെ വേണം അംഗദനോട് പറഞ്ഞയക്കാനായിട്ട്. എന്താപ്പോൾ രാവണനോട് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവാനായിട്ട് പറഞ്ഞയക്കേണ്ടത്? ഇപ്പോൾ രാവണൻ്റെ അവസ്ഥ എന്താ? ലങ്കാധിപതി എന്നുള്ള സ്ഥാനത്താണ്, ആ സിംഹാസനത്തിലാണ് രാവണൻ ഇരിക്കുന്നത്, അല്ലേ? ഇനിയുള്ള കാലം മുഴുവൻ ആ രാവണൻ ആ രാക്ഷചക്രവർത്തിയായിട്ട് തന്നെ ആ സിംഹാസനത്തിൽ ലങ്കാരാജാവായിട്ട് തന്നെ ഇരിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണോ രാവണനോട് പറഞ്ഞയക്കേണ്ടത് ആ വാക്കിനെ വേണം അംഗദനോട് പറഞ്ഞയക്കാനായിട്ട്. എന്നാൽ എന്താപ്പോ രാവണന് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവാനായിട്ട് പറഞ്ഞയക്കേണ്ടത് എന്നാണെങ്കിൽ, താം സീതാം സഹസാ പരിത്യജ്യ, ആ സീതാദേവിയെ വേഗം ഉപേക്ഷിക്കുക. അതാണ് രാവണന് ഭാവിയിൽ ശ്രേയസ്സായിട്ടുള്ള കാര്യം. താനിവിടെ കൊണ്ടുവന്ന് ഇതിണ്ടല്ലോ രാമൻ്റെ ധർമ്മപത്നിയായിരിക്കുന്ന സീതാദേവി അശോകവനി ഉദ്യാനത്തിൽ ശിംശാവൃഷത്തിൻ്റെ ചോട്ടിൽ അവിടെ അങ്ങനെ ഇരുത്തിയിട്ടുണ്ട്, ഇല്ലേ? അവളെ വേഗം ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെ കൊണ്ടാ ഉപേക്ഷിക്കുക രാവണൻ? അതിപ്പോൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, എവിടുന്നാ രാവണൻ പിടിച്ചുകൊണ്ടുവരേണ്ടായത്? കാട്ടിന്ന്, അല്ലേ? കാട്ടി തന്നെ കൊണ്ടു ഉപേക്ഷിക്കുക. അതുപോരെ, അതുപോരാ, കാട്ടി കൊണ്ടു ഉപേക്ഷിച്ചാൽ പോരാ, പിന്നെന്താ വേണ്ടേ? തം രാമം ശരണം ഭജ, ആ രാമനെ ചെന്ന് ശരണം പ്രാപിക്കുക. ആ സീതാദേവിയെ ആ രാമൻ്റെ കാൽക്കൾ കൊണ്ടു കൊടുത്ത് താൻ ചെയ്ത തെറ്റിന് മാപ്പപേക്ഷിച്ച് ആ സീതാദേവിയെ രാമന് കൊണ്ടു കൊടുക്കുക. എന്താ അത്? എത്ര വലിയ തെറ്റ് ചെയ്തവനായാലും വേണ്ടില്ല, താൻ ചെയ്ത തെറ്റിന് മാപ്പപേക്ഷിച്ച് ആ സീതാദേവിയെ രാമൻ്റെ കാൽക്കൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ രാമൻ സ്വീകരിക്കും. അതിന് കഴിവുള്ള ആളാ രാമൻ. ആ ഞാൻ പറഞ്ഞു നോക്കാം, അല്ലെങ്കിൽ ചെല്ലുകയും ചെയ്യാം, രാവണനോട് അങ്ങ് പറഞ്ഞ പോലെയൊക്കെ പറയുകയും ചെയ്യാം. ഞാനിത് പറയാൻ പുറപ്പെടുന്ന സമയത്ത് ആഹാ നീ എന്നെ ഉപദേശിക്കാൻ വന്നേക്കല്ലേ, കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് രാവണൻ തന്നെ കഴുത്തു പിടിച്ച് തള്ളി ആണ് അനുഭാവമെങ്കിലോ? അപ്പോൾ ഇവിടെ വന്ന് പറയാം, എങ്ങനെയാണ് രാവണൻ പ്രവർത്തിക്കേണ്ടത്, ഇനി എന്താ വേണ്ടത്, അല്ലേ? അത് വേണ്ട അങ്കദാ. അങ്ങനെ രാവണൻ സീതാദേവിയെ രാമന് കൊണ്ടു കൊടുത്ത് രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാനല്ല ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പം തന്നെ ഇതും പറയാം. എന്താ അത്? അഹം വിഭീഷണം ദശമുഖസ്ഥാനേ അഭിഷിഷ്യാമി, അല്ലേ രാവണ നീ ഇരിക്കുന്ന സിംഹാസനമുള്ള രാക്ഷചക്രവർത്തിയാനുള്ള സ്ഥാനം, ആ സ്ഥാനത്ത് നിന്നെ മാറ്റി പകരം നിന്റെ അഞ്ചനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് രാമൻ അഭിഷേകം ചെയ്യുന്നു പറയുക. ഇപ്പോൾ നീ ഇരിക്കണല്ലോ ഞെളിഞ്ഞ് രാവൺ രാക്ഷചക്രവർത്തിയാനുള്ള സ്ഥാനത്ത്, ഇല്ലേ? നീ വേഗം സീതാദേവിയെ രാമന് കൊണ്ടുകൊടുത്ത് രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാനല്ല ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പം നീ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ആ നിന്നെ മാറ്റി പകരം നിൻ്റെ അഞ്ജനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് രാമൻ അഭിഷേകം ചെയ്യുന്നു പറയുക. എന്നാൽ രാമൻ അതിനുള്ള കഴിവുണ്ടോ? ഈ രാമൻ ഒരു മനുഷ്യനല്ലേ? ഒരു മനുഷ്യനായിട്ടുള്ള രാമന് തന്നെ സിംഹാസനം മാറ്റാനും പകരം വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്യാനുള്ള കഴിവുണ്ടോ? അത് നീ സംശയിക്കേണ്ട രാവണ. രാമന് അതിനുള്ള കഴിവുണ്ട്. രാമൻ ഇതിനു മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുകയും ചെയ്യും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്താ ഇതിനു മുമ്പ് ചെയ്തേക്കണത്? ആ ബാലിയെ നിഗ്രഹിച്ച് ബാലിയുടെ അഞ്ചനായിരിക്കുന്ന സുഗ്രീവനെ വനര രാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്തിട്ടുള്ള ആളാണ് രാമൻ. അങ്ങനെയുള്ള രാമന് നിന്നെ ആ രാഷ്ട്രചക്രവർത്തി സ്ഥാനത്ത് മാറ്റി പകരം നിൻ്റെ അഞ്ചനായിരിക്കുന്ന ഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്യാനായിട്ട് ഒരു പ്രയാസവും ഉണ്ടാവില്ല. അത് രാമൻ ചെയ്യുകയും ചെയ്യും. നൂനം തരിഹി, അത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്, ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്ന് ഇതി ബ്രവീതു, അല്ലേ അംഗദ? അപ്പം ഇതാണ് നീ ലങ്കയിച്ചെന്ന് ആ രാവണനോട് പറയേണ്ടത് എന്ന് ഭംഗിയായിട്ട് ആ സുഗ്രീവൻ അംഗൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് അംഗദനും വളരെ സന്തോഷമായി. എന്താ അത്? താൻ വളരെ കാലമായി വിചാരിക്കുന്നു ലങ്കയിലൊന്ന് പോകണം, രാവണനെ ഒന്ന് കാണണം. ഇതേവരെ ലങ്കയിൽ പോകാനോ രാവണനെ കാണാനോ അംഗദന് സാധിച്ചിട്ടില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് രാവണൻ്റെ പരാക്രമവും കേമത്വങ്ങളൊക്കെ. രാവണൻ 10 തലകൾ, 10 തലകളിലും കിരീടങ്ങൾ, വെൺകറ്റക്കൊട, വെഞ്ചാമരം, രാക്ഷചക്രവർത്തി, രാക്ഷസ രാജാവ്, ലങ്കാധിപതി എന്നൊക്കെ പറഞ്ഞ അനവധി പേര് പറയണ കേട്ടിട്ടുണ്ട്. ഇതേവരെ രാവണനെ നേരിട്ട് കാണാനോ ലങ്കയിൽ പോകാനോ രാവണന് സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ലങ്കയിൽ ഒന്ന് പോകാനായിട്ട് സാധിച്ചത്. ഇത്ര അനവധി കുരങ്ങന്മാരുള്ള കൂട്ടത്തിൽ തന്നെയാണല്ലോ ഭഗവാൻ ദൂതനായിട്ട് തന്നെ എടുക്കുകയുണ്ടായത്. വളരെ സന്തോഷമായി അംഗദന്. ആ സമയത്ത്
എന്ന് മാത്രമല്ല, ഇപ്പോൾ സിംഹാസനം പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കാരാഗ്രഹ കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് രാവണൻ എന്താ വേണ്ടതെന്നൊന്ന് പരിഭ്രമിക്കാതെ കണ്ടിരിക്കില്ലേ. എന്ന് മാത്രമല്ല, ഇത് അങ്ങനെ ഇങ്ങനെയുള്ളൊരു വാക്കല്ല. ആണോ? രാമൻ്റെ വാക്കാണ്. ആ ചതുരുപായങ്ങളുണ്ടോ, ആ ചതുരുപായങ്ങളും കൂട്ടിച്ചേർത്താണ് ഇങ്ങനെയൊരു വാക്ക് രാമൻ അങ്കനോട് പറഞ്ഞേക്കേണ്ടായത്. ഏതൊക്കെയാണ് ചതുരുപായങ്ങൾ? സാമം, ദാനം, ഭേദം, ദണ്ഡം, ഇതാണല്ലോ ചതുരുപായങ്ങൾ. ഈ ചതുരുപായങ്ങളിൽ മൂന്ന് ഉപായങ്ങളും ഈ അങ്കനോട് പറഞ്ഞയച്ച വാക്കിലുണ്ടായിട്ടുണ്ട്. നാലാമത്തെ ഉപായം എന്ന് പറഞ്ഞാൽ ദണ്ഡം. ദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധം. യുദ്ധം എന്ന് പറഞ്ഞാൽ സമരം തന്നെ. സമരം ചെയ്താൽ ഇരു കൂട്ടർക്കും നാശം ഉണ്ടാവണ കാര്യമാണ് അല്ലേ? ശത്രുവിനും നാശം ഉണ്ടാവും, മിത്രത്തിനും നാശം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ഉപായങ്ങളും കൂട്ടിച്ചേർത്തിട്ട് അങ്ങനെ ഒരു വാക്കാണ് രാമൻ അങ്കനോട് പറഞ്ഞേക്കേണ്ടായത്. മൂന്ന് ഉപായം പറഞ്ഞിട്ടുണ്ടോ? മൂന്ന് ഉപായം ചേർത്തിട്ടുണ്ട്. സാമം. സാമം സാമം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ഉപായം നല്ല വാക്ക് പറയുക. രാമൻ നല്ല വാക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് അങ്കദൻ്റെ അടുത്ത്. രാവണനോട് പറയാനായിട്ട് നല്ല വാക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. എന്താ അത്? അല്ലേ, രാവണ നീ വേഗം ആ സീതാദേവിയെ രാമന് കൊണ്ടുകൊടുത്ത് രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കൂ രാവണ. അതാണ് നിനക്ക് ഭാവിയിൽ ശ്രേയസ്സായിട്ടുള്ള കാര്യം. ഇപ്പോൾ നീ ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത്? ആ രാക്ഷസ ചക്രവർത്തി, രാക്ഷസ രാജാവ്, ലങ്കാധിപതി എന്നുള്ള സ്ഥാനത്തൊക്കെയല്ലേ നീ ഇരിക്കുന്നത്? അതിനുള്ള കാലം മുഴുവൻ ആ സ്ഥാനത്ത് നീ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം സീതാദേവിയെ രാമന് കൊണ്ടുകൊടുത്ത് രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കൂ. നല്ല വാക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പം നല്ല വാക്ക് പറഞ്ഞാൽ ഇപ്പോൾ ആരും കേട്ടോളും നിർബന്ധമൊന്നുമില്ല അല്ലേ? രാവണൻ നല്ല വാക്ക് പറഞ്ഞാൽ കേട്ടോളും നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല വാക്ക് പറഞ്ഞിട്ട് സാമം പ്രയോഗിച്ചിട്ട് പറ്റിയില്ല, പിന്നെ എന്താ വേണ്ടത്? അടുത്ത ഉപായം പ്രയോഗിക്കുക. എന്താ അത്? അടുത്ത ഉപായം ദാനം. ദാനം, ദാനം എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കൊടുത്ത് കാര്യം സാധിക്കുക. അതാണ്, എന്തെങ്കിലും കൊടുത്താൽ ഇന്നത് കൊടുക്കാം, ഇത്ര കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും ലോകത്തിൽ സാധിക്കാണ്ട് വരില്ല. ഇപ്പം എന്തെങ്കിലും കൊടുത്തേക്ക് ഉണ്ടായിട്ടുണ്ടോ രാവണന് കൊടുക്കാനായിട്ട്? രാമൻ അംഗത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഇപ്പോൾ കൊടുത്തേക്ക് ഉണ്ടായിട്ടുണ്ടോ? കൊടുത്തേക്ക് ഉണ്ടായെന്ന് ചോദിച്ചാൽ താൻ അവിടെ ആ സൈന്യങ്ങളോടുകൂടി ലംഘിച്ചെന്ന് ആ രാവണൻ തമ്മിൽ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ രാവണൻ്റെ സ്ഥാനം പോകുന്നുള്ള ഒരു ഉറപ്പാണ്. രാവണൻ്റെ കഥ കഴിയും. അങ്ങനെ രാവണൻ്റെ കഥ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാവണൻ്റെ അനിയനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് രാമൻ അഭിഷേകം ചെയ്യും. ഈ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ രാക്ഷസ ചക്രവർത്തിയുള്ള സ്ഥാനം തൻ്റെ പോകുന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ പോകുന്ന ഉറപ്പായിട്ടുള്ള കാര്യം പോകാതെ ഉണ്ടാക്കി തീർത്താൽ മറ്റൊന്ന് കൊടുക്കണേന് തുല്യല്ലേ. അതുകൊണ്ടാണ് ദാനം ആ രണ്ടാമത്തെ ഉപായവും ആ രാമൻ അങ്കൻ്റെ അടുത്ത് പറഞ്ഞയച്ച വാക്കിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഉപായം പ്രയോഗിക്കുക. എന്താ അത്? ഭേദം. ഭേദം, ഭേദം എന്ന് പറഞ്ഞാൽ ഒന്ന് ഭേദിപ്പിച്ച് നോക്കുക, ഒന്ന് പേടിപ്പിച്ച് നോക്കുക, ഭയപ്പെടുത്തി നോക്കുക. അപ്പോൾ രാമൻ അങ്കനോട് ഭയപ്പെടുത്തുണ്ടായിട്ടുണ്ടോ? രാവണനെ ഭയപ്പെടുത്താനായിട്ട് വല്ലതും പറഞ്ഞേക്കേണ്ടായിട്ടുണ്ടോ? പറഞ്ഞേക്കേണ്ടായിട്ടുണ്ടോ? എന്താ അത്? രാവണ നീ വേഗം ആ സീതാദേവിയെ രാമന് കൊണ്ടുകൊടുത്ത് ആ രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാനല്ല നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥാനമുള്ളവർ രാക്ഷസ ചക്രവർത്തിയുള്ള സ്ഥാനം അവിടെ നിന്നെ മാറ്റി പകരം നിന്റെ അഞ്ജനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്യുന്ന പറയുക. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ രാവണൻ്റെ മനസ്സിനൊരു ഇളക്കം ഉണ്ടാവാണ്ടിരിക്കില്ല. എന്താ അത്? ഇരിക്കണ സ്ഥാനം പോകുന്നു. ഈ മൂന്ന് ഉപായങ്ങളിൽ, നാല് ഉപായങ്ങളിൽ മൂന്ന് ഉപായങ്ങളും കൂട്ടിച്ചേർത്താണ് രാമൻ ഇങ്ങനെയൊരു വാക്ക് അങ്കനോട് പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഉപായത്തിൽ ഏതെങ്കിലും ഒന്ന് രാവണൻ അനുസരിക്കാണ്ടിരിക്കില്ല എന്നിങ്ങനെ ഭംഗിയായിട്ട് ആ ഭഗവാന്റെ വാക്ക് കേട്ട് സുഗ്രീവൻ അങ്കൻ്റെ അടുത്ത് വന്ന് പറയേണ്ടായത്. ആ സമയത്ത് അങ്കദനും വളരെ സന്തോഷമായി. അങ്ങനെ താനാണ് ലങ്കയിലേക്ക് പോകാനായിട്ട് ഭഗവാൻ ദൂതനായിട്ട് തിരഞ്ഞെടുത്തേക്കണത് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്കദൻ ആദ്യം ചെയ്യേണ്ടായത് എന്താ എന്നാണെങ്കിൽ രഘുത്തമസ്യ ചരണൗ സാഷ്ടാംഗമാശ്വാംഗദാ സുഗ്രീവേണ സമാനിതാ

ഗ്രഗത പ്രചണ്ഡ ചരിതം പ്രാസാദമധ്യേ സ്ഥിതം പൗലസ്ത്യം

അംഗദാ കൂത്താമസ്യചരണൌ ആശു നത്വാ അംഗദൻ ആ രഘൂത്തമന്റെ ചരണങ്ങളെ വേഗം നമസ്കരിച്ചു. രഘൂത്തമണ്ഡല രഘുവംശശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ശ്രീരാമചന്ദ്രന്റെ സമീപത്ത് നിങ്ങൾ വന്ന് ആ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു. അതാണ് അംഗദൻ ആദ്യം ചെയ്യേണ്ടായത്. താനാണ് ലങ്കയിലേക്ക് പോകാനായിട്ട് ഭഗവാൻ ദൂതനായിട്ട് തിരഞ്ഞെടുത്തേക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒട്ടും താമസം ഉണ്ടായില്ല. വേഗം ഭഗവാന്റെ അടുത്ത് വന്നു, ആ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു. അംഗദനറിയാം ആദ്യം വേണ്ട കാര്യം എന്താ, രണ്ടാമത് വേണ്ട കാര്യം എന്താണെന്ന്. ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് കഴിവും യോഗ്യതയുള്ള ആളാണ്. അതുകൊണ്ടാണ് അംഗദനെ ദൂതനായിട്ട് തിരഞ്ഞെടുക്കേണ്ടായത്. താൻ ഭഗവാന്റെ ഭക്തനായിട്ടാണ് പോണത്, ഭഗവാന്റെ ദൂതനായിട്ടാണ് പോണത് അല്ലേ. അന്ന് മാത്രമല്ല ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ആളാ. താൻ പോണ കാര്യം ഭഗവാന്റെ മനസ്സിൽ വിചാരിച്ച പോലെ അവിടെ പോയി രാവണനോട് സഭയിൽ ചെന്ന് പറയാൻ കഴിയണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. അത് അംഗദന് നന്നായിട്ട് അറിയാം. മുട്ടണ്ട അടുത്ത് മുട്ടിയില്ലെങ്കിൽ മുട്ടണ്ടാത്ത അടുത്ത് മുട്ടണ്ടി വരും. അത് അംഗദന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആദ്യം അംഗദൻ അതാണ് ചെയ്യേണ്ടത്, ഭഗവാന്റെ സമീപത്തിങ്ങൾ ചെന്ന് ഭഗവാന്റെ പാദങ്ങളെ വഴിപോലെ നമസ്കരിച്ചു. നമസ്കരിച്ചു എന്ന് പറഞ്ഞു, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? സാഷ്ടാംഗം സാഷ്ടാംഗമാകുമെന്നാണ് നമസ്കരിക്കേണ്ടത്. അങ്ങനെ അംഗദൻ സാഷ്ടാംഗം ഭഗവാനെ നമസ്കരിക്കണം കണ്ടപ്പോൾ ഭഗവാനും വളരെ സന്തോഷമായി. ഭഗവാൻ തൻ്റെ രണ്ട് കൈകളിൽ കൊണ്ടും അംഗദിൻ്റെ ശിരസ്സുമേലെ ഉയർത്തി വഴിപോലെ അനുഗ്രഹിച്ചു. അംഗദാ നന്നായി വേഗം ആ ലങ്കയിൽ ചെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ രാവണനോട് പറഞ്ഞ് മടങ്ങി വരൂ. വിജയീ ഭവാ വിജയീ ഭവാ മംഗളം ഭവന്തു. ഇങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായിരിക്കുന്ന അംഗദനോ രാവണാന്തികത്തെ പ്രാപിച്ച് രാമമഹാത്മ്യങ്ങളെ പറഞ്ഞ് രാവണനോട് എന്തെന്നില്ലാതിനുള്ള കോപത്തെ ഉണ്ടാക്കി തീർക്കാനായിക്കൊണ്ട് ഓരോരോ വാക്കുകളെ പറയാനുള്ള ആഗ്രഹത്തോടു കൂടി ആയവിടെ വത്തിച്ചത് പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ.

നാട്ടുചിന്തിൽ ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചത് രാമൻ ചാക്യാർ. പങ്കെടുത്തത് മാർഗി അഖിൽ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട അന്തരിച്ച ചലച്ചിത്ര നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി നിലയം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 9:30.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
1: സീരിയൽ അഭിനയിച്ചതിന് ശേഷം വീട്ടുകാർക്കാണ്, വീട്ടമ്മമാരെ എവിടെയുണ്ടോ, മലയാളികൾ എവിടെയുണ്ടോ, എവിടെ ചെന്നാലും, ഇപ്പൊ അമേരിക്കയിലെത്തിയാലും ന്യൂയോർക്കിന്റെ നഗരത്തിൽ നടുക്ക് നിൽക്കുമ്പോഴും ഐ വാച്ച് യുവർ സീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാസ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495964321, 9495964321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aatvmpm@gmail.com. ഓർക്കുക, രാത്രി 9:30 ചിരിയുടെ ചിന്തയുടെ രാജകുമാരനെ വിട. അന്തരിച്ച ചലച്ചിത്ര നടൻ സലീംകുമാറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആകാശവാണിയുടെ കൊച്ചി നിലയം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി കേൾക്കാം ഇന്ന് രാത്രി 9:30.

0: കന്നുകാലി ഇനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിക്കുവാനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമായ ഗോകുൽ മിഷനും രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിലാണ്. തദ്ദേശീയ ഇനങ്ങളെ വികസിപ്പിക്കുന്നതിന് ഗോകുൽ ഗ്രാം എന്ന പേരിൽ സംയോജിത കന്നുകാലി വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിൽ വരുന്ന പ്രാധാന്യമേറെയുള്ള ദൗത്യമാണ്. മൃഗസംരക്ഷണ വകുപ്പും പാലുൽപാദന വകുപ്പും സംയോജിതമായാണ് മിഷൻ ആരംഭിച്ചത്. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, വൈക്കോൽ നിർമ്മാണം തുടങ്ങി ചെറിയ സംരംഭങ്ങൾ വഴി കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, വ്യത്യസ്ത ബ്രീഡുകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുട്ട, മാംസം, ആട്ടിൻ പാൽ, കമ്പിളി തുടങ്ങിയവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പദ്ധതി ഊന്നൽ നൽകുന്നു. ആധുനിക രീതി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേക ട്രെയിനിങ് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്നു. സംരംഭകർക്ക് പ്രത്യേക ഇൻഷുറൻസ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി ലഭ്യമാക്കുന്നതാണ്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡയറി ഫാമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് ക്ഷീര സംരംഭകത്വ വികസന പദ്ധതി. ഫാമുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ തുകയുടെ 10% സംരംഭകൻ കണ്ടെത്തണം. 25% സർക്കാർ മൂലധന സബ്സിഡി നൽകും. ബാക്കി തുക വായ്പയായി സഹകരണ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും അർബൻ ബാങ്കുകളും നൽകുന്നു. പശുധൻ യോജനയ്ക്ക് കീഴിൽ വരുന്ന പദ്ധതിയായ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി കന്നുകാലി സമ്പദ്വ്യവസ്ഥയിലെ എല്ലാ പങ്കാളികളുടെയും കന്നുകാലി ഉൽപാദന സംവിധാനങ്ങളിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അളവിലും ഗുണപരമായ പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. കാലിത്തീറ്റ, കന്നുകാലികൾ, വടക്കു കിഴക്കൻ ഇന്ത്യയിലെ പന്നി വളർത്തൽ, നൈപുണ്യ വികസനം, വിപുലീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 ഉപദൗത്യങ്ങൾ ഇതിനുണ്ട്. കന്നുകാലി മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് FMD, PPR, ബ്രൂസിലോസിസ് തുടങ്ങിയ മൃഗരോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് പദ്ധതിയിൽ മുന്നോട്ടു പോകുന്നത്. ക്ഷീരവികസനത്തിനുള്ള ദേശീയ ഡയറി പദ്ധതി, തീറ്റപ്പുൽ ഉൽപാദന പദ്ധതി, ക്ഷീര സംരംഭകത്വം, മൃഗാശുപത്രികളുടെ വികസനം, കുളമ്പ് രോഗ നിവാരണ യജ്ഞം, കന്നുകാലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള സഹായം, ഡൽഹി മിൽക്ക് സ്കീം, തദ്ദേശീയ ഇനങ്ങൾ വികസിപ്പിക്കൽ, കന്നുകാലി സെൻസസ്, സംസ്ഥാന സഹകരണ ഡയറി ഫെഡറേഷനുകൾ, സംയോജിത സാമ്പിൾ സർവേ, പശു വളർത്തുന്നതിനുള്ള ദേശീയ പരിപാടി, ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ എന്നീ കേന്ദ്ര പദ്ധതികൾ എല്ലാം സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. ധവള വിപ്ലവം ലക്ഷ്യമിട്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: സമയം 8 കഴിഞ്ഞ് 34 52 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റ്.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. പ്രിയ നടൻ സലീം കുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഭൌതിക ശരീരം സംസ്കരിച്ചു. നടൻ സലീം കുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീം കുമാറെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു.

0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. അഡ്മിഷൻ VHSE പോർട്ടൽ .kerala.gov.inലാണ് ഫലം ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 മണിവരെയാണ് നിരോധനം. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ പശ്ചിമബംഗാൾ ഭാഗമാകുന്നു. ഈ പദ്ധതി നടപ്പാക്കുന്നതിനായി ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും നാളെ ധാരണാപത്രം ഒപ്പുവയ്ക്കും. ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും ധാരണാപത്രം ഒപ്പുവയ്ക്കുക. ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിൽ കൃത്യനിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് ബീരേശ്വർ ഗോസ്വാമിക്ക് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ആദരാഞ്ജലി അർപ്പിച്ചു. ഭീകരവിരുദ്ധ ദൌത്യത്തിനിടെ മലയിടുക്കിലേക്ക് വഴുതി വീണാണ് ലഫ്റ്റനന്റ് ഗോസ്വാമി മരിച്ചത്. ഇറാനുമായുള്ള സംഘർഷത്തിൽ ഗൾഫ് സഖ്യകക്ഷികൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പകരമായി ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കാൻ പദ്ധതിയിട്ട് അമേരിക്കൻ ട്രഷറി വകുപ്പ്. ഇറാൻ ആക്രമണത്തിൽ തകർക്കപ്പെടുന്ന കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കാനാണ് തീരുമാനം. ദക്ഷിണ കൊറിയയിൽ കഴിഞ്ഞയാഴ്ച നടന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി ആരോപിച്ച് പ്രതിഷേധം തുടരുന്നു. വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ കിഴക്കൻ സിയോളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം റാലി നടത്തി. അമേരിക്കയിലെ ഒഹായോയിൽ പ്രാദേശിക പരിപാടിക്കിടെയുണ്ടായ വെടിവയ്പിൽ 12 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. ഓൾഡ് വെസ്റ്റേൺ ഫെസ്റ്റിവൽ എന്ന വാർഷിക പരിപാടിക്ക് സമീപമാണ് വെടിവയ്പ് നടന്നത്. അടുത്ത ഒരു ദശകത്തിനിടെ ആഗോള എണ്ണ ആവശ്യകതയിലെ വളർച്ചയുടെ ഏകദേശം പകുതിയും ആഗോള വൈദ്യുതി ഉപഭോഗത്തിലെ വർധനയുടെ 15% ഇന്ത്യയുടെ സംഭാവനയായിരിക്കുമെന്ന് റഷ്യൻ എണ്ണ ഉൽപ്പാദക കമ്പനിയായ റോസ് നെഫ്റ്റിന്റെ മേധാവി ഇഗോർ സെച്ചിൻ. സെന്റ് പീറ്റേഴ്സ്ബർഗ് അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ P-Huntന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കുട്ടികളുടെ നഗ്നചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നവരെക്കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. IDFC ഫസ്റ്റ് ബാങ്ക് AU ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CBI ചണ്ഡീഗഡ്, പഞ്ച്കുല, ഡൽഹി NCR മേഖലകളിലെ 6 ഇടങ്ങളിൽ പരിശോധന നടത്തി. ഹരിയാന കേഡറിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ കൺസൾട്ടന്റ് സ്ഥാപന ഡയറക്ടറുടെയും വസതികളിലാണ് പരിശോധന നടത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: The southwest monsoon has further advanced into some more parts of west central and entire northeast Bay of Bengal today. According to the India Meteorological Department, southwest monsoon also advanced into some more parts of northwest Bay of Bengal, entire Nagaland, Manipur, Mizoram and some parts of Tripura, Assam and Arunachal Pradesh today. It predicted heavy to very heavy rainfall with isolated at places over coastal Karnataka, interior Karnataka, Kerala, Mahi, sub-Himalayan West Bengal and Sikkim tomorrow. Meanwhile, various parts of the national capital received light to moderate rainfall this evening. The rainfall brought relief to the residents of the city from the hot and humid weather. In Maharashtra, monsoon showers reached parts of Ratnagiri district today. Heavy rain accompanied by thunder and lightning was reported in Rajapur Taluka of the district this afternoon, while light showers were also recorded in Ratnagiri town and nearby areas. Maharashtra Chief Minister Devendra Fadnavis today said that the state government is closely monitoring rainfall patterns and taking all necessary steps to safeguard farmers' interests. Speaking to media in Nagpur, Mr. Fadnavis said, despite an overall forecast of 92% of normal rainfall this year, some districts in Marathwada, West Vidarbha, North Maharashtra and other drought-prone regions are also likely to receive deficient rainfall due to the impact of El Nino. He said the state government has been issuing timely advisories to farmers to help them cope with the evolving weather situation. Foreign portfolio investors, FPIs, offloaded Indian equities worth 42,927 crore rupees in the first week of June and remained net sellers during all five trading sessions for the week. With this, the total FPI outflows from the equity market have crossed 2.67 lakh crore rupees so far this year, according to depository data. The continued selling by foreign investors is largely attributed to ongoing tensions in West Asia, which have now reached the 100-day mark as the United States and Iran have yet to reach a peace agreement despite multiple rounds of negotiations. Prime Minister Narendra Modi has congratulated Major Abhilasha Barak on being conferred the UN Military Gender Advocate of the Year award. In a social media post, he said the honour recognises Major Barak's exemplary service and India's long-standing contribution to United Nations peacekeeping efforts. Mr. Modi said her achievement is an inspiration to countless young Indians, especially the nation's daughters, who aspire to serve the country and humanity. Major Barak is currently serving with the UN peacekeeping mission in Lebanon as an engagement team commander and gender focal point. She received the award from UN Secretary General Antonio Guterres at a ceremony in New York on Friday. Today marks the 100th day of the conflict between the United States and Iran, a confrontation that has steadily expanded beyond its original front lines to affect key flashpoints across the Gulf and wider West Asia. What began with US and Israeli strikes on Iran in late February has evolved into a broader regional crisis involving missile exchanges, threats to maritime traffic in the Strait of Hormuz, and renewed tensions in Lebanon, placing increasing pressure on efforts to preserve a fragile ceasefire. The Organization of the Petroleum Exporting Countries, OPEC Plus, has agreed to raise oil production in July as the United States and Iran struggle to reach an agreement to end the war. According to the cartel's statement released after its virtual meeting today, the seven OPEC Plus countries, which include Saudi Arabia, Russia, Algeria, Iraq, Kazakhstan, Kuwait and Oman, have agreed to increase oil output targets by about 1,88,000 barrels per day next month. This is the fourth increase amid the West Asia crisis. The war, which began after US-Israeli strikes on Iran on the 28th of February this year, has cut oil flows through the Strait of Hormuz, creating the world's biggest ever supply crisis. US President Donald Trump said he will not unfreeze Iranian assets or lift sanctions before a peace agreement is reached with Tehran. In an interview with a news channel, Mr. Trump said such measures would only be considered after a deal is finalized. Commenting on Iran's nuclear program, he said that if an agreement is reached with Iran, the United States would oversee the removal and destruction of Iran's nuclear-related equipment.
1: If we make a deal that no offender, we'll all go together. It'll be our equipment. We'll take it out and destroy it, whether it's on site or whether we take it off site. Well, that will require we will have a deal. We'll be friendly. In other words, we will have made a deal and we will be at peace. And we will go with them or without them, but we won't have people shooting at us, okay? Now, if we don't make a deal, then we're going to take them out militarily very harshly.
0: Indian wrestlers continued their impressive run at the Ulaanbaatar Open in Mongolia today, winning 2 gold and 2 bronze medals in the men's freestyle category. Deepak clinched the gold medal in the 61-kilogram category, defeating Kazakhstan's Asil Aytekin 6-0 in the final. Dinesh struck gold, beating Kazakhstan's Yedigay Kasimbev 2-0 in the 125-kilogram final. Meanwhile, Mohit Kumar secured a bronze medal in the 65-kilogram category after registering a commanding 17-6 victory over Kazakhstan's Ozimzan Dastanbek. In the 97-kilogram category, Vicky bagged bronze, defeating Mongolia's Ghangkhuya Ganbatar 4-0. In cricket, Afghanistan were 113 for 5 in their first innings at stumps on day 2 of the one-off test against India in New Chandigarh, trailing by 451 runs. Rehmat Shah remained unbeaten on 43 at the end of play. For India, debutant Manav Sutar picked up 3 wickets, while fast bowler Prasidh Krishna claimed 2. Earlier in the day, India declared their first innings at a commanding 564 for 8. Captain Shubman Gill led the charge with 126, while KL Rahul struck 100. Rishabh Pant and Sai Sudarshan contributed 81 runs each, and Washington Sundar remained unbeaten on 52. For Afghanistan, Salim Safi was the standout bowler, taking 6 wickets. In French Open tennis, men's single cycle clashes underway between Germany's Alexander Zverev and Italy's Flavio Cobulli at the Roland Garros Stadium. Second seed Zverev is playing 4th Grand Slam final of his career, while 10th seed Cobulli is featuring in his first Grand Slam final. Both players are chasing their maiden Grand Slam title. The Andhra Pradesh government is launched the Yogandhra 2026, a statewide campaign aimed at promoting yoga and healthy living ahead of the International Yoga Day. The 14-day program will culminate on 21st of June with a grand International Yoga Day celebration in Amravati, where thousands of participants are expected to perform yoga together. The campaign seeks to encourage widespread public participation and raise awareness about the benefits of yoga. And now, before we end the bulletin, the headlines once again. India and Indonesia hold joint commission meeting in New Delhi, discuss comprehensive strategic partnership across key sectors, including defense, trade, energy and connectivity. West Bengal government to develop Darjeeling, Mirik, Karsiong, Kalimpong and Siliguri as Himalayan cities to boost tourism and regional economy. Southwest monsoon further advances into west central and entire northeast Bay of Bengal. Indian wrestlers win 2 gold and 2 bronze in men's freestyle category at Ulaanbaatar Open in Mongolia. And in cricket, Afghanistan trails against India by 451 runs in first innings at stumps on second day of one-off test in New Chandigarh. And that's all in the news at 9. Good night.
2: ആകാശവാണി പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
3: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണല്ലോ കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിനിടയിൽ പാരീസ് രാജകുമാരനും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ട്രോജൻ യുദ്ധമാകട്ടെ അതിന്റെ അവസാനത്തോടടുക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്ന് കൂട്ടുകാർക്കറിയണ്ടേ? നമുക്ക് കേൾക്കാം. ഇന്ന് കൂട്ടുകാർക്ക് കഥ പറഞ്ഞു തരുന്നത് റൂബി ബാബു.
4: അങ്ങനെ
3: വില്ലാളിവീരനും ബുദ്ധിമാനുമായ ഒഡീസിയൂസ് എങ്ങനെയാണ് ട്രോയ് നഗരത്തെ കീഴടക്കുവാൻ കഴിയുന്നതെന്ന ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ യാദൃച്ഛികമായി ഒരു മനുഷ്യനെ കണ്ടു. അയാളോടുള്ള സംഭാഷണത്തിൽ നിന്ന് ചില രഹസ്യങ്ങൾ ഒഡീസിയൂസിന് വെളിപ്പെട്ടു. എന്താണെന്നല്ലേ? അഥീനി ദേവിയുടെ ഒരു പ്രതിമ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ പ്രതിമ ട്രോയിലുണ്ടായിരിക്കുന്ന കാലമെല്ലാം ട്രോയി നഗരം സുരക്ഷിതമായിരിക്കുമത്രേ. ഒരു ശത്രുവിനും അതിനെ കീഴടക്കാനാവില്ല. ഇതായിരുന്നു അപരിചിതനിൽ നിന്ന് ഒഡീസിയൂസ് മനസ്സിലാക്കിയ വൃത്താന്തം. പ്രതിമ കൈവശപ്പെടുത്തുവാൻ തന്നെ ഒഡീസിയൂസ് നിശ്ചയിച്ചു. കൂട്ടുകാരനായ ഡയോമീസിനെയും തന്നോടൊപ്പം ചേർത്തു. ഒഡീസിയൂസ് എന്താ ചെയ്തതെന്നറിയാമോ? ഒഡീസിയൂസ് ഒരു യാചകന്റെ വേഷം കെട്ടി. കോട്ടയ്ക്കുള്ളിൽ ഒരു സുരക്ഷിത സ്ഥാനത്ത് ഡയോമീസിനെ നിർത്തിയിട്ട് രഹസ്യ സംഗീതത്തിലേക്ക് ഒഡീസിയൂസ് നടന്നു. ഒഡീസിയൂസ് ഒരു യാചകനാണെന്ന് കരുതി ആരും ശ്രദ്ധിച്ചതുമില്ല. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെ അദ്ദേഹം നടന്നു. ഹെലൻ താമസിക്കുന്ന കൊട്ടാരത്തിൽ അദ്ദേഹം പ്രവേശിച്ചു. ഹെലൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവൾ ഒഡീസിയൂസിനെ തിരിച്ചറിഞ്ഞു. അത്ഭുത പരതന്ത്രയായ ഹെലൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒഡീസിയൂസ്, താങ്കൾ എങ്ങനെ ഇവിടെ പ്രവേശിച്ചു? എന്ത് അപകടകരമാണിത്! എങ്ങനെയാണ് ഗ്രീക്കുകാർ ട്രോയ് നഗരം കീഴടക്കാൻ പോകുന്നതെന്ന് പറയൂ. ഗ്രീക്ക് സൈന്യം കോട്ട കീഴടക്കിയാൽ എന്നെ അവർ കൊല്ലോ? മെനലാവൂസ് വീണ്ടും എന്നെ സ്വീകരിക്കൂ. ട്രോയിൽ വെച്ച് മരണമടയുന്നതാണ് എനിക്ക് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെലൻ പൊട്ടിക്കരയുകയായിരുന്നു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒഡീസിയൂസ് പറഞ്ഞു, ഹെലൻ കരയാതിരിക്കൂ. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള അഥീനി ദേവിയുടെ പ്രതിമ അവിടെ ഉള്ളിടത്തോളം കാലം ഗ്രീക്കുകാർക്ക് കോട്ട കീഴടക്കാൻ സാധ്യമല്ല. സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിമയാണത്. ആ പ്രതിമ കൈവശപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ കപടവേഷം ധരിച്ച് എത്തിയിട്ടുള്ളത്. എന്റെ ആത്മസുഹൃത്തായ ഡയോമിസ് വഴിയിൽ കാത്തുനിൽപ്പുണ്ട്. ഗ്രീസിന്റെ അഭിമാനഭാചനമായ ഹെലൻ, നീ സഹായിച്ചാൽ പ്രതിമ ഞങ്ങൾ സമ്പാദിക്കും. എങ്ങനെയും ഈ കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തരണം. ഹെലൻ കണ്ണുനീർ തുടച്ചു. ഒഡീസിയൂസിന്റെ ധൈര്യവും ബുദ്ധിയും ഓർത്ത് അവൾ ഉള്ളിൽ സന്തോഷം പൂണ്ടു. കൂട്ടുകാരെ, നിങ്ങൾക്കും സന്തോഷമായില്ലേ? അല്പനേരം ആലോചനയിൽ മുഴുകിയ ശേഷം അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിവേകശൂന്യമായി പെരുമാറി. ഈ അവസ്ഥയിൽ ഇവിടെ എനിക്ക് വരാൻ ഇടവരാതിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം അജ്ഞേയമായ വിധിയുടെ പ്രേരണ കൊണ്ട് സംഭവിച്ചു. സ്പാർട്ടയിലെ സൗഭാഗ്യപൂർണമായ ദിവസങ്ങളെല്ലാം ഒരു സ്മരണ മാത്രം. പാരീസ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു പോന്നപ്പോൾ ഞാനൊരു ഭ്രാന്തിയെപ്പോലെയായിരുന്നു. വരും വരായികകളെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഇനി ഗ്രീക്കുകാർ ട്രോയ് നശിപ്പിക്കുകയാണെങ്കിൽ എനിക്കെന്താണ് സംഭവിക്കുകയെന്നത് ഒരു മനുഷ്യനും പറയാനാവില്ല. എന്തു തന്നെയായാലും താങ്കൾ ഒരു ഗ്രീക്കുകാരനാണ്, ഞാൻ ഗ്രീസിന്റെ പുത്രിയാണ്. താങ്കൾ ആവശ്യപ്പെട്ട കാര്യം ചെയ്യേണ്ടത് എന്റെ കടമയായി ഞാൻ കാണുന്നു. ഒഡീസിയൂസ്, താങ്കൾ എന്നോടൊപ്പം വരൂ. പ്രതിമയെടുക്കുവാൻ ഞാൻ സഹായിക്കാം. അങ്ങനെ അന്തപുരത്തിന്റെ പിൻവാതിലിലൂടെ ക്ഷേത്രത്തിലേക്കുള്ള വഴി കാണിച്ചുകൊണ്ട് ഹെലൻ നടന്നു. പിന്നാലെ ഒഡീസിയൂസും. ഡയോമീസിനെ ആംഗ്യം കാണിച്ചുകൊണ്ട് ഒഡീസിയൂസ് വിളിച്ചു. അദ്ദേഹവും കൂടെ വന്നു. ഹെലൻ അവരെ രണ്ടുപേരെയും ക്ഷേത്രത്തിന്റെ ഉള്ളറയിൽ എത്തിച്ചിട്ട് അതിവേഗം കൊട്ടാരത്തിലേക്ക് പോയി. ഡയോമീസും ഒഡീസിയൂസും ക്ഷേത്രത്തിലെ ഇരുളടഞ്ഞ വഴികളിലൂടെ നടന്നു. അഥീനി ദേവിയുടെ പ്രതിമയുടെ സമീപത്തെത്തി. അവിടെ കാവൽക്കാരിയായി ഒരു പുരോഹിത നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഒഡീസിയൂസ് അവിടെയൊരു കൗശലപ്രയോഗം നടത്തി. അഥീനി ദേവിയുടെ പ്രതിമ അങ്ങനെ ഒഡീസിയൂസ് കൈവശപ്പെടുത്തി. പകരം ഒരു കളിമൺ പ്രതിമയും തൽസ്ഥാനത്ത് വെച്ചു. ഒഡീസിയൂസും ഡയോമിയൂസും അതിവേഗം പ്രതിമയും കൊണ്ട് ഓടി. കോട്ടയുടെ കവാടം കടന്ന് ഗ്രീക്ക് താവളത്തിലെത്തി. ഗ്രീക്കുകാരുടെ നടുവിലെത്തിയ ഒഡീസിയൂസ് തന്റെ ഭാണ്ഡമഴിച്ചു. ഇതാ, ട്രോജൻകാരുടെ ഭാഗ്യം ഞാൻ അപഹരിച്ചിരിക്കുന്നു. ഗ്രീക്കുകാർ നോക്കി. അഥീനി ദേവിയുടെ പ്രതിമ! യുദ്ധത്തിൽ വിജയം വരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണമായി അവർ കാത്തു സൂക്ഷിച്ച പ്രതിമ. അഥീനി ഇനി മേലിൽ തങ്ങളോടൊപ്പമാണെന്നറിഞ്ഞപ്പോൾ അവരെല്ലാം മതിമറന്നാഹ്ലാദിച്ചു. ട്രോയിയുടെ ഭാഗ്യം അപഹരിച്ച ഒഡീസിയൂസിനെ അവർ ഉള്ളഴിഞ്ഞ് അഭിനന്ദിച്ചു. എന്നാൽ ട്രോജൻകാരോ തങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച പ്രതിമ നഷ്ടപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ ട്രോജൻകാർ ദുഃഖിതരും നിരാശരുമായിത്തീർന്നു. ഗ്രീക്കുതാവളങ്ങളിൽ വിജയാരവം മുഴങ്ങുകയായിരുന്നു അപ്പോൾ. യാചകന്റെ വേഷത്തിൽ കോട്ടയ്ക്കുള്ളിൽ കടന്നത് ഒഡീസിയൂസ് ആയിരുന്നു.

എന്ന് ട്രോജൻകാർ ഊഹിച്ചു. പക്ഷെ ഇപ്പോഴത് ഊഹിച്ചിട്ട് എന്ത് കാര്യം? അഥീനീദേവിയുടെ പ്രതിമ നഷ്ടപ്പെട്ടിരിക്കുന്നു. പോയ ബുദ്ധി, ആന പിടിച്ചാ കിട്ടുമോ? ഫൈലോക്രിട്ടസിന്റെ വിഷശരമേറ്റ് പാരീസ് മരണമടഞ്ഞു. ട്രോയിയുടെ നാശകാരണമായ ആ തീക്കൊള്ളി അപ്രത്യക്ഷമായിട്ടും ചാരത്തിൽ തീ ഉറഞ്ഞുകിടന്നു. ട്രോജന്മാർ കീഴടങ്ങാൻ പക്ഷെ തയ്യാറായില്ല കേട്ടോ. പാരീസിന്റെ സഹോദരനായ ഡിയോഫോബസ് ഹെലനെ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അവശേഷിച്ച ട്രോജന്മാരിൽ കരുത്തനും പരാക്രമശാലിയുമായ ഏക വ്യക്തി ഡിയോഫോബസ് ആയിരുന്നു. ട്രോയി നഗരം തകർക്കുകയെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാത്തതിൽ ഗ്രീക്കുകാർക്ക് കോപവും താപവുമുണ്ടായി. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഗ്രീക്കുകാർ ഉപദേശം തേടുന്നത് കാൽക്കസ് എന്ന പ്രവാചകനോടാണ്. ഇത്തവണയും ഗ്രീക്കുകാർ അദ്ദേഹത്തോട് പോം വഴികൾ അന്വേഷിച്ചു. ദീർഘസമയത്തെ മൗനത്തിനു ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഒരു പ്രാപ്പിടിയൻ പ്രാവിനെ പിന്തുടരുകയായിരുന്നു. പ്രാവ് പാറയ്ക്കിടയിലുള്ള ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും പ്രാവ് പുറത്തു വന്നില്ല. പിന്നീട് പ്രാപ്പിടിയൻ മറ്റൊരിടത്തു പോയി ഒളിച്ചിരുന്നു. പ്രാവ് ഗുഹ വിട്ട് പുറത്തിറങ്ങി. പൊടുന്നനെ പ്രാപ്പിടിയൻ ആ പ്രാവിന്റെ മേൽ ചാടി വീണ് അതിനെ കൊന്നു. കാൽക്കസ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ഒഡീസിയൂസ് മനസ്സിലാക്കി. കൂട്ടുകാർക്ക് മനസ്സിലായോ? എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഒഡീസിയൂസ് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ശുഭശകുനം എന്നോണം കാൽക്കസിന്റെ വലതുഭാഗത്തായി രണ്ടു പക്ഷികൾ പറക്കുന്നത് കണ്ടു. ഗ്രീക്ക് സൈന്യത്തിൽ ഉണർവും പ്രതീക്ഷയും ഉളവായി. നിയോട്ടോളമിസ് പറഞ്ഞു, നമുക്ക് നേരിട്ടൊരു ആക്രമണം കൂടി നടത്താം. ഉപായങ്ങളൊന്നും വേണ്ട. എന്നാൽ ഒഡീസിയൂസ് പറഞ്ഞു, നിങ്ങൾ പറയുന്നതുപോലെയല്ല കാര്യങ്ങൾ. വില്ലാളി വീരനും പുരുഷ സിംഹവുമായ അക്കിലസിന് പോലും ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തന്നെ നിർദ്ദേശിക്കാം. എല്ലാവരും എന്നെ അനുസരിച്ചാൽ വേണ്ടത് ഞാൻ തന്നെ ചെയ്തുകൊള്ളാം. ഗ്രീക്ക് സമൂഹത്തിലെ ഏറ്റവും നല്ല മരപ്പണിക്കാരനായ APSനെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ ഒഡീസിയൂസ് നൽകി. പിറ്റേ ദിവസം ഗ്രീക്ക് പടയാളികൾ ഒരുമിച്ച് ഒഡീസിയൂസിന്റെ നേതൃത്വത്തിൽ ഐഡാമലകളിലേക്ക് പോയി. അവർ നല്ല വൃക്ഷങ്ങൾ മുറിച്ച് തടികൾ താവളത്തിലേക്ക് കൊണ്ടുവന്നു. പണികൾക്ക് സൂത്രധാരത്വം നൽകിയത് ഒഡീസിയൂസ് ആണ്. പലകകൾ അറുത്തുമുറിച്ച് പണികൾ തുടങ്ങി. മൂന്ന് ദിവസം ഇടതടവില്ലാതെ അവർ പണികളിലേർപ്പെട്ടു. ഐഡാമലയിലെ തടികൾ ഒരു പുതിയ രൂപം കൈക്കൊണ്ടു. ഒരു മരക്കുതിര. കാണാൻ ചന്തവും കൗതുകവും ഇല്ലാത്തതെങ്കിലും ആരും വിസ്മയിക്കുന്ന രൂപം അതിനുണ്ടായിരുന്നു കേട്ടോ. കുതിരയുടെ അകം പൊള്ളയായിരുന്നു. അതിന്റെ ഒരു വശത്തായി ഒരു വാതിലുമുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനാണെന്ന് ഗ്രീക്ക് സുഹൃത്തുക്കൾക്ക് സംശയം തോന്നിയിരുന്നു. നിങ്ങൾക്കും തോന്നുന്നില്ലേ? എങ്കിലും മഹാബുദ്ധിമാനായ ഒഡീസിയൂസാണ് പണികൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നതുകൊണ്ട് ആരും വിപരീതമായ അഭിപ്രായം പറഞ്ഞില്ല. ഒഡീസിയൂസ് ഗ്രീക്ക് സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇതാ നമുക്കാവശ്യമായ മരക്കുതിരയുടെ പണി മൂന്ന് ദിവസം കൊണ്ട് നാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ കുതിരയുടെ ഉള്ളിൽ കയറാൻ താൽപ്പര്യവും ധൈര്യവുമുള്ളവർ മുന്നോട്ട് വരട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഏത് കഷ്ടപ്പാടും സഹിച്ചിവിടെ തനിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു ധീരനെ കൂടി വേണം. ആരാണ് അതിന് തയ്യാറുള്ളത്? രംഗം നിശബ്ദമായി. കഠിനമായ പരീക്ഷണം. ശത്രുക്കളുടെ ഇടയിൽ ഒറ്റയ്ക്ക് കഴിയണം പോലും. ധീരന്മാർ പോലും ചകിതരായി. എന്നാൽ ഒരു യുവാവ് മുന്നോട്ട് വന്നു, ഞാൻ നിന്നുകൊള്ളാം. ട്രോജന്മാരെന്നെ ജീവനോടെ ചുട്ടരിച്ചാലും ഞാൻ ധൈര്യസമേതം എന്റെ കർത്തവ്യം ചെയ്യും. എല്ലാവരും വിസ്മയിച്ചു. അന്നുവരെ അയാളെക്കുറിച്ച് ആരും അധികമായി മനസ്സിലാക്കിയിരുന്നില്ല. മിണ്ടാപൂച്ചയും നാണം കുണുങ്ങിയുമായ യുവാവെന്നാണ് അയാളെക്കുറിച്ച് മറ്റുള്ളവർ ധരിച്ചിരുന്നത്. ആ ചെറുപ്പക്കാരന്റെ പേരെന്താണെന്നോ? സിനോൺ. വീരന്മാർ പോലും ശങ്കിച്ചു നിന്ന കാര്യത്തിന് തന്റെ ഇടത്തോടെ മുന്നോട്ടു വന്ന സിനോണെ വിളിച്ചു മാറ്റി നിർത്തി അയാൾ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒഡീസിയൂസ് വിശദമായ നിർദ്ദേശങ്ങൾ നൽകി. വയോവൃദ്ധനായ നെസ്റ്റർ മരക്കുതിരയ്ക്കുള്ളിൽ കയറാൻ മുന്നോട്ടു വന്നു. നിയോട്ടോളമിസ് അദ്ദേഹത്തെ കളിയാക്കിയെങ്കിലും അദ്ദേഹം അത് ഗൗനിച്ചില്ല. എന്നാൽ ഒഡീസിയോസിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം മാറി നിന്നു. ട്രോയ നഗരം വിട്ടുപോകുന്നതിനേക്കാൾ നന്ന് മരിക്കുകയാണെന്ന് പറഞ്ഞ വീരശൂരനായ നിയോട്ടോളമിസ് കുതിരയ്ക്കുള്ളിൽ കയറി. യുദ്ധക്കോപ്പുകൾ ഭാണ്ഡത്തിലാക്കി അദ്ദേഹം എടുത്തിരുന്നു. ഫെലോക്രിട്ടസും ഡയോമിസും ത്രേസിമിഡിസും ഇഡോമിനസും പിന്നാലെ മരക്കുതിരയ്ക്കുള്ളിൽ പ്രവേശിച്ചു. കുതിരയ്ക്കുള്ളിലേക്ക് കടക്കുവാൻ മെനലാവൂസ് ഒരുങ്ങി. ഒഡീസിയൂസ് അദ്ദേഹത്തെ വിളിച്ച് മാറ്റി നിർത്തി. അവർ രണ്ടുപേരും മാത്രമായപ്പോൾ

0: മെനലാവൂസ് പറഞ്ഞു, ബുദ്ധിമാനായ ഒഡീസിയൂസേ, ഗ്രീക്ക് സൈന്യം ട്രോയ് നഗരം പിടിച്ചടക്കുന്നുവെങ്കിൽ അതിന്റെ എല്ലാ ബഹുമതിയും താങ്കൾക്കുള്ളതാണ്. ഗ്രീസിൽ മടങ്ങിയെത്തുമ്പോൾ ഒരു നഗരം തന്നെ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കും. നമ്മൾ തമ്മിൽ ഒടുങ്ങാത്ത സഖ്യം ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു. ഒഡീസിയൂസ് പുഞ്ചിരി തൂകിക്കൊണ്ട് മെനലാവൂസിനോട് പറഞ്ഞു, മെനലാവൂസേ, താങ്കൾക്ക് നന്ദി. പക്ഷേ എനിക്ക് ഇഥാക്ക രാജ്യമല്ലാതെ മറ്റൊരു രാജ്യവും വേണ്ട. അവിടെ നിന്ന് ഞാൻ പോകയില്ല. നാം രണ്ടുപേരും ഈ രാത്രിക്ക് ശേഷം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അങ്ങേക്ക് യാതൊരു നഷ്ടവും വരാത്തൊരു സമ്മാനം ഞാൻ ചോദിക്കുന്നതാണ്. ആ സമ്മാനം എനിക്ക് നൽകിയാൽ മതിയാകും. ഒഡീസിയൂസും മെനലാവൂസും വികാരപരവശരായി അന്യോന്യം ആലിംഗനം ചെയ്തു. ഉടൻ തന്നെ ആയുധങ്ങളുമായി അവർ മൈതാനിയിൽ നിർത്തിയിട്ടുള്ള മരക്കുതിരയ്ക്കുള്ളിൽ പ്രവേശിച്ചു. ആയുധങ്ങൾ തുണിയുറകളിൽ പൊതിഞ്ഞാണ് ശബ്ദമുണ്ടാകാതിരിക്കാൻ അവർ സൂക്ഷിച്ചത്. ഭീമൻ കുതിരയുടെ ഉദരത്തിൽ അവസാനമായി കയറിയത് ശില്പിയായ ഏപ്പിയസ് ആണ്. അദ്ദേഹം കയറിയ ഉടനെ പ്രവേശനദ്വാരം അടഞ്ഞു. വൃദ്ധനായ നെസ്റ്ററും അഗമെംനോണും അവശേഷിച്ച ഗ്രീക്ക് സൈന്യത്തെ നയിക്കാനായി താവളത്തിലെത്തി. സമ്പത്തെല്ലാം കപ്പലിൽ കയറ്റിയ ശേഷം അവർ തങ്ങൾ താമസിച്ചിരുന്ന കുടിലുകൾക്ക് തീ കൊളുത്തി. ഗ്രീക്ക് കപ്പലുകൾ ട്രോയിയുടെ തീരം വിട്ടകന്നു. മൈതാനിയിൽ ഉയർത്തി നിർത്തിയിട്ടുള്ള ഭീമൻ മരക്കുതിരയുടെ സമീപം സിനോൺ എന്ന ഗ്രീക്കുകാരൻ മാത്രം നിലകൊണ്ടു.
1: ഗ്രീക്ക് ട്രോയ് യുദ്ധത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കൊച്ചുകൂട്ടുകാർക്ക് അറിയണ്ടേ? അപ്പോൾ പണ്ടിന്റെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.
2: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ട്രോജൻ യുദ്ധത്തിന്റെ കഥ കൂട്ടുകാർക്ക് ഇന്ന് പറഞ്ഞു തന്നത് റൂബി ബാബു.
3: പണ്ട്

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
1: സീരിയൽ അഭിനയിച്ചതിന് ശേഷം വീട്ടുകാർക്കാണ്, വീട്ടമ്മമാർ എവിടെയുണ്ടോ, മലയാളികൾ എവിടെയുണ്ടോ, എവിടെ ചെന്നാലും, ഇപ്പൊ അമേരിക്കയിലെത്തിയാലും ന്യൂയോർക്കിന്റെ നഗരത്തിൽ നടുക്ക് നിൽക്കുമ്പോഴും ഐ വാച്ച് യുവർ സീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി
1: ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട.
2: ഡാൻസ് മാസ്റ്റർ വിക്രം സാർ,
3: ഇത്രക്ക് പോപ്പുലറായി എന്ന് കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തെണ്ടി. ചേഞ്ച് മാത്രം ചേഞ്ച് കൊടുക്കാം. ചേഞ്ച് കിട്ടി.
1: മലയാളിയുടെ നർമ്മബോധ മണ്ഡലത്തിലേക്ക് ചേഞ്ച് കൊണ്ടുവന്ന ആളായിരുന്നു സലീം കുമാർ. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അദ്ദേഹം നമ്മോടൊപ്പമുണ്ടായിരുന്നു. ചിരിയുടെ ചിന്തയുടെ ആ കുമാരനുവിട.

0: 1969 ഒക്ടോബർ 10 നോർത്ത് പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായി ജനനം. സഹോദരനയ്യപ്പന്റെ ആരാധകനായിരുന്നു അച്ഛൻ. തന്റെ പേരിൽ ഒരുവിധത്തിലുള്ള ജാതിമത ചിന്തകളും പാടില്ല എന്ന നിർബന്ധത്തിലാണ് തനിക്ക് സലീം എന്ന് പേരിട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പേര് പിന്നീട് ചിരിയുടെ പര്യായമായി മാറി.
1: അപ്പൊ ശരിക്കും വക്കീല് തന്നെയാണല്ലേ?
2: കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ.
3: എന്താ,
2: ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ.
0: ഏറ്റവും വലിയ തമാശ തന്നെ തന്നെ നോക്കിച്ചിരിക്കുമ്പോഴാണ്. സലീംകുമാറിന്റെ പല തമാശകളിലും ഈ ആത്മവിമർശനം കാണാം. പുറംപൂച്ചുകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നേരെ തിരിച്ചുവെച്ച കണ്ണാടിയായിരുന്നു അദ്ദേഹം. സ്വയം വിമർശിക്കുന്നവന് ആരെയും വിമർശിക്കാം, വേണമെങ്കിൽ ഈശ്വരനെ വരെ എന്ന് വിളിച്ചോതുന്നതായിരുന്നു സലീംകുമാറിന്റെ ആത്മകഥാകുറിപ്പുകളുടെ പേരും. ഈശ്വര വഴക്കില്ലല്ലോ. നോർത്ത് പറവൂരിലെ സ്കൂൾ പഠനത്തിന് ശേഷം ശ്രീനാരായണമംഗലം കോളേജിൽ പ്രീ ഡിഗ്രി പഠനം, തുടർന്ന് പ്രശസ്തമായ മഹാരാജാസ് കോളേജിൽ നിന്ന് BA. ഗായകനാകാൻ മോഹിച്ചെങ്കിലും ശബ്ദകലയുടെ ലോകത്തേക്ക് അദ്ദേഹം എത്തിപ്പെടുകയായിരുന്നു. തുടർച്ചയായി 3 വർഷവും മിമിക്രിയിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അദ്ദേഹം വിജയിയായി. ഇതാണ് കലാഭവനിലേക്ക് വഴിതെളിച്ചത്. സലീംകുമാർ എന്ന സുഹൃത്തിനെ ഓർക്കുന്നു കലാഭവൻ റഹ്മാൻ.
4: സലീംകുമാറിനെ അവസാനമായിട്ടിപ്പോ പറവൂർ ടൗൺ ഹാളിൽ വെച്ച് കണ്ടു. സലീംകുമാറിനെ കുറിച്ച് ഓർക്കുമ്പോ കലാഭവനിൽ നിന്ന് ഞാനൊക്കെ പോകുന്നതിന് ശേഷം വന്ന ആർട്ടിസ്റ്റാണ് സലീം. അനുകരണ കലയിൽ തുടങ്ങി സിനിമയിലെത്തിയ അഭിനയത്തിൽ ദേശീയ അംഗീകാരം നേടിയ ആദ്യത്തെ വില്ലക്കാണ് സലീം. സലീം ഒരുപാട് നിലപാടുകളുള്ള വ്യക്തിത്വമാണ്. എന്തും തുറന്നു പറയാനുള്ള ഒരാത്മധൈര്യമുള്ള നടൻ. അദ്ദേഹം കൊമേഡിയനാണെങ്കിലും നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചതാണെങ്കിലും ഏത് വിഷയത്തെ കുറിച്ചും സലീമിനോട് സംസാരിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. മലയാളത്തിൽ ബിരുദം നേടിയതുകൊണ്ട് അദ്ദേഹം അത്യാവശ്യം വായനാശീലവും എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയ ഒരു നടൻ. നമുക്കറിയാം ഒരുപാട് അംഗീകാരങ്ങൾ ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും സ്വന്തം സിനിമ സംവിധാനം ചെയ്തുമൊക്കെ നേടിയ ആളാണ്. ഇന്ന് സലീം നമ്മുടെ മലയാള സിനിമയിലില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇനി ചെയ്യേണ്ട ഒരുപാട് ഒരുപാട് കോമഡി അല്ലാതെ തന്നെ ശക്തമായ വേഷങ്ങൾ ബാക്കി വെച്ചിട്ടാണ് സലീമിന്റെ പോക്ക്. പെട്ടെന്നുള്ള ഈ വേർപാട് ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒന്നാണ്. എന്തായാലും ഇനി നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ സലീം എന്ന വ്യക്തിത്വം, ആ നടൻ ഇല്ല. ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ഒത്തിരി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതുല്യ നടനാണ് സലീംകുമാർ. മലയാള സിനിമയുടെ ചരിത്രം എന്നെഴുതുമ്പോഴും സലീംകുമാർ എന്ന നടന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഈ വേർപാടിൽ മനസ്സുകൊണ്ട് അഗാധമായ ദുഃഖം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്.
0: കലാഭവനിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ആദ്യ സിനിമ 1996 ഇറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം.
5: സിനിമ സ്റ്റൈലിലുള്ള തട്ടിക്കൊണ്ടു വരവും രജിസ്റ്റർ മാരേജും പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ ആയി കല്യാണം കൂടി പാറി. പാർട്ടിയാണെങ്കിൽ അതിഗംഭീരം.
6: പക്ഷേ എന്തോ ഒരു കുറവ് തോന്നിക്കുന്നുണ്ട്.
5: ചെറു പ്രസാദെ, തന്റെ കല്യാണം ആവുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു വിരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചത്. തന്റെ ഒരു പാട്ടേ എങ്കിൽ പിന്നെ താമസിക്കണ്ട, ഒരു യുക്ത ഡ്യൂറ്റി ആയിക്കോട്ടെ.
6: ശില്പിയും നമ്മൾ പാടും
5: എങ്കിൽ താമസിക്കണ്ട, അടിച്ചു പൊളിയടോ ഒരു ദമ്പതികാലം എങ്കിൽ എടുത്തടിയടാ.
0: ഒരു സീനിൽ പ്രത്യക്ഷപ്പെട്ട് മറഞ്ഞ അദ്ദേഹം പക്ഷേ മിനി സ്ക്രീനിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി. കോമിക്കോള എന്ന ഹാസ്യ പരിപാടിയിലൂടെ അദ്ദേഹത്തെ ഓർക്കുന്നു കോമിക്കോള പരിപാടിയുടെ സംവിധായക ഡയാന സിൽവസ്റ്റർ.
7: എനിക്ക് എനിക്ക് സലീം എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. ഞങ്ങള് ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധം അല്ലായിരുന്നു. കാരണം സലീം ഏഷ്യാനെറ്റില് ഞാൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയിലൂടെയാണ് ആദ്യം സ്ക്രീനിൽ വരുന്നത്. 94 or 95 എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നത് അന്ന്. എന്റെ ഫാദറായിട്ടായിരുന്നു ആദ്യം പുള്ളിക്ക് കണക്ഷൻ, നാടകമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പിന്നീടാണ്

0: ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ സിനിമാലയില് മിമിക്രിക്ക് മഹാരാജാസ് കോളേജിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ പോയത് സലീമായിരുന്നു. അതിൽ ഫസ്റ്റ് കിട്ടി മിമിക്രി. അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ വന്നിട്ട് അന്നത്തെ ആദ്യത്തെ സിനിമാലയില് അന്നൊരു സിംഗിൾ ആങ്കറിങ് ആയിരുന്നു, സിംഗിൾ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അന്ന് ആദ്യമായിട്ട് സലീമും വേറൊരു ആർട്ടിസ്റ്റുമായിട്ട് ആദ്യം സിനിമാലയിൽ വരുന്നത്, ഈ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വരുന്ന സലീമായിരുന്നു. അപ്പോ അന്നത്തെ പെർഫോമൻസ് കൊണ്ട് ഞാൻ വളരെയധികം ഇമ്പ്രസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ സലീമിനോട് പറഞ്ഞു, സലീം അടുത്ത എപ്പിസോഡിലും വരണം. അപ്പൊ സലീം അന്ന് സലീം ഞമ്മള കോളേജിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ടില്ല, എന്നിട്ട് പോലും സലീം പറഞ്ഞു ഇല്ല ഞാൻ വരില്ല, അപ്പോ ഒരു 4 മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയി. കാരണം ഒരു ആർട്ടിസ്റ്റും അങ്ങനെ ഈ എന്റെ കരിയറിൽ ഇതുവരെ ഒരു ആർട്ടിസ്റ്റും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഒരു പ്രാവശ്യം വന്ന അടുത്തേരും വിളിക്കാതിരിക്കരുത്, എന്നെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞ് പറയുന്ന ആർട്ടിസ്റ്റാണ് എല്ലാവരും തന്നെ. അപ്പൊ സലീം പറഞ്ഞ എന്താ, സലീമിന് ആ ക്വാളിറ്റി എപ്പോഴും പുള്ളി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത് പുള്ളി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, അതിന്റെ സ്ക്രിപ്റ്റിന് വേണ്ടി ഒരുപാട് ദിവസങ്ങള് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോ അത്ര സ്റ്റാൻഡേർഡിലെ പുള്ളി ചെയ്യാറുള്ളു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പുള്ളി ചെയ്ത എപ്പിസോഡ്സ് ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് അന്നത്തെ ഞങ്ങളുടെ MD ആയ ശശികുമാർ സാർ പറഞ്ഞു, ധാരാളം ഈ ആർട്ടിസ്റ്റ് ഉണ്ട്, എനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് പുള്ളിനെ പരിചയപ്പെടുത്തി. പുള്ളി പറഞ്ഞു സലീമിനെ വെച്ച് നമുക്ക് ഇയർലി വൺസ് ഒരു വലിയൊരു പ്രോഗ്രാം ചെയ്യണം, ഒരു 1 hour പ്രോഗ്രാം ചെയ്യണം. അന്ന് ഏഷ്യൻ്റെ തുടക്കമാണ്. അപ്പൊ ഒരു 1 hour പ്രോഗ്രാം ഒക്കെ റയറാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഫെസ്റ്റിവൽ ഓണത്തിന് അങ്ങനെ ഒരു 5-6 വർഷം സലാം സലീം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഹിറ്റായിരുന്നു. അതിൽ ആദ്യം ചെയ്തത് അന്ന് എന്റെ കേരളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ചിന്താരവി സാറായിരുന്നു. അത് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ട് അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അങ്ങനെ ആ ഒരു ട്രാവലോഗായിരുന്നു. അപ്പോ ചിന്താരവി സാറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് സലീം ആദ്യം ചെയ്തത് ഈ സലാം സലീമിൽ. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇന്നും ആളുകൾ അതിലെ ഓരോ ഷോർട്സ് വരെ ഇങ്ങനെ പറയാറുണ്ട്. അതിലെ ഇത്ര കറക്റ്റായിരുന്നു, പെട്ടെന്ന് നമ്മൾ കണ്ട ചിന്താരവി സാറാണെന്ന് തോന്നിപ്പോവും. പിന്നെ അതിൽ നമ്മളെ എല്ലാ 1 hour പ്രോഗ്രാം ചെയ്തതെല്ലാം ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നുണ്ട്. അന്ന് ഇന്നും സലീമിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് ആദ്യത്തെ എപ്പിസോഡിൽ വന്ന എങ്ങനെയാണ് എന്നോട് ബിഹേവ് ചെയ്തിരുന്നത്, ആ റെസ്പെക്ടും ആ സ്നേഹവും ഇന്നും ഉണ്ട്. അതങ്ങനെ പല ഈ ഹൈറ്റ്സിലെത്തുമ്പോൾ മിക്ക ആർട്ടിസ്റ്റും പഴയതൊക്കെ മറക്കും, പക്ഷെ സലീം അങ്ങനെ അല്ലായിരുന്നു. എന്നെ എപ്പോഴും എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും, ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയപ്പോ പോലും നമ്മളെ സിനിമയിലെ ഫുൾ ടീമിനെ വിളിച്ചൊരു വലിയ പാർട്ടി നടത്തി, എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ ഉൾപ്പെടുത്താതെ ഇരിക്കൂല. പിന്നെ 50th ബർത്ത്ഡേ ഇതിനൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാം, അതുപോലെ വീട്ടിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും വരും. ഒരു എന്റെ ഒരു നമ്മുടെ ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധമല്ല, ഞങ്ങൾ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും പുള്ളിയുടെ പടങ്ങൾ കണ്ടിട്ട്, ചിലപ്പോ നമ്മൾ ആദ്യം കാണുമ്പോൾ മിസ് ചെയ്യണ ചില സലീമിനെ നന്നായിട്ട് അറിയണോണ്ട് ഞാൻ സലീം സലീം ഈ ഡയലോഗിൽ ഇതിടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കാറ്. അപ്പൊ സലീമിനെ അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എപ്പോഴും സലീമിന്റെ ഫിലിംസ് കണ്ടിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പൊ സലീം എന്നോട് ചോദിക്കുകയും ചെയ്യും, ഈ സിനിമ കണ്ടിട്ട് എന്ത് തോന്നി എന്റെ ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ 200-300 പ്രാവശ്യം ഇട്ട് കാണും, അത് കാണും. വന്നിട്ട് ഞാൻ സലീമിനോട് പറയാറുണ്ട്. അപ്പൊ ഇന്നലെയും ഞാനിരുന്ന് സലീമിന്റെ പ്രോഗ്രാം കോമഡി സീൻസ് കുറച്ച് കണ്ട്. അപ്പൊ അതെനിക്ക് വളരെയധികം ഷോക്കായി പോയി. അത് ഇങ്ങനൊരു ഇതേ ഓർത്തിട്ട് പോലും ഇല്ല. പിന്നെ സലീം ഭയങ്കര സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഡൽഹി റിട്ടയേർഡ് പിള്ളേരെ കുറിച്ച് ഒരു ഫിലിം ചെയ്ത് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അത് പുള്ളിയെടുത്ത ഇൻട്രസ്റ്റും ഇതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എന്റെ സിസ്റ്റർ അതിലാണ് വർക്ക് ചെയ്യണത്, ഫാക്കൾട്ടിയാണ്. അപ്പോ എന്റെ സിസ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യാൻ എത്രയോ പ്രാവശ്യം വീട്ടിൽ വന്ന് പിള്ളേരെ കണ്ട് സ്കൂളിൽ പോയി അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് അങ്ങനെ ഞാൻ അപ്പോൾ പുള്ളിനെ അഡ്മയർ ചെയ്ത് പോയി. കാരണം കോമഡി ഇത് മാത്രമല്ല പുള്ളിയുടെ ഇത് സോഷ്യലി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം പണ്ടേ എനിക്കറിയാം, എന്നാലും ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അന്നാണ് അറിയുന്നത്. അത് പക്ഷെ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെട്ടില്ല ആ പടം. അതിൽ പുള്ളിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം സലീം ഈ ലോകത്തില്ല എന്നുള്ളത് കാര്യം ആക്സെപ്റ്റ്. അപ്പൊ എനിക്ക് ആദരാഞ്ജലികൾ എന്ന വേർഡ് പോലും യൂസ് ചെയ്യാൻ എനിക്കൊരു വിഷമം. കാരണം സലീം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും മൈ സോൾ റെസ്റ്റ് ഇൻ പീസ്.
1: മിനി സ്ക്രീനിലെ അദ്ദേഹത്തിന്റെ പ്രകടന മികവിൽ സിനിമയുടെ വാതിൽ വീണ്ടും തുറന്നു. 2000s തെങ്കാശി പട്ടണത്തിൽ ശ്രദ്ധേയമായ പ്രകടനം, ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊടുത്ത സലീം കാലമായിരുന്നു പിന്നീട്.
2: വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്ക, താൻ ഏതാ?
3: ഞാനിവിടെ ഏറ്റവും പുതിയതാ. ഹൈ, ഇത് KDN കമ്പനിയുടെ വണ്ടിയാ?
2: വണ്ടി മാത്രമല്ല ഞാനും.
3: കണ്ടത് നന്നായി. KD കമ്പനിയിലേക്കുള്ള വഴി ചോദിക്കാൻ ഇരിക്കുന്നു. ഞാൻ അവിടെ ജോലി കിട്ടിയിട്ട് വന്നതാ മാനേജറായിട്ട്.
2: ഐശ്വര്യമായിട്ട് കേറിക്കോ, ഇത് കേടിക്കമ്പിലെ മാനേജർമാർക്ക് പലപ്പോഴും

0: ആവശ്യം വരുന്ന വണ്ടിയാ.
1: വൺ മാൻ ഷോയിലെ ഭ്രാന്തൻ, സൂത്രധാരനിലെ പെൺവേഷം കെട്ടിയാടുന്ന ലീലാകൃഷ്ണൻ, മീശമാധവനിലെ കേസില്ലാ വക്കീൽ മുകുന്ദനുണ്ണി, മഴത്തുള്ളിക്കിലുക്കത്തിലെ മായാണ്ടി, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങളായി വ്യത്യസ്ത ഗെറ്റപ്പിൽ അദ്ദേഹം പ്രേക്ഷകരെ ചിരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പല ഡയലോഗുകളും ഭാഷാശൈലി പോലുമായി. ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ, ചേഞ്ച് വേണമത്രേ ചേഞ്ച്, ഇതൊക്കെ എന്ത് തുടങ്ങി അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് പറയാത്ത ഒരു ദിവസം പോലും ഒരു മലയാളിക്കുമുണ്ടാവില്ല.
2: ലാലു അലക്സ് സലീം കുമാറിനെ ഓർക്കുന്നു.
3: വർഷങ്ങൾ പഴക്കമുള്ള അല്ലെങ്കിൽ അടുപ്പമുള്ള ഒരു കലാകാരനായിരുന്നു എനിക്ക് സലീം കുമാർ. പോലീസ് ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുന്നതും അഭിനയം ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതും. അതിനുശേഷം പല പടങ്ങളിലും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ എത്തും. അദ്ദേഹത്തിന്റെ പല പടങ്ങളും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കഥാപാത്രം ആണ്. ഒരു അതുല്യ കലാകാരൻ ആയിരുന്നു സലീം കുമാർ എന്നതിന് ഒരു സംശയമില്ല. കേരളത്തിലെ ജനങ്ങളും ഞാനും എല്ലാം മുന്നടങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു. അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം നല്ലൊരു സഹൃദയനായ ഒരു മനുഷ്യനും കൂടിയായിരുന്നു. സലീം കുമാറിന് സലീം കുമാറിന്റേതായ ഒരു വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു, ഒരു ക്യാരക്ടറുള്ള ആളായിരുന്നു. സങ്കടമുണ്ട്, മനസ്സിലൊരു വേങ്ങലുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം താങ്ങാനുള്ള ശക്തി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
1: ചിരിപ്പിച്ചു നിന്ന സലീം കുമാർ പ്രേക്ഷകരെ കരയിപ്പിച്ച സിനിമയായിരുന്നു 2005 അച്ഛനുറങ്ങാത്ത വീട്. കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ നിസ്സഹായനായ അച്ഛനായി അദ്ദേഹം ജീവിച്ചപ്പോൾ ആ വർഷത്തെ മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. ഹജ്ജിനു പോകാനുള്ള പണം സ്വരുക്കൂട്ടാൻ കഷ്ടപ്പെടുന്ന അബുവായി പകർന്നാടിയ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രം 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്തു. 2015 കമ്പാർട്ട്മെന്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സിനിമയുടെ പിന്നണിയിലേക്ക് പ്രവേശിക്കുന്നത്. 2017 അദ്ദേഹം സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്ന സിനിമയ്ക്ക് അക്കൊല്ലത്തെ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു.
0: അപ്പോ ശരി,
4: മരിച്ചവരൊന്നും മിണ്ടുന്നില്ല, മരിച്ചവരൊന്നും കാണുന്നുമില്ല. ഒന്നും മിണ്ടാത്തവനോ ഒന്നും കാണാത്തവനോ മരിച്ചും പോകുന്നു. പ്രാണരക്ഷാർത്ഥം ഇവിടെ ചേക്കേറിയ ദേശാടന കിളികൾ ശപിക്കപ്പെട്ട ഒന്നിനു മാത്രം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പറന്നു. ഇതിനിടയിൽ മാളാക്കായലിലൂടെ ഒരുപാട് വെള്ളമൊഴുകിപ്പോയി. നിന്നിരുന്ന സ്മാരകങ്ങളിൽ പലതും മണ്ണോട് മണ്ണടിഞ്ഞു. പ്രകൃതിയോട് മല്ലടിച്ചു നിന്ന സ്മാരകങ്ങളിൽ പലതിനും മാളയിലെ മനുഷ്യരോട് ചെറുത്തു നിൽക്കാൻ കെൽപ്പില്ലായിരുന്നു. അവരതിനെ പൊളിച്ചു മാറ്റി, അവയ്ക്കുമേൽ പുതിയവ പടുത്തുയർത്തി. ലോകത്തുള്ള എല്ലാ യഹൂദന്മാരുടെയും അലച്ചിൽ അവസാനിച്ചപ്പോഴും ഇലിയാഹു ജൂതന്റെ മകന്റെ അലച്ചിൽ മാത്രം ഇന്നും തുടരുകയാണ്.
1: ഗൗരവ സ്വഭാവമുള്ള സിനിമകൾ മാത്രമല്ല തന്റെ തട്ടകമായ തമാശയും വഴങ്ങുമെന്ന് തെളിയിച്ചതായിരുന്നു 2018 സംവിധാനം ചെയ്ത ദൈവമേ കൈതൊഴാം കെ കുമാറാക്കണം എന്ന ആക്ഷേപഹാസ്യ സിനിമ.
5: കാണിക്കണത്
1: സ്വതസിദ്ധമായ ചിരിയും ശബ്ദവും സലീം കുമാറിന്റെ ട്രേഡ് മാർക്കായിരുന്നു. കോഫി അറ്റ് എം ജി റോഡ് എന്ന വിനീത് ശ്രീനിവാസൻ ആൽബത്തിൽ പലവട്ടം കാത്തുനിന്ന കാമുകനായി അദ്ദേഹം നൃത്തമാടി.

0: അലമാര എന്ന ചിത്രത്തിൽ അലമാരയ്ക്കും ഉട്ടോപ്പിയയിലെ രാജാവ് എന്ന ചിത്രത്തിൽ കാക്കയ്ക്കും അദ്ദേഹം ശബ്ദമായിട്ടുണ്ട്. തല്ലുമാല എന്ന ചിത്രത്തിലെ ഓളെ മെലഡി എന്ന പാട്ടിലെ പ്രണയഗാന്ധികനായി ജെൻസി കുട്ടികൾക്കും അദ്ദേഹം പ്രിയങ്കരനായി.
1: ചന്നം പിന്നം വാരി വിതറിക്കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജുനു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയിലെ വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുണ്ടക മാതിരി. എന്ത് പേര് മലയാളം?
0: രംഗബോധമില്ലാത്ത കോമാളിയായി വന്ന മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തെങ്കിലും സലീംകുമാർ ജീവിക്കും. വാട്സപ്പ് സ്റ്റിക്കറുകളായി, സോഷ്യൽ മീഡിയ മീമുകളായി, തമാശകളായി, ചിരിയായി മലയാളി ഉള്ളിടത്തോളം കാലം.
2: ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഒന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.
0: ചിരിയോടെ വിട. നടൻ സലീംകുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. നിർവഹണം റിയാസ് കളപ്പുരയിൽ ടി സുരേഷ്. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ രവി വാസരിയ അഖില ഭാരതീയ സംഗീത് സഭ ഡൽഹിയിലെ
1: ആകാശവാണി ഹെ നമസ്കാര. രവിവാസരി അഖില ഭാരതീയ സംഗീത് സഭാമേ ആപ്കാ സ്വാഗത് ഹെ. ആജ് കെ കാര്യക്രം മേ പ്രസ്തുത് ഹെ വിദ്വാൻ ശ്രീ എം എസ് എൻ മൂർത്തി കാ കർണാടക ശൈലി മേ വയലിൻ വാദൻ.
2: ദിസ് ഈസ് ആകാശവാണി. ഗുഡ് ഈവനിംഗ് ലിസണേഴ്സ്, വെൽക്കം ടു രവിവാസരി അഖില ഭാരതീയ സംഗീത് സഭ. ടുനൈറ്റ് വി പ്രസന്റ് എ വയലിൻ റിസൈറ്റൽ ഇൻ കർണാടക സ്റ്റൈൽ by Vidwan Sri MSN Murthy.
1: Sri MV Subbarayudu aur Srimati M Jalajakshi ke putra Sri MSN Murthy sangeet ke parivesh mein hi pale badhe hain. Aapki mata Srimati M Jalajakshi swayam ek sangeet kalakar rahi hain. Aapne sangeet ki shiksha sangeet sahitya kala nidhi guru Sri NCH Krishnamacharyulu ke paas prapt ki. बाल कलाकार के रूप में ही आपने अनेक मंचों पर अपनी प्रतिभा का परिचय दिया. विद्वान श्री एमएसएन मूर्ति ने कई प्रतिष्ठित संगीतज्ञों के साथ विभिन्न मंचों पर वायलिन संगत किया. इतना ही नहीं, आपके वायलिन एकल प्रदर्शन के लिए आपको समालोचक प्रशंसा भी प्राप्त है. आपने राष्ट्रीय एकता संगीत कार्यक्रमों के तहत हिंदुस्तानी संगीत कलाकारों के साथ जुगलबंदी कार्यक्रम में भी अपनी प्रतिभा का प्रदर्शन किया है. कई

0: യാഥാതന്യാവർത്തനം ജിസേ മൃദംഗം പർ പ്രസ്തുത കിയ വിദ്വാൻ ഡോക്ടർ വങ്കാല വെങ്കടരമണമൂർത്തിനെ ഓർ ഘടം പർ വിദ്വാൻ ശ്രീ എം ഹരിബാബുനെ. കാര്യക്രം കി അന്തിം പ്രസ്തുതി ഹേ ഖമാസ് രാഗ് മേ ധർമ്മപുരി സുബ്ബാരായർ ദ്വാര രചിത ജാവളി മറുബാരി സേ ജോ കി ആദിതാൽമിനെ ബദ്ധ ഹേ.
1: That was Taniyavartanam on the Mridangam by Vidwan Dr. Vankaila Venkata Ramanamurthy and on the Ghatam by Vidwan Sri M. Haribabu. Sri MSN Murthy concludes this evening's concert with Marubari, a javali of Dharmapuri Subbarayar. It is in Khamas Ragam Aditalam.

0: ആകാശവാണി സുഭാഷിതം, അവതരിപ്പിച്ചത് പ്രൊഫസർ ബി സുലോചന നായർ.
1: അസംശയം മഹാബാഹു മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ജഗൃഹ്യതേ. മഹാബാഹുവായ അർജുനൻ, എന്റെ മനസ്സ് നിലയ്ക്ക് നിൽക്കുന്നില്ല, ഞാൻ പരവശനാണ് കൃഷ്ണ, ഞാനിനി എന്തു ചെയ്യട്ടെ എന്ന് വിഷാദഭരിതനാകുന്ന സന്ദർഭം. ഈ വിഷമാവസ്ഥയിൽ മനോജയത്തിന് എന്താണ് വഴി? വിഷയങ്ങളിൽ അത്യാസക്തി, ഇന്ദ്രിയങ്ങൾ പ്രമാധികൾ, അഭ്യാസം, നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ, അനാസക്തി കൊണ്ട് മാത്രമേ ജഡബുദ്ധി വെടിയാൻ, കാമക്രോധ ലോഭ മോഹങ്ങൾ ത്യജിക്കാൻ, മോചനം നേടാൻ സാധിക്കൂ. കഠിന പ്രയത്നം ചെയ്യണം. ആത്മജ്ഞാനവിഹീനനായവൻ മൂഢനാണ്. ശ്രീശങ്കരൻ വിവേക ചൂടാമണിയിൽ ജീവിതഗന്ധിയായ ഈ ഒരു മഹാതത്വം വ്യാഖ്യാനിക്കുന്നു. ശിരസിൽ വിറകെടുക്കുന്നവന് ഭാരം കൊണ്ട് തല നന്നേ വേദനിക്കുമ്പോൾ മറ്റൊരാളിന്റെ സഹായത്താൽ ആ ഭാരം ഇറക്കി വച്ച് തൽക്കാലത്തേക്ക് ആശ്വസിക്കാം. പക്ഷേ വിശപ്പ് വന്നാലോ? മറ്റാരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുമോ? ഇല്ലല്ലോ. രോഗം വന്നാൽ അന്യന് ഔഷധം സേവിച്ചാൽ മാത്രം മതിയോ? പിതാവ് ശ്രദ്ധയില്ലാതെ ജീവിച്ച് കടം കൂട്ടി, കടബാധ്യത കൂടി, പുത്രൻ ആ ബാധ്യത തീർത്തു. ഒരുപക്ഷെ ആ കടം വീട്ടാനായിരിക്കാം ആ അച്ഛന്റെ മകനായി ജനിച്ചത്. ഇതൊക്കെ ശരി. പക്ഷേ പിതാവിന് അജ്ഞാനബാധയുണ്ടായാൽ, അവിവേകമുണ്ടായാൽ എങ്ങനെ തീർക്കും? അത് അച്ഛൻ തന്നെ ജ്ഞാനം നേടി ഇല്ലാതാക്കിയേ കഴിയും. അതിനെ മനസ്സിനെ സ്വസ്ഥമാക്കണം, സമചിത്തത തേടണം. അതല്ലെങ്കിൽ ഗ്രഹത്തിലും പുറം ലോകത്തിലും സ്വൈര്യം കിട്ടിയില്ല, അത്യാവത്താകും. പ്രത്യേകിച്ചും ക്രോധ മനസ്സിനെ ആക്രമിക്കും. ചിരപരിചിതമായ ഒരു രംഗം ഓർമ്മിക്കാം. രാമായണത്തിൽ രാമാഭിഷേക വിഘ്ന മുഹൂർത്തം. ശ്രീരാമചന്ദ്രൻ അചഞ്ചലമായ മനസ്സോടെ നിന്നു, കുലുങ്ങിയില്ല. വിദ്ധിമാം ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാസ്ഥിതം എന്നാണ് പറഞ്ഞത്. പറഞ്ഞത് കൈകീകിയോടും. ലക്ഷ്മണനാകട്ടെ അധീരനും ചഞ്ചലചിത്തനുമായി. പിതാവിനെ ബന്ധിച്ച് ജ്യേഷ്ഠന് രാജ്യം നൽകാമെന്ന് വരെ പറഞ്ഞു. ജ്യേഷ്ഠനോടുള്ള സ്നേഹനിമിത്തം മനസ്സിന്റെ സമനില തെറ്റിയിരുന്നു. മനസ്സിനെ വിധേയമാക്കാൻ കഴിയുന്നില്ല. ഇന്ന് നാം നിത്യവും കാണുന്നതും കേൾക്കുന്നതും വികലമായ ഈ മാനസിക ജൽപ്പനങ്ങളും ക്രോധം കൊണ്ട് ചെയ്യുന്ന അതിക്രമങ്ങളുമാണ്. ക്രോധം സർവ്വവിനാശകാരിയാണെന്ന് ആർക്കറിഞ്ഞുകൂടാ? തീവ്രതരവും നിരന്തരവുമായ അഭ്യാസം കൊണ്ട് മനസ്സിനെ വിധേയമാക്കണം. മനസ്സ് ലൗകിക ജീവിതത്തോട് ഭ്രമം കൊണ്ട് നടക്കുന്നു. നാളെ എത്രയായാലും, വയസ്സെത്രയായാലും ജീവിതാസക്തി തീരുന്നില്ല. ഭാരതയുദ്ധം തീർന്ന അവസരം. സർവവും നഷ്ടപ്രായമായി. പുത്രരൊക്കെ കാലഗതി പോകി. യുധിഷ്ഠിരൻ രാജാവാകുകയും ചെയ്തു. എന്നിട്ടും കൗരവ പിതാവിനെ നാട് വെടിയാൻ, നാട്ടാരെ വെടിയാൻ, രാജകീയ ജീവിതം വെടിയാൻ മനസ്സില്ല. പക്ഷേ കാലം കാത്തുനിന്നു. സന്ദർഭമെത്തി. ഒരു മുന്നറിയിപ്പും കൂടാതെ നാട് വെടിയേണ്ടി വന്നു. കൊടുങ്കാട്ടിൽ പോകേണ്ടി വന്നു. കുന്തിദേവിയും അവരോടൊപ്പം പോകാനിറങ്ങി. യാത്രാമൊഴി പറഞ്ഞു. മൂത്ത പുത്രനായ യുധിഷ്ഠിരനോട് അമ്മ പറഞ്ഞത്, നിങ്ങളുടെ ബുദ്ധി ഈശ്വരനിൽ ഉറക്കട്ടെ, മനസ്സു മഹത്താകട്ടെ, മനസ്സു മഹത്താകട്ടെ എന്നാണ്.
0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ബി സുലോചന നായർ.